ആലപ്പുഴ ആലപ്പുഴ FM, കായംകുളം FM, പത്തനംതിട്ട FM. ഇന്ന് ശകവർഷം 1948 ആഷാഢം 2, കൊല്ലവർഷം 1201 മിഥുനം 9, 2026 ജൂൺ മാസം 23 തീയതി ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:38, മീഡിയം വേവിൽ 288.39, 520.83 എന്നീ മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോഹെർട്സുകളിലും ആലപ്പുഴ FM 103.5, പത്തനംതിട്ട FM 101, കായംകുളം FM 100.1 എന്നീ മെഗാഹെർട്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സുപ്രഭാതം.

0: ആകാശവാണി സുഭാഷിതം കേൾക്കാം. അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് അവതരിപ്പിക്കുന്നു.
1: ആധുനികതയുടെ സമസ്ത പരിവേഷങ്ങളും അനുഭവിക്കുന്ന ലോകമാണ് നമ്മുടേത്. എങ്കിലും അസ്വസ്ഥതകളുടെ കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതമാകുന്ന കിളിക്കൂടുകളെ അലോസരപ്പെടുത്തുന്നത് നാം അറിയുന്നു. ഇവിടെയൊക്കെ സാന്ത്വനത്തിന്റെ തണുപ്പ് നൽകാൻ സ്നേഹസ്പർശങ്ങൾക്കാവും. സ്പർശമായിരുന്നു പുറം ലോകത്തേക്ക് നമുക്ക് തുറന്നു കിട്ടിയ ആദ്യത്തെ കിളിവാതിൽ. 9 മാസം ഗർഭപാത്രത്തിന്റെ സുഖകരമായ അവസ്ഥയിൽ കഴിഞ്ഞ നമ്മിലേക്ക് ലോകം അതിന്റെ സമസ്ത അനുഭാവങ്ങളോടും കൂടി എത്തിയത് അങ്ങനെയാണ്. കണ്ണിമ മുറുകെ പൂട്ടി നിലവിളിച്ച് അമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്ന നമ്മൾ സാന്ത്വനമറിഞ്ഞത് അഭയമറിഞ്ഞത് അതേ സ്പർശത്തിൽ തന്നെയാണ്. ജനിച്ചു വീഴുമ്പോൾ തന്നെ നവജാത ശിശുക്കൾ അമ്മയുടെ സ്പർശമറിഞ്ഞ് സ്വസ്ഥരാകുന്നത് പ്രകൃതിയുടെ അത്ഭുതം. സ്പർശം ഓർമ്മകളെ ഉണർത്തുന്നു എന്ന് പ്രസിദ്ധ കവി ജോൺ കീറ്റ്സ് പറഞ്ഞപ്പോൾ സ്പർശത്തിന്റെ ഹൃദ്യത വർദ്ധിക്കുകയാണ്. ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ എത്രയോ സ്പർശമുദ്രകൾ പുതഞ്ഞുകിടക്കുന്നു. സ്വപ്നങ്ങൾക്ക് ഭാഷയുണ്ടെങ്കിൽ അത് സ്പർശം എന്ന ഭാഷയാണെന്ന മഹത്മൊഴി. ചില സ്പർശങ്ങൾക്ക് ദൈവികോർജത്തിന്റെ പ്രസരണശേഷിയുണ്ട്. ജീവിതത്തെ തൊടുന്നവർ എന്ന് നല്ല ഗുരുക്കന്മാർ അറിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അക്ഷരങ്ങളുടെ ആകൃതിയെ തൊട്ട് അവയെ അറിഞ്ഞ് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അവർ സ്പർശത്തിന്റെ ആഴം അറിഞ്ഞവരാണ്. സ്പർശം സ്നേഹമുദ്രയായി നമ്മെ പൊതിയുമ്പോൾ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും സംതൃപ്തിയുടെയും ഒക്കെ ലോകം തുറന്നുകിട്ടുന്നതായി അനുഭവപ്പെടുന്നു. മേലുദ്യോഗസ്ഥന്റെയും ക്ലാസ് അധ്യാപികയുടെയും മുത്തശ്ശന്റെയും പ്രിൻസിപ്പലിന്റെയും ഡോക്ടറിന്റെയും ഒക്കെ സ്നേഹസ്പർശത്തിന് സാന്ത്വനത്തിന്റെ ഗന്ധമുണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. സ്നേഹത്തിന്റെ നനവുള്ള സ്പർശം നമ്മുടെ കൈത്തലത്തിൽ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ ദൈവികമായ ഊർജം ശരീരത്തിലും മനസ്സിലും ഉണർവേകുന്നു. സ്നേഹവാത്സല്യങ്ങളുടെ സ്പർശമറിഞ്ഞവർക്കും അത് നഷ്ടപ്പെട്ടവർക്കും തമ്മിൽ വ്യക്തിത്വത്തിൽ തന്നെ വലിയ വ്യത്യാസം ഉള്ളതായി പഠനങ്ങൾ തെളിയിക്കുന്നു. എഴുന്നേൽക്കുവിൻ ഭയപ്പെടേണ്ട എന്ന് ഭയവിഹ്വലരായ ശിഷ്യന്മാരോട് ക്രിസ്തു പറഞ്ഞത് അവരെ സ്പർശിച്ചുകൊണ്ടാണ്. ക്രിസ്തുവിന്റെ വസ്ത്രവിളുമ്പിൽ അപാരമായ വിശ്വാസത്തോടെ സ്പർശിച്ചപ്പോൾ രോഗമുക്തി നേടിയ രോഗിണിയായ സ്ത്രീ സ്പർശത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവളാണ്. ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങളിലൊക്കെ ഇങ്ങനെ അനുഗ്രഹദായകമായ സ്പർശങ്ങൾക്കും ആശീർവാദങ്ങൾക്കുമായി നാമും കൊതിച്ചിട്ടില്ലേ എന്ന് ചിന്തിക്കുക. ഭയം ഉണ്ടാകുമ്പോൾ ധൈര്യം നൽകുന്ന സ്പർശം മനസ്സിൽ നൽകുന്ന ഊർജം ചെറുതല്ല. തള്ളക്കോഴിയുടെ ചിറകിൽ കീഴിൽ ഒളിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളും പേടമാനുകളോടൊപ്പം ചേർന്ന് കിടക്കുന്ന മാൻകിടാങ്ങളും തങ്ങളുടെ കുഞ്ഞിനെ ശരീരത്തോട് ചേർത്ത് ചൂട് നൽകുന്ന സിംഹിയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മാതൃത്വത്തിന്റെ സുന്ദര നിമിഷങ്ങളാണ്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് സ്പർശം പാപമെന്ന് തെറ്റെന്ന് ചിന്തിച്ചിരുന്നു. നവോത്ഥാന നായകരുടെ ശ്രമഫലമായി അനാചാരങ്ങളിൽ നിന്ന് മോചനം നേടിയെങ്കിലും ഈ പുതിയ കാലത്തും

0: തെറ്റായ ചിന്തകളുടെ പതിപ്പുകൾ ഉണ്ടാകുന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ, രോഗിക്കും ഡോക്ടർക്കും ഇടയിൽ, തൊഴിലാളിക്കും മുതലാളിക്കുമിടയിൽ, അധ്യാപകനും വിദ്യാർത്ഥിക്കുമിടയിൽ അന്തരമേറുന്നു. വഴിതെറ്റിപ്പോകുന്ന മക്കളും ശിഥിലമാകുന്ന കുടുംബ ബന്ധങ്ങളും നിത്യേന വാർത്തകളിൽ ഇടം തേടുന്നു. ഇവിടെയെല്ലാം സ്നേഹത്തിന്റെ ആഴം കുറയുന്നുവെന്ന് നമ്മൾ പരിതപിക്കുമ്പോഴും അവയെല്ലാം സൗഖ്യദായകമാക്കുന്നതിന് സ്നേഹസാന്ത്വനങ്ങളിൽ പൊതിഞ്ഞ സ്പർശം നൽകിയാൽ മതിയെന്ന് മനസ്സിലാക്കുക. സ്പർശത്തിന്റെ അനന്തസാധ്യതകളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിക്കാം.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ്.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കവിത വെളിച്ചത്തിന്റെ കളി പാരായണം ചെയ്യുന്നത് വി ടി മുരളി.

0: Media posts, embassy extended its condolences to the bereaved families and offered prayers for the departed souls. It also stated that Qatari authorities confirmed all those injured in the incident are in stable condition and receiving appropriate medical treatment. The embassy is working in close contact with Qatari authorities to provide all possible help to the Indian nationals and their families affected by this incident, ensuring the swift repatriation of the deceased remains to India. Star shuttlers Lakshya Sen and Tanvi Sharma will lead India's challenge at the U.S. Open Super Badminton Tournament beginning today in California. World number 14 Lakshya Sen, seeded second, will take on Belgium's Julien Karagi in the opening round of the men's singles event. Former World Championship silver medalist Kidambi Srikanth, seeded fifth, will face Chinese Taipei's Liao Chiaofu in the first round match. Unseeded Indian shuttler Sanith Dayanand will begin his campaign against Japan's fourth seed Yudai Okimoto, while S. Shankar Muthuswamy Subramanian will take on a qualifier in the round of 32. In women's singles, India has a strong contingent of seven players in the main draw, led by fifth seed Tanvi Sharma and sixth seed Devika Sihag. 17-year-old Tanvi will open a campaign against Germany's Yvonne Lee. In women's doubles, Commonwealth Games bronze medalist Teresa Jolly, Gayatri Gopichand will face Spain's Paula Lopez and Lucia Rodriguez in the opening round. And that is the end of this news bulletin.
1: ആകാശവാണി മീഡിയം വേവിൽ തിരുവനന്തപുരം 1261 കിലോഹെർട്സ്, ആലപ്പുഴ 576 കിലോഹെർട്സ്, ആലപ്പുഴ എഫ് എം 103.5 മെഗാഹെർട്സ്, കായംകുളം എഫ് എം 100.1, പത്തനംതിട്ട എഫ് എം 101 മെഗാഹെർട്സ്. അറിയിപ്പുകൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, സരോജ, ലളിത എന്നിവർ പാടിയത്. 6:30 പ്രഭാത ഫേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജൂവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ, 7:35 പുലർവട്ടം തുടരും. ഇതിൽ കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമടുതാങ്ങി, നമുക്ക് ചുറ്റും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, 57 ഭാഗം. 8:35 സ്മൃതിമധുരം, 8:45 യോഗ സൗഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഹലോ പ്രിയ ഗീതം, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, മൈസൂർ നാഗമണി ശ്രീനാഥ് പാടിയ കൃതികൾ കേൾക്കാം. 11:00 ഹരിതവാണി, കിളിക്കൊഞ്ചൽ ആറാം ഭാഗം, തിത്തിരപ്പക്ഷി, രചന സി റഹീം. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 കൂട്ടുകാരി, ഡിജിറ്റൽ സാക്ഷരതയും സൈബർ സുരക്ഷയും, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ് ചൈത്ര യു സംസാരിക്കുന്നു, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ഒരിക്കൽ കൂടി നേർവഴി, 12:20 ലളിതഗാനങ്ങൾ, മനോജ് പി ജി പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, എബോള അറിയേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 മഞ്ഞണി പൂനിലാവ്, 2:15 തുടർനാടകം, ദസ്തവസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, 53 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസർ പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 നേർമൊഴി, കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തുമായി അഭിമുഖം കേൾക്കാം. 4:30 മഴവില്ല്, 5:00 ഹിന്ദി പരിപാടി, ഗീതാഞ്ജലി ശ്രീ കെ ഉപന്യാസവും മേം ഉത്തരാധുനികത. 5:15 തുടിതാളം സുരേഷ് മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി, 5:40 ഗാന്ധി സ്മൃതി, 5:45 ഭക്തിഗാനങ്ങൾ, ആലപ്പുഴ ഹരിദാസും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും. മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്, സോജൻ കെ ജോസഫുമായി അഭിമുഖം. നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:35 യുവവാണി, യുവ വയലിനിസ്റ്റ് എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം, തുടർന്ന് സതി പോർട്ടൽ ലഘുവിവരണം. 8:00 സാഹിത്യരംഗം, കലാം പാങ്ങോട് എഴുതി അവതരിപ്പിക്കുന്ന കവിത, ഡേവിഡ് മാത്യു നടത്തുന്ന പ്രഭാഷണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 10:00

9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കഥാപ്രസംഗം. ആറ്റുവാശ്ശേരി രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്നു കഥ രാധാമാധവം. 10:00 കഥകളി പദങ്ങൾ, കീചകപദം ആട്ടക്കഥയിലെ പദങ്ങൾ കലാമണ്ഡലം സി വി സുകുമാരൻ സംഘവും അവതരിപ്പിച്ചത്. 11:00 സ്പോട്ട് ലൈറ്റ് പരിപാടി, 11:15 മുതൽ എഫ് എം ഗോൾഡ് പ്രക്ഷേപണം ഡൽഹിറിലെ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ താപനില 30°C, കൂടിയ താപനില 30.6, കുറഞ്ഞത് 24.1, പെയ്ത മഴ 0.4 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.1, കുറഞ്ഞത് 25.5°C, പെയ്ത മഴ 1 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: സരോജ, ലളിത എന്നിവർ പാടിയതാണ് ഉദയഗീതത്തിൽ ഇതുവരെ കേട്ടത്. ഉദയഗീതം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്നത് വൈകില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു. ലഖ്നൌവിലെ അലിഗഞ്ചിലെ കമ്പ്യൂട്ടർ കോച്ചിംഗ് കേന്ദ്രത്തിലുണ്ടായ വൻ തീപിടുത്തത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമടക്കം 15 പേർ മരിച്ചു. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഫിൻടെക് സ്റ്റാർട്ടപ്പായ ക്രെഡിന്റെ സ്ഥാപകൻ കുനാൽ ഷാ വാട്സാപ്പ് ആഗോള സിഇഒ ആയി നിയമിതനായി. ലേബർ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള കനത്ത സമ്മർദ്ദത്തെ തുടർന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയ സ്റ്റാമർ രാജിവെച്ചു. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ MBBS വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കിയ 6 മാസത്തെ അധിക ഫീസ് തിരികെ നൽകണമെന്ന മെഡിക്കൽ കൌൺസിലിന്റെ നിർദ്ദേശം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. US ഇറാൻ മധ്യസ്ഥ ചർച്ചയിൽ അന്തിമ കരാർ നടപ്പിലാക്കാനുള്ള പ്രവർത്തന രൂപരേഖ തയ്യാറാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഓസ്ട്രിയയ്ക്കെതിരായ ഗോളിലൂടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമായി അർജന്റീനിയൻ താരം ലയണൽ മെസ്സി.
1: ഒരു കാലത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്കുള്ള പ്രവേശനം തന്നെ ശോഭനമായ ഭാവിയിലേക്കുള്ള കവാടമായി കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് പല ക്ലാസ് മുറികളും പാതിശൂന്യമായി കിടക്കുന്നു. കോഴ്സുകൾക്ക് പലതിനും വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ കഴിയുന്നില്ല. പ്രശസ്തമായ കോളേജുകൾ പോലും അംഗീകൃത സീറ്റുകളിൽ വിദ്യാർത്ഥികളെ നിറയ്ക്കാൻ പാടുപെടുന്നു. ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ യുവാക്കൾക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണോ?
2: വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറവ്.
1: മാന്നാനം KE കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഐസൻ വി വഞ്ചിപുരക്കൽ.
2: വിദേശ രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമുള്ള കുടിയേറ്റം, പരമ്പരാഗത വിഷയങ്ങളോടുള്ള താല്പര്യക്കുറവ്, വേണ്ടത്ര നൈപുണ്യം നൽകുവാൻ അപര്യാപ്തമായ പാഠ്യ പദ്ധതി, തൊഴിൽ സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കകൾ, ഗവേഷണ നവീകരണ പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത, വ്യവസായ വിദ്യാഭ്യാസ ബന്ധത്തിന്റെ ദൗർലഭ്യം, ഈ ഘടകങ്ങളാണ് പ്രധാനമായും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. കാലാകാലങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒത്തിരി ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം പല രീതിയിൽ പാഴായെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം മറ്റൊന്നുമല്ല, ഇവയെല്ലാം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ആക്കിയതുപോലുള്ള പരിഷ്കാരങ്ങളായിരുന്നു. ഓരോ വർഷം മുന്നോട്ട് പോകുന്തോറും ആർട്സ് ആൻഡ് സയൻസ് പഠനത്തിനായിട്ട് എത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും സയൻസ് വിഷയങ്ങളിൽ.
1: കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒന്നിലധികം അലോട്ട്മെന്റുകൾക്ക് ശേഷവും സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ പ്രത്യേകിച്ച് ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, ഭൗതികശാസ്ത്രം, രസതന്ത്രം, ഗണിതം, ഭാഷ തുടങ്ങിയ കോഴ്സുകളിൽ 100 കണക്കിന് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതാകട്ടെ, പ്രൊഫഷണൽ കോഴ്സുകളും പുതുപുത്തൻ വിഷയങ്ങളുമാണ്.
3: കഴിഞ്ഞ 2 വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3500 വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന ഒരു ക്യാമ്പസാണ്.
1: BA 2ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ഹരിനന്ദൻ R.
3: പക്ഷെ ഇപ്പൊ അത് 2500 അല്ലെങ്കിൽ 2800 ചുരുങ്ങുന്നു. കൃത്യമായിട്ട് കോളേജിൽ വന്ന് പഠിക്കുന്നവരുടെ എണ്ണം അത് അതിലും കുറവാണ്. പ്രത്യേകിച്ച് ഡിഗ്രി കോഴ്സുകൾ, കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത് പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളാണ്. ആർട്സും സയൻസും BA BSc പോലെയുള്ള കോഴ്സുകൾ പഠിക്കാൻ, അതും പ്രത്യേകിച്ച് കേരളത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കേരളത്തിന് നടപ്പിലാക്കാൻ ശ്രമിച്ചതോടെ

0: കുറച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ ആ ഒരു മനോഭാവം മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും കേരളത്തിന് വെളിയിൽ പോയി പഠിക്കുന്നവരുടെ എണ്ണവും ഈ സിയുബിലിറ്റിക്ക് വന്നിട്ടുള്ള ഒരു ഒരു പോപ്പുലാരിറ്റിയും ഇന്ത്യക്ക് വെളിയിൽ തന്നെ പോകുന്നതിന്റെ ആ ഒരു പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇന്ത്യക്ക് വെളിയിൽ പോകുന്ന വിദ്യാർത്ഥികളുടെ ഒരു സോഷ്യൽ മീഡിയ ഒരു ഫാക്ടേഴ്സ് ആണ്. സോഷ്യൽ മീഡിയ വിദ്യാർത്ഥികളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് വെളിയിൽ പോകാൻ.
1: തൊഴിൽ സാധ്യതയും ആഗോള അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്ന കോഴ്സുകൾക്കാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ മുൻഗണന നൽകുന്നത്. നിർഭാഗ്യവശാൽ പല ബിരുദ പ്രോഗ്രാമുകളും വർഷങ്ങൾക്ക് മുമ്പ് രൂപകൽപ്പന ചെയ്ത പാഠ്യപദ്ധതിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്.
2: ഇതിന് കാരണം ഒന്ന്,
1: മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലറും ചരിത്രകാരനും സാമൂഹ്യ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ രാജൻ ഗുരുക്കൾ.
2: സയൻസ്, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചു വരുന്ന കുട്ടികള് അവരൊക്കെ തന്നെയും ഏതെങ്കിലും കോച്ചിങ് സെന്റേഴ്സിലേക്ക് പോവാണ്. രണ്ടു വർഷമൊക്കെയാണ് ഒരു കുട്ടി അവിടെ ചേർന്ന് പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഒരു വലിയ ശതമാനം കുട്ടികൾ അങ്ങോട്ട് പോകും. മറ്റൊന്ന്, കൊമേഴ്സ്, എക്കണോമിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പഠിച്ചു വരുന്ന കുട്ടികൾക്കും ഇപ്പോ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ പഠിപ്പിക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ ഉണ്ട്. അതൊക്കെ പലതും സിനിമ സ്റ്റാർസും ഒക്കെ പരസ്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒക്കെയാണ്. അവരൊക്കെ വാഗ്ദാനം ചെയ്യുന്നത് ഉടൻ തൊഴിൽ എന്ന രീതിയിലാണ്. ഒരുപാട് കുട്ടികള്, പ്രത്യേകിച്ചും സാമ്പത്തികമായിട്ട് അതൊക്കെ താങ്ങാൻ കഴിയുന്ന തരം കുട്ടികളെല്ലാം അത്തരം സ്ഥാപനങ്ങളിലേക്കും പോകും. ഇത് കഴിഞ്ഞിട്ട് പഴയ സമ്പ്രദായത്തിൽ ഉള്ള സർവകലാശാലകളിലും കോളേജുകളിലും ഉള്ള വിഷയങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് തലത്തിൽ പഠിക്കാൻ കുട്ടികൾ അധികം ഇല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ തരത്തിൽ കുട്ടികൾ വേറെ പല ശാഖകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും പഠനം മാറ്റുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഒരു നല്ല ശതമാനം കുട്ടികൾ വിദേശത്ത് പഠിക്കാനും പോകുന്നുണ്ട്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയ്തത് അവർക്ക് വേണ്ടാത്ത വാഗ്ദാനങ്ങൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഏജൻസികളെ ഒരു സുതാര്യത വരുത്തണം എന്ന് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനാണ്. അതാണ് ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി, എങ്ങനെ കുട്ടികൾ ഏജൻസികൾ കൊടുക്കുന്ന തെറ്റായ വാഗ്ദാനങ്ങൾ സത്യമാണെന്ന് കരുതി അതിൽ കുടുങ്ങി എങ്ങനെ വിദേശ രാജ്യങ്ങളിലെത്തി കഷ്ടപ്പെടുന്നു എന്നുള്ളത് ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും വിദേശ രാജ്യങ്ങളിലേക്ക് ഏജൻസിന്റെ സഹായത്തോടുകൂടിയിട്ട് എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ധാരാളം കുട്ടികൾ ഉണ്ട്.
1: ഡിജിറ്റൽ മേഖലയിലും ആശയവിനിമയത്തിലുമുള്ള കഴിവുകൾ, ഡാറ്റ സാക്ഷരത, പ്രശ്നപരിഹാര ശേഷി, വിവിധ വിഷയങ്ങളിലുള്ള അറിവ് എന്നിവയാണ് ഇന്നത്തെ തൊഴിലുടമകൾക്ക് വേണ്ടത്. ആർട്സ് ആൻഡ് സയൻസ് ബിരുദധാരികൾ പലപ്പോഴും കോളേജ് വിടുന്നത് കാര്യമായ സൈദ്ധാന്തിക പരിജ്ഞാനത്തോടെയാണെങ്കിലും പ്രായോഗിക പ്രയോഗങ്ങളിൽ പരിമിതമായ എക്സ്പോഷർ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
0: ഹരിനന്ദൻ ആർ. പിന്നീട് ഡിജിറ്റൽ മീഡിയ, ഡിജിറ്റൽ ടൂൾസ് ഉപയോഗിക്കുന്നത്, ഈ സൈബർ കോഴ്സസിന്റെ എല്ലാം എണ്ണം വളരെ കൂടുതലാണ്. സാധാരണ ജനങ്ങൾക്ക് പരിചയമില്ലാത്ത പല കോഴ്സുകളുമാണ് ഇപ്പൊ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. ഇപ്പോ ഒരു ഫിസിക്സിന്റെ കൂടെ എഐ ലേണിംഗും അങ്ങനെയൊക്കെ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. അങ്ങനെ പ്രൊഫഷണൽ കോഴ്സുകൾ, അതായത് ഈ ടെക്നിക്കൽ ആസ്പെക്ട്സിലുള്ള പുതിയ സാങ്കേതിക വിദ്യകളുടെ പഠനം നടത്തുന്ന കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്.
1: 4 വർഷത്തെ ബിരുദ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ഈ പോരായ്മകളിൽ പലതും പരിഹരിക്കാനുള്ള അവസരം നൽകുന്നു. പക്ഷേ പരിഷ്കാരങ്ങൾക്ക് മതിയായ അധ്യാപകരും അടിസ്ഥാന സൗകര്യങ്ങളും ഡിജിറ്റൽ സൗകര്യങ്ങളും കൃത്യമായ അക്കാദമിക് ആസൂത്രണവും ഇല്ലെങ്കിൽ പുതിയ പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങൾ കടലാസിൽ മാത്രമായി കുടുങ്ങിപ്പോകാം.
3: നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള കോഴ്സുകളുടെ ഘടന,
1: ഡോക്ടർ രാജൻ വർഗീസ്,
3: അതിന്റെ ഉള്ളടക്കം ആഗോളതലത്തിലെ സർവകലാശാലകളിലെ കോഴ്സുകളുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. 2, നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിച്ചു, അവർക്ക് സ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ പരിശീലനത്തിന് വേണ്ടി ഇന്റേൺഷിപ്പ് പോർട്ടലും നമ്മൾ എല്ലാ സർവകലാശാലകളിലും കോളേജുകളിലും നമ്മൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ആധുനിക രീതിയിൽ ടെക്നോളജി റിലേറ്റഡ് മേഖലയിലും തൊഴിലവസരങ്ങളും ഗവേഷണ സാധ്യതകളും വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പഠന പ്രക്രിയ നമ്മുടെ സംസ്ഥാനത്തെ കോളേജുകളിലും സർവകലാശാലകളിലും കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് ടീച്ചേഴ്സ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ പ്രിൻസ് പി ആർ.
4: ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളുടെ ഒരു ആഗ്രഹം, അവർ പഠിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു തൊഴിലിലേക്ക് എത്തിച്ചേരാൻ കഴിയണം എന്നുള്ളതൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ 4 വർഷ ബിരുദ പ്രോഗ്രാം നിലവിൽ വന്നപ്പോൾ അതിനകത്ത് സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഡസ്ട്രിയുമായിട്ട്, വ്യവസായവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള തരം കോഴ്സുകൾ ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. റിസർച്ച് ഓറിയന്റഡ് ആയ കമ്പണൻസുകൾ, ഘടകങ്ങൾ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ അടുത്താണല്ലോ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നവർക്ക് വളരെ

0: ഒരു മോട്ടിവേഷൻ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും സൗജന്യമാണെന്നുള്ളത്. ഇനി ചെയ്യേണ്ടത് അതിന്റെ കൃത്യമായ ഒരു ബോധവൽക്കരണം കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ഗൗരവത്തിൽ ചെയ്യേണ്ടതുണ്ട്. ഇതിലേക്ക് നിങ്ങൾ വന്നാൽ ഇന്ന ഇന്ന പ്രയോജനങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം നമ്മൾ എല്ലായിടത്തും അറിയിക്കേണ്ടതുണ്ട്. അത് കൂടാതെ ഇപ്പോൾ 4 വർഷ ബിരുദ പ്രോഗ്രാം പൂർണ്ണമാകുന്ന ഒരു ഘട്ടത്തിൽ, ഇപ്പോൾ തുടങ്ങിയിട്ട് ഇനി 3 വർഷം ആകുമ്പോൾ കുട്ടികൾ പുറത്തിറങ്ങും, 3 വർഷം 4 വർഷം ഒക്കെ ആകുമ്പോൾ കുട്ടികൾ പുറത്തിറങ്ങും, ആ ഘട്ടത്തിൽ അവരെല്ലാം നല്ല മേഖലകളിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ഒരു നടപടികൾ ഏതെങ്കിലും ഇൻഡസ്ട്രിയിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്ത നല്ല വിദ്യാഭ്യാസ അടുത്ത ഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിലേക്കോ അല്ലെങ്കിൽ റിസർച്ചിലേക്കോ ഒക്കെ എത്തിക്കാൻ ആവശ്യമായ ഒരു നടപടികളും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും താൽക്കാലികമായിട്ടുണ്ടായിരിക്കുന്ന ഈ കൊഴിഞ്ഞുപോക്ക് അതൊരു ശാശ്വതമാണെന്ന് ഞാൻ കരുതുന്നില്ല. താൽക്കാലികമായിട്ടുണ്ടായിരിക്കുന്ന ഈ ഒരു എണ്ണത്തിലുള്ള കുറവിനെ നമുക്ക് മറികടക്കാനാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.
1: പാഠ്യപദ്ധതി പുനഃസംഘടന, ഡിജിറ്റൽ വിദ്യാഭ്യാസ സംരംഭങ്ങൾ, 4 വർഷ ബിരുദ പ്രോഗ്രാം എന്നിവയിലൂടെ സംസ്ഥാന സർക്കാർ പരിഷ്കാരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും ഫാക്കൽറ്റി റിക്രൂട്ട്മെന്റ്, റിസർച്ച് ഫണ്ടിംഗ്, ഇന്നൊവേഷൻ സെന്റേഴ്സ്, ക്യാമ്പസ് ഇൻഡസ്ട്രി പാർട്ണർഷിപ്സ് എന്നിവയോടുള്ള സമീപനമാകും കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് അവരുടെ അക്കാദമിക് നിലവാരം വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് നിർണയിക്കുന്നത്.
2: സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്.
1: ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ,
2: തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് എവിടെ പോയി പഠിക്കണം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നിൽക്കണം എന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല. അത് ഓരോ വിദ്യാർത്ഥിയുടെയും ചോയ്സ് ആണ്. എന്നിരുന്നാലും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതലായി അവരെ ഇവിടെ ആകർഷിക്കുന്ന തരത്തിലുള്ള പുതിയ പ്രോഗ്രാമുകളും കോഴ്സുകളും സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങുന്ന കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന കേരള നോളജ് വാലി ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന, കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്തരം പരിപാടികളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകും. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹബ്ബായി മാറ്റുക എന്ന ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും ഉണ്ടാവും.
1: ഇന്നലത്തെ ജോലികൾക്കല്ല, നാളത്തെ വെല്ലുവിളികൾക്കായാണ് കോളേജുകൾ യുവാക്കളെ സജ്ജരാക്കേണ്ടത്. ആ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിൽ കേരളം വിജയിച്ചാൽ സംസ്ഥാനത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വീണ്ടും മികവിന്റെ കേന്ദ്രങ്ങളായി മാറും. അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊപ്പം ഉയരാതെ പരാജയപ്പെട്ട ഒരു വ്യവസ്ഥയുടെ ദൃശ്യപ്രതീകമായി ഒഴിഞ്ഞുകിടക്കുന്ന ക്ലാസ് മുറികൾ മാറാം.
3: പ്രഭാതപേര് വീണ്ടും നാളെ രാവിലെ 6:30. ശുഭദിനാശംസകൾ.

0: ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടി 9496569321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

0: സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 5 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഉന്നതാധികാര സമിതി റിപ്പോർട്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്കും ഫ്രാൻസിനും ജയം. നോർവെ സെനഗൽ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിലുണ്ട്. ഇതോടനുബന്ധിച്ച് പത്മ അവാർഡ് ജേതാക്കളുടെ ജീവിതത്തെയും സംഭാവനകളെയും കുറിച്ച് ആകാശവാണി പീപ്പിൾസ് പത്മ ഓൺ ആകാശവാണി എന്ന പരമ്പരയുടെ ഭാഗമായി പ്രത്യേക പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 9:10 മുതൽ ആകാശവാണി ഗോൾഡിൽ പരിപാടി കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിലും ന്യൂസ് ഓൺ എയർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലും ഇത് ലഭ്യമാകും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാണെന്നും ആഗോളതലത്തിൽ വിശ്വസനീയമായ ശക്തിയായി രാജ്യം മാറിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം ആദ്യം എന്ന തത്വമാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾക്ക് കഴിഞ്ഞ ദശകത്തിൽ വഴികാട്ടിയായതെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. വരും നൂറ്റാണ്ടുകളിൽ രാജ്യത്തിന്റെ ഭാവിക്ക് അടിത്തറയായിരിക്കുന്നത് നിലവിലെ തീരുമാനങ്ങളും പ്രവർത്തനങ്ങളുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡെസ്ക് റിപ്പോർട്ട്.
3: രാഷ്ട്രം ആദ്യമെന്ന തത്വത്തോട് ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ആഗോള നേതാക്കളും ശരിവച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രത്തിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ 1000 വർഷത്തേക്ക് ഭാവിയെ രൂപപ്പെടുത്തുന്നതാണ്. ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനത്തിൽ 45,000 ഗ്രാമങ്ങളിലേക്ക് മൊബൈൽ കണക്ടിവിറ്റി വ്യാപിപ്പിച്ചു. ഏകദേശം 75,000 ബാങ്കിംഗ് കറസ്പോണ്ടന്റുകളും 6,000-ൽ പോസ്റ്റ് ഓഫീസുകളും സ്ഥാപിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ മാവോയിസ്റ്റ് ഭീകരത ഇപ്പോൾ അന്ത്യശ്വാസം വലിക്കുകയാണ്. ഭരണഘടനാ സംരക്ഷണത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നവർ അധികാരത്തിലിരുന്നപ്പോൾ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭരണഘടനയുടെ പേരുപയോഗിച്ചതിന് ആളുകളെ വെടിവെച്ചു കൊലപ്പെടുത്തിയ സംഭവമുണ്ടായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മെയ്ക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയവ വിജയിക്കാൻ കാരണം ജനങ്ങൾ രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകി അവരുടെ കടമ നിറവേറ്റിയതുകൊണ്ടാണ്. മധ്യവർഗത്തിന് അനുകൂലമായ സാമ്പത്തിക പരിഷ്കാരങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നികുതി ഇളവ് നടപടികൾ നികുതിരഹിത വരുമാന പരിധി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അമീർ ബറാം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രായേൽ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ സമഗ്രമായ പരിധിയിൽ ഉൾപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലെ പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിന് ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അമീർ ബറാം രാജ്നാഥ് സിംഗിനെ അറിയിച്ചു. രാജ്യത്ത് അവയവദാന പ്രതിജ്ഞ എടുത്തവരുടെ എണ്ണം 5 ലക്ഷം പിന്നിട്ടു. അവയവ കോശദാനമെന്ന ജീവൻ രക്ഷാപ്രവർത്തനത്തോട് രാജ്യത്തെ പൌരന്മാരുടെ അവബോധവും കാരുണ്യവും പ്രതിബദ്ധതയുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു.

0: ഈ നേട്ടം കൈവരിക്കുന്നതിൽ സഹകരിച്ച എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണകൂടങ്ങളെയും കേന്ദ്ര മന്ത്രാലയം അഭിനന്ദിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം അനിവാര്യമാണെന്ന് ഇത് സംബന്ധിച്ച് രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്നലെ മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. ഇത് വിശദമായി പരിശോധിച്ച് അടിയന്തര പ്രാധാന്യത്തോടെ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഡെങ്കിപ്പനിയുൾപ്പെടെ പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമാകാൻ സാധ്യത കണക്കിലെടുത്ത് അടുത്ത 3 മാസം സംസ്ഥാനത്തുടനീളം കൊതുക് നശീകരണ, മാലിന്യ സംസ്കരണ, ശുചീകരണ തീവ്രയജ്ഞം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. പകർച്ചപ്പനി വ്യാപന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിലെയും മെഡിക്കൽ കോളേജുകളിലെയും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മറ്റ് പാരാമെഡിക്കൽ ജീവനക്കാരുടെയും ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്നും റിപ്പോർട്ടിലുണ്ട്. കൂടുതൽ ചർച്ച നടത്തി വിവിധ ജില്ലകളിലെ ഹോട്ട്സ്പോട്ടുകൾ സന്ദർശിച്ച് സമിതി വിശദമായ റിപ്പോർട്ട് പിന്നീട് നൽകും. ആരോഗ്യവകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ഒഴിവുകൾ അടിയന്തരമായി PSC റിപ്പോർട്ട് ചെയ്യാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആയുഷ് വകുപ്പ് എന്നിവയുടെ കീഴിലെ എല്ലാ സ്ഥാപനങ്ങളിലെയും ഓഫീസുകളിലെയും റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകൾ സംബന്ധിച്ച് അടിയന്തരമായി അവലോകനം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പോർട്ടൽ വഴിയും ഹജ്ജ് സുവിധ ആപ്പ് വഴിയും തീർത്ഥാടകർക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാമെന്ന് പുതിയ ഹജ്ജ് നയം പുറത്തിറക്കി കേന്ദ്രമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെ സ്കീം വർക്കേഴ്സ് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തനരഹിതമായ മൊബൈൽ ഫോണുകൾക്ക് പകരം പുതിയ ടാബുകൾ നൽകുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും വിവരങ്ങൾ ശേഖരിച്ച ശേഷം പോഷകാഹാരം വിതരണം ചെയ്യുന്നതിന് രജിസ്ട്രേഷനാണ് പോഷൻ ആപ്പ് ഉപയോഗിക്കുന്നത്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമണത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടി വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടി വർക്കർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ലഹരി ഉപയോഗത്തിൽ നിന്ന് പുതുതലമുറയെ തിരിച്ചുവിടാൻ കൃഷിയാണ് ലഹരി, സിന്തറ്റിക് ലഹരിയല്ല ലഹരി എന്ന പുതിയ മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. തിരുവനന്തപുരം കല്ലിയൂരിൽ കർഷക സഭകളുടെയും ഞാറ്റുവേല ചന്തകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിക്ക് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമായ ഇന്ന് തിരുവനന്തപുരം ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ സൈക്ലിംഗ് ബൈ ദ സീ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര കായിക യുവജനകാര്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അല്പസമയത്തിനകം സൈക്ലിംഗ് പരിപാടി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ന് വൈകിട്ട് 4 മണി മുതൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടത്തുന്ന ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും.
0: അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി ഏഷ്യൻ ഗെയിംസ് ഫൺ റൺ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, സംസ്ഥാന ഗവൺമെന്റ് എന്നിവയുമായി സഹകരിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് ജയം. ഡാലസിൽ എതിരില്ലാത്ത 2 ഗോളിന് ഓസ്ട്രിയയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. ഗ്രൂപ്പ് ഐയിൽ പുലർച്ചെ ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത 3 ഗോളിന് ഫ്രാൻസ് ഇറാഖിനെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ഐയിൽ മറ്റൊരു മത്സരത്തിൽ ന്യൂയോർക്കിൽ നോർവെ സെനഗലിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ രാവിലെ 8:30 ജോർദാൻ അൾജീരിയയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ഓസ്ട്രിയക്കെതിരെ 9th minute ലഭിച്ച പെനാൾട്ടി പുറത്തേക്കടിച്ച് ഉറപ്പിച്ച ഗോൾ പാഴാക്കിയപ്പോൾ ഈ ദിവസം മെസ്സിക്കൊപ്പമല്ലെന്ന് ഫുട്ബോൾ ലോകം ഉറപ്പിച്ചു. പക്ഷേ കാര്യങ്ങൾ മാറി മറയാൻ 30 മിനിറ്റുകൾ മതിയായിരുന്നു. ഗോൾ ദാഹവുമായി അർജന്റീനൻ മുന്നേറ്റക്കർ ആസ്ട്രിയൻ ഗോൾ മുഖത്തേക്ക് ഇരമ്പിയാത്തതോടെ മെസ്സിയുടെ ചരിത്ര ഗോൾ പിറന്നു. 38th minute ഓസ്ട്രിയൻ വലകുലുക്കി ഡാലസ് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫുട്ബോളിലെ മെസ്സിക ലോകകപ്പിൽ

0: പുലർവിട്ടം പരിപാടിയുടെ ഒരിതൽ കൂടി വിരിയുകയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പ് നടപ്പിലാക്കി വരുന്ന ഫലവർഗവിള, പുഷ്പകൃഷി, ഔഷധത്തോട്ട വികസന പദ്ധതിയുടെ ഭാഗമായി ഉള്ളൂർ കൃഷിഭവൻ പരിധിയിൽ ചെഞ്ചേരിയിൽ പപ്പായ കൃഷിയുടെ മാതൃകാ തോട്ടമൊരുക്കിയിട്ടുണ്ട്. കൃത്യത കൃഷി അനുവർത്തിച്ചു വരുന്ന വി എസ് പത്മകുമാറിന്റെ മാതൃകാ തോട്ടത്തിലെ പപ്പായ വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. അത്യുൽപാദന ശേഷിയുള്ള റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ചെഞ്ചേരി മഹിഷാസുരമർദ്ദിനി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുന്നതാണ്. പ്രസ്തുത ചടങ്ങിൽ വെച്ച് കർഷകൻ വി എസ് പത്മകുമാറിനെ കൃഷിവകുപ്പ് മന്ത്രി ആദരിക്കുന്നു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കടവിള ബ്ലോക്കിന് കീഴിലുള്ള ആര്യങ്കോട്, ഒറ്റശേഖരമംഗലം, കള്ളിക്കാട്, അമ്പൂരി, വെള്ളറട, പെരിങ്കടവിള, കുന്നത്തുകാൽ, പെരുമ്പഴുതൂർ, കൊല്ലയിൽ എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ആര്യങ്കോട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അഖില ജി വി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 7907 75 2989. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് വിളവെടുക്കുന്നതിനായി ചെണ്ടുമല്ലി തൈകൾ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, വിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ രതീഷ് പി ആർ അറിയിച്ചു. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ബ്ലോക്കിലെ നെടുവത്തൂർ, പൂയപ്പള്ളി, വെളിയം, കരിപ്ര, ഏഴുകോൺ, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ നാടൻ തെങ്ങിൻ തൈകൾ 50 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളിൽ ബന്ധപ്പെടണമെന്ന് കൊട്ടാരക്കര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9383 4703 53 9383 4703 54. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27 ആരംഭിക്കുന്നു. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് കെ

മൂക്ക് പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04872483856. കേരള കാർഷിക സർവകലാശാലയുടെ സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ, അതായത് CAITT, ഇന്ന് കോൺകൃഷിയെക്കുറിച്ചുള്ള ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെ CAITT ട്രെയിനിംഗ് ഹാളിൽ നടക്കുന്ന പരിശീലനത്തിൽ കോൺകൃഷിയുടെ ശാസ്ത്രീയ രീതികൾ, വിത്ത് തയ്യാറാക്കൽ, വളർത്തൽ, രോഗകീട നിയന്ത്രണം, വിളവെടുപ്പ്, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8891540778. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്ന് ജൂൺ 23. ഈ ദിനത്തിന്റെ ചരിത്ര വിശേഷങ്ങൾ കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: കായികപരമായ മൂല്യങ്ങളും ഉന്മേഷവും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ജൂൺ 23 ലോകമെമ്പാടും അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നു. 1894 ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചത്. ഒളിമ്പിക് കമ്മിറ്റി രൂപീകരണത്തിന്റെ ഓർമ്മയ്ക്കായി 1948 ജൂൺ 23 മുതൽ ഈ ദിനം ആചരിക്കാൻ തുടങ്ങി. കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുക, ഒളിമ്പിക്സ് മൂല്യങ്ങൾ പ്രചരിപ്പിക്കുക, പ്രായഭേദമന്യേ എല്ലാവരെയും കായിക വിനോദങ്ങളിലേക്ക് ആകർഷിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. പൊതുസേവനത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ജൂൺ 23 ഐക്യരാഷ്ട്രസഭ പബ്ലിക് സർവീസ് ദിനം ആയി ആചരിക്കുന്നു. ലോകമെമ്പാടുമുള്ള പൊതുപ്രവർത്തകരുടെ കഠിനാധ്വാനത്തെയും സംഭാവനകളെയും ആദരിക്കുക, യുവാക്കളെ പൊതുമേഖലയിൽ കരിയർ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. ഈ ദിവസം മികച്ച പൊതുസേവന പദ്ധതികൾക്ക് UN അവാർഡുകൾ നൽകാറുണ്ട്. ഭരണരംഗത്തെ പുതുമകൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുമാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിന് ശക്തമായ അടിത്തറപ്പാകിയ ചരിത്ര പ്രസിദ്ധമായ പ്ലാസി യുദ്ധം നടന്നത് 1757 ജൂൺ 23. ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൌലയുടെ സൈന്യവും റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലായിരുന്നു ഈ പോരാട്ടം. ഭാരത ചരിത്രത്തിന്റെ ഗതി മാറ്റിയതും കൊളോണിയൽ ഭരണത്തിന് വഴി തുറന്നതുമായ ഏറ്റവും നിർണായകമായ യുദ്ധമായിരുന്നു ഇത്. 1985 ജൂൺ 23 എയർ ഇന്ത്യയുടെ കനിഷ്ക വിമാനം ബോംബ് സ്ഫോടനത്തെ തുടർന്ന് തകർന്നു വീഴുകയും 329 പേർ മരണപ്പെടുകയും ചെയ്തത് രാജ്യത്തെ നടുക്കിയ വലിയൊരു ദുരന്തമായിരുന്നു. മോൺട്രിയലിൽ നിന്ന് ലണ്ടൻ വഴി ഡൽഹി, ബോംബെ നഗരങ്ങളിലേക്ക് പറക്കുകയായിരുന്ന ബോയിംഗ് 747 വിമാനമായിരുന്നു ഇത്. വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ ലഗേജ് കാർഗോയിൽ സൂക്ഷിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 329 പേരും ഈ ദുരന്തത്തിൽ മരണപ്പെട്ടു. ഈ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി കാനഡയിലും അയർലൻഡിലും ഇന്ത്യയിലും സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ജൂൺ 23 കാനഡയിൽ ദേശീയ ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ലോക ഓഫീസ് ഭരണ നിർവഹണത്തിലും എഴുത്തു ലോകത്തും വലിയ വിപ്ലവം സൃഷ്ടിച്ച ആദ്യത്തെ പ്രായോഗിക ടൈപ്പ് റൈറ്ററിന് അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനായ ക്രിസ്റ്റഫർ ലതാം ഷോൾസ് പേറ്റന്റ് നേടിയത് 1868 ജൂൺ 23. കാർലോസ് ഗ്ലിഡൻ, സാമുവൽ സോൾ എന്നിവരുമായി ചേർന്നാണ് അദ്ദേഹം ഈ യന്ത്രം വികസിപ്പിച്ചത്. ദശലക്ഷക്കണക്കിന് കുട്ടികളെ വൈകല്യത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിച്ച ലോകത്തെ ആദ്യത്തെ പോളിയോ വാക്സിൻ കണ്ടെത്തിയ പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോനാസ് സാൽക്ക് അന്തരിച്ചത് 1995 ജൂൺ 23. കാലിഫോർണിയയിലെ ലാജൊല്ലയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം.

0: 1955 അദ്ദേഹം കണ്ടെത്തിയ വാക്സിൻ മെഡിക്കൽ രംഗത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. തന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് എടുക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. കാരണം ഈ വാക്സിൻ എല്ലാവർക്കും സൗജന്യമായി ലഭിക്കണമെന്നും സൂര്യൻ ആരെങ്കിലും പേറ്റന്റ് എടുക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഈ മാനുഷിക പരിഗണനയാണ് ലോകത്ത് നിന്നും പോളിയോ എന്ന മാരക രോഗത്തെ തുടച്ചു നീക്കാൻ സഹായിച്ചത്. പ്രമുഖ കോൺഗ്രസ് നേതാവും ഇന്ദിരാഗാന്ധിയുടെ മകനുമായ സഞ്ജയ് ഗാന്ധി 1980 ജൂൺ 23 വിമാനാപകടത്തിൽ മരണപ്പെട്ടത്. ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് വിമാനത്താവളത്തിന് സമീപം വെച്ചായിരുന്നു അപകടം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കൂ. പി ഭാസ്കരന്റെ വരികൾക്ക് MK അർജുനന്റെ സംഗീതം, പി സുശീലയും PJ ചന്ദ്രനും പാടിയത്. ചിത്രം ചഞ്ചല.

0: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് ഫിസിയോതെറാപ്പി. ഇതേക്കുറിച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് ജയലക്ഷ്മി വി എസ് സംസാരിക്കുന്നു.
2: ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഒരു ചികിത്സാ രീതിയാണ് ഫിസിക്കൽ തെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ അഥവാ ഫിസിയോതെറാപ്പി. രോഗകാരണങ്ങൾ ഒഴിവാക്കിയോ രോഗം പരിഹരിച്ചോ രോഗിയെ പുനരുദ്ധരിച്ചോ രോഗിയുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ഫിസിയോതെറാപ്പിയിലൂടെ ചെയ്യുന്നത്. രോഗിയുടെ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി മനസ്സിലാക്കി ഭൗതിക സ്രോതസ്സുകളും വ്യായാമ ചികിത്സാ രീതികളും അതിവിപുലമായ സാങ്കേതിക ചികിത്സാ സംവിധാനങ്ങളും കോർത്തിണങ്ങി മികച്ച ഫലപ്രാപ്തി നൽകുകയാണ് ഈ ചികിത്സാരീതിയുടെ പ്രത്യേകത. ഇതിലൂടെ രോഗികളുടെ ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങൾ നീക്കി ജീവിതത്തെ വിപുലപ്പെടുത്തുന്നു. ജീവിതശൈലീ രോഗങ്ങളുടെയും ചലന സംബന്ധമായ ശാരീരിക പ്രയാസങ്ങളുടെയും വർത്തമാന കാലഘട്ടത്തിൽ ഫിസിയോതെറാപ്പി സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നു. ഫിസിയോതെറാപ്പി നമ്മൾ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവിധ തരം ഫിസിയോതെറാപ്പി ഉപയോഗിക്കുന്നു. ഇവയിൽ ഒന്നാണ് ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി. നിങ്ങളുടെ ശരീരത്തിന്റെ ചലനത്തെ തന്നെ ബാധിച്ചേക്കാവുന്ന സ്ട്രോക്ക്, സൂക്ഷ്മ നാഡിയുടെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മോട്ടോർ ഡീജനറേറ്റീവ് ഡിസീസ് എന്നിങ്ങനെ വ്യത്യസ്തമായ ന്യൂറോളജിക്കൽ അവസ്ഥകളുണ്ട്. ഒരു സാധാരണ ഉദാഹരണമാണ് പാർക്കിൻസൺസ് രോഗം. ഇത് രോഗികളുടെ ചലനത്തെ സാരമായി ബാധിച്ചേക്കാം. കൈകാലുകളുടെ വിറയൽ, പെട്ടെന്നുള്ള വിറയൽ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കഴിവില്ലായ്മ എന്നിവ അതിന്റെ ലക്ഷണങ്ങളാണ്. തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുമ്പോൾ ന്യൂറോളജിക്കൽ ഫിസിയോതെറാപ്പി ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും പ്രശ്നം വഷളാകാതെ സാധാരണ ജീവിതം നയിക്കാനും സഹായിക്കുന്നു. രണ്ട്, ഓർത്തോപെഡിക് ഫിസിയോതെറാപ്പി. അസ്ഥികൾ, അസ്ഥിബന്ധങ്ങൾ, സന്ധികൾ എന്നിവയിലെ പരിക്കുകൾ വളരെ സാധാരണമാണ്. ഒരു കായിക താരത്തിന്റെ ആന്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെന്റ് ടിയർ പോലുള്ള പരിക്ക് നേരിടേണ്ടി വരുമ്പോൾ വിശ്രമമില്ലാതെ പരിക്ക് വഷളാക്കുകയും സുഖം പ്രാപിക്കാൻ കൂടുതൽ സമയമെടുക്കുകയും ചെയ്യും. എന്നതിനാൽ അവരുടെ ചലനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു. ഓർത്തോപെഡിക് ഫിസിയോതെറാപ്പിയുടെ സഹായത്തോടെ വീണ്ടെടുക്കൽ പ്രക്രിയ ചെറുതാണ്. പ്രശ്നം വീണ്ടും ആവർത്തിക്കാതെ പൂർണ്ണമായി വീണ്ടെടുക്കലിനും സഹായിക്കുന്നു. മൂന്ന്, പീഡിയാട്രിക് ഫിസിയോതെറാപ്പി. ഇത്തരത്തിലുള്ള ഫിസിയോതെറാപ്പി കുട്ടികളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവയാണ്. ജനന സമയത്ത് അഭിമുഖീകരിക്കുന്ന സങ്കീർണതകൾ, ജനന വൈകല്യങ്ങൾ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നിവ സാധാരണ ജീവിതം നയിക്കുന്നതിൽ നിന്ന് കുട്ടിയെ പരിമിതപ്പെടുത്തിയേക്കാം. ഈ തരത്തിലുള്ള ഫിസിയോതെറാപ്പി പ്രശ്നത്തിന്റെ മൂലകാരണം കൈകാര്യം ചെയ്യുന്നതിനും കുട്ടിയെ അത് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. നാല്, ജീറിയാട്രിക് ഫിസിയോതെറാപ്പി. ഒരു വ്യക്തി പ്രായമാകുമ്പോൾ അവരുടെ ശരീരം ഗുരുതരമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഈ മാറ്റങ്ങൾ നിങ്ങളെ അനുദിനം ബാധിക്കുകയും ദീർഘകാല അസൗകര്യം ഉണ്ടാകുകയും ചെയ്തേക്കാം. ജോയിന്റ് പെയിൻ, പേശിവേദന അല്ലെങ്കിൽ ലളിതമായ ജോലികൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവ വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട സാധാരണ പ്രശ്നങ്ങളാണ്. പേശികൾ നഷ്ടപ്പെടുകയും നിങ്ങളുടെ ശരീരം ദുർബലമാവുകയും ചെയ്യുന്നതിനാൽ നിങ്ങളുടെ ദൈനംദിന ചലനങ്ങൾ പരിമിതമാകും. ജെറിയാട്രിക് ഫിസിയോതെറാപ്പി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ചലനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സന്ധി അല്ലെങ്കിൽ പേശിവേദനയിൽ നിന്നും സാവധാനത്തിലുള്ള ആശ്വാസം നൽകുന്നതിനും സാധാരണ ജീവിതം നയിക്കുവാനും ഈ ചികിത്സ സഹായിക്കുന്നു. ഇതുകൂടാതെ ഗൈനക്കോളജി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഹൃദയ ശ്വാസകോശ സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഫിസിയോതെറാപ്പിയിലൂടെ സാധിക്കുന്നു.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഫിസിയോതെറാപ്പി. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ജയലക്ഷ്മി വി എസ്.

0: തൊഴിൽ ദർശനം.
1: കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ തൃശൂരിലുള്ള സ്വയംഭരണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷനിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 23 ഒഴിവുണ്ട്. ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ഒഴിവ് 6. യോഗ്യത: ഒക്കുപേഷണൽ തെറാപ്പിയിലുള്ള ബിരുദം. ഡെമോൺസ്ട്രേറ്റർ ഒഴിവ് 3. യോഗ്യത: പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സിലുള്ള ബിരുദം. 2 വർഷത്തെ പ്രവൃത്തി പരിചയവും നിലവിലുള്ള RCI രജിസ്ട്രേഷനും. പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ഒഴിവ് 3. യോഗ്യത: പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സിലുള്ള ബിരുദം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒഴിവ് 2. യോഗ്യത: ക്ലിനിക്കൽ സൈക്കോളജിയിലുള്ള MPhil ഉം നിലവിലുള്ള RCI രജിസ്ട്രേഷനും. അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കുപേഷണൽ തെറാപ്പി ഒഴിവ് 2. യോഗ്യത: ഒക്കുപേഷണൽ തെറാപ്പിയിലുള്ള

0: ബിരുദാനന്തര ബിരുദം. മറ്റ് തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് പ്രൊഫസർ പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് 1, പി ആൻഡ് ഒ ടെക്നീഷ്യൻ 1, ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യൻ 1, മോൾഡ് ലാബ് ടെക്നീഷ്യൻ 1, ഫാക്കൽറ്റി ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ 1, ഫാക്കൽറ്റി ഇൻ സൈക്കോളജി 1, ലേഡീസ് ഹോസ്റ്റൽ വാർഡൻ 1. വിജ്ഞാപനത്തോടൊപ്പമുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സ്കാൻ ചെയ്ത് HR@NIPMR.org.in എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കണം. ഇമെയിൽ ഐഡി ഒരിക്കൽ കൂടി HR@NIPMR.org.in. കൂടാതെ ഹാർഡ് കോപ്പി യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾക്കൊപ്പം എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കല്ലേറ്റുംകര PO ഇരിഞ്ഞാലക്കുട തൃശൂർ കേരള 680683 എന്ന വിലാസത്തിലേക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് മുഖേനയും അയക്കണം. തപാൽ വിലാസം ഒരിക്കൽ കൂടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കല്ലേറ്റുംകര PO ഇരിഞ്ഞാലക്കുട തൃശൂർ കേരള 680683. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 26. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nipmr.org.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nipmr.org.in. ന്യൂഡൽഹി ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ക്ലൌഡ് സെന്റർ ഓഫ് എക്സലൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിഭാഗങ്ങളിലായാണ് അവസരം. 8 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തസ്തികകളും ഒഴിവും മാനേജർ 5, സീനിയർ മാനേജർ 2, ചീഫ് മാനേജർ 1. യോഗ്യത BE, BTech, MTech, MCA. പ്രായം മാനേജർക്ക് 29-41 വയസ്സിനും ഇടയിൽ, സീനിയർ മാനേജർക്ക് 31-43 വയസ്സിനും ഇടയിൽ, ചീഫ് മാനേജർക്ക് 33-45 വയസ്സിനും ഇടയിൽ. അപേക്ഷാ ഫീസ് 850 രൂപ. ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും 100 രൂപ മതിയാവും. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 28. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://punjabandsindh.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://punjabandsindh.bank.in. വാർത്താ വിനിമയ മന്ത്രാലയത്തിന് കീഴിൽ ന്യൂഡൽഹിയിലുള്ള ടെലി കമ്മ്യൂണിക്കേഷൻസ് കൺസൾട്ടന്റ് ഇന്ത്യ TCIL മാനേജർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്ഥിര നിയമനവും കരാർ നിയമനവുമുണ്ട്. ഫിനാൻസ് വിഭാഗത്തിലും ലീഗൽ വിഭാഗത്തിലുമാണ് ഒഴിവ്. കുറഞ്ഞത് 2 വർഷമെങ്കിലും പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. തസ്തികകളും ഒഴിവും അസിസ്റ്റന്റ് ജനറൽ മാനേജർ 2, മാനേജർ 3, ഡെപ്യൂട്ടി മാനേജർ 3. അപേക്ഷ നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കി തപാലിൽ അയക്കണം. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.tcil.net.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.tcil.net.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 30.
1: തൊഴിൽ ദർശനം. ചിന്ന ചിന്ന ആസ എന്ന പടത്തിനു വേണ്ടി ഗോവിന്ദ് വസന്ത സംഗീതം നൽകി പാടിയ ഗാനം കേൾക്കൂ. ഗാനമെഴുതിയത് ധന്യ സുരേഷ് മേനോൻ.

0: 7:25 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തിയെന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യമെന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ, തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യമെന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യം നേടിയ ഓരോ നേട്ടങ്ങളും പരസ്പര വിശ്വാസം, സ്ഥിരത, ആഗോള നന്മയോടുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതിനുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധത G7 ഉച്ചകോടിയിൽ ലോക നേതാക്കൾ അംഗീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സ്വച്ഛ് ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഖാദി, പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കുള്ള പിന്തുണ തുടങ്ങിയ സംരംഭങ്ങളുടെ വിജയത്തിന് പിന്നിൽ പൌരന്മാരുടെ പ്രയത്നമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഭാരത് ജോ കർ റഹാ ഹൈ വോ ആനേ വാലേ 1000 വർഷ കാ ഫ്യൂച്ചർ ലിഖ്നേ വാലാ ഹൈ ഔർ യഹീ ദുനിയാ കേ ലിയേ സബ്സേ ബഡി ഭാരത് കീ ഗാരണ്ടി ഹൈ. ഭാരത് ഫാസ്റ്റ് ഗ്രോയിംഗ് ഇക്കോണമി ഭീ ഹൈ, ഏക് ക്രെഡിബിൾ ഇക്കോണമി ഭീ ഹൈ.
1: നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ. ചടങ്ങിൽ ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. ഖത്തറിലെ റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അപകടത്തിൽ 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജമന്ത്രി പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ബർസാൻ പ്രാദേശിക ഗ്യാസ് വിതരണ കേന്ദ്രത്തിൽ സ്ഫോടനമുണ്ടായത്. ജീവൻ നഷ്ടപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് ദോഹയിലെ ഇന്ത്യൻ എംബസി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. സംഭവത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനുശോചനം രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലുണ്ടായ തീപിടുത്തത്തിൽ 15 വിദ്യാർത്ഥികൾ മരിച്ചു. 16-18 ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് 6 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ഇവരിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. 5 ലക്ഷത്തിലധികം അവയവദാന പ്രതിജ്ഞകൾ രേഖപ്പെടുത്തിയെന്ന സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ച രാജ്യം. അവയവദാനത്തിനുള്ള വർദ്ധിച്ചുവരുന്ന പൊതുജന അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഈ നേട്ടം അവയവ കൈമാറ്റത്തിന് കാത്തിരിക്കുന്ന രോഗികളുടെ പ്രതീക്ഷയെയും മാനവികതയുടെ ആഴമേറിയ പ്രവൃത്തിയെയും അടിവരയിടുന്നുവെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. അവയവദാനത്തിന് രാജ്യത്തുടനീളമുള്ള പൌരന്മാർ നൽകിയ പിന്തുണയ്ക്ക് നാഷണൽ ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം. നിങ്ങൾക്കിത് സാധിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കായികരംഗത്തിലെ മുന്നേറ്റം, കായികക്ഷമത വർദ്ധിപ്പിക്കൽ, പരസ്പര ധാരണ, ഉൾച്ചേർക്കൽ ഉൾപ്പെടെയുള്ള മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. 1894 അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണാർത്ഥമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐഷി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ചോദ്യോത്തരവേളയ്ക്കും ശ്രദ്ധ ക്ഷണിക്കലുകൾക്കും ശേഷം ഇന്ന് നിയമസഭയിൽ പുതുക്കിയ ബജറ്റിനെക്കുറിച്ച് ചർച്ച നടക്കും. ഇന്നലെയായിരുന്നു ബജറ്റ് ചർച്ച ആരംഭിച്ചത്. നാളെയും പിന്നീട് 29-30 തീയതികളിലും ബജറ്റ് ചർച്ച തുടരും. ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള വിഭവ വിതരണത്തെക്കുറിച്ച് TV ഇബ്രാഹിം, ശമ്പള കമ്മീഷൻ കാലാവധി ദീർഘിപ്പിക്കുന്നതിനെക്കുറിച്ച് സി രവീന്ദ്രനാഥ് എന്നിവർ ശ്രദ്ധ ക്ഷണിക്കും.
0: കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഇന്ത്യ ചൈന ബന്ധം സാധാരണ നിലയിലാക്കുന്നത് സംബന്ധിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയുമായി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്ന 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിലായിരുന്നു ചർച്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസ്യതയും വളർത്തിയെടുക്കുന്നതിന് ക്രിയാത്മകവും സ്ഥിരതയുള്ളതുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ സഹായിക്കുമെന്ന് ശ്രീ ഡോവൽ വ്യക്തമാക്കി. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയയ്ക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ഇന്നലെ അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന ഗ്രൂപ്പ് ജെ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ എന്ന നേട്ടം മെസ്സിക്ക് സ്വന്തമായി. ജർമ്മനിയുടെ മിറോസ്ലാവ് ക്ലോസിന്റെ 16 ഗോളുകൾ എന്ന റെക്കോർഡാണ് മെസ്സി മറികടന്നത്. മെസ്സിയുടെ ഗോൾ നേട്ടം 18. ഇന്ന് നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ ഇറാഖിനെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് വിജയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കാലിഫോർണിയയിൽ ഇന്ന് ആരംഭിക്കുന്ന US ഓപ്പൺ സൂപ്പർ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ലക്ഷ്യ സെന്നും തൻവി ശർമ്മയും ഇന്ത്യൻ ടീമിനെ നയിക്കും. പുരുഷ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ബെൽജിയൻ താരത്തെ നേരിടും. കിദംബി ശ്രീകാന്ത് ആദ്യ റൌണ്ട് മത്സരത്തിൽ ചൈനീസ് തായ്പേ താരത്തെ നേരിടും. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മ ആദ്യ മത്സരത്തിൽ ജർമ്മൻ താരവുമായി ഏറ്റുമുട്ടും. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് തുടങ്ങിയ മുൻനിര താരങ്ങളും ടൂർണമെന്റിൽ മത്സരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ SESENSUS.GOV.IN എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഇറാൻ US യുദ്ധം മൂലം ഗൾഫ് രാജ്യങ്ങളിൽ 12th class ബോർഡ് പരീക്ഷ റദ്ദാക്കിയതിനെ തുടർന്ന് പ്രൈവറ്റ് വിദ്യാർത്ഥികൾക്കുള്ള മൂല്യനിർണയത്തിനായി പുതിയ നയം CBSE കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു. പുതിയ രീതി പ്രകാരം പരീക്ഷ നടത്താൻ കഴിയാത്ത വിഷയങ്ങളിൽ 10th class നേടിയ മാർക്കിന്റെയും അവസാനം എഴുതിയ 12th class ബോർഡ് പരീക്ഷയുടെയും അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിയുടെ പ്രകടനം വിലയിരുത്തുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീംകോടതിയെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആഗോള ശക്തി എന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ അതിവേഗ വളർച്ച രാഷ്ട്രമാദ്യം എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ ഇന്നും തുടരും. ഖത്തറിലെ ഗ്യാസ് വിതരണ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 12 ഇന്ത്യക്കാർ ഉൾപ്പെടെ 13 പേർ മരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രിയക്കെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി പുനർവിട്ടത്തിൽ ഇനി കാലം സാക്ഷി.

0: നാടക ചലച്ചിത്ര നടനും തിരക്കഥാകൃത്തുമായിരുന്ന എൻ ഗോവിന്ദൻകുട്ടി 1924 ഫോർട്ടുകൊച്ചിയിൽ ജനിച്ചു. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം KPSC നാടകങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഗോവിന്ദൻകുട്ടി 1956 ഉണ്ണിയാർച്ച എന്ന നാടകം രചിച്ചു. പിന്നീട് അത് സിനിമയായി. 150 ചലച്ചിത്രങ്ങളിൽ വേഷമിട്ട അദ്ദേഹം 24 ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ചു. 11 നാടകങ്ങളും 20 കഥാസമാഹാരങ്ങളും അദ്ദേഹം എഴുതി. 300 നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ച ചിത്രം. ശ്രീമദ് ഭഗവത്ഗീത, ഇതിലെ ഇനിയും വരൂ, ലോട്ടറി ടിക്കറ്റ്, നിടലാട്ടം, ഉദയണന്റെ മകൻ, ശബരിമല ശ്രീ ധർമ്മശാസ്ത, അനുഭവങ്ങൾ പാളിച്ചകൾ തുടങ്ങി നിരവധി സിനിമകളിൽ അദ്ദേഹത്തിന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ഏറെയും വില്ലൻ വേഷങ്ങളായിരുന്നു. വടക്കൻപാട്ട് കഥകളെ ആധാരമാക്കിയുള്ള സിനിമകളിലായിരുന്നു അദ്ദേഹം ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. 1993 June 23 ഗോവിന്ദൻകുട്ടി അന്തരിച്ചു.
1: സംഗീതജ്ഞനല്ല ഞാൻ, ഗായകനല്ല, ഗാനരചയിതാവുമല്ല, വെറും ഒരു ആസ്വാദകൻ മാത്രം. സംഗീതമവി സാഹിത്യം സരസ്വത്യാം സ്ഥനദ്വയം ഏകമാവാദമധുരം അന്യത ആലോചനാമൃതം എന്നാണ്. മൃഗങ്ങൾക്ക് പോലും കരിമൂർഖന് പോലും അത് ആസ്വാദികരമാണത്രേ. സുഖക്കേടുകൾ ഭേദമാക്കാൻ വരെ സംഗീതം ഉപകരിക്കുന്നു. സന്ദർഭാനുസൃതമായ അർത്ഥവത്തായ ഒരു ഗാനം അതിനു ചേർന്ന സംഗീതത്തോടെ ശ്രവിക്കുമ്പോൾ ഹൃദയത്തിൽ അവാച്യമായ വിവിധ വൈകാരിക തരംഗങ്ങളുടെ വേലിയേറ്റമുണ്ടാകുന്നു. മധ്യ യൂറോപ്പിൽ ആൽപ്സ് കാർപ്പത്തിയൻ പർവ്വതനിരകളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന വിയന്ന നഗരത്തെ ഷുബർട്ട്, മൊസാർട്ട്, മോണിൽ പിറന്ന ബിഥോവൻ തുടങ്ങിയ അനുഗ്രഹീത സംഗീതജ്ഞർ സ്വർഗതുല്യമാക്കി. ഇറ്റലിയിലെ നിക്കോള പഗാനിനി സംഗീതമുള്ള മനുഷ്യ മനസ്സുകളിൽ മരിക്കാത്ത മനുഷ്യനായി. നാദബ്രഹ്മത്തിന്റെ ത്രിമൂർത്തികളായ ത്യാഗരാജസ്വാമികളും ശ്യാമശാസ്ത്രികളും മുത്തുസ്വാമി ദീക്ഷിതരും ഭാരതത്തിന്റെ തന്നെ സംഗീത സാമ്രാജ്യ സാമ്രാട്ടുകളായി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ വാക്കുകൾക്ക് വായുമുട്ടിപ്പോവുകയുള്ളൂ. ഇവിടെ ആലിഖാൻമാരെയും ഇരയമൻ തമ്പിയെയും സാധി തിരുനാളിനെയും നാം മറക്കുന്നില്ല.
0: താലം സാക്ഷിയിൽ കേട്ടത് നടൻ ഗോവിന്ദൻകുട്ടിയുടെ ശബ്ദം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: കപ്പലിൽ നിന്നിറങ്ങി ഗാന്ധി പുറത്തു വന്നപ്പോൾ ചില ചെറുപ്പക്കാരായ വെള്ളക്കാർ അവിടെ കൂടി നിൽക്കുന്നതായി കണ്ടു. അവർക്ക് ഗാന്ധിയെ മനസ്സിലായി. ഗാന്ധി, ഗാന്ധി എന്നലറിക്കൊണ്ട് അവർ അദ്ദേഹത്തിന്റെ ചുറ്റും തിരക്കിക്കൂടി. ഗാന്ധിയെ തെറ്റിദ്ധാരണ മൂലം ജനങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പോലീസ് സൂപ്രണ്ട് അലക്സാണ്ടറുടെ ഭാര്യ ആ വഴിക്ക് വന്നിരുന്നത്. ഗാന്ധിയുടെ പരിതാപകരമായ സ്ഥിതി കണ്ടപ്പോൾ അവർ വേഗത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കുട തുറന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നു. മിസസ് അലക്സാണ്ടർക്ക് ഒന്നും പറ്റാതെ ഗാന്ധിയെ ഉപദ്രവിക്കുക, ജനക്കൂട്ടത്തിന്

0: സാധ്യമല്ലായിരുന്നു. അപ്പോഴേക്കും പോലീസും അവിടെയെത്തി. ഗാന്ധിക്ക് പോകാനുള്ള വഴിക്കായിരുന്നു പോലീസ് സ്റ്റേഷൻ. അതിനുള്ളിൽ രക്ഷപ്രാപിക്കാനായി പോലീസ് സൂപ്രണ്ട് മിസ്റ്റർ അലക്സാണ്ടർ ഗാന്ധിയെ ഉപദേശിച്ചു. എന്നാൽ ആ ക്ഷണം ഗാന്ധി സ്വീകരിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം ശാന്തരാകുമെന്നും തങ്ങളുടെ തെറ്റ് അവർ മനസ്സിലാക്കുമെന്നും ഗാന്ധി പറഞ്ഞു. ഗാന്ധിയെ ഉപദ്രവിച്ചവരുടെ നേരെ കേസ് നടത്തുവാനായി നെറ്റാൾ ഗവൺമെന്റിനോട് ചെമ്പർലൈൻ ആവശ്യപ്പെട്ടു. ചെമ്പർലൈനിന്റെ ഈ സന്ദേശം എസ്കോംബ് ഗാന്ധിയെ അറിയിച്ചു. അതിന് ഗാന്ധിയുടെ മറുപടി ഇതായിരുന്നു: ആരുടെ പേരിലും കേസ് നടത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരെ ശിക്ഷിച്ചിട്ട് പ്രയോജനമില്ല. അവരുടെ പ്രവൃത്തിക്ക് അവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. നെറ്റാളിലെ വെള്ളക്കാരെപ്പറ്റി ഞാൻ ഇന്ത്യയിൽ പറഞ്ഞത് വികൃത രൂപത്തിലാണ് അവിടുത്തെ പത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. ആ റിപ്പോർട്ട് വായിച്ചവർ ഇപ്രകാരം ക്ഷുഭിതരായതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. അവരെ ഈ അക്രമപ്രവൃത്തിക്ക് പ്രേരിപ്പിച്ച നേതാക്കന്മാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. കപ്പലിറങ്ങിയ ദിവസം നെറ്റാൾ അഡ്വർടൈസർ എന്ന പത്രത്തിന്റെ പ്രതിനിധിയെ ഗാന്ധി കണ്ടിരുന്നു. ഇന്ത്യയിൽ താൻ ചെയ്ത പ്രസംഗത്തിന്റെ പകർപ്പ് റിപ്പോർട്ടർക്ക് കൊടുത്തു. അതിൽ കണ്ടതിലധികമൊന്നും താൻ എവിടെയും പറയുകയുണ്ടായിട്ടില്ലെന്ന് അറിയിച്ചു. വാസ്തവത്തിൽ നെറ്റാളിൽ ഗാന്ധി ചെയ്ത പ്രസംഗത്തേക്കാൾ എത്രയോ മിതസ്വരത്തിലായിരുന്നു ഇന്ത്യയിൽ ചെയ്ത പ്രസംഗങ്ങൾ. ഈ റിപ്പോർട്ട് നെറ്റാൾ പത്രത്തിൽ കണ്ടപ്പോൾ വെള്ളക്കാർക്ക് പശ്ചാത്താപം തോന്നി. തന്നെ ഉപദ്രവിച്ചവരുടെ നേരെ കേസ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗാന്ധി പറഞ്ഞത് അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുളവാക്കി. എന്നാൽ ഈ ചിത്രത്തിന് ഒരു മറുവശമുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിതമായി അച്ചടക്കത്തോടെ പൊരുതുവാൻ കഴിയുമെന്ന് വെള്ളക്കാർക്ക് ബോധ്യമായി. ഇതിന് ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

0: അഭിരാമിയുടെ ഒന്നാം ദിവസം ഇവിടെ എങ്ങനെയുണ്ടായിരുന്നു?
1: വളരെ നന്നായി ഫാദർ, എല്ലാവരെയും പരിചയപ്പെട്ടു, നാടൊക്കെ നടന്നങ്ങ് കണ്ടു. അച്ഛനോട് ഈ നാടിനുള്ള സ്നേഹവും ബഹുമാനവും അനുഭവിച്ചറിഞ്ഞൂന്ന് പറയാം.
0: അത് പറയാനുണ്ടോ? പണിക്കര് സാർ ഇല്ലാതെ ഈ നാടില്ല. അക്രമവും അരാജകത്വവും മാത്രമുണ്ടായിരുന്ന ഒരു ഗ്രാമത്തെ ഇങ്ങനെ മാതൃകാ ഗ്രാമമാക്കിയത് പണിക്കര് സാറാണ്.
1: ഭാവിയിൽ അതൊരു കെട്ടുകഥയായി തോന്നിയേക്കാം. എനിക്കത് പക്ഷേ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ അവസരം കിട്ടി.
0: കുട്ടപ്പായിയെ കണ്ടില്ലല്ലോ, സ്ഥലത്തില്ലേ?
1: ഡോക്ടർ മാർഗരറ്റിനെ കൊണ്ടുവരാൻ പോയി. ഡോക്ടറിനെ നിങ്ങൾക്കൊക്കെ നന്നായി അറിയാമെന്ന് പറഞ്ഞു.
0: ആ, ഞങ്ങളുടെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്നയാളാണ്. വളരെ നല്ലൊരു കുട്ടി, അഭിരാമിക്ക് ഇഷ്ടമാവും. ദൈവം വന്നല്ലോ അവർ.
1: ഗുഡ് മോർണിംഗ് ഡോക്ടർ, വെൽക്കം. ഇങ്ങോട്ട് ഇരുന്നോളൂ. കുട്ടപ്പായി, കത്രീന ചേട്ടത്തിയോട് ചായ എടുക്കാൻ പറയൂ, അല്ലെങ്കിൽ നീ അതിങ് എടുത്തോ.
2: എനിക്കൊരു അത്യാവശ്യം ചേച്ചി, ചേട്ടത്തിയോട് പറയാം. എന്റെ ഇവിടുത്തെ പദവി ഇവർക്കറിയില്ല, പഠിപ്പിച്ചു കൊടുക്കാം.
1: എന്താ കുട്ടപ്പായി?
2: ഒന്നുമില്ല ചേച്ചി, ഒരു പാട്ടുപാടിയതാ.
0: മാർഗരറ്റ് നേരെ ഇടുക്കിയിൽ നിന്നുള്ള വരവാണോ? യാത്രാക്ഷീണമൊന്നും ഇല്ലല്ലോ.
3: ഏ ഇല്ല ഫാദർ, ഇന്നലെ എന്റെ ആന്റിയുടെ അടുത്തായിരുന്നു കൊല്ലത്ത്. രാവിലെയാ ഇങ്ങോട്ട് പുറപ്പെട്ടത്. മാഡം, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്.
1: അതെ ഡോക്ടർ, എന്നോട് അനു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
0: മാർഗരറ്റ് ഒരു രക്ഷകയായിട്ടാ ഇവിടെ വന്നത്, അതും വല്ലാത്തൊരു പ്രതിസന്ധിയുടെ നടുവിൽ.
3: ഞാനും ഇവിടെ വന്നതിനു ശേഷമാണ് സംഗതിയുടെ ഗൗരവം പിടികിട്ടുന്നത്. പിന്നെ അത് സോൾവ് ചെയ്യുക എന്നതേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ.
1: എനിക്ക് ആ സ്വഭാവം വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരെയാണ് സൊസൈറ്റി ആഗ്രഹിക്കുന്നതും.

0: ഡോക്ടറിനെ ഇവിടെ അങ്ങ് കൂടിക്കോളൂ.
1: വളരെ നല്ലൊരു സജഷൻ. എന്റെ മനസ്സിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു.
2: അയ്യോ, ഞാനത് ആലോചിച്ചിട്ടില്ല. മാത്രമല്ല അതിന് പല പല പ്രയാസങ്ങളുണ്ട് ഫാദർ.
0: ഞാൻ വെറുതെ വെച്ച സജഷൻ അല്ല കേട്ടോ, എന്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഡോക്ടർ ഇവിടെ വേണം. ഡോക്ടറുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് പരിഹരിക്കാം. എടാ കുട്ടപ്പായി, അഭിജയിച്ച് ഭരണം ഏറ്റെടുത്തോ? കൗണ്ടറെ, എന്താ ആലോചിക്കുന്നത്?
3: എല്ലാം ഏറ്റെടുത്തു. എന്തൊരു ശ്രദ്ധയാ ചേച്ചി. ആ ചേച്ചി ചില്ലറക്കാരി അല്ല.
4: എനക്കും അത് തോന്നിയത്. നടത്തൈ റൊമ്പ സോഫ്റ്റാക്കും, ആനാൽ ആൾ കഠിനമാണവർ.
2: പണ്ടു അങ്ങനെയാ, വഴക്കൊന്നും പറയില്ല. പക്ഷെ ഒരു നോട്ടം നോക്കിയാലുണ്ടല്ലോ, നമ്മൾ ഉരുകി പോവും.
3: ഇന്നലെ സൊസൈറ്റി സെക്രട്ടറി ഇരുത്തി അങ്ങ് ഉരുക്കി. ആദ്യമായിട്ട് കാണുന്ന റെക്കോർഡ്സിൽ ഒറ്റ നോട്ടത്തിൽ തെറ്റ് കണ്ടുപിടിക്കും.
4: അപ്പോ എല്ലാവർക്കും നല്ല ഭയം ഇരിക്കും. പ്രകാശ് സാർ റൊമ്പ സ്ട്രിക്ട് എന്ന് തോന്നിയാലും കൊഞ്ചം കൂടെ കടുംപിടുത്തക്കാരൻ കിടയാത്.
2: പ്രകാശ് ഏട്ടൻ പാവം, ബാംഗ്ലൂരിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്വന്തം സ്ഥാപനം ഉണ്ടായിട്ടും അത് ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാ പറയാവോ?
3: പണിക്കരി സാറ് നിർബന്ധിച്ചു കാണും, പോയി ചാർജ് എടുത്തേ പറ്റൂ എന്നും പറഞ്ഞു കാണും.
4: അതുതാൻ മാഡം, സാർ കട്ടായപ്പെടുത്തിയിരിപ്പാർ.
2: അവിടെ നിങ്ങൾക്ക് തെറ്റി. അന്നപൂർണ ചേച്ചി അച്ഛൻ അയച്ചപ്പോ തന്നെ അഭിചേച്ചി ഇവിടെ വരാൻ തയ്യാറാണെന്ന് അച്ഛനോട് പറഞ്ഞിരുന്നു. അമ്മ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്.
3: എന്തായിരിക്കും ഇവിടവുമായി ഒരു അറ്റാച്ച്മെന്റ്? പിടി കിട്ടുന്നില്ലല്ലോ.
4: എന്നപ്പാ അത്, പിടന്ന നാട്ടുമേലുള്ള അൻപാലത്താനെ നാട്ടിലേ നിൽക്കുമെന്ന് ആസൈ.
2: പഠിക്കാനായിട്ട് പുറത്തു പോയേ പറ്റൂന്ന് ശാഠ്യം പിടിച്ചു പോയ ആളാണ്. കല്യാണം കഴിഞ്ഞ് ഏറിയാൽ ഒരു 3 തവണ ഇവിടെ വന്നിട്ടുണ്ടാവും. ആ കൊതി ഒന്നും അല്ല കൗണ്ടറേ.
3: പിന്നെന്തായിരിക്കും, മനസ്സിലിരിപ്പ് പിടികിട്ടുന്നില്ല, ഒന്നും വിട്ടു പറയുന്നതുമില്ല. എനിക്കത്ര സ്വാതന്ത്ര്യവും തരുന്നില്ലെന്നേ.
4: ഉന്നയെ പറ്റി വേണ്ടിയ വിവരങ്ങൾ തിരിഞ്ഞു കിട്ടുതാ വന്നത്?
2: അതൊന്നും എനിക്കറിയില്ല. എന്തായാലും അഭിചേച്ചി വന്നിരിക്കുന്നത് വെറുതെയല്ല. കുടുംബത്തിൽ ഏറ്റവും കുറച്ച് നിന്നിട്ടുള്ള ആള് ചേച്ചിയാണ്. ആരോടുമില്ല അധികം അടുപ്പം. അച്ഛന്റെ ഇഷ്ടപുത്രിയാണ്. കാര്യപ്രാപ്തി ഉണ്ട് പോലും. ആർക്കാണ് കാര്യപ്രാപ്തി ഇല്ലാത്തത്?
5: ബേബി, നിനക്കെന്തിനാ ഇത്ര പരിഭ്രമം? നിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച ആളല്ലേ അഭിരാമി.
6: ഓ, എന്നാലും ഗംഗാരേട്ടാ, ഒരു പേടി. കൂടെ പഠിച്ചതിന്റെ സ്വാതന്ത്ര്യം എടുക്കാമോന്ന് അറിഞ്ഞൂടാ.
5: ഒരു കുഴപ്പമില്ല, നീ നിന്റെ ജോലി നന്നായി ചെയ്യുക, അപ്പൊ ആരെയും പേടിക്കണ്ട.
6: അതല്ല ഗംഗാരേട്ടാ, ഞങ്ങൾ പരസ്പരം പേര് വിളിച്ച് നടന്നവരാ. മാനേജറായിട്ട് വരുമ്പോ പേര് വിളിക്കാമോ? വിളിച്ചാ ഇഷ്ടപ്പെടുവോ? ഓ, ഒന്നും പിടിയില്ല.
5: ചിലർ പദവിക്കനുസരിച്ചുള്ള ബഹുമാനം പിടിച്ചു വാങ്ങും, ചിലർക്കത് സ്വാഭാവികമായി കിട്ടും, ചിലർ അത് ആഗ്രഹിക്കുന്നേ ഉണ്ടാവില്ല. പലതരം ആൾക്കാരുണ്ട്.
6: ഇതിലേത് തരമാണ് ഈ അഭി? എന്തായാലും അവസാനത്തേനല്ല ഉറപ്പ്.
5: ഓ, എന്തായാലും പണിക്കരി സാറിന്റെ മോളാണല്ലോ, അതിന്റെ ക്വാളിറ്റി കാണും. പിന്നെ അവിടുത്തെ അമ്മ വളർത്തിയ കുട്ടിയാണല്ലോ അഭിരാമി.
6: എനിക്കതൊന്നും അല്ല പേടി ഗംഗാരേട്ടാ. പഴയ ഏടൊക്കെ പൊടി തട്ടിയെടുക്കുമെന്നാ. എനിക്ക് ഡോക്ടർ മാർഗരറ്റിനെ ഒന്നുകൂടെ കാണണം.
5: എന്തിന്?
6: എന്തോ ഒരാധി, ഡോക്ടറെ കണ്ടേ പറ്റൂ.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, എം ശിവകുമാർ, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.

ഇനി നമുക്ക് ചുറ്റും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയുടെ ഫലപ്രഖ്യാപനത്തിന് മുമ്പ് CBSE വിദ്യാർത്ഥികൾക്ക് പുതിയ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ ഇന്ന് രാത്രി 11:59 വരെ സമയം നീട്ടി നൽകി. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക, www.cee.kerala.gov.in. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം മുതൽ

സെൻട്രൽ സ്റ്റേഡിയം വരെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 7 മണി വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഇനി പറയുന്ന കോഴ്സുകൾക്ക് അപേക്ഷിക്കുവാനുള്ള തീയതി ജൂൺ 30 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. കോഴ്സുകൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 2 സെമസ്റ്റർ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക്സ് ആൻഡ് സെക്യൂരിറ്റി 2 സെമസ്റ്റർ, ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ 2 സെമസ്റ്റർ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് 1 സെമസ്റ്റർ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് 1 സെമസ്റ്റർ. കൂടുതൽ വിവരങ്ങൾക്ക് IHRD വെബ്സൈറ്റായ www.ihrdaadmissions.org സന്ദർശിക്കുക. കോൾ സെന്റർ നമ്പർ 8547005000. നമ്പർ വീണ്ടും പറയുന്നു, 8547005000. വ്യാവസായിക പരിശീലനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ജൂൺ 30 വൈകുന്നേരം 5 മണി വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471241317 ഒരു മൊബൈൽ നമ്പർ 7907370940 മറ്റൊരു മൊബൈൽ നമ്പർ 9744900536 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. സർക്കാർ മെഡിക്കൽ കോളേജിലും സ്വാശ്രയ കോളേജിലും നടത്തുന്ന MSc MLT കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ജൂൺ 30 വരെ അപേക്ഷിക്കാം. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് അംഗീകരിച്ച BSc MLT കോഴ്സ് 55% കുറയാതെയുള്ള മാർക്കോടെ പാസായവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. സാധാരണ അപേക്ഷകർക്ക് 40 സർവീസ് കോട്ടയിലുള്ള അപേക്ഷകർക്ക് 49 വയസ്സുമാണ് പ്രായപരിധി. MSc MLT കോഴ്സിന് അപേക്ഷിക്കുന്നതിന് www.lbscenter.kerala.gov.in എന്നീ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫീസ് പൊതുവിഭാഗത്തിന് 1200 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് 600 രൂപയുമാണ്. അപേക്ഷകർക്ക് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ ഈ മാസം 28 വരെ അപേക്ഷാ ഫീസ് ഒടുക്കാവുന്നതാണ്. സർവീസ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർ അപേക്ഷാ ഫീസ് സർക്കാർ ട്രഷറിയിൽ 02-10-03-05-105-99 എന്ന ഹെഡ് ഓഫ് അക്കൌണ്ടിലാണ് ഒടുക്കേണ്ടത്. തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്ന പ്രവേശന പരീക്ഷയ്ക്ക് ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നുമാണ് ഈ കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ 0471256031362363364 എന്നീ നമ്പറുകളിലും www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും. ഇനി ഗാനം കേൾക്കൂ. എസ് രമേശൻ നായർ എഴുതി, മോഹൻ സിതാര സംഗീതം നൽകി, ബിജു നാരായണനും KS ചിത്രയും പാടിയ ഗാനം. ചിത്രം മായ പൊന്മാൻ.

0: സഞ്ചാരം.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
2: എന്താണ് ആലോചിക്കുന്നത്? വേലുമാൻ പുകയില ചുരുട്ടി വായിലിട്ടുകൊണ്ട് ചോദിച്ചു. നമ്പിടി കനപ്പെട്ട എന്തോ ഒന്നാണ് പറയാൻ പോകുന്നതെന്ന് വേലുമാൻ അറിയാം. അത്തരം സന്ദർഭത്തിൽ ഒരു കുത്തിയിളക്കൽ ആവശ്യമാണെന്നും അങ്ങോർ മനസ്സിലാക്കിയിട്ടുണ്ട്. ടോ വേലുവാരെ, നമ്പിടി അമർത്തി പറഞ്ഞു, ബ്രിട്ടീഷ് ഗവൺമെന്റ് പോണം എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഖിലാഫത്തുകാർ പറയും പോലെ അല്ലെങ്കിലും ഉറക്കെ പറയാൻ വയ്യാച്ചാലും പ്രാർത്ഥിക്കാലോ. ഇപ്പോ സാമൂതിരിപ്പാടാണ് ഭരിക്കുന്നതെന്ന് വരികിൽ ഈ വക തോന്നിവാസമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹത്തിന് കീഴ്ക്കട നടന്ന സമ്പ്രദായങ്ങൾ അറിയാം. വെള്ളക്കാർക്ക് എന്തെങ്കിലും അറിയോ? മാശണകള്. മേൽച്ചാർത്തില്ലാതായാൽ പിന്നെ ജന്മിക്ക് എന്ത് സ്ഥിതിയാണുള്ളത്? അതാണ് ഞാനും പറയുന്നത്, വേലുമാൻ ആ അഭിപ്രായത്തോട് യോജിച്ചു. കുടിയാന്മാർക്കൊരു ഭയമുണ്ടാവോ? ഭൂമിയില്ലെങ്കിൽ പിന്നെ ഈ ദേശത്ത് എന്തെങ്കിലും നടക്കുമോ? നമ്പിടിക്ക് അല്പാൽപം ശുണ്ഠി വരുന്നുണ്ടായിരുന്നു. ഒരധികാരിയില്ലേ ഇവിടെ, ഒരു കുശവൻ, അയാൾ എന്ത് ചെയ്യാനാ? എന്നായല്ലോ വേലുമാൻ. എഴുതുക, സർക്കാരിലേക്ക് വിസ്തരിച്ചെഴുതണം. ഈ ഏർപ്പാടൊന്നും ഇവിടെ നടക്കില്ല, ഇവിടത്തെ സ്ഥിതിയൊക്കെ വേറെയാണ് എന്ന് കടലാസ് തയ്യാറാക്കുന്നിടത്തല്ലേ കാര്യം കിടക്കുന്നത് വേലുവാരെ? അത് സംശയമില്ല, ഹൈക്കോടതിയിൽ ചെന്നാലും കടലാസാണ് കാര്യം. ആ മണങ്ങനുണ്ടോ വല്ല വിവരവും? നികുതി പിരിക്കാൻ മാത്രം ഇങ്ങോട്ട് വരും. എന്റെ കയ്യിൽ തന്നെയാണ് പിഴച്ചത്. കഴിഞ്ഞ കുറി തുക്കിടി പൈമാശിക്ക് വന്നപ്പോ ഇവിടത്തെ പത്തായപ്പുരയിലാണ് താമസിച്ചത്. അധികാരിയെപ്പറ്റി ചോദിക്കുകയും ചെയ്തു, നല്ലവനാണ് എന്ന് പറയുകയും ചെയ്തു. അന്ന് തന്നെ അങ്ങോട്ട് അടിയറ വെക്കേണ്ടിയിരുന്നു. നമ്പിടിയുടെ തുടുത്ത മുഖം കുറെ കൂടി തുടുത്തു. പക്ഷേ അധികാരിമാരോടൊന്നും ഈ വക കാര്യങ്ങൾ ചോദിക്കില്ല, വേലുമാൻ സാന്ത്വനപ്പെടുത്തി. അതറിയാം, എന്നാലും സർക്കാരിന്റെ ആളാവുമ്പോൾ നല്ലത് പറഞ്ഞുകൊടുത്തൂടെ? അല്ലെങ്കിൽ പിന്നെ ഈ ശപ്പന് എന്തു കാര്യസ്ഥതയാ? അവസാനം നിയമം വന്നുപെടും എന്നുണ്ടോ? കരുതിയിരിക്കണം, മേൽച്ചാർത്തു പാടില്ല എന്നല്ലേ ഉള്ളൂ. അതെ, ചാർത്തിക്കൊടുക്കാനേ ഭാവമില്ലാച്ചാലോ നിലമൊക്കെ നടക്കേണ്ടി വരും. ഭേദ അവനവന്റെ ആയിട്ട് ഇരിക്കൂലോ, അതൊക്കെ നടക്കൂ. അതാണ് എനിക്കും പേടി. നമ്പിടി മുഖമാകെ ഒന്ന് കൂട്ടിത്തിരുമി. ഹെയ്, ആകെ അട്ടിമറിയുന്നു. തന്റെ പ്രതാപത്തെ അമ്പയെ കരിക്കുന്ന ഇത്തരം ഒരിടിത്തി വീഴുമെന്ന് നമ്പിടി ഓർത്തതല്ല. മേൽച്ചാർത്തെന്നു വെച്ചാൽ തുരുപ്പിലെ മേലെ ചീട്ടാണ്. അത് കയ്യിലങ്ങനെ ഇരിക്കുമ്പോൾ കുടിയാന്മാരുടെ കൂലിത്തുരുപ്പുകളെക്കുറിച്ച് ഭയപ്പെടാനില്ല. അവരൊക്കെ വിളിച്ച് വിളിപ്പുറത്ത് ഏറാം മൊളി നിൽക്കും. നിന്നില്ലെങ്കിൽ അവന്റെ കൈവശമുള്ള വസ്തു അടുത്ത പൊളിച്ചെഴുത്തിനു മുൻപേ മറ്റൊരാളുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും. നമ്പിടിയുടെ കാലത്ത് തന്നെ അങ്ങനെ എന്തെല്ലാം നടന്നിരിക്കുന്നു. നമ്പിടിയുടെ കുടുംബം പഴക്കം കൊണ്ടും പാരമ്പര്യം കൊണ്ടും ധനസ്ഥിതി കൊണ്ടും ആ നാട്ടുമ്പുറത്തിന്റെ താഴികക്കുടമാണ്. എവിടെ നിന്നു നോക്കിയാലും ആ താഴികക്കുടം കാണാം, അഥവാ എവിടെയും ആ താഴികക്കുടത്തിന്റെ പ്രകാശമേ ഉള്ളൂ. ഒരു നായർ കുടുംബമാണെങ്കിലും കോവിലകം മട്ടാണ്. സംബന്ധക്കാരൻ മുതൽക്ക് പരദേവത വരെയുള്ള എല്ലാറ്റിനെയും സംബന്ധിച്ചും ആ പാരമ്പര്യം നിലനിർത്തിപ്പോന്നു. ആ കുടുംബത്തിലെ ഒരൊറ്റ അംഗത്തിനും അച്ഛനില്ല, അച്ഛൻ നമ്പൂതിരിയേ ഉള്ളൂ. മാറുമറച്ച് പണിക്കാരികൾ ആ വീട്ടിൽ പാടില്ല. തിങ്കളാഴ്ച നോൽക്കാത്ത പെൺകിടാവില്ല. നിറപറപൊലി, ആണ്ടറുതികൾ എല്ലാം ആ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം ആ ദേശത്തെ ഭൂമിയുടെ തല കിടക്കുന്നത് ആ കുടുംബത്തിലാണ്. അവിടുത്തെ ഇഷ്ടം എല്ലാവരുടെയും ഇഷ്ടം, കഷ്ടം എല്ലാവരുടെയും കഷ്ടം.
1: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

എല്ലാ മനുഷ്യരിലും ദൈവമുണ്ടെന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ ദൈവത്തിലും മാനുഷികാംശം പകരുകയും ദൈവത്തെ വിമർശിക്കുകയും ചെയ്യുന്ന ചില ഗാനവരികൾ നമുക്കുണ്ട്. ദൈവത്തെ വാഴ്ത്തുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം, എങ്കിലും നിർഭാഗ്യവശാൽ ദൈവത്തെ വിമർശിക്കുന്ന ചില ചിന്തകളും ഉണ്ട്. ദൈവ മനുഷ്യ ബന്ധങ്ങൾ വിവരിക്കുന്ന ചില ഗാനങ്ങൾ കേൾക്കാം ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യഗാനം പാടിയത് യേശുദാസ്, യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജിൻ്റെ സംഗീതം. ചിത്രം നീതിപീഠം.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: അടുത്ത ഗാനം യേശുദാസും പി ജയചന്ദ്രനും പാടിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. കുടുംബം നമുക്ക് ശ്രീകോവിൽ, ഈ ചിത്രത്തിലെ ഗാനം.

ഒരു ഗാനം കൂടി കേൾക്കൂ. യേശുദാസ് പാടിയത് ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. ചിത്രം രാജു റഹീം.

0: മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വിവരിക്കുന്ന ഗാനങ്ങൾ. സ്മൃതിമധുരം വീണ്ടും കേൾക്കാം നാളെ രാവിലെ 8:35. ആകാശവാണി.
1: ഇന്നീ പരിപാടിയിൽ പത്മാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഡോക്ടർ ഗോപിനാഥൻ പിള്ള സംസാരിക്കുന്നു.
2: ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യോഗശാസ്ത്രം സർവരോഗങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുള്ളത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്മാസനത്തെക്കുറിച്ചാണ്. യോഗയിൽ ഏറ്റവും വിശേഷപ്പെട്ട ആസനമായിട്ടാണ് പത്മാസനത്തെ കണക്കാക്കുന്നത്. പത്മാസനത്തിൽ ഇരിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പരിപൂർണ നിയന്ത്രണം സാധ്യമാകുന്നു. ഏകാഗ്രത കൈവരുന്നു. വികാര നിയന്ത്രണം സാധ്യമാകും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പിരിമുറുക്കം ഇല്ലാതാവുന്നു. ബുദ്ധിശക്തി വർദ്ധിക്കും. അടിവയറ്റിലെ അവയവങ്ങൾക്ക് പോഷകരക്തം ലഭിക്കുന്നതുകൊണ്ട് അവയുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാകും. കോപം, അലസത എന്നിവ ഇല്ലാതാക്കും. വ്യക്തിത്വം വർദ്ധിപ്പിക്കും. മനസ്സ് പൂർണ്ണ നിയന്ത്രണത്തിലാകും. രക്തസമ്മർദ്ദം കുറയുന്നു. ഇനി പത്മാസനത്തിൽ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം യോഗാ മാറ്റിൽ രണ്ട് കാലും നീട്ടി നിവർന്നിരിക്കുക. ഇനി വലതുകാൽ മുട്ടുമടക്കി പാദം കൈകൊണ്ട് പിടിച്ച് ഇടതു തുടയിൽ കയറ്റി അടിവയറിനോട് ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഇടതുകാൽ മുട്ടുമടക്കി പാദം കൈകൊണ്ട് പിടിച്ച് വലതു തുടയിൽ കയറ്റി വയ്ക്കുക. പാദങ്ങൾ രണ്ടും അടിവയറിനോട് ചേർന്നിരിക്കണം. നട്ടെല്ലും തലയും നീട്ടി നിവർത്തി വയ്ക്കണം. കാൽമുട്ടുകൾ യോഗാ മാറ്റിൽ പതിപ്പിച്ചു വയ്ക്കണം. ഉപ്പൂറ്റികൾ ചേർന്നിരിക്കുന്നത് നന്നായിരിക്കും. ഇനി കൈകൾ നിവർത്തി അതാത് കാൽമുട്ടുകളിൽ മലർത്തി വയ്ക്കുക. കൈകളിലെ ചൂണ്ടുവിരൽ പെരുവിരലിൻ്റെ അടിയിൽ വയ്ക്കണം. ചിന്മുദ്രയിൽ വേണം ഇരിക്കാൻ. ഇപ്പോൾ പത്മാസനം പൂർണ്ണമായി. ഇനി കണ്ണുകളടച്ച് ഏകാഗ്രമായി ഓരോരുത്തർക്കും കഴിയുന്നത്ര സമയം ഇരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചുനേരം ഇരുന്ന ശേഷം കണ്ണുകൾ തുറന്ന് കാലുകൾ അയച്ച് വിശ്രമിക്കാവുന്നതാണ്. തുടക്കത്തിൽ പരിപൂർണത നേടാൻ ബുദ്ധിമുട്ട് തോന്നാം. എങ്കിലും പരിശീലനം കൊണ്ട് പൂർണ്ണതോതിൽ പത്മാസനം ചെയ്യാൻ കഴിയും.
1: പത്മാസനയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ഗോപിനാഥൻ പിള്ള.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീത സംവിധാനം ജി ദേവരാജൻ, യേശുദാസും പി സുശീലയും പാടിയ ഗാനം, ചിത്രം ഈറ്റ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: അടുത്ത ഗാനം പി ജയചന്ദ്രനും സുജാതയും പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ചിത്രം മംഗല്യസൂത്രം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9 മണിക്കുള്ള ഹലോ പ്രിയഗീതം പരിപാടിയിൽ കേൾക്കാം.
1: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: ആകാശവാണി

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. സംഗീത സംവിധായകനും ഗായകനുമായ രമേശ് നാരായണന്റെ മകളായ മധുവന്തി സിനിമാ സംഗീത രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമാണ്. മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള മധുവന്തി ആരാധികെ, അപ്പലാലെ, തിറ തിറ, മറവികളെ പറയൂ തുടങ്ങിയ ഗാനങ്ങളിലൂടെ പ്രത്യേക ജനപ്രീതി നേടി. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ സ്വതന്ത്ര സംഗീത ആൽബങ്ങൾ, ഭക്തി ഗാനങ്ങൾ, ലൈവ് സംഗീത പരിപാടികൾ എന്നിവയിലും മധുവന്തി സജീവ സാന്നിധ്യമാണ്. മധുരമായ ആലാപന ശൈലിയും ഭാവസാന്ദ്രമായ അവതരണവും കൊണ്ട് മലയാള സംഗീത ലോകത്തിലെ ശ്രദ്ധേയ യുവഗായികമാരിൽ ഒരാളാണ് മധുവന്തി നാരായൺ.

0: നമസ്കാരം. ഹലോ, പ്രിയഗീതത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുറച്ച് ശ്രോതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചു. ഇനി ഇന്ന് നമ്മൾക്ക് ആരാ വിളിക്കുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ, നമസ്കാരം. പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: ആരാണ് വിളിക്കുന്നേ?
1: കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി ശ്രീജിത്ത് എന്നാ എന്റെ പേര്.
0: ആഹാ, കണ്ണൂർ എന്റെ നാടാണല്ലോ.
1: അതെ അതെ, കൂത്തുപറമ്പല്ലേ?
0: അതെ, കൂത്തുപറമ്പും ഉണ്ട്, കല്യാശ്ശേരിയാണ് അമ്മയുടെ സ്ഥലം. അഞ്ചരക്കണ്ടിയൊക്കെ നമുക്ക് ബന്ധുക്കളൊക്കെ ഉണ്ട്, എന്റെ അങ്കിളും ഒക്കെ ഉണ്ട്.
1: അതെ, അറിയാം അറിയാം.
0: സന്തോഷം. എന്താ ചെയ്യുന്നേ? വർക്ക് ചെയ്യുവാണോ?
1: അതെ അതെ, വർക്ക് ചെയ്യുന്നത് ടൈൽസിന്റെ വർക്കാണ്.
0: ആ, ടൈൽസിന്റെ വർക്ക്. ഓക്കെ, എന്തൊക്കെയുണ്ട് വേറെ വിശേഷം?
1: വിശേഷം നല്ല വിശേഷം തന്നെ മാഡം.
0: വീട്ടിലാരൊക്കെയാ?
1: വീട്ടില് ഭാര്യ, മൂന്ന് കുട്ടികള്.
0: മൂന്ന് കുട്ടികള്.
1: മൂത്തയാള് ഡിഗ്രി കണ്ണൂർ എസ് എൻ കോളേജിൽ
0: പഠിക്കുന്നു. എസ് എൻ കോളേജിൽ
1: തേർഡ് ഇയർ ആണേ.
0: തേർഡ് ഇയർ.
1: രണ്ടാമത്തെ ആള് ഡിഗ്രി സെക്കൻഡ് ഇയറിന് നിർമ്മല കൂത്തുപറമ്പ് നിർമ്മല കോളേജിൽ പഠിക്കുന്നു. മൂന്നാമത്തത് മകളാണ്, മകള് അഞ്ചാം ക്ലാസ് പഠിക്കുന്നു.
0: ഓക്കെ, ഒരു മോളാണുള്ളത്, ഇളയാള മോള്.
1: അതെ അതെ അതെ.
0: ഓക്കെ, സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഏത് പാട്ടാണ് വേണ്ടത്? പ്രിയഗീതത്തിലൂടെ വെച്ച് തരേണ്ടതാ.
1: എനിക്ക് പഴയ സിനിമയിലെ പാട്ടുകളോടാണ് താല്പര്യം കൂടുതൽ. സർപ്പം എന്ന സിനിമയിലെ സുശീല പടിയ വാടക വീട് എന്നുള്ള ഗാനം.
0: ഓക്കെ, തീർച്ചയായിട്ടും വെച്ചേരാം.
1: മാഡം ഒരു പാട്ട്, ഏതെങ്കിലും ഒരു പാട്ട് ഒന്ന് പാടാമോ?
0: ഏതെങ്കിലും ഒരു പാട്ട് പാടണോ അല്ലേ? പഴയ പാട്ടുകളോടല്ലേ താല്പര്യം?
1: അതെ അതെ, പഴയ പാട്ട് പാടിയാ.
0: തീർച്ചയായിട്ടും പാട്ട് പാടിത്തരാം.

0: നന്നായിട്ട് മാഡം.
1: താങ്ക് യു, താങ്ക് യു. വീട്ടിലെല്ലാരോടും അന്വേഷണം പറയണം.
0: മാഡം, ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ പ്രിയം പ്രിയതരം എന്നുള്ള പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക്.
1: ആണോ?
0: അത് ഈ പല്ലവി അനുപല്ലവി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിൽ വിന്നറായി കഴിഞ്ഞാല് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയായിരുന്നു.
1: ഓ ആണോ?
0: അതെ അതെ, ഒരു അഞ്ചാറ് മാസം മുമ്പേ അങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം കൂടി കിട്ടി. എന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് പരിപാടിയിൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ.
0: ഈ വാടക വീട് ഒഴിഞ്ഞുള്ള ഗാനം
1: തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചുതരാം കേട്ടോ.
0: ശരി,
1: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു,
0: താങ്ക് യു, താങ്ക് യു മാഡം.

0: മുന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ, നമസ്കാരം. ഹലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
2: ഞാൻ ജെ കെ പറശ്ശിനി.
1: ഓക്കെ,
2: സോളാർ ആർട്ടിന്റെ പരിപാടി വീട്ടിൽ വരുന്ന ആളാ.
1: ആണോ? ഓക്കെ, ആ സന്തോഷം അങ്കിൾ.
2: അതെ അതെ,
1: യെസ്, പറഞ്ഞോളൂ.
2: ഞാനിപ്പോ വിളിച്ചത് മധുശ്രീ പാടിയ ഒരു പാട്ടിനെ വേണ്ടി വിളിച്ചത് കേട്ടോ. നമ്മള് ആദാമിന്റെ മകൻ അബു എന്ന സിനിമയില്ലേ,
1: അതെ,
2: മധുശ്രീ ഉള്ള ചെറിയ കാലഘട്ടത്തിൽ പാടിയ
1: പാട്ടാണ്
2: തോന്നുന്നു. അത് കേൾക്കാനാണ് വിളിച്ചത്.
1: അത് കേൾക്കാം.
2: എന്തായാലും മധുവന്തിയുടെ പാട്ടുകൂടെ കേൾക്കണം. പാട്ടുകൂടെ പാടണം കേട്ടോ.
1: തീർച്ചയായും തീർച്ചയായും
2: പാടുമല്ലോ.
1: തീർച്ചയായും പാടാം. എന്താണ്, ഹിന്ദുസ്ഥാനി ആണോ അങ്ങനെ കേൾക്കാൻ ആഗ്രഹം? തീർച്ചയായിട്ടും വേണം. ഇപ്പം നമ്മൾക്ക് മഴക്കാലം ഒക്കെ ആയതുകൊണ്ട് ഒരു മൺസൂൺ രാഗ, മിയാ മൽഹാർ എന്ന് പറഞ്ഞ രാഗത്തിലുള്ളൊരു ഒരു ചെറിയ ബന്ദിഷ് പാടാം.
2: ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: നമസ്തേ. ആരാ വിളിക്കുന്നേ?
1: ഞാൻ ലിംല തോമസ്, സ്കൂളിനാട് നിന്ന്.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു മാഡം?
1: സുഖാണോ?
0: സുഖാണ്, സുഖാണ്. മാഡത്തിന് സുഖാണോ?
1: അതെ അതെ അതെ,
0: സുഖാണ്.
1: ഞാൻ
0: ഓക്കെ,
1: ഹൗസ് വൈഫ് ആണ്.
0: ഹൗസ് വൈഫാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയാ?
1: വീട്ടിലെ ഹസ്ബൻഡും രണ്ട് കുട്ടികളും ഉണ്ട്. പുതിയ പുതിയ ഗാനങ്ങളൊക്കെ
0: ഉണ്ട്. വളരെ റീസെന്റ്ലി ഇറങ്ങിയത് ബൊഗെയിൻ വില്ലയിലെ പാട്ടാണ്. അതിനു മുന്നേ കുറച്ച് സിനിമകളിൽ പാടിയിട്ടുണ്ട്. അതെ, പിന്നെ ഒന്ന് രണ്ടെണ്ണം ഇറങ്ങാനുണ്ട്, റിലീസ് ആയിട്ടില്ല.
1: പാടാമോ?
0: പാടിത്തരാലോ?

0: നന്നായി പാടി, കൺഗ്രാറ്റുലേഷൻസ്.
1: താങ്ക് യു, താങ്ക് യു. അപ്പൊ മാഡത്തിന് ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് മാമരക്കാടെ പൂമരക്കൂടെ എന്ന് പറയുന്ന ഒരു ഗാനം, അടിവേരുകൾ എന്ന ചിത്രത്തിലേതാണ്. മാമരക്കാടെ പൂമരക്കൂടെ മഞ്ഞലയിൽ, അത്
1: പാടുന്നുണ്ടല്ലോ നന്നായിട്ട്. തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചു തരാം കേട്ടോ.
0: വിഷു തിരുമല സാറാണ് എഴുതിയിട്ടുള്ളത്,
1: സംഗീതം. അതെ, സാധാരണ നമ്മള് പാട്ട് ആസ്വദിക്കും എന്നുള്ളതാണ് കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങള്. പക്ഷേ പാട്ടിന്റെ പിറകിലുള്ള ആളുകളെ, അതായത് ലിറിസിസ്റ്റ് ആയിക്കോട്ടെ, മ്യൂസിക് ഡയറക്ടർ ആയിക്കോട്ടെ, ഇവരുടെ പേരുകൾ പലരും ഓർക്കാറില്ല. പക്ഷെ മാഡം അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് പറഞ്ഞു.
0: ഞാനതെല്ലാ പാട്ടിലും ശ്രദ്ധിക്കാറുണ്ട്.
1: വളരെ സന്തോഷം. അത് ഒരുപാട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് മാഡത്തിന്റെ ഒരു നല്ല എക്സാമ്പിൾ ആണ് മാഡം. എന്ന് വെച്ചാ അവരില്ലെങ്കിൽ ആ പാട്ട് ഉണ്ടാവില്ല. അപ്പം നമ്മള് പലരും പാട്ട്, ആ പാട്ടിന് പിന്നിലുള്ളവരെ മറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അത് ഒരുപാട് സന്തോഷം എനിക്ക്. അത് പെട്ടെന്ന് മാഡം അത് എടുത്തു പറഞ്ഞപ്പോ എനിക്ക് സന്തോഷം വന്നു.
0: രചനയും സംഗീതവും ആരാണെന്ന് ഞാൻ കൃത്യമായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഏത് കാലഘട്ടത്തിലെ പാട്ടാണെന്ന് ഓർമ്മ വരും. ഉദാഹരണത്തിന് മൈലാർ സാറിന്റെ പാട്ടാണെങ്കിൽ അത് പഴയ പാട്ടാണെന്ന് മനസ്സിലാക്കി. തിരുമല സാറിന്റെ പാട്ടാണെങ്കിൽ
1: ഇടക്കാലങ്ങളിൽ
0: മനസ്സിലാക്കാറുണ്ട്. പിന്നെ
1: ഓ, അത് വളരെ നല്ലതാണ് കേട്ടോ. ഒരുപാട് സന്തോഷം ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതില്. തീർച്ചയായിട്ടും ഈ പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.

0: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ.
2: ഹലോ,
1: നമസ്കാരം. പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ഉമ.
1: ഉമ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: അടവൂർ തുമ്പോടെന്ന് പറയും.
1: ഓഹാ, കിളിമാനൂർന്ന് വിളിക്കുന്നു. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു?
2: ഹൗസ് വൈഫ് ആണ്. പിന്നെ എനിക്ക് രണ്ട് മക്കളുണ്ട്.
1: മക്കൾ എന്താ ചെയ്യുന്നേ?
2: മൂത്ത മോൻ ജെ സി ബി ഓപ്പറേറ്റർ ആണ്. രണ്ടാമത്തെ മോൻ ലുലു മാളിൽ വർക്ക് ചെയ്യുന്നു, എറണാകുളത്ത്.
1: എറണാകുളത്ത് ലുലു മോൾ. ഓക്കെ.
2: പേര് വിഘ്നേഷ്, വിഷ്ണു.
1: ഓക്കെ.
2: അപ്പൊ കൊച്ചുമോളെ പേര് ജാനകി.
1: ജാനകി. മോക്ക് എത്ര വയസ്സായി? കുഞ്ഞു കുട്ടിയായിരിക്കും. രണ്ട് വയസ്സായില്ല. ഓക്കെ. എനിക്കൊരു കൊച്ചു മോനുണ്ട്, രണ്ട് വയസ്സേ ഉള്ളൂ. എന്റെ മോന്റെ പേര് സിയാൻ. അതെ. മരുമോളുടെ പേരെങ്ങനെയാ?
2: മീര.
1: മീര. ഓക്കെ. എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നുണ്ടോ?
2: അവള് ലുലുവിലായിരുന്നു, വർക്ക് ചെയ്യുന്നില്ല.
1: ഓക്കെ.
2: ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ചിത്ര മാഡം പാടിയ
1: പാട്ടിന്റെ പേര് പറയൂ.
2: ഒരു ജന്മമാംസന്ധ്യൊരു പാട്ടില്ലേ?
1: ഞാൻ വെച്ചു തരാട്ടോ. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ.
2: ഓ ഓ,
1: താങ്ക് യു.

0: ഹലോ, പ്രിയ
1: ഹലോ,
0: ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നത്?
1: എന്റെ പേര് ബോബി, സ്ഥലം ഭാർത്താണ്ടെത്തര.
0: ഓക്കെ, പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: വിശേഷം, എനിക്ക് രണ്ട് മക്കളുണ്ട്, രണ്ടാമക്കളാണ് ഉള്ളത്. ഭർത്താവ് മരിച്ചുപോയി.
0: ഓ ഓക്കെ.
1: പിന്നെ
0: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: ഒരാൾ ആർമിയില്,
0: ഒരു ജവാന്റെ അമ്മയാണോ?
1: പിന്നെ ഒരാള് ഒരു ഹോട്ടലിൽ പോകുന്നു.
0: ഓക്കെ, അപ്പൊ ചേച്ചിക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: അരക്കള്ളൻ മുക്കാൽ കള്ളൻ എന്ന സിനിമയിൽ യേശുദാസ് സാറും ജാനകിയും പാടിയ പാട്ടാണ് എനിക്ക് വേണ്ടത്.
0: ആ,
1: അത് പാടിച്ചിട്ടാ?
0: പാടിക്കോളൂ.
1: മുല്ലപ്പൂം പല്ലിലോ മുക്കുത്തി കവിളിലോ അള്ളിമലർ നിഴിയിലോ ഞാൻ മയങ്ങി, ഏനറിയില്ല ഏനറിയില്ല ഏലമണി കാട്ടിലെ മലങ്കുറവാ, ഏലമണി കാട്ടിലെ മലങ്കുറവാ.
0: നല്ലോണം പാടുന്നുണ്ടല്ലോ.
1: അമ്പിളി എന്ന് പറയുന്ന ആരാധികയില്ല, ആ പാട്ട് ഇഷ്ടമാണ്.
0: പാടിത്തരാം, തീർച്ചയായിട്ടും പാടിത്തരാം.

0: താങ്ക് യു.
1: അപ്പം വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ചേച്ചി. ചേച്ചിക്ക് ചേച്ചി പാടിയ പാട്ട് ആ മുല്ല പൂമ്പ പല്ലിലോ ആ പാട്ട് തീർച്ചയായും പ്രേഗത്തിലൂടെ വെച്ചു തരും കേട്ടോ.
0: താങ്ക് യു.

0: പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കണേ?
2: എന്റെ പേര് ശ്രീകരമ്പിള്ള, മാവായിക്കുളം.
1: ഓക്കെ സർ, എന്ത് ചെയ്യുന്നു?
2: ഞാൻ 30 വർഷമായിട്ട് കിടപ്പ് രോഗിയാണ്. ദുബൈയിൽ വെച്ച് ആക്സിഡന്റ് ആയിട്ട് കിടക്കുക.
1: അയ്യോ ആണോ? ഓക്കെ. ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടില് അമ്മ ഉണ്ടായിരുന്നു, അമ്മ മരിച്ചിട്ട് പോയി 5 വർഷമാവുന്നു.
1: ഓക്കെ.
2: ചേട്ടനുണ്ട്, ജേഷ്ഠത്തിനുണ്ട്, 2 മക്കളുണ്ട്.
1: സാറിന് ഏത് പാട്ടാണ് വേണ്ടത്?
2: അമ്മയെ നിന്നെ ഒന്നുകൂടി.
1: ശരി സർ, റേഡിയോ കേൾക്കാറുണ്ടോ? ആണോ? ഓക്കെ. കൈ തന്നെ ഉണ്ട്. ഓക്കെ.
2: എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട്.
1: അതെ.
2: 4:58 വെച്ചാല് ഉച്ചക്ക് 12:50 നിർത്തും. 4 മണിക്ക് വേണ്ടി നിർത്തും. പിന്നെ 1 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ടിവിയാണ് കാണും.
1: ടിവി കാണും. ഓക്കെ.
2: എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു ഉടമ്പാൻ കണ്ടിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ രാത്രി 10:30 ഈ കേൾക്കുന്നൊക്കെ ഞാൻ ഈ കേൾക്കാം.
1: ഓക്കെ ശരി. നമ്മള് പാട്ട് ഇങ്ങനെ കേട്ടോണ്ട് ഇരുന്നു കഴിഞ്ഞാല് ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവും അല്ലേ? പലതരത്തിലുള്ള പല പാട്ടുകളല്ലേ നമുക്ക്. നമ്മുടെ പഴയ പാട്ടുകളും എല്ലാ പാട്ടുകളും അത്രയും നല്ല റിച്ച് പാട്ടുകളാണ്. അപ്പം എല്ലാ പാട്ടുകളും കേൾക്കുന്നത് അല്ലേ? അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം സാർ. താങ്ക് യു.
2: ഓക്കെ.

0: ഹലോ, നമസ്കാരം. പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം മാഡം.
0: നമസ്കാരം. ആരാണ് വിളിക്കുന്നേ?
1: എന്റെ പേര് ലീല. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ മഞ്ഞണിക്കൊമ്പിൽ എന്നുള്ളൊരു പാട്ടാണ് എനിക്ക് ഏറെ ഇഷ്ടമുള്ളത്.
0: മഞ്ഞണിക്കൊമ്പിൽ അല്ലേ?
1: അതെ അതെ.
0: ആ പാട്ട് വെച്ചു തരാം. വിശേഷങ്ങൾ പറയൂ, വേറെന്തൊക്കെയുണ്ട്, ആരൊക്കെയുണ്ട് വീട്ടില്?
1: ഇല്ല, ഞാനും എന്റെ ഹസ്ബൻഡും ഉണ്ട്. ഞാൻ അരുതമ്മസേന അങ്ങനത്തെ വർക്ക് ചെയ്യാണ്.
0: ആ ഓക്കെ ഓക്കെ. ആ ഹാ, അപ്പോ പിന്നെ വേറെന്തൊക്കെയാ വിശേഷം? എന്തൊക്കെയാ ഹോബീസ് ഒക്കെ എന്തൊക്കെയാ?
1: പച്ചക്കറിയുടെ ഒരു ചെറിയ അരിയുടെ ചെയ്യും.
0: സമയം കുറവായിരിക്കും അല്ലേ കിട്ടുന്നത്?
1: സമയം കുറവാണ്. ഞങ്ങൾക്ക് പിന്നെ വീടുകളിൽ ഫീൽഡ് വർക്ക് പോണം, പിന്നെ അത് കളക്ട് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ഇത് തരംതിരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ഞങ്ങളുടെ അടിക്കണം.
0: ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴ് പിന്നെ ഉറങ്ങാനാണ് ഒരു സമയം ഉണ്ടാവുന്നത് അല്ലേ? ഓക്കെ. അപ്പോ എന്തായാലും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ മഞ്ഞണിക്കൊമ്പിൽ എന്ന പാട്ട് ചേച്ചിക്ക് വേണ്ടി വെച്ചുതരാട്ടോ.
1: ഓക്കെ.
0: വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.

അപ്പൊ നമ്മളുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് സന്തോഷം, ഒത്തിരി പേരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും അറിയാനും പാട്ടുകളുടെ ചർച്ചയും എല്ലാം ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ഒരുപാട് സന്തോഷം എന്നെ ഇവിടെ ക്ഷണിച്ചതിന്. ഹലോ പ്രിയഗീതത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം.

സകലം. പിന്നണി ഗായിക മധുവന്തി നാരായൺ അവതരിപ്പിച്ച ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം ഷിബിന അൻവർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: Work from home, high salary, ഒരു മൊത്ത ക്ലിക്കിലോ അടിപൊളി.
3: കുടുങ്ങി
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
6: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടി 9496559631. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

ഇനിയൊരു ചലച്ചിത്രഗാനം. ഹരികൃഷ്ണൻസ് എന്ന പടത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, കൈതപ്രത്തിന്റെ വരികൾക്ക് അവസ്ഥയെപ്പറ്റി.

0: ഇനി 11-15 കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെക്കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
3: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിൻ്റെ ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ കുറേ സീസണുകൾ ഇവിടെ ജീവിച്ച ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിൻ്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60%ത്തിനടുത്ത് കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരുന്നു. അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20%ത്തിനടുത്തായിരുന്നു. ആ വ്യത്യാസം ഉണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 പ്രീഡോമിനൻസും 1 ഉം 2 ഉണ്ടായിരുന്നു. അതിനുശേഷം 18-19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിന്റെ സീറോ ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡേറ്റയുണ്ട്. 17 2 1 0 ടൈപ്പ് 1 2 കൂടുതലായിരുന്നെങ്കിൽ 18 19 ആകുമ്പോൾ 4 കയറി വരുന്നു, 3 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു. ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ സീറോ ടൈപ്പിംഗ് നടത്തുമ്പോൾ 0 ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട് 70% കൂടുതലും 0 ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്. 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വളരെ കുറച്ച് ഒരു 1.5-2 ഡോക്യുമെന്റഡ് ആയിട്ടുള്ളൂ. ഈ 0 ടൈപ്പുകൾ തമ്മിൽ ഇപ്പോൾ ഒരു 0 ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 0 ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത, അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ 0 ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട്ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല ഒരു 0 ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2 മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
2: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
3: ഇത് ഡെങ്കി വൈറൽ രോഗമാണ്. ഫ്ലൈവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 സീറോ ടൈപ്പുകൾ ഡെങ്കി 1 2 3 4 4 സീറോ ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻക്യുബേഷൻ പിരീഡ് ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പം ഒരു 1-2 അതിനകത്ത് 4 to 6 ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ എലിപ്പനിയാണോ ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാം, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ച് പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിൻ്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിൻ്റെ മുഴകിൽ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1, 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ 0 ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന, പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി 0 ടൈപ്പ് 4 ജോയിന്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെന്റ് കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് 0 ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറു സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംപ്റ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു 5% ആൾക്കാർ തീവ്രപരിചരണ ആവശ്യമുള്ള രീതിയിലേക്ക് ഉള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിന്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവേ നമുക്കൊരു 0.3, 0.4% ആ ഒരു നിരക്കിലാണ്.

0: നിൽക്കാറ്. കാരണം നമുക്കൊരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ് ആണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ ഒരു 5,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോടെ ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്കുണ്ടാവുന്നത്. 1% താഴെയാണ് അതിൻ്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടുകൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിംഗ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിൻ്റെ നിറം കറുത്ത നിറമാകുക, മെല്ലേന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ, നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെല്ലേന. അതിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിൻ്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണം എന്ന് വെച്ചാൽ തലപൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാരീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസ് ആണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ ആ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷേ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്റ്റസോ മറ്റു കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷേ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നതെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട് എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരിയ ഡൊമസ്റ്റിക് ഏരിയയിലായിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചിയോ വളർത്തിയ കൊതുക് നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരെയെന്ന് പറഞ്ഞു വരില്ല. തൊട്ട് നമ്മുടെ മിക്ക കേസിൻ്റെ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സോസ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിൻ്റെ ട്രേ, ഈ കൂളറിൻ്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്, വളരെ ഈ കരിയിലയിലേക്കുള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ, അല്ലെ വാഴയുടെയൊക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന വേസ്റ്റ്, പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെയെല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതു എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4-6 ഡേയ്സ് ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഫറിൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിൻ്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിർന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിന്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡ് ആയിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ്

0: മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്നു വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മാഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത് അല്ലെ ഓഫീസിൽ കിട്ടുന്നത് രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഉള്ള ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷൻ, നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിലും നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന് റിപ്പല്ലൻസ്, നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ് വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മുസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പോൾ കാലും, ഈ സീസണിൽ നമ്മൾ കാലും കൈയും ഒക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധ്യയാവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലുമൊക്കെ മെഷ്, കൊതുക് വലകൾ, നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെ മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ടനുബന്ധിച്ച് കൊതുകിൻ്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിൻ്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിൻ്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിൻ്റെ, അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പം ഇതിൽ പക്ഷേ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോഴ്സസ്, ഇതിൻ്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിൻ്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ട ഇട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന് സ്കൂളായാലും കോളേജായാലും ഓഫീസാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിൻ്റെയൊക്കെ കോർപ്പറേഷൻ്റെയൊക്കെ ഇടപെടലുകളോടുകൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്നത് നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രിക്കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, ഇപ്പം നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല. അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെൻറ്റിനെയൊക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോയ്ക്ക് അടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, പല കമ്പനി നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ, മിക്കവാറും പുറത്തുനിന്നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീട് അല്ലെങ്കിൽ ഓഫീസുകളിൽ നമുക്കതും ഒരു ചുവരിൻ്റെ പകുതി തൊട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിൻ്റെയൊക്കെ അടി നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും, ഭിത്തിയാണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിൻ്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പോൾ കൂത്താടിയെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിൻ്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷന് പോകുന്നത്. നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ, കാരണം ഈ ഫർണിച്ചറിൻ്റെ അടിയിൽ, മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് മൈസൂർ നാഗമണി ശ്രീനാഥ് പാടിയ കൃതികൾ കേൾക്കാം. ആദ്യം ശംഭോ ശിവശങ്കര എന്നാരംഭിക്കുന്ന സ്വന്തം കൃതി കേൾക്കാം. രാഗം ഹംസാനന്ദി, ഖണ്ഡചാപ്പ് താളം.

0: ഇന്ന് രാത്രി 10 മണിക്ക് കഥകളി പദങ്ങൾ കേൾക്കാം. കീചകപഥം ആട്ടക്കഥയിലെ പദങ്ങൾ കലാമണ്ഡലം സി വി സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. ഇന്ന് രാത്രി 10 മണിക്ക് കഥകളി പദങ്ങൾ.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ June 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ June 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് June 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
0: ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 to 12:00 വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321. ഒരു നമ്പർ കൂടി 9496569631. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 to 12:00 വരെ.

0: ആകാശവാണി
1: ഹരിതവാണി

0: കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 6ാം ഭാഗം. രചന സി റഹീം. തിത്തിരിപ്പക്ഷി.
1: വിശാലമായ നദീതീരങ്ങളിലൂടെയോ അഴിമുഖങ്ങളിലൂടെയോ നടക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളവർ കിക്കിക്, ടിറ്റി ടുയി, ടിറ്റി ടുയി എന്നിങ്ങനെയോ കീയെ കീയെ എന്നോ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടിരിക്കും. നിലാവുള്ള രാവുകളിൽ നിലയുടെ വിശാലമായ മണൽപ്പരപ്പിലൂടെ നടക്കവേ ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവാച്യമായൊരു അനുഭൂതിയാണ് നമുക്കുണ്ടാവുക.

0: തിത്തിരി പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഡിഡ് യു ഡു ഇറ്റ്, ഡിക് ടിക്, ഡിഡ് യു ഡു ഇറ്റ് എന്നിങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് പോലെയാണ് ചിലർക്ക് തോന്നുക. ട്രിക് ട്രിക് എന്നിങ്ങനെയും ഇവ കരയാറുണ്ട്. എന്തായാലും പുഴയൊഴുകുന്ന കളകള ശബ്ദത്തിന് ഇവയുടെ ശബ്ദം അകമ്പടി സേവിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിനാകെ ഒരു ഗരിമ വർദ്ധിക്കും. കാവ്യമായൊരു അനുഭൂതിയാവും നമുക്കുണ്ടാവുക.
1: പുഴയോരത്ത് ഇങ്ങനെ രാപകൽ ഉറക്കെ ശബ്ദിക്കുന്ന തിത്തിരി പക്ഷികളെ ആരും ഇഷ്ടപ്പെട്ടു പോകും. തിത്തിരിയുടെ നടപ്പും ഇരിപ്പുമെല്ലാം ഒരു പ്രത്യേക ഭാവത്തിലാണ്. ഒരു തറവാടിയുടെ മട്ടും ഭാവമാണ് ഇവയ്ക്കെന്ന് തോന്നിപ്പോകും. തിത്തിരി പക്ഷികളുടെ സ്വൈര ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന മനുഷ്യരുടെയോ മറ്റേതെങ്കിലും ജീവിയുടെയോ തലവെട്ടം കണ്ടാലുടനെ ഉച്ചത്തിൽ കരയുന്നതാണ് ഇവയുടെ ശീലം. ശത്രുക്കൾ വരുന്നുവെന്നതിൻ്റെ അപായ സൈറനാണ് ഇവ മുഴക്കുന്നത്. എല്ലാ ജീവികളും ഈ ശബ്ദം കേൾക്കുമ്പോൾ ജാഗരൂകരായിക്കൊള്ളും. ശബ്ദം കൊണ്ടുള്ള മുന്നറിയിപ്പ് കേട്ട് നമ്മൾ വഴിമാറുന്നില്ലെന്ന് കണ്ടാൽ അവ ഊക്കോടെ നമുക്ക് നേരെ പറന്നു വന്ന് ഭയപ്പെടുത്താൻ നോക്കും. മനുഷ്യരെ കാണുമ്പോൾ ഉച്ചത്തിൽ ശബ്ദിക്കുന്നതിനാൽ ചെങ്കണ്ണി തിത്തിരിയെ ആൾകാട്ടി എന്ന് വിളിക്കാറുണ്ട്.
0: പുരാതന കാലത്ത് തന്നെ തിത്തിരി പക്ഷികളെ മനുഷ്യർ ശ്രദ്ധിച്ചിരുന്നു. നമുക്കുള്ള 108 ഉപനിഷത്തുകളിലൊന്ന് തൈത്തിരിയ ശാഖയാണ്. യജുർവേദത്തിന്റെ ഭാഗമാണ് തൈത്തിരി ഉപനിഷത്ത്. ഈ ഉപനിഷത്തിന് തിത്തിരി പക്ഷിയുടെ പേര് ലഭിക്കാൻ ഒരു കാരണമുണ്ട്. പ്രസിദ്ധ ആചാര്യനായിരുന്ന യാജ്ഞവൽക്യൻ യജുർവേദ പണ്ഡിതനായ വൈശംപായനന്റെ കീഴിൽ വേദം പഠിക്കുന്ന കാലം, തനിക്ക് സംഭവിച്ച ബ്രഹ്മഹത്യാപാപത്തിന് ചില പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ ഗുരു ശിഷ്യരോട് പറഞ്ഞു. എന്നാൽ താൻ ഒറ്റയ്ക്ക് കർമ്മങ്ങൾ ചെയ്ത് ഗുരുവിനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാമെന്ന് യാജ്ഞവൽക്യൻ പറഞ്ഞു. താൻ പകർന്നു നൽകിയ അറിവിൽ അഹങ്കരിക്കുന്ന ശിഷ്യനോട് ഗുരുവിന് ദേഷ്യം തോന്നി. താൻ പഠിപ്പിച്ച അറിവെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ആശ്രമം വിടാൻ ഗുരു ശിഷ്യനോട് കൽപ്പിച്ചു. പഠിച്ച വേദഭാഗങ്ങളെല്ലാം ഛർദ്ദിച്ചു കളഞ്ഞ് യാജ്ഞവൽക്കിന് ആശ്രമം വിടേണ്ടതായി വന്നു. മറ്റു ശിഷ്യർ തിത്തിരി പക്ഷിയുടെ രൂപത്തിൽ വന്ന് ആ വേദഭാഗമെല്ലാം കൊത്തിപ്പെറുക്കി തിന്നു. അങ്ങനെയാണ് വൈശംപായ മുനിയുടെ പാരമ്പര്യത്തിലുള്ള യജുർവേദത്തെ തൈത്തിരിയ ശാഖയെന്ന് വിളിക്കാൻ തുടങ്ങിയത്.
2: ഫ്ലോർ പക്ഷികൾ ഉൾപ്പെടുന്ന കരാർഡ്രൈഡി കുടുംബത്തിൽപ്പെട്ട പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. കേരളത്തിൽ സ്ഥിരതാമസക്കാരാണ് റെഡ് വാറ്റിൽ ലാപ്പിംഗ് എന്ന ചെങ്കണ്ണി തിത്തിരിയും യെല്ലോ വാറ്റിൽ ലാപ്പിംഗ് എന്ന മഞ്ഞക്കണ്ണി തിത്തിരിയും.
3: പക്ഷി നിരീക്ഷകനും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായ സിജി അരുൺ.
2: ദേശാടന കാലങ്ങളിൽ ഗ്രേഹെഡ് ലാപ്പിംഗ് എന്ന ചാരത്തലയും തിത്തിരിയെയും കേരളത്തിന്റെ ഫലഭാഗങ്ങളിലും അപൂർവമായി കാണാറുണ്ട്. വാനലസ് ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള ചെങ്കണ്ണി തിത്തിരി നനവുള്ള പ്രദേശങ്ങളിലാണ് കാണാറുള്ളതെങ്കിൽ വാനലസ് മലബാറിക്കസ് എന്ന ശാസ്ത്രനാമമുള്ള മഞ്ഞക്കണ്ണി തിത്തിരിക്ക് വരണ്ട പ്രദേശങ്ങളാണ് പ്രിയം. കണ്ണിന് ചുറ്റുമുള്ളതും അല്പം മുന്നിലേക്ക് തള്ളി നിൽക്കുന്നതുമായ ചർമ്മത്തിന്റെ നിറം പിങ്ക് കലർന്ന ചുവപ്പാണ് ചെങ്കണ്ണിക്ക്. മഞ്ഞ നിറത്തിലുള്ള ചർമ്മം മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷിക്കുമുണ്ട്. തലയും കഴുത്തിന് താഴെ വരെ കറുപ്പാണ് ചെങ്കണ്ണിയുടെ നിറം. പുറം കടുത്ത് തവിട്ട് നിറവും തൂവലുകൾ തിളക്കവുമുള്ളതാണ്. മഞ്ഞക്കണ്ണി തിത്തിരിയുടെ പുറം തവിട്ട് നിറമാണ്, തലയുടെ നിറം കറുപ്പ്. രണ്ടിനം പക്ഷികളുടെയും ഉദരം വെളുപ്പാണ്, കാലുകൾ മഞ്ഞയും. ഒറ്റക്കായല്ല തിത്തിരി പക്ഷികളെ കാണുന്നത്. കുടുംബാംഗങ്ങളൊക്കെ മിക്കവാറും അടുത്ത് തന്നെ ഉണ്ടാവും. തിത്തിരി പക്ഷികൾ മുട്ടയിടുന്നത് വെറും തറയിലാണ്. ദക്ഷിണേന്ത്യയിലെ ചരൽക്കുന്നുകളിലും വരണ്ട പ്രദേശങ്ങളിലും മാത്രം കാണപ്പെടുന്ന മഞ്ഞക്കണ്ണി തിത്തിരി പക്ഷികൾ കുന്നടിക്കലും മറ്റും കാരണം പലയിടത്തു നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു. ചെങ്കണ്ണി തിത്തിരിയുടെയും സ്ഥിതി പരുങ്ങലിലാണ്. ഈ പക്ഷിയെ നമ്മൾ കാണുന്നതിന് മുന്നേ തന്നെ നമ്മളെ പക്ഷികൾ കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഭീഷണിയോ അപകടമോ നേരിട്ടാൽ ഡിഡ് യു ഡു ഇറ്റ് എന്ന് പറയുന്ന പോലെ ഉച്ചത്തിൽ ശബ്ദിച്ച് നമുക്ക് മുന്നറിയിപ്പ് തരികയും വട്ടത്തിൽ പറന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക.

0: പൊതുവെ കടൽക്കരയിലും ജലാശയങ്ങളോട് ചേർന്നും കാണപ്പെടുന്ന പക്ഷികളാണ് തിത്തിരി പക്ഷികൾ. വിശാലമായ പറമ്പുകളിൽ ഇവയെ കാണാമെങ്കിലും അടുത്തെവിടെയെങ്കിലും ഒരു കുളമെങ്കിലും ഉണ്ടായാൽ ഇവയ്ക്ക് വളരെ സന്തോഷമായിരിക്കും. രണ്ട് ജാതി തിത്തിരി പക്ഷികളാണ് കേരളത്തിലുള്ളത്, ചെങ്കണ്ണിയും മഞ്ഞക്കണ്ണിയും. രൂപത്തിൽ ഇവ തമ്മിൽ നല്ല സാമ്യമുണ്ട്, എങ്കിലും ഇവയെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചെങ്കണ്ണി തിത്തിരിയുടെ മുഖത്ത് ചുവപ്പ് നിറമുണ്ടായിരിക്കും, മഞ്ഞക്കണ്ണിക്ക് മഞ്ഞയും. മണൽക്കോഴികളുടെ അടുത്ത ബന്ധുക്കളാണ് ഇവ രണ്ടും. ഇവ കരയുന്ന ശബ്ദത്തിലും വ്യത്യാസമുണ്ട്.
1: സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ചെങ്കണ്ണി തിത്തിയുടെ തല, കഴുത്ത്, താടി, തൊണ്ട, മാറിടം എന്നിവ നല്ല കറുപ്പായിരിക്കും. വീതിയുള്ള വെള്ളപ്പട്ട കണ്ണിൽ നിന്ന് തുടങ്ങി കഴുത്തിന്റെ പാർശ്വത്തിൽ കൂടി അടിവശത്തുള്ള വെള്ളയിൽ ചെന്നു ചേരുന്നു. ഇവയുടെ പുറവും പൂട്ടിയ ചിറകുകളും മങ്ങിയ പിച്ചളയുടെ നിറമാണ്. വാലിനും മുതുകിനും ഇടയ്ക്കുള്ള ഭാഗം വെള്ളയായിരിക്കും. വെളുത്ത വാലിനു കുറുകെ വീതിയുള്ള കറുത്ത പട്ടയുണ്ടായിരിക്കും. കണ്ണുകളും കൊക്കും അവയ്ക്കിടയിലുള്ള ചർമ്മവും ചെറിയൊരു പൂവും ചുവപ്പായിരിക്കും. അതുകൊണ്ടുതന്നെ അവയുടെ മുഖത്താരോ കുങ്കുമം തേച്ചു വിട്ടതുപോലെ ഇരിക്കും. ചിറകുകൾ തുറക്കുമ്പോൾ വലിയ തൂവലുകൾ കറുപ്പാണെന്ന് കാണാം. ഓരോ ചിറകിലും തെളിഞ്ഞു കാണുന്ന ഒരു വെള്ളപ്പട്ടയുണ്ടായിരിക്കും.
0: മഞ്ഞക്കണ്ണിയുടെ മുഖത്ത് ചുവപ്പിന് പകരം മഞ്ഞയായിരിക്കും. തലയിൽ ഒരു കറുത്ത തൊപ്പി ഉണ്ടായിരിക്കും. അതിന് താഴെ കണ്ണിൽ നിന്ന് പിടലി വരെ പോകുന്ന വെള്ള വരയുണ്ട്. താടി, തൊണ്ട, മാറിടം എന്നിവ മണൽ നിറമായിരിക്കും. മറ്റ് ശരീരഭാഗങ്ങളെല്ലാം ചെങ്കണ്ണിയുടേതുപോലെയാണ്. മഞ്ഞക്കണ്ണി പറക്കുമ്പോൾ ചിറകുകളിൽ വെള്ളപ്പട്ട തെളിഞ്ഞു കാണും. യെല്ലോ വാട്ട്ലെറ്റ് ലവ് വിംഗ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. വനലസ് മലബാറിക്കസ് എന്നാണ് ശാസ്ത്രനാമം.
1: തിത്തിരി പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികൾ അത് അനുകരിക്കാറുണ്ട്. മുട്ടയെ തട്ടാതെ പോ, മുട്ടയെ തട്ടാതെ പോ എന്നിങ്ങനെയാണ് കുട്ടികൾ അവയുടെ ശബ്ദം കേൾക്കുമ്പോൾ വിളിച്ചു പറയുക. ഇങ്ങനെ വിളിച്ചു പറയുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് മഹാഭാരത യുദ്ധം നടക്കുന്ന കാലം, പടനിലത്ത് ഒരു തിത്തിരി പക്ഷി കൂടൊരുക്കിയിരുന്നു. തിത്തിരികൾ നിലത്ത് ചെറിയ കല്ലുകൾ പെറുക്കി അടവെച്ച് അതിലാണ് കൂടൊരുക്കുന്നത്. കൊടും യുദ്ധമാണ്. ആനയും കുതിരയും തേരുകളും പായുന്ന പടനിലത്ത് തന്റെ മുട്ടയും കുഞ്ഞും നശിപ്പിക്കപ്പെടുമെന്ന് ഭയന്ന് തള്ളപ്പക്ഷി മുട്ടയെ തട്ടാതെ പോയെന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുവത്രേ. ഒടുക്കം ഒരാനയുടെ കുടമണി കൃത്യമായി കൂടിനു മുകളിലേക്ക് പൊട്ടിവീണ് മുട്ടയ്ക്കും കുഞ്ഞിനും രക്ഷാകവചമായെന്നാണ് കഥ. തിത്തിരികൾ തറയിൽ തന്നെ ജീവിക്കുന്ന പക്ഷികളാണ്. മരച്ചില്ലകളിലൊന്നും ഇവ ഇരിക്കാറില്ല. മണ്ണിലുള്ള കൃമികീടങ്ങളാണ് മുഖ്യ ആഹാരം. ജോഡിയായും ചെറുകൂട്ടമായും ഇവയെ കാണാനാവും.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര ആറാം ഭാഗം സമാപിക്കുന്നു.
1: മറു കിളിയേറ്റു പാടുമോ ഒരു കിളി പാട്ടുമോളവേ.
0: രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ഹരിനാരായണൻ്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം, വിനീത് ശ്രീനിവാസനും അപർണ ബാലമുരളിയും പാടിയ ഗാനമാണിത്. ചിത്രം ഒരു മുത്തശ്ശി ഗത.

ശബരീഷ് വർമ്മയുടെ വരികൾക്ക് രാജേഷ് മുരുകേശൻ്റെ സംഗീതം, വിജയ് യേശുദാസ് പാടിയത്, ചിത്രം പ്രേമം.

റോയ് പുറമടത്തിൻ്റെ വരികൾക്ക് മിഥുനീശ്വറിൻ്റെ സംഗീതം, ശ്രേയ ഘോഷാലും ഉദയ് രാമചന്ദ്രനും പാടിയ ഗാനം, ചിത്രം 10 കൽപ്പനകൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:30 കൂട്ടുകാരി പരിപാടിക്ക് ശേഷം കേൾക്കാം. ആകാശവാണി
1: കൂട്ടുകാരി. ഇന്ന് കൂട്ടുകാരിയിൽ ഡിജിറ്റൽ സാക്ഷരതയും സൈബർ സുരക്ഷയും കുറിച്ച് സൈബർ സുരക്ഷാ വിദഗ്ധ ചൈത്രയു സംസാരിക്കുന്നത് കേൾക്കാം.
2: എനിക്കിതൊന്നും സംഭവിക്കില്ല, ഞാൻ വളരെ ശ്രദ്ധയുള്ള ആളാണ്. ഞാൻ ആരോടും OTP പറയില്ല. ഇങ്ങനെ നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന സന്ദേശം ഇതാണ്: നമ്മൾ മതിയായ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ ശരിക്കും സുരക്ഷിതരാകുന്നില്ല. ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് മൊബൈൽ ഉപയോഗിക്കാനറിയുക, ഓൺലൈൻ പണമയക്കാനറിയുക, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനറിയുക എന്നൊക്കെയാണ്. പക്ഷേ യഥാർത്ഥ ഡിജിറ്റൽ സാക്ഷരത അതിലും വലുതാണ്. ഡിജിറ്റൽ ലോകത്ത് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. ഒരു ചെറിയ കഥയിലൂടെ തുടങ്ങാം. ഒരു ദിവസം രമേശൻ എന്ന വ്യക്തിക്ക് ഒരു ഫോൺ കോൾ വന്നു. സർ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സംശയാസ്പദമായ ഇടപാട് നടന്നിട്ടുണ്ട്, ചില വിവരങ്ങൾ സ്ഥിരീകരിക്കണം. രമേശിന് തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു, അതിനാൽ അദ്ദേഹം OTP പറഞ്ഞില്ല, പാസ്വേഡും പറഞ്ഞില്ല. എന്നാൽ ജനനതീയതി, മൊബൈൽ നമ്പർ, വിലാസം, ബാങ്കിന്റെ പേര് തുടങ്ങിയ ചില വിവരങ്ങൾ അദ്ദേഹം സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിന് തോന്നിയത് ഇതൊന്നും വലിയ കാര്യമല്ലെന്നാണ്. സംഭാഷണം അവസാനിച്ചു, ഒന്നും സംഭവിച്ചില്ല, അതിനാൽ അദ്ദേഹം അത് മറന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു ഫോൺ കോൾ വന്നു. ഇത്തവണ വിളിച്ച വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പേര് മാത്രമല്ല ജനനതീയതിയും വിലാസവും

ബാങ്കിന്റെ പേരും അറിയാമായിരുന്നു. സംസാരിച്ച രീതി കേട്ടപ്പോൾ അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് എല്ലാം അറിയാൻ തോന്നി. അദ്ദേഹത്തിന് വിശ്വാസം തോന്നി. ഇത്രയും വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഇവർ യഥാർത്ഥത്തിൽ ബാങ്കിൽ നിന്നായിരിക്കണം എന്ന് അദ്ദേഹവും കരുതി. പിന്നീട് അവരൊരു പുതിയ കഥ പറഞ്ഞു. നിങ്ങളുടെ അക്കൗണ്ടിന് സുരക്ഷ മെച്ചപ്പെടുത്താനായി ഒരു സേവനം സജീവമാക്കണം. അവരൊരു ലിങ്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് ക്ലിക്ക് ചെയ്തു. തുടർന്ന് അദ്ദേഹം തന്നെ ബാങ്കിന്റെ വിവരങ്ങൾ നൽകി. കുറച്ച് സമയത്തിന് ശേഷം അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി മനസ്സിലായി. അപ്പോൾ രമേശൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യത്തെ ഫോൺ കോൾ പണം തട്ടിയെടുക്കാനായിരുന്നില്ല, അത് വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു. രണ്ടാമത്തെ ഫോൺ കോൾ വിശ്വാസം നേടാനായിരുന്നു. അതിനുശേഷമാണ് യഥാർത്ഥ തട്ടിപ്പ് നടന്നത്. സുരക്ഷ എന്നത് OTP പറയാതിരിക്കുന്നവ മാത്രമല്ല, ആരോട് എപ്പോൾ എത്ര വിവരം പങ്കുവെക്കണം എന്നറിയുന്നതും കൂടെയാണ്. തട്ടിപ്പുകാർ പലപ്പോഴും ഒരു വലിയ രഹസ്യം അന്വേഷിക്കുന്നില്ല, അവർ ചെറിയ വിവരങ്ങൾ ശേഖരിക്കുന്നു. ആ വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മുടെ വിശ്വാസം നേടുന്നു. പല സൈബർ തട്ടിപ്പുകളുടെയും തുടക്കം ഒരു പാസ്വേഡ് മോഷണത്തിലല്ല, ഒരു സാധാരണ സംഭാഷണത്തിലാണ്. ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു? പലപ്പോഴും തട്ടിപ്പുകാർ ആദ്യം കമ്പ്യൂട്ടറുകളെയല്ല മനുഷ്യരെയാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നോക്കൂ. ജന്മദിനം, കുടുംബാംഗങ്ങളുടെ പേരുകൾ, സ്കൂൾ, ജോലിസ്ഥലം, യാത്രാചിത്രങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ പേരുകൾ, ഇവ ഓരോന്നായി നോക്കുമ്പോൾ നിസ്സാരമാണെന്ന് തോന്നും. പക്ഷേ തട്ടിപ്പുകാർക്ക് ഇവ വിലപ്പെട്ട സൂചനകളാണ്. ഒരു ജിക്സോ പസിലിന്റെ കഷ്ണങ്ങൾ പോലെ ഓരോ കഷ്ണവും കൂട്ടിച്ചേർത്ത് അവർ നമ്മുടെ വിശ്വാസം നേടാൻ ശ്രമിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ കാൽപ്പാടുകൾ മായാതെ കിടക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഒരു ചിത്രം പങ്കുവയ്ക്കുന്നു, ഒരു അഭിപ്രായം എഴുതുന്നു, ഒരു ആഘോഷത്തിന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുന്നു. വർഷങ്ങൾ കഴിഞ്ഞാലും ആ വിവരങ്ങൾ എവിടെയെങ്കിലും നിൽക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യം സ്വയം ചോദിക്കുക. ഈ വിവരം വർഷങ്ങൾക്കപ്പുറം എല്ലാവർക്കും കാണാൻ കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ മാത്രം പോസ്റ്റ് ചെയ്യുക. ഉണ്ടെന്നാണെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. സൈബർ സുരക്ഷാ രംഗത്ത് വളരെ പ്രസിദ്ധമായൊരു നിരീക്ഷണമുണ്ട്. ഏറ്റവും വലിയ അപകട സാധ്യത പലപ്പോഴും കമ്പ്യൂട്ടറുകളോ സോഫ്റ്റ്വെയറുകളോ അല്ല, മനുഷ്യരാണ്. ഇത് മനുഷ്യരെ കുറ്റപ്പെടുത്താനുള്ള വാചകമല്ല, മറിച്ച് മനുഷ്യരുടെ സ്വാഭാവിക സ്വഭാവങ്ങളെക്കുറിച്ച് ഒരു തിരിച്ചറിവാണ്. കമ്പ്യൂട്ടറുകൾക്ക് ഭയമില്ല, സഹതാപവുമില്ല, അടിയന്തരത അനുഭവപ്പെടില്ല. പക്ഷേ മനുഷ്യർക്ക് അതെല്ലാം അനുഭവപ്പെടും. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു, കുടുംബാംഗങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഇവയെല്ലാം നല്ല ഗുണങ്ങളാണ്. പക്ഷേ തട്ടിപ്പുകാർ പലപ്പോഴും ഈ നല്ല ഗുണങ്ങളെയാണ് ആയുധമാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് പല സൈബർ ആക്രമണങ്ങളും കമ്പ്യൂട്ടറുകളെ ആക്രമിക്കുന്നതിന് മുമ്പ് മനുഷ്യ മനസ്സിനെ ആക്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. അതായത്, ഒരു സിസ്റ്റത്തെ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കുക, ഒരു വിവരം പറയിക്കുക, ഒരു തീരുമാനമെടുക്കാൻ തിടുക്കം കൂട്ടുക, ഇവയൊക്കെയാണ് അവരുടെ ലക്ഷണങ്ങൾ. ഇന്ന് തട്ടിപ്പുകാർ നമ്മുടെ അറിവിനെയല്ല, നമ്മുടെ വികാരങ്ങളെയാണ് ആക്രമിക്കുന്നത്. ഭയം, ലാഭലോഭം, സഹതാപം, അടിയന്തരത, ഇവയൊക്കെയാണ് അവരുടെ ആയുധങ്ങൾ. ഒരു ജീവകാരുണ്യ സംഘടനയുടെ പേരിൽ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചേക്കാം. ഒരു കുട്ടിയുടെ ചികിത്സയ്ക്കായി ഉടനെ സഹായം വേണമെന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ തന്നെ ചെയ്യണം, സമയമില്ല, നിങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യരെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ പലർക്കും ഇല്ലെന്ന് പറയാൻ മടിയാണ്. ചോദ്യം ചോദിച്ചാൽ നമ്മൾ മോശക്കാരായി പോകുമോ എന്ന തോന്നലുണ്ടാകുമോ എന്ന ഭയമുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, സത്യസന്ധമായ ഒരാൾക്കും സത്യസന്ധമായ ഒരു സംഘടനയ്ക്കും പരിശോധനയെ ഭയമുണ്ടാകില്ല. അതിനാൽ ഒരു നിമിഷം നിർത്തി പരിശോധിക്കുന്നത് തെറ്റല്ല, ചോദ്യം ചോദിക്കുന്നത് തെറ്റല്ല, സ്ഥിരീകരിക്കുന്നത് തെറ്റല്ല. പിന്നീട് അത് യഥാർത്ഥ അഭ്യർത്ഥനയാണെന്ന് തെളിഞ്ഞാലും കുറ്റബോധം തോന്നേണ്ട കാര്യമേയില്ല. കാരണം സുരക്ഷയുടെ ലോകത്ത് ഏറ്റവും ശക്തമായ വാക്യങ്ങളിലൊന്ന് "ഒരു നിമിഷം ഞാൻ പരിശോധിക്കട്ടെ" എന്നതാണ്.

ഇത് പ്രത്യക്ഷത്തിൽ കാണുന്നതിനേക്കാൾ വളരെ ശക്തമായ ഒരു സുരക്ഷാ നടപടിയാണ്. ഇനി നമുക്ക് പാസ്വേഡ് നിർവഹണം അഥവാ പാസ്വേഡ് മാനേജ്മെന്റിലേക്ക് കടക്കാം. പാസ്വേഡുകളുടെ കാര്യത്തിലും നമ്മൾ പലപ്പോഴും ചില തെറ്റുകൾ ചെയ്യാറുണ്ട്. ചിലർ എല്ലാ അക്കൗണ്ടുകൾക്കും ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്നു. ചിലർ ജനനതീയതി, മൊബൈൽ നമ്പർ, കുട്ടികളുടെ പേര് തുടങ്ങിയ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന കാര്യങ്ങൾ പാസ്വേഡിൽ ഉപയോഗിക്കുന്നു. മറ്റു ചിലർ വളരെ സങ്കീർണമായ പാസ്വേഡ് ഉണ്ടാക്കും, പക്ഷേ പിന്നീട് അത് മറക്കാതിരിക്കാൻ ഒരു കടലാസിൽ എഴുതി വയ്ക്കും. ഇവയൊന്നും സുരക്ഷിതമായ രീതികളല്ല. ഇന്ന് വിശ്വസനീയമായ പാസ്വേഡ് മാനേജർ ആപ്പുകൾ ലഭ്യമാണ്. ഓരോ സേവനത്തിനും വ്യത്യസ്തവും ശക്തവുമായ പാസ്വേഡുകൾ സൃഷ്ടിക്കാനും സുരക്ഷിതമായി സൂക്ഷിക്കാനും അവ സഹായിക്കും. ഇനി മറ്റൊരു കഥ പറയാം. ഒരു സൈബർ സുരക്ഷാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ വിദേശയാത്രയിലായിരുന്നു. ഒരു ദിവസം ചില അക്രമികൾ അദ്ദേഹത്തെ തടഞ്ഞു. കമ്പനിയുടെ വിവരങ്ങളിലേക്കുള്ള പ്രവേശനം നേടാൻ അവർ അദ്ദേഹത്തെ നിർബന്ധിച്ചു. ശ്രദ്ധിക്കുക, അദ്ദേഹത്തിന് തുറന്ന് സഹായം അഭ്യർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യമാണത്. എന്നാൽ സ്ഥാപനത്തിൽ ഒരു പ്രത്യേക സുരക്ഷാ സംവിധാനമുണ്ടായിരുന്നു, ഒരു ഡ്യൂറസ് കോഡ്. അപകടകരമായ സാഹചര്യത്തിൽ ഉപയോഗിക്കാനായി മുൻകൂട്ടി നിശ്ചയിച്ച ഒരു രഹസ്യ സൂചന. അദ്ദേഹം സ്ഥാപനത്തിലെ സുരക്ഷാ സംഘത്തെ വിളിച്ചു. സംഭാഷണം സാധാരണ പോലെ തോന്നി, പക്ഷേ അതിനിടയിൽ അദ്ദേഹം അപ്രത്യേക കോഡ് ഉപയോഗിച്ചു. അത് കേട്ട ഉടൻ സുരക്ഷാ സംഘം മനസ്സിലാക്കി, ഈ ജീവനക്കാരൻ അപകടത്തിലാണ്. അവർ ഉടൻ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് സുരക്ഷാ നടപടികൾ ആരംഭിച്ചു. ആ ജീവനക്കാരൻ ഒരു സൈബർ സുരക്ഷാ വിദഗ്ധനായിരുന്നു. എന്നിട്ടും അദ്ദേഹം തന്റെ അറിവിനെ മാത്രം ആശ്രയിച്ചില്ല, അദ്ദേഹം മുൻകൂട്ടി തയ്യാറാക്കിയ സുരക്ഷാ സംവിധാനത്തെ ആശ്രയിച്ചു. കാരണം ചിലപ്പോൾ അമിത ആത്മവിശ്വാസവും ഒരു അപകടമാണ്. ഇന്നത്തെ കാലത്ത് ഈ ആശയം കുടുംബങ്ങൾക്കും വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ AI വോയിസ് ക്ലോണിംഗ് എന്ന പുതിയ വെല്ലുവിളിയെ നേരിടുകയാണ്. ഒരു വ്യക്തിയുടെ ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ശബ്ദരേഖ ലഭിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിക്കാൻ ഇന്ന് സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. നാളെ ഒരു അമ്മയ്ക്കൊരു ഫോൺ കോൾ വന്നേക്കാം, അമ്മേ എനിക്ക് അപകടം പറ്റി, അല്ലെങ്കിൽ അച്ഛാ ഉടൻ പണം അയക്കൂ. ഫോണിന്റെ മറുവശത്ത് കേൾക്കുന്നത് സ്വന്തം മകന്റെയോ മകളുടെയോ ശബ്ദമാണെന്ന് പോലും തോന്നാം. അതിനാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ശബ്ദം മാത്രം തെളിവല്ല, സ്ഥിരീകരണമാണ് തെളിവ്. അതിനാൽ കുടുംബാംഗങ്ങൾക്കും ഒരു ചെറിയ ഫാമിലി കോഡ് ഉണ്ടായിരിക്കുന്നത് നല്ലൊരു ശീലമാണ്. കുടുംബങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു വാക്കോ ചോദ്യമോ അടിയന്തര സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാം. സ്ഥാപനങ്ങൾ ഡ്യൂറസ് കോഡുകൾ ഉപയോഗിച്ച് ജീവനക്കാരെ സംരക്ഷിക്കുന്നത് പോലെ കുടുംബങ്ങൾക്ക് ഫാമിലി കോഡുകൾ ഉപയോഗിച്ച് തങ്ങളെ തന്നെ സംരക്ഷിക്കാം. ഇവിടെ മറ്റൊരു കാര്യം കൂടി പ്രത്യേകം പറയേണ്ടതുണ്ട്. സൈബർ സുരക്ഷ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അതൊരു കുടുംബത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. കാരണം തട്ടിപ്പുകാർ പലപ്പോഴും കുട്ടികളെയും മുതിർന്നവരെയും ലക്ഷ്യമിടുന്നു. കുട്ടികൾ കൗതുകം കാരണം ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്തേക്കാം, മുതിർന്നവർ വിശ്വാസം കാരണം വിവരങ്ങൾ പങ്കുവച്ചേക്കാം. അതുകൊണ്ട് വീട്ടിൽ സൈബർ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കണം, മക്കളെ ബോധവൽക്കരിക്കണം, മാതാപിതാക്കളെയും ബോധവൽക്കരിക്കണം. ഒരു കുടുംബത്തിലെ ഏറ്റവും സാങ്കേതിക പരിജ്ഞാനമുള്ള വ്യക്തി മാത്രം സുരക്ഷിതനായാൽ പോരാ, കുടുംബം മുഴുവൻ സുരക്ഷിതരാകണം. അവസാനമായി ഒരു ചിന്ത പങ്കുവയ്ക്കാം. റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയാമെങ്കിലും നാം യാത്ര നിർത്താറില്ല. പക്ഷെ ഹെൽമറ്റ് ധരിക്കുന്നു, സീറ്റ് ബെൽറ്റ് ഇടുന്നു, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ ലോകവും ഒഴിവാക്കേണ്ട ഒന്നല്ല, സുരക്ഷിതമായി ഉപയോഗിക്കാൻ പഠിക്കേണ്ട ഒന്നാണ്. ഡിജിറ്റൽ സാക്ഷരത എന്നത് മൊബൈൽ ഉപയോഗിക്കാൻ അറിയുന്നതല്ല, ഡിജിറ്റൽ ലോകത്ത് സുരക്ഷിതമായി ജീവിക്കാൻ അറിയുന്നതാണ്. ഒരു സന്ദേശം ലഭിക്കുമ്പോൾ ഒരു നിമിഷം നിർത്തി ചിന്തിക്കുക, ഒരു ഫോൺ കോൾ ലഭിക്കുമ്പോൾ പരിശോധിക്കുക. പ്രത്യേകിച്ചും സ്ത്രീകൾ, എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചിന്തിക്കാൻ കൂട്ടാക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ സൈബർ സെല്ലിൽ ബന്ധപ്പെടുകയും അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നതുമാണ്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിനു മുമ്പ് ഉറപ്പുവരുത്തുക. കാരണം സൈബർ സുരക്ഷയിലെ ഏറ്റവും വലിയ പ്രതിരോധ മതിൽ ഒരു സോഫ്റ്റ്വെയർ അല്ല, അത് നമ്മുടെ വിവേകമാണ്. സാങ്കേതിക വിദ്യ നമ്മെ മുന്നോട്ട് നയിക്കും, പക്ഷെ സുരക്ഷിതമായ

0: സാങ്കേതിക വിദ്യ മാത്രമേ നമ്മെ സുരക്ഷിതമായ ഭാവിയിലേക്ക് നയിക്കൂ. ഇന്ന് സാങ്കേതിക വിദ്യ പല സൗകര്യങ്ങളും നൽകുന്നുണ്ടെങ്കിലും ചില പ്രത്യേക വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട്. സ്ത്രീകളുടെ ഫോട്ടോകളും വീഡിയോകളും അനുവാദമില്ലാതെ ഉപയോഗിക്കുക, വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുക, അപമാനകരമായ സന്ദേശങ്ങൾ അയക്കുക തുടങ്ങിയ സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനാൽ സോഷ്യൽ മീഡിയയിൽ സ്വകാര്യ വിവരങ്ങളും ചിത്രങ്ങളും പങ്കുവയ്ക്കുമ്പോൾ അല്പം കൂടുതൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. അറിയാത്ത വ്യക്തികളുടെ ഫ്രണ്ട് റിക്വസ്റ്റുകളോ സന്ദേശങ്ങളോ വിശ്വസിക്കാതിരിക്കുക. ഓൺലൈനിൽ എന്തെങ്കിലും ഉപദ്രവമോ അസ്വസ്ഥതയോ നേരിടുകയാണെങ്കിൽ നിശബ്ദമായി സഹിക്കാതെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ബന്ധപ്പെട്ട അധികാരികളോടും അറിയിക്കുക, സഹായം തേടുക. ഏറ്റവും പ്രധാനമായി ഓൺലൈൻ ലോകത്ത് വ്യക്തിപരമായ സുരക്ഷയും സ്വകാര്യതയും അത്ര തന്നെ വിലപ്പെട്ടതാണെന്ന കാര്യം നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒന്നാണ്.
1: ഡിജിറ്റൽ സാക്ഷരതയെയും സൈബർ സുരക്ഷയെയും കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സൈബർ സുരക്ഷാ വിദഗ്ധ ചൈത്ര യു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം. വർഷ വിനു പാടിയ ഗാനം ചിത്രം മറുപടി.

ഒരു ഗാനം കൂടി കേൾക്കൂ. ഗാനരചന വൈശാഖ് സൂണൻ, സംഗീത സംവിധാനം ബിപിൻ അശോക്, പാടിയത് കെ എസ് ഹരിശങ്കർ, ചിത്രം സാഹസം.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 12 മണി. ഇപ്പോൾ ഒരിക്കൽ കൂടി, ഇന്ന് ഒരിക്കൽ കൂടിയിൽ
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. കഴിഞ്ഞ നേർവഴിയിലൂടെ പരിചയപ്പെട്ട അധ്യാപികയായ ഹീര വി എസിന്റെ മറ്റ് വിശേഷങ്ങൾ കൂടി ചോദിച്ചറിയാം.
1: ഡിഗ്രി കോഴ്സ് സെലക്ട് ചെയ്തപ്പോൾ ഏതാണ് ചൂസ് ചെയ്തത്?
2: ബി എ മലയാളമാണ് എടുത്തത്. മലയാളം വിത്ത് ജേർണലിസ്റ്റ് ആണ് ഞാൻ പഠിച്ചത്. സഹൃദയിൽ പി ജിയും മലയാളം ലിറ്ററേച്ചർ തന്നെയാണ്.
1: ഒരുപാട് വായിക്കോ എങ്ങനെയാണെന്ന് പറയാം?
2: എന്റെ വായന എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യം പറഞ്ഞാൽ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തതിന് ശേഷമാണ് എന്റെ വായന കാര്യമായിട്ട് നടക്കുന്നത്. പല പുസ്തകങ്ങളെ പറ്റി ഞാൻ കേൾക്കുന്നത്, ഇപ്പൊ എന്റെ ടീച്ചറുമായിട്ടുള്ള ചർച്ചകളിലൊക്കെയാണ് ഞാൻ പല പുസ്തകങ്ങളെയും പരിചയപ്പെടുന്നത്. അതിനു മുന്നേ നമുക്ക് പഠിക്കേണ്ട വിഷയങ്ങളിലുള്ള വായനകൾ നമ്മൾ നടത്തുന്നല്ലാതെ പുറത്തേക്കുള്ള വായനകൾ വളരെ കുറവായിരുന്നു. ഞാൻ പ്രധാനമായിട്ടും വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ്, ആളുകളോട് സംസാരിച്ച് അങ്ങനെ അറിവുകൾ എടുക്കുക, ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിൽ നിന്ന് പുസ്തകങ്ങളെ പറ്റി അറിയുക, അങ്ങനെ ഒരു രീതിയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. ഹൈസ്കൂൾ സമയത്ത് എഴുത്തുകൾ വെച്ചിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചെറിയ കവിതാ സമാഹാരം ചെയ്തിട്ടുണ്ട്, വിഴിനീർ പൂക്കൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു പ്ലസ് ടു കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് അത് കുറച്ചും കൂടെ നന്നാക്കായിരുന്നു, അല്ലെങ്കിൽ അതങ്ങനെയല്ല, അതൊരു 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ചിന്തകൾ, അല്ലെങ്കിൽ കാഴ്ചാപരിമിതിയുള്ള ഒരു പെൺകുട്ടിയുടെ, പലതരത്തിൽ ഉൾവലിഞ്ഞു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ചിന്താഗതികൾ എന്നുള്ള രീതിയിലാണ് കവിതകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കുമ്പോൾ കുറേം കൂടെ അതിനെ മാറ്റിപ്പണിയണം എന്നുള്ള ആലോചനകൾ തോന്നുന്നുണ്ട്. മലയാളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വായിക്കാം, എഴുതാം, ഭാഷ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താം, നല്ല രീതിയിൽ എഴുതണം, കുറെ എഴുതണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ മലയാളം തന്നെ എടുക്കൂ എന്ന് പറഞ്ഞു.

0: പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞു മലയാളം വേണ്ട, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാം അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഹിസ്റ്ററിയോ ഏതാന്ന് വെച്ചാൽ എടുക്കാന്ന്. ഇല്ല, മലയാളം മാത്രമേ എടുക്കൂ എന്നുള്ള നിർബന്ധത്തിൽ എടുത്തതാണ് സഹൃദയിൽ.
1: മിഴിനീർ പൂക്കളിലെ കുറച്ച് വരികൾ ഞങ്ങൾക്ക് വേണ്ടി ചൊല്ലാം.
0: ചെറിയ കുട്ടിയുടെ ചാവല്യങ്ങളാണ്. അപ്പൊ അത് ചൊല്ലാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട്, കാരണം എനിക്ക് 17 വയസ്സുള്ളപ്പോ ചെയ്ത പുസ്തകമാണ് അത്. എന്റെ എഴുത്ത് വായിച്ചാൽ ഇവളിങ്ങനെയൊക്കെ പുരോഗമനം പറയുന്ന ആളാണോ എന്ന് സംശയമൊക്കെ തോന്നും. അത് കാരണം ഞാൻ എന്റെ എഴുത്തുകൾ അധികം പുറത്തേക്ക് കൊടുക്കാറില്ല. ടൈറ്റിലുകളൊന്നുമില്ല എന്റെ കവിതകൾക്കൊന്നും. പുസ്തകത്തിൽ ചെയ്തതിനുണ്ടായിരുന്നു, അല്ലാതെ ഇപ്പൊ എഴുതുന്നതിനൊന്നും അങ്ങനെ ടൈറ്റിലൊന്നും ഇട്ടിട്ടല്ല എഴുതുന്നത്. അതിലെഴുതിയതിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു കവിത എന്ന് പറയുന്നത്, കവിതയല്ല എൻ്റെ ഒരു എഴുത്ത് എന്ന് പറയുന്നത്, അന്ന് നിന്റെ ചില്ലയിൽ നിന്നും എൻ്റെ ആത്മാവിൻ്റെ അടരുകളിലേക്ക് ഞെട്ടറ്റ ഒരിലയില്ലേ, ജീവൻ്റെ നീല ഞരമ്പുകളുള്ള ഒരില, സ്വപ്നത്തിൻ്റെ ഒരില, ഇടയ്ക്കൊക്കെ ആ ഇല കുമ്പിൾ കുത്തി നമ്മൾ നിലാവ് കോരിക്കുടിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു കൗതുകം കൂടി പറയട്ടെ, ആ ഇലക്കുമ്പിളിൽ ഇപ്പോഴും ഒരു തുള്ളി നിലാവ് ബാക്കിയുണ്ട്.
1: വളരെ മനോഹരമായിട്ടുണ്ട്.
0: അതങ്ങനെ വായിക്കുന്നോണ്ടായിരിക്കും അപ്പോ അങ്ങനെ ചില ചില തോന്നലുകൾ. ഇപ്പം ഈ കരിയിലയുടെ ഒച്ച ഉണ്ടല്ലോ, കരിയില ഇങ്ങനെ കാറ്റിൽ മൂവ് ചെയ്യുന്ന ശബ്ദം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ശബ്ദമാണ്. അപ്പൊ അതിനെ ഞാൻ കരുതുന്നത് ഗതി കിട്ടാതെ അലയുന്ന ആത്മാക്കളാണ് എന്നുള്ള രീതിയിലാണ് എന്റെ എഴുത്ത് വരുന്നത്. അപ്പം നീ കേട്ടിട്ടുണ്ടോ കാറ്റിൽ നടക്കുന്ന കരിയിലകളുടെ കാലൊച്ച? അത് താളരഹിതമാണ്, ചുവടുകൾ ക്രമത്തിലുമല്ല. ഇടയ്ക്കൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഗതി കിട്ടാതെ അലയുന്ന മരത്തിന്റെ ആത്മാക്കളാണ് അവയെന്ന്, നമ്മെ പോലെ.
1: നല്ല മോഡുലേഷനിലാണ് പറയുന്നത്.
0: ഞാൻ എഴുതുമ്പോഴും ഇപ്പൊ എനിക്കുള്ള ഒരു ഫീൽ എന്താണ്, അതിലങ്ങനെ ഓർത്തോർത്ത് അങ്ങനെ എഴുതും. വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രമിക്കാറ് വായിക്കാൻ. പിന്നെ എന്റെ കവിത ഞാൻ അങ്ങനെ വായിക്കാത്തോണ്ടാണ് ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ എനിക്ക് തന്നെ വരുന്നത്.
1: ഇങ്ങനെ എഴുതിയാൽ മാത്രം പോരാ, ബാക്കിയുള്ളവർ അറിയണ്ട.
0: ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും എത്തിയിട്ടില്ല, എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല.
1: ഇനി ഇതുപോലെ രസകരമായിട്ട് എഴുതിയ വരികൾ ഓർമ്മയുണ്ടോ? ഇനിയും കേൾക്കാൻ തോന്നുന്നുണ്ട്.
0: ഇലകളെ ഒഴുക്കുന്ന ഒഴുക്കാകണം, ആ ഒഴുക്കിൽ ഒരിലയാകണം, ഉപരിതലമറിയാത്ത അടിയൊഴുക്കാകണം, അടിയൊഴുക്കിനുമടിയിലെ ചുഴിയാകണം, ചുഴിയിൽ ചുറ്റിത്തിരിയുന്ന നിലവിളിയാകണം, നിലവിളി കേൾക്കാത്ത മരണമാകണം, മുൻപേ മരിച്ചവർക്ക് കൂട്ടാകണം, വരാനിരിക്കുന്നവരെ കൺപാർത്തിരിക്കണം.
1: ഷാർപ്പായിട്ടുള്ള വേർഡിങ്സ് ആണ്. ഇപ്പൊ ഓരോ വാക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, അതിന്റെ തീവ്രതയൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നത്?
0: ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില സമയത്ത് അത് എഴുതിയേ പറ്റൂ, എന്തെങ്കിലും ഒന്ന് എഴുതി കഴിഞ്ഞാലാണ് എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്ന് തോന്നുന്ന സമയത്ത് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതും. അപ്പൊ ഒരു ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വരും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് ഒന്ന് റീറൈറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക്
1: പറ്റില്ല.
0: അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെറുതായിട്ട് കഥകളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ പല കഥകൾക്കും തുടക്കമുണ്ട്, ഒടുക്കുണ്ട്, നടു ഫില്ലല്ല. ചില കഥകളിൽ അവസാനത്തെ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് ടൈറ്റിലും ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിൽ ബാക്കിയൊന്നുമില്ല. അവസാന വാചകത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തുന്നു എന്ന് എനിക്കറിയില്ല. ചില സമയത്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു വാചകം നമ്മളെ സ്ട്രൈക്ക് ചെയ്യും, ചിലപ്പോൾ യാത്രകളിലായിരിക്കാം, അങ്ങനെ സ്ട്രൈക്ക് ചെയ്യുന്നതിനെ എഴുതി വെക്കുന്നതാണ്. പിന്നെ ചിലരുടെ കഥകൾ കേൾക്കുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ എഴുതണം, മറ്റുള്ളവരും കൂടെ അത് അറിയണം എന്നുള്ള ആഗ്രഹമൊക്കെ വരും, അങ്ങനെ എഴുതാൻ തുടങ്ങും. പിന്നെ കുറെ കഴിയുമ്പോൾ വിചാരിക്കും അത് അവരുടെ സ്വകാര്യത, അത് അവരിൽ തന്നെ നിൽക്കട്ടെ, എന്നിലും നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ ആ എഴുത്ത് അവിടെ നിൽക്കും. അങ്ങനെ കുറെ പെൻഡിങ് എടുക്കുന്നുണ്ട്. യാത്രാവിവരണം എഴുതണം എന്നുള്ളത് വിചാരിക്കുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഡിഗ്രി കുട്ടികളുടെ കൂടെ ഞങ്ങളൊരു 5 ഗവേഷകരും ടീച്ചേഴ്സും കൂടെ ഡൽഹി ആഗ്രയൊക്കെ യാത്ര പോയിരുന്നു. അപ്പൊ ആ യാത്രാനുഭവങ്ങളെ ഒന്ന് എഴുതണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ടീച്ചറും അതുപോലെ അതിലൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഇരുന്ന് എഴുതാനുള്ളൊരു സമയം, അതിനിടയിലാണ് പിന്നെ ജോലി കിട്ടി ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ എഴുതാൻ പറ്റിയിട്ടില്ല, അതും വൈകാതെ എഴുതണമെന്നുണ്ട്.
1: അപ്പൊ എല്ലാത്തിനും സമയം ഉണ്ടാവട്ടെ. ജോലി എങ്ങനെ പോകുന്നു?
0: ജോലി കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം അതുവരെ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഒരു ടീച്ചർ എന്നുള്ള രീതിയിലും എത്താതെ ഒരു ഗവേഷക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതൊക്കെ പെട്ടെന്നൊരു ദിവസമാണ് ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. അതും ഞാൻ പറഞ്ഞല്ലോ, കോഴിക്കോടാണ് PhD ചെയ്യുന്നത്. അപ്പം അതുപോലത്തെ ഒരു സ്ഥലത്തു നിന്ന് ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ ഒരു തിരക്കുകളിലേക്ക് പെട്ടെന്ന് മാറ്റപ്പെട്ടപ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം ഞാൻ ഓക്കെയാണ്. കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് എല്ലാവരും നല്ല സഹകരണമാണ്. എന്ത് കാര്യം ചോദിച്ചാൽ പറഞ്ഞു തരാനും ചെയ്തു തരാനും ഒക്കെ നല്ല ഹെൽപ്പിംഗ് ആണ്. അതുപോലെ തന്നെ കുട്ടികളും നല്ല സഹകരണമാണ്.
1: അപ്പോൾ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു
0: അധ്യാപനം, നിലവിൽ സന്തോഷത്തോടു കൂടി തന്നെ.

0: പോകുന്നുണ്ട്.
1: ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു
0: ചെയ്യുന്നതെന്താ വെച്ചാൽ ഏത് പോർഷനാണെന്ന് നോക്കും. ആ വിഷയത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എൻ്റെ ഗൈഡായിട്ടുള്ള സോണിയ ടീച്ചറോടാണ്. ടീച്ചറോട് ചോദിക്കും, അല്ലെങ്കിൽ ടീച്ചറുടെ ഹസ്ബൻഡ് അനിൽ മാഷുണ്ട്, മാഷ് മലയാളം യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, മാഷോട് ചോദിക്കും. അതുപോലെ എൻ്റെ കൂടെ ഗവേഷണം നടത്തുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരോടും ചോദിക്കും. അങ്ങനെ എനിക്ക് വേണ്ടുന്ന പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എൻ്റേതായ രീതിയിലൊന്ന് തയ്യാറാക്കി ഞാൻ ബ്രെയിലിൽ നോട്ട് എഴുതിയെടുക്കും, എന്നിട്ടാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത്.
1: ഇപ്പോൾ എഴുത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് വേറെ?
0: വേറെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ആർട്സിലായിരുന്നു ഞാൻ ആദ്യ കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. കവിത ചൊല്ലും, അതുപോലെ കഥാപ്രസംഗം പറയും. ഹൈസ്കൂൾ ടൈമിൽ വീടിൻ്റെ അടുത്ത് അമ്പലങ്ങളിലും ഒക്കെ കഥാപ്രസംഗം പറയാൻ പ്രൊഫഷണലായി തന്നെ പോയിരുന്നു. പിന്നെ മോണോ ആക്ട് ചെയ്യും, കീബോർഡ് വായിക്കും, വയലിൻ ചെറിയ രീതിയിലൊക്കെ വായിക്കും.
1: സർവകലാവല്ലഭയാണ്.
0: പിന്നെ അതുപോലെ പിന്നെ ഒരു പി ജി ഒക്കെ കഴിയുന്ന സമയത്താണ് നമുക്ക് ആർട്സ് മാത്രമേ പറ്റുന്നുള്ളൂ, അല്ലാതെ സ്പോർട്സിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ അങ്ങനെ വന്നപ്പോഴാണ്. ഇവിടെ ജ്യോതിർഗമേല് വന്ന സമയത്ത് ഒരു ബൽറാം സാറുണ്ട്, അദ്ദേഹമാണ് എന്നെ ചെസ്സ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെസ്സ് കളിക്കും, പിന്നെ ബ്ലൈൻഡ് ഫുട്ബോൾ പ്ലെയറാണ്. എനിക്ക് എവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എന്തെങ്കിലും ഇങ്ങനെ നടന്ന് പ്രവർത്തിക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ബ്ലൈൻഡ് ഫുട്ബോളിൽ എത്തുന്നത്.
1: സജീവമായിട്ട് അതിൽ തുടരുന്നു അല്ലേ?
0: തുടർന്ന് ഇപ്പൊ ഈ ജോലി കിട്ടിയത് കൊണ്ട് നമുക്കിപ്പോ ലീവ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പോവാത്തത്. കഴിഞ്ഞ ഒരു ഡിസംബർ വരെ ഞാൻ പോയിട്ടാണ്. രണ്ടു വട്ടം സ്റ്റേറ്റ് ടൂർണമെന്റിന് കളിച്ചു, പിന്നെ രണ്ട് സോണല്, ഒരു നാഷണല്, അങ്ങനെ പിന്നെ ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ കേരള ടീമിന്റെ ഐക്യം പ്ലെയർ ആയിരുന്നു വുമൻസ് ടീമിന്റെ. പിന്നെ രണ്ടു വട്ടം ഇന്ത്യൻ ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
1: ഫുട്ബോൾ കാണുമോ? അല്ലാതെ ഫുട്ബോൾ
0: ഇല്ല, അങ്ങനെ കാണുന്നില്ല.
1: ഫോളോ ചെയ്യോ?
0: ഇല്ല, ഞാൻ അങ്ങനെ വല്ലാതൊരു പേഷനുള്ള ആളല്ല. അങ്ങനെ കാണാൻ അറിയാനും അങ്ങനെ പേഷനുള്ള ആൾ, കളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മുടെ ബാക്കി എല്ലാ സ്ട്രെസ്സും ഞാൻ മാറ്റിവെക്കുന്ന ഇതവിടെയാണ്. അത്രയും ഓക്കെ ആയിരിക്കും ഞാൻ കളിക്കാൻ പോകുന്ന സമയത്ത്. പിന്നെ സ്വിമ്മിങ് ഉണ്ട്, സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്, കുറച്ച് സെൽഫ് ഡിഫെൻസ് പഠിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഓഡിയോ നാടകം ചെയ്തിട്ടുണ്ട്.
1: ഓഡിയോ നാടകം ചെയ്തത് എവിടെ?
0: ദ ഇൻസൈഡർ എന്ന പേരിലാണ് ചെയ്തിട്ടുള്ളത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ യൂത്ത് ഫോറം ഒരു ഓഡിയോ നാടക മത്സരം സംഘടിപ്പിച്ചിരുന്നു രണ്ടു വർഷം മുന്നേ. അപ്പൊ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്.
1: അതിന്റെ സ്ക്രിപ്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ?
0: അത് എഴുതിയത് ഞാൻ തന്നെയാണ്, രചന സംവിധാനം ഞാനാണ്. പിന്നെ അതിലൊരു ചെറിയ ഭാഗം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് അകക്കണ്ണ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അഭിനയവും എനിക്ക് താല്പര്യമുള്ള, ഇവിടെ ഒരു കമ്മ്യൂണിറ്റി തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ആക്സസിബിൾ തിയേറ്റർ, അങ്ങനെ നാടകത്തിന്റെ മേഖലയും
1: എല്ലാ മേഖലയും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്.
0: വേറൊന്നല്ല, എന്റെ അമ്മയ്ക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, കാഴ്ചയില്ല അല്ലെങ്കിൽ കണ്ണ് കാണില്ല എന്ന് പറഞ്ഞിട്ട് ഒന്നൊന്നും മാറി നിൽക്കരുത്, കണ്ണ് കാണാത്തത് കൊണ്ടാണ് നിനക്കത് ചെയ്യാൻ പറ്റാഞ്ഞേന്ന് ആരെക്കൊണ്ടും പറയിക്കരുത് എന്നുള്ളൊരു. എൻ്റെ അമ്മ അങ്ങനെ കാഴ്ച പോയ സമയത്ത് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും പോകുന്നുണ്ട്, എൻ്റെ മോള് മാത്രം പോകുന്നില്ല, എൻ്റെ മോൾക്ക് കാണാത്തതുകൊണ്ടല്ലേ എന്നുള്ളൊരു സങ്കടം ഉണ്ട് അമ്മയുടെ. അപ്പം കാഴ്ച ഇല്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ എന്നെ ആ ഒരു കാര്യം എന്നോട് ആര് പറയുമ്പോഴേ എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണീര് ഓർമ്മ വരാം. എനിക്കത് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യം അമ്മയുടെ കണ്ണീരെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ചിലപ്പോൾ എനിക്ക് കഴിവില്ലാത്തതുകൊണ്ട് എന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ കാഴ്ചയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്യും. യാത്രകൾ പോകുന്നതാണെങ്കിലും ഒക്കെ ഇപ്പം ഞാൻ തന്നെ പാചകം ചെയ്യും. ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞപ്പോഴും കാഴ്ചയില്ലാത്തതുകൊണ്ട് എന്നുള്ള ഇത് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്പേസ് എനിക്ക് വേണം, എനിക്ക് നിൽക്കണം, ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ ചെയ്തത്. ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തും ഞാനതിന് ചെയ്യും.
1: അപ്പൊ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഏറ്റവും വലിയ മോട്ടിവേഷൻ ഈ വാക്കുകൾ തന്നെയാണ്.
0: എനിക്കത് തന്നെയാ പറയാനുള്ളത്. കാരണം നമ്മൾ അതുകൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും പല പരിമിതികൾ നേരിടുന്നവരാണ്. പിന്നെ നമ്മൾ മാത്രം അതിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. കാഴ്ച പരിമിതി ഒരു പ്രശ്നമല്ല. നമുക്ക് എഴുതാനും വായിക്കാനും കാഴ്ചയുള്ളവരെ പോലെ പറ്റുന്നില്ല എന്നുള്ളൂ. പക്ഷെ അതിനെ സഹായിക്കുന്ന പല സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതിനൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകും. അതൊരു പരിമിതിയായിട്ട് കണക്കാക്കുമ്പോഴാണ് നമുക്കത് പ്രശ്നമാവുക. അപ്പം നമ്മൾ നമ്മളെയൊക്കെ താഴ്ന്ന രീതിയിൽ ജീവിക്കുന്നവരെ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ദൈവം സഹായിച്ച് എനിക്ക് ഒറ്റയ്ക്ക് നടക്കാം, എനിക്ക് എന്തിനെങ്കിലും പറയാം, എനിക്ക് കേൾക്കാം, അതൊക്കെ എൻ്റെ അനുഗ്രഹമല്ലേ. അപ്പം അതിനെ മാക്സിമം യൂസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ആ വാക്കുകൾ തന്നെയാണ് എന്നെ എല്ലാ കാര്യത്തിലേക്കും എന്നെ എത്തിക്കുന്നത്,
1: മോട്ടിവേറ്റ്
0: ചെയ്യുന്നത്. അത് ഇപ്പോഴും ഞാൻ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
0: ഹസ്ബൻഡ് ആളുടെ പേര് സാരംഗ് എന്നാണ്. മലപ്പുറം കോട്ടക്കലടുത്തുള്ള MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. ആളും കാഴ്ചാ പരിമിതി നേരിടുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ കാഴ്ച പരിമിതി ഉള്ള ഒരാളെ കല്യാണം കഴിക്കൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. യാത്ര ചെയ്യുന്നതിനൊക്കെ ആളാണ് കൂടുതലും സപ്പോർട്ട്. ഇപ്പൊ ട്രെയിനിന്റെ പല കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നതും ഒക്കെ ആളാണ്.
1: അപ്പൊ തീർച്ചയായിട്ടും ഇനിയും ഇനിയും പുതിയ പുതിയ മേഖലകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ

0: സാധിക്കട്ടെ. ഒപ്പം തന്നെ ഇതേ മോട്ടിവേഷനും അമ്മ തന്ന ആ ഒരു എനർജിയും എല്ലാം അച്ഛന്റെ ആ സപ്പോർട്ട് എല്ലാം എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ PhD ഒക്കെ വളരെ മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
2: അധ്യാപികയായ ഹീര VSമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.
3: നേർവഴി.

ആകാശവാണി. ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം തച്ചോളി വർഗീസ് ചേകവർ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ശരത്. യേശുദാസ് പാടിയ ഗാനം.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: മൻ കി ബാത്ത്,
2: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി. ഇപ്പോൾ മനോജ് പി ജി പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സംഗീതം കെ പി സഞ്ജീവ് ബാബു. ഇളം തെന്നൽ പൂവുതൊട്ട് വിടർത്തും പോലെ എന്ന് തുടങ്ങുന്നു. രചന വി ഗോപിദാസ്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത്. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമലാമേനോൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് ബഹളം. പ്രതിപക്ഷത്തു നിന്നും കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നും പ്രതിപക്ഷം സഹകരിക്കണമെന്നും സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ. പുതിയ MSMEകൾ ആരംഭിക്കും. യുവാക്കൾക്ക് നല്ല ആശയങ്ങളുണ്ടെങ്കിൽ പുതിയ പദ്ധതികൾ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ

0: തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു.
1: മയക്കുമരുന്ന് തടയാനുള്ള എല്ലാ നടപടികളുമാണ് ഗവൺമെന്റ് കൈക്കൊള്ളുന്നത്. ഇതിന് ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉത്തരമേഖല IG വിമല പുട്ടാദിത്യയെ കോർഡിനേറ്ററായി വെച്ചുകൊണ്ട് 87 ഡിവിഷനിലും ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ്. 140 MLA ഞാൻ കത്തിലൂടെ ഇതിന്റെ ആവശ്യകത അവരെ അറിയിക്കുകയും അവരുടെ സഹകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾ റീഹാബിലിറ്റേഷനും അതോടൊപ്പം തന്നെ വിഡ്രോവൽ സിൻഡ്രം അടക്കമുള്ള കാര്യങ്ങളിൽ സഹായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്.
0: ജൂൺ 26 അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൽ എല്ലാ MLAമാരും സ്വന്തം നിയോജക മണ്ഡലത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലേക്ക് എത്തുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി മരുന്നുകളും തടയാൻ വിവിധ സംസ്ഥാനങ്ങളുടെ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള നീക്കം ദ്രുതഗതിയിൽ നടക്കുന്നതായി KN ബാലഗോപാൽ MLA. ഈ നീക്കത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമന്യേ അതൃപ്തിയുള്ളതായും അദ്ദേഹം ആരോപിച്ചു. സഭയിൽ പ്രതിപക്ഷ വാക്കൌട്ടിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി K. മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. കോഴിക്കോട് നിപ ഉറവിട പരിശോധനയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ച സാമ്പിളുകളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. നിപ പ്രഭവ കേന്ദ്രത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പരിശോധനയ്ക്കായുള്ള സാമ്പിളുകൾ എടുത്തത്. ഈ പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങളുടെയും വവ്വാലുകളുടെയും സ്രവങ്ങളാണ് പരിശോധനയ്ക്ക് അയച്ചത്. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനത്തിന്റെ ഭാഗമായി സായ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സൈക്ലിംഗ് ബൈ ദ സീ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഫ്ളാഗ് ഓഫ് ചെയ്തു. എല്ലാ ഞായറാഴ്ചയും സൈക്ലിംഗ് നടത്താൻ പൊതുജനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്തു. ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെയാണ് സൈക്ലിംഗ്. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ടിപ്പർ ലോറിയിൽ ഉണ്ടായിരുന്ന മണ്ണ് ആളുകളുടെ മുകളിലേക്ക് വീണിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു. രാവിലെ 7 മണിയോടെ മുക്കോണിമുക്കിലായിരുന്നു അപകടം. ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചുകയറുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും PC വിഷ്ണുനാഥും അപകടസ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് മന്ത്രിമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ജോർദാനെതിരെ അൾജീരിയ വിജയിച്ചു. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. കണ്ണൂർ കേളകം പഞ്ചായത്തിൽ ജനങ്ങളെ ഭീതിയിലാക്കിയ പുള്ളിപുലി വനം വകുപ്പിന്റെ കെണിയിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം വളർത്തുമൃഗങ്ങളെ കൊന്നുതിന്ന പുലിയാണ് കുടുങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: വെണ്ടേക്കുംചാൽ, മീശക്കവല എന്നിവിടങ്ങളിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച പുലിയാണ് മീശക്കവലയിൽ സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത്. ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വനംവകുപ്പിലെ 32 വരുന്ന ഉദ്യോഗസ്ഥ സംഘം വ്യാപക തെരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് കൂടുകളും ക്യാമറ ട്രാപ്പുകളും സ്ഥാപിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം 2 ആടുകളെ പുലി ഭക്ഷിക്കുകയും മറ്റൊരാടിനെയും പശുവിനെയും ആക്രമിക്കുകയുമുണ്ടായി. കൂട്ടിലകപ്പെട്ട പുലിയെ നിരീക്ഷണത്തിനും പരിശോധനയ്ക്കുമായി ആറളത്തെ RRT ഓഫീസിലേക്ക് മാറ്റി.
0: CBSE പരീക്ഷയുടെ പുനർ മൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.cee

0: ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംസ്ഥാനത്തെ പ്ലസ് വൺ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 മണിവരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിരപ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 352 പോയിന്റ് താഴ്ന്ന് 76,733, നിഫ്റ്റി 116 പോയിന്റ് നഷ്ടത്തിൽ 23,976 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,520 രൂപ താഴ്ന്ന് 1,07,000 രൂപയും ഗ്രാമിന് 13,375 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പൈതൽ മലയിൽ സഞ്ചാരികൾ പ്രവേശിക്കുന്നതിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. മിന്നലേറ്റ് യുവതി മരണപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണം തുടരുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലാശോട്ടോടെയാണ് സമാപനമാകുന്നത്. അവസാനത്തേതായ അത്തം ചതുശതം ഇന്ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്ന് തിരുവനന്തപുരത്ത് വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
2: എബോള അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ സംസാരിക്കുന്നു.
3: ആഫ്രിക്കയിലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോൺഗോ രാജ്യത്ത് അപൂർവമായ ഒരു എബോള വൈറസ് വ്യാപനം വേഗത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടന ഇത് പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനകം 600-ലധികം സംശയാസ്പദ കേസുകളും 240-ന് മുകളിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില കേസുകൾ കമ്പാലയിലും കണ്ടെത്തിയിട്ടുണ്ട്. എബോള ഒരു ഗുരുതര വൈറസ് രോഗമാണ്. സാധാരണയായി കാട്ടുമൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ് തുടക്കം. പ്രത്യേകിച്ചും പഴന്തീനി വവ്വാലുകൾ പ്രധാന ഉറവിടമാകാമെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. ഇവ കൂടാതെ കുരങ്ങുകൾ, ചിമ്പാൻസികൾ, ഗൊറില്ല എന്നിവയിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരാം. രോഗബാധിതരായ ആളുകളുടെ ശരീര സ്രവങ്ങൾ, രക്തം, ഉമിനീർ, ഛർദി, വയറിളക്കം തുടങ്ങിയവ വഴി മറ്റുള്ളവരിലേക്ക് രോഗം പകർന്നു പിടിക്കാം. 1976 കോങ്കോയിലെ എബോള നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തുന്നത്. എബോള വൈറസ് ഡിസീസ്, എബോള ഹെമറേജിക് ഫീവർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എബോള മനുഷ്യരിൽ മാരകമായ രക്തസ്രാവത്തോടുകൂടി പനിയുണ്ടാക്കുന്ന ഒരു വൈറസ് രോഗം തന്നെയാണ്. കണ്ണുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകുന്ന എബോളയുടെ വകഭേദ ലക്ഷണങ്ങൾ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. എബോള വൈറസ് കുടുംബത്തിൽ 6 വ്യത്യസ്ത ഇനം വൈറസുകളാണുള്ളത്. ഇതിൽ സൈർ എബോള വൈറസ്, സുഡാൻ എബോള വൈറസ്, ബുണ്ടിബഗോ എബോള വൈറസ്, തായ് ഫോറസ്റ്റ് എന്നീ 4 വകഭേദങ്ങളാണ് മനുഷ്യരിൽ രോഗമുണ്ടാകാൻ ശേഷിയുള്ളവ. ഇതിൽ ഏറ്റവും മാരകമായത് സൈർ വകഭേദമാണ്. 1976 കോങ്കോയിലും സുഡാനിലുമാണ് എബോള ആദ്യമായി പൊട്ടിപ്പുറപ്പെടുന്നത്. 318 പേർ രോഗബാധിതരാവുകയും 280 പേർ മരണമടയുകയും 88% മരണനിരക്ക് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. 2014-16 കാലയളവിൽ സിയർലിയോൺ, ലൈബീരിയ, ഗിനി എന്നീ രാജ്യങ്ങളിലുണ്ടായ എബോള വൻതോതിൽ പടർന്നു പിടിച്ചത് ലോകമെമ്പാടും ആശങ്കയുണ്ടാക്കിയിരുന്നു. 2018

0: 2020 കാലത്ത് കോങ്കോയിൽ വീണ്ടും എബോള പൊട്ടിപ്പുറപ്പെടുകയും 3500 പേർ രോഗബാധിതരാകുകയും 2300 പേർ മരിക്കുകയും ചെയ്തിരുന്നു. 2021 ഫെബ്രുവരിയിൽ ഒറ്റപ്പെട്ട കേസുകൾ കോങ്കോ, ഗിനി എന്നീ രാജ്യങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എബോള വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 ദിവസം മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. പനി, തുടർവേദന, തലവേദന തുടങ്ങിയവയാണ് ആദ്യകാല ലക്ഷണങ്ങൾ. പിന്നീട് അത് അതിശക്തമായ വയറിളക്കം, ശരീരവേദന, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങളിലേക്ക് മാറുന്നു. ആന്തരികമോ ബാഹ്യമോ ആയ രക്തസ്രാവവും വൃക്ക, കരൾ തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്ഷയിക്കുന്നതും രോഗം പുരോഗമിക്കുന്ന വഴി ഉണ്ടാകുന്നു. അത് മരണത്തിന് കാരണമാകുകയും ചെയ്യുന്നു. എലൈസ, RT-PCR പോലുള്ള ടെസ്റ്റുകളിലൂടെ രോഗനിർണയങ്ങൾ നടത്താം. രോഗത്തെക്കുറിച്ചുള്ള ആധുനിക അറിവുകൾ അതിജീവിച്ചവരിൽ തലവേദന, ദീർഘകാല സന്ധിവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ വർഷങ്ങളോളം തുടരാമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. മരണനിരക്ക് 50% വരുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ. COVID-19 പോലെയുള്ള വൈറസുകൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ആഗോള മഹാമാരിയായി മാറാൻ കാരണമായത് അവയുടെ വ്യാപന ശേഷി കൂടുതലായതും രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതിന് മുൻപ് തന്നെ
1: രോഗിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് വൈറസ് പകരുന്നത് വഴിയുമാണ്.
0: എന്നാൽ എബോള, നിപ്പ തുടങ്ങിയ വൈറസുകളുടെ കാര്യത്തിൽ സാഹചര്യം ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത്തരം വൈറസ് ബാധകൾക്ക് തീവ്രമായ ലക്ഷണങ്ങളാണുള്ളത്: രക്തസ്രാവം, അതികഠിനമായ പനി, അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാകുക തുടങ്ങിയവ വഴി രോഗി ശാരീരികമായി വളരെ വേഗം അവശനാവുകയും കിടപ്പാകുകയും ചെയ്യുന്നു. രോഗം ഗുരുതരമാകുമ്പോൾ രോഗിക്ക് ചലനശേഷി നഷ്ടപ്പെടുകയും ആശുപത്രിയിലേക്ക് മാറാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. ഇതുമൂലം കൊണ്ടും രോഗവ്യാപനം വേഗത്തിൽ തടയാൻ സഹായിക്കുന്നു. രോഗി വേഗം തന്നെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണവും ഐസൊലേഷനും വഴി വൈറസ് സമൂഹത്തിലേക്ക് പടരുന്നത് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. സൈർ വൈറസ് ബാധയ്ക്കെതിരെ നിലവിൽ അംഗീകൃതമായ വാക്സിനുകളും ചികിത്സകളും ലഭ്യമാണെങ്കിലും സുഡാൻ വൈറസിനെതിരെ പ്രത്യേക വാക്സിനുകളോ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചികിത്സകളോ ലഭ്യമല്ല എന്നത് രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തവണ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും ഉഗാണ്ടയിലും
1: ബുണ്ടിബഗോ വകഭേദം പടർന്നു പിടിച്ചതിനെ തുടർന്ന്
0: ലോകാരോഗ്യ സംഘടന ഒരു പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിക്കുകയാണുണ്ടായത്. 2007 ഉഗാണ്ടയിലാണ് ആദ്യമായി ഈ വകഭേദം തിരിച്ചറിഞ്ഞത്. ഈ വകഭേദം താരതമ്യേന അപൂർവമാണ്. സൈർ വൈറസിനെതിരെ നിലവിലുള്ള വാക്സിനുകളോ ചികിത്സകളോ ബുണ്ടിബഗ വൈറസിനെതിരെ ഫലപ്രദമല്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഇത്തവണ ഈ വൈറസ് കോങ്കോയിലെ ഇറ്റൂരി, നോർത്ത് കിവു, സൗത്ത് കിവു പ്രവിശ്യകളായി പടരുകയും അതിർത്തി കടന്ന് ഉഗാണ്ടയിലെത്തുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങളും സംഘർഷങ്ങളും കാരണം രോഗബാധിതരെ കണ്ടെത്താനും ഐസൊലേറ്റ് ചെയ്യാനും ആരോഗ്യ പ്രവർത്തകർ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. എബോളയുടെ വ്യാപനം തടയുന്നതിനും രോഗികൾക്ക് ശരിയായ ചികിത്സ ഉറപ്പാക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ലോകാരോഗ്യ സംഘടന വിപുലമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ സാങ്കേതികവും സാമ്പത്തികവുമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനോടൊപ്പം വാക്സിനുകളും മറ്റു മരുന്നുകളും ഇതിനായി വികസിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ലോകാരോഗ്യ സംഘടന നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. രോഗനിർണയ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും അവർ മുൻകൈയെടുക്കുന്നു. നിലവിൽ സുഡാൻ ബുണ്ടിബഗോ വൈറസുകൾക്കെതിരെയുള്ള വാക്സിൻ വികസനം വേഗത്തിലാക്കാനും പരീക്ഷണാടിസ്ഥാനത്തിലുള്ള മരുന്നുകൾ എത്തിക്കാനും അന്താരാഷ്ട്ര ഗവേഷണ ഏജൻസികൾ ഊർജിതമായി പ്രവർത്തിക്കുന്നുണ്ട്. എബോളയുടെ കാര്യത്തിൽ ഇന്ത്യയും കേരളവും ആശങ്കപ്പെടേണ്ടതില്ലെങ്കിലും ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നേരിട്ട് വ്യോമഗതാഗതം കുറവായത് വൈറസ് എത്താനുള്ള സാധ്യത കുറയ്ക്കുന്നു. എങ്കിലും ആഫ്രിക്കയിൽ നിന്ന് വരുന്ന യാത്രികരെ കൃത്യമായി പരിശോധിക്കുകയും രോഗലക്ഷണങ്ങളുള്ളവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. കേരളത്തിലെ 4 രാജ്യാന്തര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും യാത്രക്കാരുടെ പരിശോധനയും തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ടാൽ രോഗപ്രതിരോധത്തിനായി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗബാധിതരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കം കഴിവതും ഒഴിവാക്കുക. കൈകൾ ഇടയ്ക്കിടെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. രോഗബാധയുള്ള പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക എന്നിവ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആഗോള യാത്രകളും വ്യാപാര ബന്ധങ്ങളും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഏതു ഭാഗത്തുണ്ടാകുന്ന രോഗങ്ങളും മറ്റിടങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികമാണ്. അതിനാൽ രോഗത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടെ നിരീക്ഷിക്കുകയും ബോധവൽക്കരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കോവിഡിനെയും നിപ്പായുമൊക്കെ നേരിട്ട നമുക്ക് ഭയമല്ല, യഥാർത്ഥ ജാഗ്രതയോടെ കൃത്യമായ ആരോഗ്യ പരിരക്ഷ സാധിക്കും.
2: എബോള അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ക്രിസ്റ്റി മരിയ മാനുവൽ. കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോംവഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ.
3: ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിക്കളയുക.
2: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
3: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻതുണ്ട്, കമുകിൻ പാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക.
2: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല, വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് US നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല, വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ ദശകത്തിൽ ഗതാഗത കണക്ടിവിറ്റി അടിസ്ഥാന സൌകര്യങ്ങളിലുണ്ടായ ഗണ്യമായ വികാസം രാജ്യത്തെ സമസ്ത മേഖലയെയും ത്വരിതപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു. റോഡ്, ഹൈവേകൾ, ജലപാതകൾ, വിമാനത്താവളങ്ങൾ എന്നിവ മികച്ച വളർച്ചയാണ് കൈവരിച്ചതെന്നും പ്രധാനമന്ത്രി.
2: आज करीब 1,28,00,000 लोग हर रोज मेट्रो से सफर कर रहे हैं. बीते वर्षों में एयरपोर्ट की संख्या डबल हुई है. इससे कई छोटे छोटे शहरों में भी मिडिल क्लास को हवाई यात्रा की सुविधा पहली बार मिली है. पिछले 12 वर्षों के जो भी सिद्धियां देश की रही है उनके मूल में राष्ट्र प्रथम की भावना ही केंद्र में है.
1: നാഷണൽ അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ പ്രധാന ഡിജിറ്റൽ ജനക്ഷേപ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു.

0: എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച നിയമസഭയിൽ പുരോഗമിക്കുകയാണ്. വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്രയിൽ സൈക്ലിംഗ് വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ആരോഗ്യകരമായ ജീവിതശൈലി സാധ്യമാക്കുന്നതിലുപരി മലിനീകരണം നിയന്ത്രിക്കാനും ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇന്ധനം ലാഭിക്കാനുമെല്ലാം സൈക്ലിംഗ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി സ്പോർട്സ് അതോറിറ്റി തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തിയ സൈക്ലിംഗ് പരിപാടിയായ സൈക്ലിംഗ് ബൈ ദ സീ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു. മൈലത്തെ GV രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ ഇന്ന് സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ രൂപീകരിച്ച ഉന്നതാധികാര കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് സമർപ്പിച്ചു. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് അടിയന്തര തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നലെ 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാനിലൂടെ ലഹരിമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനുമെതിരെ ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഈ മാസം 2 മുതൽ 17 വരെ 2954 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 3176 പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തതായും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ സെൻസെക്സ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SC.census.government.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടക്കും. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഒരു റിപ്പോർട്ട്.
2: ഈ വർഷം സർക്കാർ ആകെ 131 പത്മ അവാർഡുകളാണ് പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഉൾപ്പെടുന്നു. അവാർഡ് ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. കേരളത്തിൽ നിന്ന് ജസ്റ്റിസ് KT തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനായ P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷണും, നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷണും, നർത്തകി കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീയും രാഷ്ട്രപതി സമ്മാനിക്കും. 16 പേർക്ക് മരണാനന്തര ബഹുമതിയായി പുരസ്കാരം സമർപ്പിക്കും. 1954 സ്ഥാപിതമായ പത്മ അവാർഡുകൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പ്രഖ്യാപിക്കുന്നത്. കലാസാഹിത്യം, വിദ്യാഭ്യാസം, കായികം, വൈദ്യശാസ്ത്രം, സാമൂഹിക പ്രവർത്തനം, ശാസ്ത്രം, എഞ്ചിനീയറിംഗ്, പൊതുകാര്യങ്ങൾ, വ്യാപാരം, വ്യവസായം തുടങ്ങി വിവിധ മേഖലകളിലെ അസാധാരണമായ നേട്ടങ്ങൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇസ്രായേൽ ലെബനൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കൂടുതൽ ശക്തമാക്കാനും മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനുമാണ് US നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ചർച്ചകൾക്ക് മുന്നോടിയായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും സംസാരിച്ച് സാഹചര്യം വിലയിരുത്തി. മേഖലയിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള US നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദീർഘവീക്ഷണമുള്ള നേതാവും മികച്ച ഒരു വിദ്യാഭ്യാസ വിദഗ്ധനുമായിരുന്നു ശ്യാമപ്രസാദ് മുഖർജിയെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. ദേശീയ താൽപര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധത രാജ്യം എക്കാലവും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. രാത്രി 10:30 മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാഖിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന അർജന്റീന ഓസ്ട്രിയ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചു. ലയണൽ മെസ്സിയാണ് 2 ഗോളുകളും നേടിയത്. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക,

0: ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു. രാജ്യസഭാ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് രാജി. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെയും ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രാലയത്തിന്റെയും ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV നമോ ആപ്പ് 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെയും അറിയിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 75 പോയിന്റ് ഉയർന്ന് 77167 നിഫ്റ്റി 26 പോയിന്റ് നേട്ടത്തിൽ 24129 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1520 രൂപ താഴ്ന്ന് 1,07,000 രൂപയും ഗ്രാമിന് 13,375 രൂപയുമാണ് ഇന്നത്തെ വില. CBSE പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതുവരെയും മാർക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നവർക്ക് ഇന്ന് രാത്രി 11:59 വരെ സമർപ്പിക്കാം. യോഗ്യതാ പരീക്ഷയ്ക്ക് മാർക്ക് നേടിയ മാർക്കുകൾ പരിശോധിക്കുന്നതിനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾക്ക് 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ മാത്രമല്ല വിശ്വാസയോഗ്യമായ രാഷ്ട്രമെന്ന നിലയിലും ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച കേരള നിയമസഭയിൽ പുരോഗമിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിനെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം. ഇസ്രായേൽ ലെബനാൻ സമാധാന ചർച്ചകൾക്ക് അമേരിക്കയിൽ തുടക്കമായി. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കാനാണ് US നേതൃത്വത്തിൽ ചർച്ച. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തിരുവനന്തപുരത്ത്. ജില്ലയിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി സമയം 1 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

ഏവർക്കും മഞ്ഞണി പൂനിലാവിലേക്ക് സ്വാഗതം. ആദ്യഗാനം കെ എസ് ജോർജും സുലോചനയും കാലം മാറുന്നു എന്ന ചിത്രത്തിനു വേണ്ടി പാടിയത്. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

പി സുശീല പാടിയ ഒരു ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ അടുത്തത്. ചിത്രം സ്വപ്നഭൂമി. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ഇനി കേൾക്കാം ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം MS ബാബുരാജ്, പാടിയത് യേശുദാസ്, S ജാനകി എന്നിവർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മഞ്ഞണി പൂനിലാവ് തുടരുന്നു. ഇനി കേൾക്കാം നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, പി ജയചന്ദ്രൻ പാടിയ ഗാനം.

കെ പി ബ്രഹ്മാനന്ദൻ പാടിയ ഒരു ഗാനമാണ് മഞ്ഞണിപ്പൂനിലാവിൽ ഇനി. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി. ചിത്രം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

മഞ്ഞണിപ്പൂനിലാവിലെ അടുത്ത ഗാനം കേൾക്കാം. ചിത്രം അവളൽപ്പം വൈകിപ്പോയി. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ. യേശുദാസ് പാടിയ ഗാനം.

പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. ദേവദാസിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ശ്യാം. ചിത്രം രാധ എന്ന പെൺകുട്ടി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

മഞ്ഞണി പൂനിലാവിൽ ഇനി കേൾക്കാം പി സുശീല പാടിയ ഒരു ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം ചുവന്ന സന്ധ്യകൾ.

മഞ്ഞണിപ്പൂ നിലാവിൽ ഇനി വാണി ജയറാം പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം 7 കടലിനക്കരെ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം MS വിശ്വനാഥൻ.

ഇനി കേൾക്കാം. കേണലും കളക്ടറും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

പഞ്ചാമൃതം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, പി ജയചന്ദ്രൻ പാടിയ ഗാനം.

യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ചിത്രം തേടിയ വള്ളി കാലിൽ ചുറ്റി. ഗാനരചന എ പി ഗോപാലൻ. സംഗീതം കെ ജെ ജോയ്.

0: are expected over Chhattisgarh, eastern parts of Madhya Pradesh and Uttar Pradesh today, while severe heat wave and warm night conditions are expected over Vidarbh till tomorrow. IMD said a gradual rise in maximum temperatures by 2 to 3 degrees Celsius is expected over northwest India during the next 3 days. In FIFA World Cup, Argentina star captain Lionel Messi has created history after he scored 18 goals, surpassing Germany's Miroslav Klose's record of 16 goals to become the highest goal scorer in World Cup history. In a super clash, Argentina defeated Austria 2-0 in their Group J match in Arlington, United States last night to secure a place in the round of 32. With this win, Argentina has entered the knockout stage. Meanwhile, Algeria thrashed debutants Jordan 2-1 in a Group J encounter in Santa Clara, USA today. In hockey, the Indian men's hockey team will take on arch rivals Pakistan in the opening match of the FIH Pro League today. This will be the first encounter between India and Pakistan since their Asian Champions Trophy clash in Hulunbuir, China in 2024, where India emerged victorious with a 2-1 win. Benchmark domestic equity indices were trading nearly 1% lower in the afternoon session today. The Sensex plunged 653 points to 76,441, while the Nifty lost 220 points to 23,883 when reports last came in. And now before we end the bulletin, the headlines once again. President Draupadi Murmu to present Padma Awards during second round of civil investiture ceremony at Rashtrapati Bhavan this evening. Home Minister Amit Shah says Shyama Prasad Mukherjee's dream realized with abrogation of Article 370. National Security Advisor Ajit Doval says opening of Strait of Hormuz will strengthen energy security around the world. Enforcement Directorate conducts searches at 18 places in Tamil Nadu in connection with alleged teacher recruitment exam manipulation case. Lionel Messi becomes the highest goal scorer in FIFA World Cup history, leads Argentina into knockout stage, and in hockey, India to face Pakistan in opening match of FIH Pro League in London today. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 53-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സുദർശനൻ കുടപ്പനമൂട്. സംവിധാനം പി എ ബിജു.
2: പെട്രോവിച്ച് എന്ന നിലക്കണ്ണാടിക്ക് മുന്നിൽ വിവസ്ത്രനാകുന്ന നിക്കോവാണ് രംഗത്ത്. നിക്കോവ് ഒരു കൊലപാതകിയും പെട്രോവിച്ച് അയാളെ ചോദ്യം ചെയ്യുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും. റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ നിക്കോവ് രണ്ടു സ്ത്രീകളെ കൊന്നുവെന്ന സത്യം വിഴുങ്ങിയും തികട്ടിയും നടന്ന് അവസാനം സോണിയ എന്ന പെൺകുട്ടിയുടെ മുന്നിൽ ഏറ്റുപറഞ്ഞിരിക്കുകയാണ് നിക്കോവ്. പക്ഷേ കുറ്റാന്വേഷകനായ പെട്രോവിച്ചിനു മുന്നിൽ അയാൾ മനസ്സിന് തിരശീലയിട്ടിരിക്കുന്നു. കൊലപാതകത്തിന് മുമ്പ് നിക്കോവ് എഴുതിയ ചില അസാധാരണ ലേഖനങ്ങളും കൊലപാതക ശേഷം അയാളിൽ ദർശിച്ച അസാധാരണ സ്വഭാവ വിശേഷങ്ങളുമാണ് പെട്രോവിച്ചിനെ പ്രതിയിലേക്ക് എത്തിച്ചത്. ഏതു കാലഘട്ടത്തിലും പ്രസക്തമായ ആശയങ്ങളുടെ സംഘട്ടനമാണ് ഈ വിചാരണയിൽ ഉടനീളം.
3: എനിക്ക് നിങ്ങളുടെ ലേഖനം ഇഷ്ടപ്പെട്ടു. ഉറക്കമില്ലാത്ത രാത്രികളിൽ ഹൃദയത്തുടിപ്പോടും അടക്കിപ്പിടിച്ച ഉത്സാഹത്തോടും കൂടി നടത്തിയ രചനയാണത്. യുവാക്കളിൽ അമർത്തപ്പെട്ട ഉത്സാഹം അപകടകരമാണ്.
4: ആ ഉത്സാഹത്തിന് പൊട്ടിത്തെറിക്കാനുള്ള ത്രാണിയുണ്ട്.
3: എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. യുവത്വത്തിന്റെ ഊഷ്മളത നിറഞ്ഞ ലേഖനങ്ങൾ. നിങ്ങളുടെ ലേഖനം അസാധാരണമാണ്.

0: പക്ഷേ യുക്തിഹീനമാണ്.
1: ആത്മാർത്ഥമാണത്, യുവത്വത്തിന്റെ ആത്മാഭിമാനമാണത്.
0: മനുഷ്യൻ സാധാരണ മാർഗത്തിലൂടെ സഞ്ചരിക്കില്ല. ഞാനെന്ന അക്കാര്യം വെറുതെ മനസ്സിൽ കുറിച്ചിട്ടു. ആശയങ്ങളുടെയോ ആദർശങ്ങളുടെയോ പേരിൽ ഒരു നിയമജ്ഞൻ തീരുമാനത്തിലെത്താൻ പാടില്ല.
1: ആശയങ്ങളും ആദർശങ്ങളും ഇല്ലാത്ത ജീവിതം വ്യർത്ഥമാണ്.
0: യഥാർത്ഥ തെളിവുകളോടെയാണ് നിക്കോളെ എന്റെ അടുത്ത് വന്ന് പെട്ടത്. പക്ഷേ കുറ്റം സമ്മതിച്ചതാണെന്ന് തോന്നി. നിങ്ങളെ കുറ്റവിമുക്തിയിലേക്ക് ഞാൻ മാറ്റി. ഓർക്കുന്നില്ലേ?
1: എന്തിനായിരുന്നു അത്? അതൊരു നാടകമായിരുന്നു. യഥാർത്ഥ പ്രതിയെ പിടിച്ചില്ലേ?
0: അന്ന് നിങ്ങളുടെ മുറി പരിശോധിക്കാൻ വന്നില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. ഔദ്യോഗികമല്ല, ഒരു സാധാരണ സന്ദർശനം. എല്ലാ സാധനങ്ങളും സൂക്ഷ്മ പരിശോധന നടത്തി. അപ്പോഴേ എനിക്ക് ബോധ്യമായി, ഈ മനുഷ്യൻ അധികം താമസിയാതെ എൻ്റെ അടുത്ത് വരും. അതുപോലെ അതുപോലെ സംഭവിച്ചു.
1: നിങ്ങൾ വിളിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്.
0: അല്ലാതെയും നിങ്ങൾ പലതവണ വരാനൊരുങ്ങി. പാതി വഴിയിൽ വച്ച് തടസ്സങ്ങളുണ്ടായി, ശരിയല്ലേ?
1: അത് നിങ്ങളെങ്ങനെ അറിഞ്ഞു?
0: അത് മനഃശാസ്ത്രം. കുറ്റവാളിയാണെങ്കിൽ വരും, മറ്റൊരാളാണെങ്കിൽ വരില്ല. നിങ്ങളുടെ ദേഷ്യവും ചങ്കൂറ്റവും കണ്ട് സമറ്റവും ഞെട്ടിപ്പോയി. ഒരു ഭക്ഷണശാലയിൽ ഇരുന്ന് അലർന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ഞാൻ അവരെ കൊന്നു എന്ന്? അത് വല്ലാത്ത ചങ്കൂറ്റം തന്നെ. ഞാൻ സ്വയം ചിന്തിച്ചു, അയാൾ കുറ്റവാളിയാണെങ്കിൽ ശക്തമായി എതിർക്കുകയല്ലേ ഉള്ളൂ.
1: മാനസിക സമ്മർദ്ദത്തിന്റെ നാളുകളായിരുന്നു. ഞാൻ എന്തു പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല.
0: ഈ നശിച്ച മനഃശാസ്ത്രം ഇരുതല വാളാണ്. രണ്ടു വിധത്തിലും വ്യാഖ്യാനിക്കാം. അന്നൊരിക്കൽ നിങ്ങൾ ചിരിച്ചുകൊണ്ടുവന്നപ്പോൾ ആ കല്ല് തൊണ്ടി സാധനങ്ങൾ കുഴിച്ചിട്ടതിൻ്റെ മുകളിൽ ഞാൻ കണ്ടു. അടുക്കളത്തോട്ടത്തിലാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മൈതാനത്തിൻ്റെ അരികിൽ.
1: അതും കണ്ടെത്തിയോ? കല്ല് കണ്ടെത്തിയോ?
0: ഇപ്പോൾ എന്തോ മനസ്സിൽ പറഞ്ഞു, കണ്ടെത്തി കണ്ടെത്തി. ഒരു തെളിവ് പോരാ, കുറ്റകൃത്യത്തിന് പല തെളിവുകൾ വേണം. ഞാൻ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളോട് കൗശലമെന്തെങ്കിലും പ്രയോഗിച്ചോ? പിന്നെന്താണ് വീണ്ടും വീണ്ടും അവിടേക്ക് വരാൻ തോന്നിയത്? ആരോ നിങ്ങളെ പറഞ്ഞയച്ചതുപോലെയായിരുന്നല്ലോ ആ വരവ്. ദൈവമേ, ആ നേരത്ത് നിക്കോള നമ്മളെ വേർപിരിച്ചില്ലായിരുന്നെങ്കിൽ. നിക്കോളയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
1: അയാളല്ലേ യഥാർത്ഥ പ്രതി.
0: യഥാർത്ഥ പ്രതി? യഥാർത്ഥ പ്രതി ആരെന്ന് മനസ്സിലായില്ലേ? നിക്കോള കുറ്റവാളിയാണെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾ രക്ഷയുടെ പരിധികൾ അന്വേഷിച്ചു, എന്നിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ?
1: നിക്കോള പിന്നെ കുറ്റസമ്മതം നടത്തിയതോ?
0: നിക്കോളയെക്കുറിച്ചാണെങ്കിൽ അയാൾ ശരിക്കും ഒരു ശിശുവിനെ പോലെയാണ്. ഭീരുവായതുകൊണ്ടല്ല അയാൾ കുറ്റസമ്മതം നടത്തിയത്. ഒരു ശുദ്ധ കലാകാരൻ. പോലീസല്ലേ, കെട്ടിവെച്ചു. ഒരു സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന പാവം. പാട്ടുപാടും, നൃത്തം ചെയ്യും, വരയ്ക്കും, കഥ പറയും എന്നെല്ലാം ജനം പറയുന്നു. ഞാൻ ആദ്യമേ മനസ്സിലാക്കി അയാളല്ല കുറ്റവാളിയെന്ന്. പക്ഷേ അയാളാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി. അത്രമാത്രം.
1: കുറ്റകൃത്യത്തിന്റെ ഉദ്ദേശം കണ്ടെത്തിയോ?
0: ഇതൊരു വിചിത്രമായ കുറ്റകൃത്യമാണ്, ആധുനിക രീതിയിലുള്ള കുറ്റകൃത്യം. ഒരു മനുഷ്യന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, ജീവിത ലക്ഷ്യം സന്തോഷവും സമാധാനവുമാണെന്ന് തിരിച്ചറിയുമ്പോൾ നടത്തപ്പെടുന്ന സംഭവമാണിത്. പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്വപ്നങ്ങളും ആദർശങ്ങളുമാണ് ഇതിനുത്തരവാദി.
1: അപ്പോൾ ആരാണ് ആ കൊലപാതകി?
0: എന്ത്? നിങ്ങൾ തന്നെ.

0: റസ്കോൾനിക്കോ, നിങ്ങളാണ് കൊലപാതകി. എന്താ സംശയം? സംശയമുണ്ടോ? സംശയമുണ്ടോ?
1: അവരെ കൊന്നത് ഞാനല്ല.
0: അതെ, അത് നിങ്ങളാണ്. നിങ്ങൾ മാത്രം, നിങ്ങളല്ലാതെ മറ്റാരുമല്ല. നിങ്ങൾ വീണ്ടും പഴയ തന്ത്രം പ്രയോഗിക്കുന്നു. ഒരു വേട്ടമൃഗത്തെ നായാടി പിടിക്കുന്നത് പോലെ പിടികൂടി കൊണ്ടുപോകാനല്ല ഞാൻ വന്നത്. നിങ്ങൾ കുറ്റസമ്മതം നടത്തിയാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല. അതൊന്നുമില്ലാതെ തന്നെ എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്.
1: അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ കുറ്റവാളിയാണെങ്കിൽ എന്നെ എന്തുകൊണ്ട് നിങ്ങൾ ജയിലിൽ അടയ്ക്കുന്നില്ല?
0: എനിക്ക് താങ്കളോട് യാതൊരു വൈരാഗ്യവുമില്ല. നിങ്ങളെ ഞാൻ ജയിലിൽ അടയ്ക്കും. മുൻകൂട്ടി അക്കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങൾ സ്വയം കീഴടങ്ങി കുറ്റസമ്മതം നടത്തണം. അത് നിങ്ങൾക്കും എനിക്കും വളരെ പ്രയോജനപ്രദമായിരിക്കും.
1: അതുകൊണ്ടുള്ള മെച്ചം?
0: നിങ്ങളുടെ മനസ്സിന്റെ ഭാരമൊഴിയും. എന്റെ പ്രയത്നം സഫലമാകും. കീഴടങ്ങിയാൽ ശിക്ഷ കുറച്ചു കിട്ടും.
1: ശിക്ഷ കുറച്ചു കിട്ടുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല.
0: ഏയ്, ജീവിതത്തെ ഒരിക്കലും അവജ്ഞയോട് കാണരുത്. നിങ്ങളുടെ മുന്നിൽ ജീവിതം നീണ്ടുകിടക്കുകയാണ്. നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതലറിയാമോ? അന്വേഷിക്കുവിൻ, കണ്ടെത്തും. നിങ്ങളെ ദൈവത്തോടടുപ്പിക്കാനുള്ള അവൻ്റെ മാർഗമായിരിക്കാം ഇത്. പിന്നെ ഇത് ജീവപര്യന്തമൊന്നുമല്ല. കാലാവധി കുറച്ച് കിട്ടും.
1: നിങ്ങൾ എന്നാണ് എന്നെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
0: ഒന്ന് രണ്ട് ദിവസം സ്വതന്ത്രനായി വിഹരിക്കുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. നന്നായി ആലോചിച്ചു നോക്കൂ. ദൈവത്തോട് പ്രാർത്ഥിക്കൂ.
1: ഈ രണ്ട് ദിവസത്തിനിടയിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ?
0: ഇല്ല, നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടാനാവില്ല. ഒരു ഗ്രാമീണൻ ചിലപ്പോൾ ഓടിപ്പോകും. പരിഷ്കാരിയായ ഒരു കലാപകാരി ഓടിപ്പോകും. എന്നാൽ സിദ്ധാന്തങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടവനാണ് നിങ്ങൾ. അതുകൊണ്ട് എന്തിനു വേണ്ടി നിങ്ങൾ ഓടിപ്പോകും? ഒളിവിലിരുന്ന് നിങ്ങൾ എന്തു ചെയ്യും? അഭയാർത്ഥിയുടെ ജീവിതം നിങ്ങൾക്ക് വെറുപ്പും ബുദ്ധിമുട്ടും ഉണ്ടാക്കും. ഓടിപ്പോയാൽ നിങ്ങൾ സ്വയം തിരിച്ചെത്തും, ഉറപ്പ്.
1: സർ, ഇന്ന് നിങ്ങളോട് കുറ്റസമ്മതം നടത്തിയെന്ന് ധരിക്കണ്ട. നിങ്ങളൊരു വിചിത്ര മനുഷ്യനാണ്. കേവലം ജിജ്ഞാസ കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് ഇത്രയും നേരം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്നത്.
0: എനിക്കറിയാം റസ്കോൾനിക്കോവ്, നിങ്ങളെക്കാൾ നിങ്ങളെ എനിക്കറിയാം. നിങ്ങളുടേതായ മാർഗത്തിലൂടെ നീങ്ങൂ. കുറച്ചു ദൂരം നടന്നാൽ മതി. അധിക ദൂരം നടക്കാൻ നിങ്ങൾക്കാവില്ല. രണ്ട് ദിവസത്തിനുള്ളിൽ വിചിത്രമായ രീതിയിൽ അന്ത്യം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആത്മഹത്യയോ മറ്റോ, അത് ബുദ്ധിഹീനമായ പ്രവൃത്തിയാണ്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. രണ്ടു വരിയിൽ വ്യക്തമായ ഒരു കുറിപ്പെഴുതി ആ കല്ല് എവിടെയാണെന്ന് അറിയിക്കുക. ഞാൻ ഇറങ്ങുന്നു. നമുക്ക് കാണാം വൈകാതെ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 53-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, പെരിഫറി പെട്രോവിച്ച് സുദർശനൻ കുടപ്പനമൂട്, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ, ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത, സംവിധാനം

0: ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി.

0: വിജയങ്ങളുടെ കഥകൾ
1: അറിയാം, അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം, ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ഏവർക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ആദ്യ ഗാനം പുതിയ മുഖം എന്ന ചിത്രത്തിനുവേണ്ടി ശങ്കർ മഹാദേവൻ പാടിയതാണ്. ഗാനരചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

ചിത്ര പാടിയ ഒരു ഗാനമാണ് ഗാനോപഹാരത്തിൽ ഇനി. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് മോഹൻ സിത്താര. ചിത്രം ദാദാ സാഹിബ്.

കാർത്തിക് പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ഇളയരാജ, ചിത്രം ഭാഗ്യദേവത.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496565321. മറ്റൊരു നമ്പർ 9496595321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോപഹാരത്തിൽ ഇനി ശ്രേയാ ഘോഷാലും കബീറും പാടിയ ഗാനം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം മോഹൻ സിത്താര, ചിത്രം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനത്തിലേക്ക്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ചിത്രം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ.

ഗാനോപഹാരത്തിൽ ഇനി കേൾക്കാം സുബിൻ, ഡെൽസി നൈനാൻ എന്നിവർ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നീഷ്യസ്, ചിത്രം കാര്യസ്ഥൻ.

എസ് ജാനകിയും സംഘവും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കടേഷ്, ചിത്രം ജോണി വാക്കർ.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ഗാനോപഹാരത്തിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് ഒപ്പം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനമാണ്. ഗാനരചന ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം ഫോർ മ്യൂസിക്സ്.

ഗാനോപഹാരത്തിൽ ഇനി വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു ശ്യാം ഈണം നൽകി ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും പാടിയ ഗാനം ചിത്രം വലതുവശത്തെ കള്ളൻ.

0: ആകാശവാണി. സമയം 4 മണി.
1: നേർമൊഴി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ നേർമൊഴിയിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ എൻ പ്രശാന്താണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം നിരവധി ജനക്ഷേമ പദ്ധതികളിലൂടെയും നവമാധ്യമങ്ങളിലെ സജീവമായ ഇടപെടലുകളിലൂടെയും ശ്രദ്ധ നേടി. കോഴിക്കോട് ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുന്ന കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പദ്ധതികളെല്ലാം തന്നെ ഏറെ ജനശ്രദ്ധ നേടിയവയാണ്. റോഡുകളിലെ കുഴിയടയ്ക്കാൻ സ്പോൺസർമാരെ തേടുന്ന നമുക്കു നിരത്താം നമ്മുടെ നിരത്ത് എന്ന പദ്ധതിയും, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകാനുള്ള ഓപ്പറേഷൻ സുലൈമാനിയും, വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള സവാരി ഗിരിഗിരിയും, യാത്രക്കാർക്ക് അവരുടെ ഏറ്റവും അടുത്തുള്ള ഓട്ടോറിക്ഷ കണ്ടുപിടിക്കുന്നതിനുള്ള ആൻഡ്രോയിഡ് അപ്ലിക്കേഷനായ എഐ ഓട്ടോയും, കോഴിക്കോടിനെപ്പറ്റി അറിയേണ്ടതെല്ലാം ഉൾപ്പെടുത്തി കോഴിപ്പീഡിയ എന്ന വിജ്ഞാനകോശ പദ്ധതിയും ഇവയിൽ എടുത്തു പറയേണ്ടവയാണ്. കളക്ടർ ബ്രോ, ഇനി ഞാൻ തള്ളട്ടെ. സിസ്റ്റം ഔട്ട് കംപ്ലീറ്റ്, മലയാളി മെമ്മോറിയൽ, ലൈഫ് ബോയ്, ബ്രോസ്വാമി കഥകൾ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്നു. എൻ പ്രശാന്തിനൊപ്പം സ്റ്റുഡിയോയിലുള്ളത് എം കെ ദിലീപ്.
2: നേർമൊഴിയിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
2: പെട്ടെന്ന് താങ്കളുടെ പേര് പറയുമ്പോൾ ഇപ്പോഴും ആളുകൾ റിലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കോഴിക്കോടാണ്. താങ്കൾ അവിടെ കളക്ടറായിരുന്നു, അവിടെ നടത്തിയ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരം ആകാശവാണിയിൽ ഇരിക്കുമ്പോഴേക്കും തിരുവനന്തപുരം എന്ന നഗരം താങ്കളെ സംബന്ധിച്ച് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, താങ്കൾ പഠിച്ച് വളർന്ന ഒരു നഗരമാണ്. ഈ ഒരു സിറ്റിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
3: തിരുവനന്തപുരത്താണ് ഞാൻ പഠിച്ചത്. എന്ന് മാത്രമല്ല, എൻ്റെ ബാല്യകാലവും കൗമാരവും കോളേജ് എഡ്യൂക്കേഷൻ എല്ലാം ഇവിടെ തന്നെയായിരുന്നു. വളരെ ശാന്തമായിട്ടുള്ള, വൃത്തിയുള്ള, കുറച്ച് ലേറ്റ് ബാക്ക് ആണ്, എന്നാൽ അതേസമയം ഒരു പച്ചപ്പും ഹരിതാവയൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു ആൻഡ് എഡ്യൂക്കേഷൻ നോളജ് ഇതിനൊക്കെ മൂല്യം കൽപ്പിക്കുന്ന ഒരു നാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എപ്പോഴും ഒരു ഗൃഹാതുരത്വമാണ്. ഇവിടുത്തെ വഴികൾ, ചെറിയ ഊട് വഴികളൊക്കെ കുറേ കാലം ബൈക്കിലൊക്കെ കറങ്ങി നടന്നതിൻ്റെയൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളും കൂടെ പഠിച്ച എല്ലാവരും ഇവിടെയൊക്കെ തന്നെ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരം ഭയങ്കര ഒരു വാംത്തുള്ളൊരു സ്ഥലമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം.
2: മാറി വെനീസ്, സിവിൽ സർവീസിലേക്ക് ഒരുപാട് ആളുകളെ സംഭവമായിട്ടുള്ളൊരു കോളേജാണ്. ഒരു മാറി വെനീസിലൂടെ പഠനം, തുടർന്ന് ലോ കോളേജ്. നിയമം താങ്കളുടെ ഒരു ഓബ്വിയസ് ചോയ്സ് ആയിരുന്നു?
3: അതെ അതെ, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, ഒന്ന് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിയമം വളരെ ഹെൽപ്ഫുൾ ആണ്, പ്രത്യേകിച്ച് 5-year കോഴ്സ്. കാരണം അതിനകത്ത് നമ്മൾ ബേസിക്സ് പലതും പഠിക്കും, എക്കണോമിക്സ് ആയാലും ഹിസ്റ്ററി ആയാലും പൊളിറ്റിക്സ് ആണെങ്കിലും എവറിഥിങ്. ഒരു സിവിൽ സർവൻ്റ് UPSC സിലബസിനകത്ത് വരുന്ന ബേസിക്സ് എല്ലാം, ജനറൽ സ്റ്റഡീസിനകത്ത് വരുന്നതെല്ലാം പഠിച്ചിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ 3-4 വർഷങ്ങളിൽ ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഒരു UPSC ആസ്പിറൻ്റ് എന്നുള്ള നിലയ്ക്ക് അത് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്ത് എടുത്തതാണ്. കുറച്ച് ടാക്ടിക്കലായിട്ടുള്ളൊരു ഡിസിഷനുമായിരുന്നു. അതുകൂടാതെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിയമം തെറ്റില്ലാതെ വൃത്തിക്ക് ചെയ്യുന്നതാണ്. ഭരണത്തിനകത്തും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നിയമം പഠിച്ചവരും പഠിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു ശരി ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം, ഇത് പലപ്പോഴും നിയമം പഠിച്ചതുകൊണ്ട് സഹായകരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലീഗൽ നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഒരളവ് വരെയെങ്കിലും നിയമം പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അതൊരു ലീഗൽ ലിറ്ററസി എന്നതിനെക്കാട്ടിലും നിയമത്തിൻ്റെ ഒരു ജൂറിസ്പ്രുഡൻസിൻ്റെ ഒരു ആത്മാവുണ്ടല്ലോ, അത് മനസ്സിലാക്കാനുള്ളൊരു അവസ്ഥയിലോട്ട് സാധാരണക്കാർക്ക് കൂടെ അവസരം ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
2: നമ്മൾ ഈ നിയമവ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് ഡിലേ എന്ന് പറയുന്നത്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ബ്യൂറോക്രസിയിലും വൈകുന്ന ഫയലുകൾ, വൈകുന്ന തീരുമാനങ്ങൾ, അതിനെക്കുറിച്ച്.
3: ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ശരിക്കും ഇത് ഉടച്ചു പാർക്കേണ്ട സമയം അതിക്രമിച്ചു. മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വളരെ പെട്ടെന്ന് നല്ല രീതിയിൽ ന്യായം കിട്ടും എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യം വന്നാലും സത്യത്തിൽ കൂടുതൽ പേര് കേസ് കൊടുക്കും.
2: മടിക്കുന്നത് ഈ ഒരു താമസത്തിന്.
3: പിന്നെ എത്ര പേര് കേസ് കൊടുക്കാൻ മടിക്കുന്നു എന്നറിയോ? അപ്പൊ അത് കാരണം ഇവരെന്ത് ചെയ്യും? മറ്റു മാർഗങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും. നിയമവിരുദ്ധമായിട്ടുള്ള മാർഗങ്ങൾ വരെ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യുക

0: കയ്യൂക്ക് ഉപയോഗിക്കുക, അങ്ങനെ പലതും തുടങ്ങുന്നത് അവിടെ നിന്നാണ്. വെറും ഈ നിയമം നീതി ഇതൊക്കെ കിട്ടുന്നത് കോടതിയിൽ മാത്രമാണെന്ന് വരുന്നതും തെറ്റാണ്. ഒരു സർക്കാർ ഓഫീസിലോ ഒരു താലൂക്ക് ഓഫീസിലോ ഒരു വില്ലേജ് ഓഫീസിലോ ഒരു കൃഷി ഓഫീസിലോ എവിടെ ചെന്നാലും നിങ്ങൾക്ക് നീതിയും ന്യായവും കിട്ടണം. യു ഷുഡ് ബി ട്രീറ്റഡ് ഫെയർലി. അല്ലാതെ അവിടെ നിങ്ങൾക്ക് തോന്നിയ പോലെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക, എന്നിട്ട് വേണമെങ്കിൽ എന്നാ താൻ പോയി കേസ് കൊടുത്തോ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അത് വരാനുള്ള ഒരു കാരണവും ഇതാണ്. കാരണം കോടതികളിൽ കാലതാമസം ഉണ്ട് എന്നുള്ളൊരു ബോധ്യമാണ്. ഇപ്പം എത്ര പേർക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റും? ഇന്നത്തെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു നിയമം നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി കോടതിയിൽ പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ചിലവുണ്ട്. ഇപ്പോൾ ഒരു ചെറുകിട കച്ചവടക്കാരനുണ്ട് എന്ന് വിചാരിച്ചോ, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റൊരു വ്യക്തിയുമായിട്ട് ബിസിനസ്സിൽ തർക്കം വന്നു, ആ തർക്കത്തിൻ്റെ ആകെ തുക ഒരുപക്ഷെ 1 ലക്ഷമോ 2 ലക്ഷം രൂപയുടെ ആയിരിക്കാം. അയാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിനൊരു വക്കീലിനെയൊക്കെ വെച്ച് കോടതിയിൽ സമയവും പണവും എല്ലാം മുടക്കിയതിന് ശേഷം അയാൾക്ക് നീതി കിട്ടുന്നത് ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, അതിന് ചിലവാകുന്നത് 1 ലക്ഷമോ 2 ലക്ഷമോ ആയിരിക്കും. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾ കോടതിയിൽ പോകണ്ടെന്ന് വെക്കില്ലേ? ഇതാണ് നടക്കുന്നത്. കോടതി വ്യവഹാരം കുറച്ചുകൂടെ സിമ്പിളാക്കുകയും കുറച്ചുകൂടെ വിദേശ രാജ്യങ്ങളൊക്കെ നടക്കുന്നുമുണ്ട്. നമ്മളിത് നടക്കാത്ത എന്തോ വലിയ സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. സിസ്റ്റം കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും, കോടതി നടപടിക്രമങ്ങൾ കുറച്ചുകൂടെ വേഗത്തിലാക്കാം. ഉദാഹരണത്തിന് 50കളിൽ പാസ്സാക്കിയ ഒരു നിയമമുണ്ട്, ചെറിയ തർക്കങ്ങൾ മോണിറ്ററി വാല്യൂ വളരെ കുറച്ചുള്ള തർക്കങ്ങൾക്ക് സമ്മറിയായിട്ട് കേസ് തീർക്കാനുള്ള ഒരു നിയമമാണ്. ആ നിയമം ഞാൻ വായിച്ചു നോക്കായിരുന്നു. അതിനകത്ത് മോണിറ്ററി ലിമിറ്റ് വെച്ചിരിക്കുന്നത് 5000 അങ്ങനെ എന്തോ ആണ്, അതോ 2000 ചെറിയൊരു തുകയാണ് വെച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അത് വലിയ തുകയാണ്. അത്രയും തുകയ്ക്ക് താഴെയുള്ള തർക്കങ്ങൾ വളരെ പെട്ടെന്ന് കോടതിക്ക് തീർപ്പാക്കാനുള്ള അധികാരം കൊടുത്തുകൊണ്ടുള്ള 1-2 സിറ്റിംഗ് തന്നെ തീരും. യഥാർത്ഥത്തിൽ ആ നിയമത്തിൽ മാത്രം ഒരു അമെന്മെന്റ് കൊണ്ടുവന്നാൽ ഒരു 10 ലക്ഷമോ 20 ലക്ഷമോ വരെയുള്ള കേസുകൾക്ക് സമ്മറിയായിട്ട് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള എത്രയോ ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ മിക്കതും ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നതായിരിക്കും. നമ്മൾ ആ ഒരു അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കുന്നില്ല.
1: താങ്കളുടെ പുതിയ പുസ്തകം സ്വാതന്ത്ര്യാനന്തരം ഉണ്ടായ നിയമങ്ങളിൽ ഒരുപക്ഷെ സാധാരണക്കാരന് ഏറ്റവും കരുത്ത് കൊടുത്തൊരു നിയമമാണ് വിവരാവകാശ നിയമം. പക്ഷെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും അതിന്റെ ചിറകരിയപ്പെടുന്നു എന്നൊരു വാദം ഒരു വശത്ത് വരുന്നുണ്ട്. അതിന് മറുപടി നൽകുന്ന രീതികളൊക്കെ തന്നെ നിയമവ്യവസ്ഥയിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇനി ഇതുമായിട്ട് പോകണ്ട എന്നുള്ള തരത്തിലേക്ക് അതിന്റെ ഒരു ഉള്ളുകളികൾ അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിലേക്ക് താങ്കളെ നയിച്ച ഘടകങ്ങൾ.
0: വിവരാവകാശ നിയമം ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ളൊരു നിയമമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ. കാരണം പൗരന്മാർക്ക് ഇൻഫർമേഷൻ കിട്ടാണ്. അതിനു മുമ്പ് വരെ എങ്ങനെയായിരുന്നു, ഒരു MLA MPയോ പാർലമെന്റിലോ അസംബ്ലിയിലോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രമാണ് ഈ രഹസ്യത്തിന്റെ കലവറയ്ക്കകത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിവരം പുറത്തു വരുന്നത്. ഒരു MLA MPയോ ചോദിക്കുന്നത് പോലെ തന്നെ ഒരു സാധാരണ പൗരനും ചോദ്യം ചോദിക്കാൻ അവകാശം കൊടുക്കുന്നതാണ് ഈ നിയമം. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാർ എന്ന് പറയുന്നത് ഒരു കൊള്ളസംഘമൊന്നുമല്ല, അതീവ രഹസ്യമായിട്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഡിഫൻസ് ഉണ്ട്, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, ആണവ രഹസ്യങ്ങളുണ്ട്, ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടതുണ്ട്. അതല്ലാതെ സംസ്ഥാന തലത്തിലുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ രഹസ്യങ്ങൾ വട്ടപൂജയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങളുമായിട്ട് സംവേദിച്ച് അവരുടെ ഇൻപുട്ടോട് എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഈ ഒരു കൾച്ചർ, രഹസ്യത്തിൻ്റെ കൾച്ചർ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, അതിന്നും തുടരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലുള്ള നിയമങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ പരമാവധി ട്രാൻസ്പെറൻസിയാണ്, ഏറ്റവും കൂടുതൽ ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, കൺസൾട്ട് ചെയ്ത് ചെയ്യുക, ആ ഒരു ലെവലിലേക്കാണ് ജനാധിപത്യത്തിൽ കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ അന്ന് സ്ഥാപിച്ച സ്ട്രക്ചറുകളാണ് ബഹുഭൂരിപക്ഷവും സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടരുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു പരിഷ്കരിച്ച രൂപത്തിലേക്കാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലെ ചർച്ചകളൊക്കെ നടന്ന് ഭരണഘടന പോലും വരുന്നത്. അതിൽ കുറേ സെക്ഷൻസും പലതും സിമിലറുമാണ്. ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് വായിച്ചാൽ അറിയാം, പെട്ടെന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം 1950 വരുന്നത്. അതിൽ പറയുന്നത് മുഴുവനും വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഒരു പൗരന്റെ അവകാശങ്ങളെക്കുറിച്ചാണെങ്കിലും എല്ലാം നമ്മൾ ഇതുവരെ കാണാത്ത ഒരു തലത്തിലേക്ക് ഉയർന്നു ഇന്ത്യയിലെ ഭരണ സംവിധാനം. പക്ഷെ ആ ഭരണഘടന മേലെ ആ ഒരു വലിയ ഔന്നത്യത്തിൽ നിൽക്കുമ്പോൾ താഴെയുള്ളതൊന്നും പരിഷ്കരിക്കാൻ പിന്നീട് നമുക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. പൊതുവേ എല്ലാവരുടെ മനസ്സിലുള്ള ആ ഒരു അടിമത്തം, സിസ്റ്റത്തിനോടുള്ള ഭയം, ഭീതി അതിന്നും തുടരുകയാണ്. പോലീസിനെ കാണുമ്പോൾ ഭയക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. വിദേശത്താണെങ്കിൽ ഇത് നടക്കുമോ? അവിടെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നിയന്ത്രിക്കുകയോ അടിച്ചമർത്തുകയോ ചെയ്യുന്ന ആളല്ല, നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അവരവിടെ ബഹുമാനത്തോടെ വേണം സംസാരിക്കാനും. ഇതാരും ആരെയും നിയന്ത്രിക്കാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റം അല്ല ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ ഭരണഘടനയുടെ ആ ഒരു വളരെ ലോഫ്റ്റി പ്രിൻസിപ്പിൾസ് എന്ന് പറയില്ല, അതിനനുസരിച്ച് ജീവിക്കാനാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭരണഘടനയനുസരിച്ച് താഴത്തെ സിസ്റ്റം

0: ആണോ ഒക്കെ, അല്ലാതെ താഴത്തെ സിസ്റ്റം അനുസരിച്ച് ഭരണഘടനയിലെ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് പറ്റില്ല. ഇത് ഫണ്ടമെന്റലി പലരുടെയും തലയിലോട്ടങ്ങ് ഇപ്പോഴും കയറുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഈ വിവരാവകാശം എന്ന് പറഞ്ഞൊരു നിയമം വന്നപ്പോൾ പെട്ടെന്നൊരു വെളിച്ചം കിട്ടി എല്ലാവർക്കും.
1: ഇപ്പൊ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ ഒരു ഹ്യൂമൻ സെൻട്രിക് ആണ്. താങ്കൾ കോഴിക്കോട് നടപ്പിലാക്കിയ വളരെ ക്രിയേറ്റീവായ അതിന് പലതും ഒരു പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് എന്നൊക്കെ പറയാവുന്ന കാര്യത്തില്, ഇപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് മനസ്സിലായി ഇതെല്ലാം ഒരു ഔട്ട് ഓഫ് ബോക്സ് തോട്ടാണ്, ഒരു ക്രിയേറ്റീവ് ആയ ഒരു ബ്യൂറോക്രാറ്റ് ആയിട്ടാണ് താങ്കൾ പൊതുവെ അറിയപ്പെടുന്നത്. താങ്കളുടെ ക്രിയേറ്റീവ് സൈഡ് ഇത്തരം തോട്ടുകൾ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
0: ഇതൊന്നും വലിയ ക്രിയേറ്റീവ് ആണെന്നും എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് നാച്ചുറൽ, ഇങ്ങനെയാണ് വേണ്ടത്. പ്രയോറിറ്റൈസേഷന്റെ കാര്യത്തിൽ വേണമെങ്കിൽ എനിക്ക് പ്രാധാന്യം തോന്നുന്നത് എപ്പോഴും സ്വാതന്ത്ര്യവും ജനങ്ങളുടെ അവകാശങ്ങളും, അല്ലെങ്കിൽ ആ ഫ്രീഡം, ബേസിക്കലി ഫ്രീഡം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഏറ്റവും പ്രധാനം എന്ന് പറയാം. ഫണ്ടമെന്റൽ റൈറ്റ്സിന് ശേഷമേ ബാക്കി എന്തും പറ്റുള്ളൂ. ഭരണഘടനയിൽ അങ്ങനെയാണ്. പക്ഷേ ഒന്ന് ചുറ്റും നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെയാണ് ഏറ്റവും എളുപ്പത്തിൽ ഒരു സർക്കുലർ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ഉത്തരവൊക്കെ ഇറക്കിയിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് പലരും ധരിച്ചു വെച്ചിരിക്കുക. നിങ്ങളുടെ സംസാര സ്വാതന്ത്ര്യം നിയന്ത്രിക്കാമെന്ന് ചിലർ ധരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സഞ്ചരിക്കാനുള്ള അവകാശം. ഒരു പൗരൻ സത്യത്തിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ പുറത്ത് എന്തെങ്കിലും നിങ്ങളുടെ അവകാശത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഒരു ഉത്തരവോ എന്തെങ്കിലും ചെയ്യുമ്പോൾ അണ്ടർ വാട്ട് ആക്ട്, അല്ലെങ്കിൽ ഏത് അതോറിറ്റിയിലാണ് നിങ്ങളത് ചെയ്യുന്നതെന്ന് തിരിച്ചു ചോദിക്കാനുള്ള ഒരു ധൈര്യം സാധാരണ പൗരനും വേണം. ഭരണഘടന അങ്ങനെയാണ്, അതിൻ്റെ കീഴിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എനാക്ട്മെന്റ് വേണം, എനാക്ട്മെന്റിന്റെ കീഴിൽ റൂൾസ് വേണം, റൂൾസിന്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് അധികാരിക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആണ് നമ്മളെ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്ന ഒരു ഫണ്ടമെന്റൽ തിങ്. ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപരമായിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം. ക്രിയേറ്റിവിറ്റിയുടെ ഡെഫിനേഷൻ തന്നെ എന്താണെന്ന് അറിയാം, നമ്മൾ ഒരു പെരിമീറ്ററിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് പരിമിതമായ ഒരു സാഹചര്യത്തിൽ അവിടെ ഏറ്റവും നല്ല സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ യു ഹാവ് ടു തിങ്ക് ക്രിയേറ്റീവ്ലി. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത വേറെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് അത് കണ്ടുപിടിക്കുന്നതിൽ ഒരു രസം എനിക്കെപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ പ്രോബ്ലം സോൾവിങ് അതാണ്. ഇപ്പോൾ എല്ലാ സർക്കാർ ഫയലും സത്യത്തിലൊരു പ്രോബ്ലം സോൾവിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് രസകരമായിട്ടുള്ള, നമ്മൾ വളഞ്ഞൊന്ന് മൂക്ക് പിടിക്കാതെ നേരെ ചൊവ്വയെ കാണാൻ, ഇത്രയും നേരം അവിടെ ഉണ്ടായിട്ടും ഒരുപക്ഷെ ആൾക്കാർ കാണാതിരുന്ന ഒരു പരിഹാരം അത് കണ്ടെത്തുമ്പോൾ നമുക്കൊരു ആഹാ ഫീലാണ്. ആ കൊള്ളാലോ, ദാറ്റ് ഗിവ്സ് യു ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷനും കിട്ടും, പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷനും കിട്ടും. പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് പോവാണല്ലോ വേണ്ടത്. അല്ലാതെ ഫയൽ ഉന്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ രസമൊന്നുമില്ല.
1: ഈ ഫയലുകളിലുള്ള കമന്റുകൾ പല കാര്യങ്ങളിലും അഭിപ്രായം രേഖപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന ഫയലുകളെ കുറിച്ച് ഒരു പരാതി പൊതുവെ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് എഴുതുന്ന ഒരു അഭിപ്രായം നാളെ തനിക്ക് നേരെ വരുമോ വരില്ലയോ, അല്ലെങ്കിൽ ഇതിന് ഞാൻ അധികമായി കുറച്ച് പഠനം വേണ്ടി വരുമോ, ഇതിലേത് പ്രോസസ്സാണ് ശരിക്കും ഫയലുകൾ ഉന്തുക എന്നുള്ളതിനപ്പുറത്തോട്ട് സ്വാഭാവികമായി ഗ്ലൈഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതിനെ തടസ്സപ്പെടുത്തുന്നത്?
0: ഒരു ഫയൽ വായിച്ചത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു എഫേർട്ട് ഇടണമല്ലോ. ഒരു പ്രശ്നം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാതൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. രണ്ട്, അത് എഴുതാനുള്ള രേഖപ്പെടുത്താനുള്ള ധൈര്യവും വേണം. മിക്കപ്പോഴും പല ഫയലുകൾക്കും ഒരു ലെഗസി ഉണ്ടാവും, അത് എഴുതി വന്നതിൻ്റെ ഒരു ചരിത്രവും, അതിനകത്ത് മുൻ ഉദ്യോഗസ്ഥരാവാം അല്ലെങ്കിൽ ഭരണാധികാരികളാവാം, വിവരമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള പലതും ആ ഫയലിൽ കാണും. അപ്പോൾ നമ്മളെടുക്കുന്ന ഒരു ഡിസിഷൻ ചിലപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ടാവാം, നമ്മൾ എഴുതാൻ പോകുന്ന അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. അത് എഴുതാൻ നേരം ഭയപ്പെട്ടിട്ട് കാര്യമില്ല. ആ ഗട്സ് കാണിക്കാൻ ചിലപ്പോൾ പലരും ഭയപ്പെടുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 3.9 തൊട്ട് 3.11 വരെയുള്ള ഭാഗങ്ങളിലും ഓൾ ഇന്ത്യ സർവീസിനെ പറ്റി പറയുന്നത്. ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം എഴുതാൻ വേണ്ടിയാണ് അയാൾക്ക് ശമ്പളം കൊടുക്കുന്നതും. പണ്ട് സർദാർ പട്ടേൽ പറഞ്ഞിട്ടുണ്ട്, ഏത് കാലത്താണോ ഒരു സിവിൽ സർവെന്റിന് ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം രേഖപ്പെടുത്താൻ സാധിക്കാതെ വരുന്നത്, അന്ന് നിങ്ങൾ മനസ്സിലാക്കണം ജനാധിപത്യം അപകടത്തിലാണെന്ന്. സർദാർ പട്ടേലിനെ പോലുള്ള അത്രയും വിഷണറി ആയിട്ടുള്ള വ്യക്തികൾക്ക് അതിൻ്റെ ഗൗരവം അറിയാമായിരുന്നു. കാരണം ഫയലിൽ സ്വതന്ത്രമായിട്ട് അഭിപ്രായം എഴുതാൻ ഒരു സിവിൽ സർവെന്റിന് സാധിച്ചില്ലെങ്കിൽ ഗവൺമെന്റ് എന്ന് പറയുന്ന സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഏത് വ്യക്തിക്ക് വേണമെങ്കിൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഭരണം നടക്കുന്നത് ഫയലിലാണ്. എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധ്യങ്ങൾ കറക്റ്റായിട്ട് അതിൽ എഴുതണം. അത് മേലുദ്യോഗസ്ഥർക്കോ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനോ ആർക്ക് വേണമെങ്കിലും അത് തിരുത്താം. അല്ലാതെ ഞാൻ എന്ത് എഴുതണം എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല.
1: നമുക്ക് എന്തും എഴുതാവുന്നൊരു സ്പേസ് ആയിട്ട് മാറിയ മറ്റൊരിടമാണ് സോഷ്യൽ മീഡിയ. കൂടുതൽ ജനാധിപത്യപരമായ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകുന്നു, ഒരു സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ജേർണലിസം ഉണ്ടാകുന്നു. ആ ഒരു സ്പേസ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുതല മുറിച്ചുള്ളൊരു വാള് പോലെയാണല്ലോ. ഒരു വശത്ത് നിന്ന് നമുക്ക് ശരിയായ ഫീഡ്ബാക്ക് വരുന്നു, മറുവശത്ത് ഇതൊരു സമ്മർദ്ദ ശക്തിയാകാനുള്ള ഒരു സാധ്യത. ഇതിനെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് താങ്കൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്?
0: സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് സത്യത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സ്പേസ് ആണ്.

0: പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ മീഡിയ, ലെഗസി മീഡിയ ഉണ്ടല്ലോ, അതിന് നിയന്ത്രണമുണ്ട്, എഡിറ്റർമാരുണ്ട്, അതായത് ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ട്. അവർ നിന്നിട്ട് നിയന്ത്രിക്കും എന്ത് മാധ്യമത്തിൽ വരണം എന്ത് വരണ്ട എന്ന്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോൾ എന്താന്ന് വെച്ചാൽ സാധാരണക്കാരന് സ്പേസ് കിട്ടി. സാധാരണക്കാരൻ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ പത്രം സർക്കുലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ സർക്കുലേറ്റ് ചെയ്തെന്നിരിക്കും, ഒപ്പീനിയൻ ചിലപ്പോൾ മാറ്റിമറിച്ചെന്നിരിക്കും. സോഷ്യൽ മീഡിയ എല്ലാം തികഞ്ഞൊന്നുമല്ല, ഇറ്റ്സ് ലൈക്ക് എനി അതർ മീഡിയ. അപ്പോൾ അതിനകത്ത് തെറിവിളി ഉണ്ടാവും, അതിനകത്ത് ഇതുണ്ടാവും, കാരണം ഇതുവരെ ഒരു എഡിറ്റിംഗ് ഇല്ലാത്തൊരു സ്ഥലം ഇല്ലായിരുന്നല്ലോ. പക്ഷേ എഡിറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്തിരുന്ന പഴയ മാധ്യമങ്ങളെല്ലാം തികഞ്ഞാണോ? അല്ല. അന്നും ഈ പറഞ്ഞ പോലെ വ്യാജ വാർത്തകൾ ഉണ്ടായിരുന്നു, മഞ്ഞപ്പത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ എല്ലാം തികഞ്ഞ ഒരു ക്ലീൻ ക്ലീൻ ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് സോഷ്യൽ മീഡിയ നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണത്. അപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അവിടെയും കാണും. വ്യക്തി എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് അതൊരു ടൂളായിട്ടാണ് ഞാൻ കാണുന്നതും. പറയേണ്ട കാര്യങ്ങൾ ഒരാളെയും ആശ്രയിക്കാതെ നമുക്ക് നേരിട്ട് ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ ഒരു വേദി, അതുപോലെ ജനങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരവും അവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് വെരി എംപവറിംഗ് ആക്ച്വലി, കാരണം ഭയപ്പാടില്ലാതെ ഇൻഫർമേഷൻ തരാൻ സാധിക്കും.
1: നമ്മൾ വീണ്ടും താങ്കളുടെ ഒരു പാഷൻ ആയിട്ടുള്ള സിനിമയിലേക്ക് വരികയാണെങ്കിൽ, സമൂഹത്തിന്റെ ഒരു പരിചയമാണ്, നമ്മുടെ സമൂഹത്തിലുള്ള പല മാറ്റങ്ങൾ നമ്മൾ ഇത് മാറിയിട്ടുണ്ടെന്നത് പോലും ഇപ്പൊ നമ്മൾ ചിലപ്പോൾ സിനിമാ ശ്രേണി കാണുമ്പോൾ ഇപ്പൊ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കുന്നു. സിനിമയോടുള്ള ഒരു ഇഷ്ടം എങ്ങനെയാണ് തുടങ്ങും?
0: സിനിമ വളരെയധികം താല്പര്യമുള്ളൊരു മേഖലയാണ്. ഇഷ്ടംപോലെ സുഹൃത്തുക്കൾ സിനിമാ മേഖലയിലുണ്ട്. സിനിമ സാധാരണക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ്. മറ്റേത് മാധ്യമത്തെക്കാട്ടിലും ഇതിനൊരു പവറും ഉണ്ട്, കാരണം അതിനകത്ത് വിഷ്വൽ ആംഗിളുണ്ട്, അതിനകത്തൊരു ഓഡിയോ ആംഗിൾ വരുന്നുണ്ട്. ഇതൊന്നും കൂടാതെ ഒരു ഇൻ്റലക്ച്വലി നമ്മൾ 2-3 മണിക്കൂർ പിടിച്ച് നിർത്തുകയാണ്. അപ്പം ഒരു വ്യക്തി അത്രയും സമയം അവൻ്റെ മനസ്സ്, അവൻ്റെ കണ്ണ്, അവൻ്റെ ചെവി എല്ലാം അവൻ അതിലേക്ക് അങ്ങ് അർപ്പിച്ചിട്ടിരിക്കുകയാണ്, വളരെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇതിൽ കൊണ്ടുവരുന്ന ആശയങ്ങൾ, അത് പറയുന്ന രീതി, ഒരു മാസ് സൈക്കോളജിയുടെ ഒരു ആപ്ലിക്കേഷനും ഒക്കെ ഉണ്ട്. എൻ്റെ UPSCയിലെ ഓപ്ഷണൽ സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയാണ്.
1: നിർമ്മിത ബുദ്ധി പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അടുത്തിടെ കൂടെ ചർച്ചാ വിഷയമായതാണ്. നീതിന്യായ വ്യവസ്ഥയിലും ഒപ്പം ഈ ഭരണ നിർവഹണ വ്യവസ്ഥയിലും AI ഇടപെടൽ പ്രൊഡക്റ്റീവായ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നാണ് താങ്കളുടെ ഒരു?
0: AI എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ്. അനവധി ടൂൾസ് പരീക്ഷിച്ച് നോക്കാറുണ്ട്. എഴുത്തും ഇത് മാത്രമല്ല, ഇപ്പോൾ എല്ലാവരും ChatGPT-യും ക്ലോഡും അത് ഇതൊക്കെ പറഞ്ഞാൽ മ്യൂസിക് ബേസ്ഡ് ആയിട്ടുള്ള, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, പാടാനും അറിയില്ല, ഇൻസ്ട്രുമെന്റ്സും അറിയില്ല, പക്ഷേ ഞാൻ ഇന്ന് മ്യൂസിക് ഡയറക്റ്റ് ചെയ്യും, നല്ല വരികൾ എഴുതിയിട്ട് ഇങ്ങനെ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ഏത് പിച്ചിൽ ഏത് ശബ്ദത്തിൽ ഏത് ഇതൊക്കെ ചെയ്യാം, ഇന്നത് ഇത് ഇറ്റ് ഈസ് പോസിബിൾ. അതുപോലെ വീഡിയോസ്, ഇപ്പം ചില ടൂൾസ് ഉണ്ട്, ഹൈജൻ പോലുള്ള അത്രയും ടൂൾസ് ഉപയോഗിച്ച് വീഡിയോ എങ്ങനെ നിർമ്മിക്കാം. ലക്ഷങ്ങൾ മുടക്കിയിട്ട് മാത്രം പണ്ട് ചെയ്യാൻ പറ്റുമായിരുന്ന പല കാര്യങ്ങളും ഇന്ന് മൊബൈൽ ഫോണിനകത്ത് തന്നെ ഇട്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റ് സൈഡിൽ ഒരു വശത്ത് നടക്കുക, അതേസമയം ഭരണ നിർവഹണത്തിന് ഇന്നും വളരെ സ്ലോ ആയിട്ടാണത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. പക്ഷെ ലോകത്ത് ഇത് ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, സർക്കാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എല്ലാം റിട്ടൺ ആണ് അല്ലേ. ഒന്നുകിൽ ഒരു ആക്ട് കാണും, റൂള് കാണും, അതിൻ്റെ കീഴിൽ ചട്ടങ്ങൾ മാത്രമല്ല സർക്കുലറുകൾ, പ്രീസിഡൻസ്, മുമ്പ് നടന്ന കാര്യങ്ങൾ ഇതെല്ലാം രേഖപ്പെടുത്തും. നമ്മൾ എഴുതിയിട്ട് രേഖപ്പെടുത്തുന്നതാണ്. ഒരു സാധനം എഴുതാൻ സാധിക്കുമെങ്കിൽ നമുക്കത് AI പഠിപ്പിക്കാനും പറ്റുമല്ലോ. ഇപ്പോൾ ഗവൺമെൻറ് ഡാറ്റ മുഴുവനും രഹസ്യമല്ലാത്തതാണ്. ഇത് മുഴുവനും ഒരു വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറിയെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ റൂൾസ് മുഴുവൻ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി ഫയൽ നോക്കിയിട്ട് വേണം നമുക്കൊക്കെ തരാൻ. ഇതിൽ ബയസ് ഉണ്ടാവില്ല, ഇതിൽ അഴിമതി ഉണ്ടാവില്ല, സാധ്യതകൾ അനവധിയാണ്. ഈ പറഞ്ഞുകൊണ്ട് ഒരു വെർച്വൽ ഏജന്റിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏജന്റിന്റെ അഡ്വൈസ് എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ വ്യതിചലിക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ മൈൻഡ് ഓഫ് കോഴ്സ് അപ്ലൈ ആണ്. അപ്ലൈ ചെയ്യാൻ നേരം ഈ പറഞ്ഞ എല്ലാം കറക്റ്റാണ്, ഇതല്ലാതെ വേറെന്തെങ്കിലും നമുക്ക് ഒരു ഹ്യൂമൻ ആംഗിളിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ മാറ്റാനുണ്ടോ വെരിഫൈ ചെയ്യുക ഇതൊക്കെ ചെയ്യുക, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു അസിസ്റ്റന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം AI ഉപയോഗിക്കാൻ. പോസിബിലിറ്റി AI ഉപയോഗിച്ചിട്ടുള്ളത് അനന്തമാണ്. അത് ഭയപ്പെട്ട് മാറി നിൽക്കുകയൊന്നുമല്ല ചെയ്യേണ്ടത്, വി ഹാവ് ടു യൂസ് ഇറ്റ്. AI പോലുള്ള ഇത്രയും പവർഫുൾ ടൂള് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? സീറ്റ് ബെൽറ്റ് ഇട്ടൊന്നും പിടിക്കാൻ വേണ്ടിയും ട്രാഫിക് വയലേഷൻ പിടിക്കാൻ വേണ്ടിയും, അതായത് ജനങ്ങളെ വീണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതേസമയം AI ടൂൾ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു ടൂൾ വന്നിട്ടുണ്ടോ ജനങ്ങൾക്കൊരു സഹായം ചെയ്തു തരാൻ വേണ്ടി, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി? ഇതെല്ലാം പോസിബിളാണ്, പക്ഷെ അതും നമ്മൾ ചെയ്യുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് ബ്യൂറോക്രസിയുടെ കാഴ്ചപ്പാടും അപ്രോച്ചും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.
1: നമ്മൾ വീണ്ടും ഈ കോഴിക്കോടൻ കാലഘട്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാ പേരുകൾ പോലെയാണ് താങ്കളുടെ പദ്ധതികളുടെ പേരുകളൊക്കെ തന്നെ. ഈ സുന്ദരമായ പേരുകളിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്?
0: കോഴിക്കോട് ചെയ്തിരുന്ന എല്ലാ പ്രോജക്ട്സും കമ്മ്യൂണിറ്റി പ്രോജക്ട്സ് ആയിരുന്നു, അതായത് കൂട്ടായ്മയിൽ ചെയ്ത പ്രോജക്ട്സ് ആണ്. അപ്പോൾ കൂട്ടായ്മയ്ക്ക് ഒരു ഓളം വേണമല്ലോ, അതിന് ഈ ABCD ടൈപ്പ് പേരിട്ടിട്ട് കാര്യമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ടൂളാണ്, പെട്ടെന്ന് കണക്ട് ആവും. നമ്മളിപ്പോൾ ഒരു മീം അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറൊക്കെ

0: വാട്സാപ്പിലിടുമ്പോഴും ഒരു ഒറ്റ ഒരു സീൻ, ആ സീനിലെ ഒരാളുടെ മുഖം കാണുമ്പോൾ നമ്മൾ അതോടൊപ്പം ആ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മൊത്തം അങ്ങ് വരികയാണ് അല്ല, എത്ര സുന്ദരമായ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഒരു സ്റ്റോറി മൊത്തം അതിനകത്ത് വരിക, ഇമേജറി അതിൻ്റെ ഒപ്പം വരും. ഇതൊരു കൈൻഡ് ഓഫ് ബ്രാൻഡിങ് ഓഫ് എ പ്രോജക്റ്റാണ്. നമ്മളൊരു പ്രോജക്റ്റ് റോൾ ഔട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ജനങ്ങളുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. ആൻഡ് ഇറ്റ് ഇസ് ഫൺ. എനിക്ക് ഇത്തരം ഡിസൈനിങ്ങും ബ്രാൻഡിങ്ങും എനിക്ക് ഇഷ്ടമുള്ളൊരു ഏരിയയാണ്. അതൊരു ക്രിയേറ്റീവ് ആണല്ലോ, അങ്ങനെ അത് സംഭവിച്ചേ ഉള്ളൂ.
1: ഇപ്പോൾ നമ്മൾ പൊതുവെ ഒരു സിസ്റ്റം ഉണ്ട്, അത് നമ്മളെ ചിലപ്പോൾ ഞെരുക്കാറുണ്ട് ഒരു ഉദ്യോഗസ്ഥനെ, അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുമ്പോൾ മൊത്ത സിസ്റ്റം ഇത് ചേഞ്ച് പറ്റത്തില്ല, നമുക്ക് ഇതിനെ റെസിസ്റ്റ് ചെയ്യാം, കൂട്ടായി മാറ്റത്തെ റെസിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ഇയാളൊരു മനുഷ്യനാണല്ലോ, അയാളൊരു മെന്റൽ ഹെൽത്തിനെ കുറിച്ചുകൂടി.
0: തീർച്ചയായിട്ടും, ആക്ച്വലി മെന്റൽ ഹെൽത്ത് ഒരു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പോൾ സിസ്റ്റത്തിനകത്ത് ഞെരുങ്ങുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഈ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവർ അങ്ങനെ കുറേ പേരുണ്ട്. ഒന്ന് നോക്കൂ, നമ്മൾ കേരള പോലീസിൽ എത്രമാത്രം ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ കണക്ക് ഞാൻ പരിശോധിക്കുകയായിരുന്നു. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്രയധികം പേര് ആത്മഹത്യ ചെയ്തിട്ടും നമ്മളതൊരു വിഷയമായിട്ടോ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമായിട്ടോ കാണുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ പീഡനങ്ങൾ, ഇതൊക്കെ ഏറ്റുവാങ്ങി അവസാനം ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഇവർ കടുത്ത തീരുമാനങ്ങൾ വരെ എടുത്തു പോകുന്നുണ്ട്. വർക്ക് പ്ലേസിലുള്ള ഹരാസ്മെൻറ്റും ഒരു വലിയ ഇഷ്യൂ ആണ്. മെൻ്റൽ ഹെൽത്ത് ഈ വിക്റ്റിമായിട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ പീഡിപ്പിക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ,
1: അതൊരു
0: മാനസിക പ്രശ്നമാണ്. അത് അവരെ പലരും ഒരു മെഡിക്കൽ ബോർഡിന് മുമ്പ് ഹാജരാക്കിയാൽ ഇത് പുറത്തു വരുള്ളൂ. ഇതൊരു കുറ്റമായിട്ടോ ദോഷമായിട്ടോ അല്ല പറയുന്നത്, അവരും ചികിത്സ അർഹിക്കുന്നുണ്ട്. ഈ പവറിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അധികാരം നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാവരും വന്നിട്ട് സാർ എങ്ങനെയുണ്ട്, കാല് ശരിയായോ അല്ലെങ്കിൽ മുറിവ് ഭേദമായോ എന്നൊക്കെ വലിയ കാര്യമായിട്ടൊക്കെ ചോദിക്കും. പക്ഷേ അധികാരത്തിലിരിക്കുന്നവരും അവരുടെ അടുത്ത് ആരും അപ്രോച്ച് ചെയ്തിട്ട് താങ്കൾക്ക് ഒരു
1: പ്രശ്നമുണ്ട്,
0: ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്, താങ്കൾ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പറയുന്നത് പോലും ഇഷ്ടപ്പെടില്ല. അധികാര ശ്രേണിയിലിരിക്കുന്നവരുടെ മെന്റൽ ഹെൽത്ത് കീഴുദ്യോഗസ്ഥർക്ക് മാത്രമല്ല, അവരുടെ വീട്ടിൽ മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും. ഇത് ഒരു തെറ്റോ കുറ്റമോ ദോഷമോ ആയിട്ടല്ല, ഇത് ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ കാണണം. ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവനവനെയാണ് അവർ കൂടുതലും ശിക്ഷിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ചികിത്സിക്കാതിരിക്കും തോറും അവരവർക്കാണ്, അല്ലെങ്കിൽ അവരുടെ സ്നേഹിക്കുന്ന ചുറ്റുമുള്ളവർക്കൊക്കെയാണ്. വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു വർക്ക് പ്ലേസ് പലരിടത്തും സംജാതമാവുന്നത് ഇതുകൊണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്ത് കമ്പനികളിലൊക്കെ ഇതിപ്പോൾ വളരെ സീരിയസ് ആയിട്ട് കാണുകയും എച്ച് ആർ ഇടപെടലുകളൊക്കെ ഇതിനകത്തൊക്കെ ഉണ്ട്. പക്ഷേ ഗവൺമെൻറ് സിസ്റ്റത്തിനകത്ത് ഈ പവറിൻ്റെ ഒരു ഫാക്ടർ വരുന്നത് കാരണം ആ ഇൻ്റർവെൻഷൻ ഇപ്പോഴും സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള പീരിയോഡിക്കായിട്ടുള്ള ഒരു അസസ്മെൻ്റ് എന്തുകൊണ്ട് മെഡിക്കൽ ബോർഡ് വെച്ച് അസസ് ചെയ്തുകൂടാം. അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കാനും ഗൈഡൻസ് കൊടുക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും ഒക്കെയുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കണം.
1: ഇപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ പദ്ധതികളുടെ ഒരു ഔട്ട്കം പലപ്പോഴും ക്രിയേറ്റീവായ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു, പലരും റിസ്ക് എടുക്കുന്നു, ഇന്നോവേഷൻസ് കൊണ്ടുവരുന്നു. അപ്പം ഇതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ കുറച്ച് റിസ്ക് ഉണ്ട്, പുതിയ പദ്ധതികൾ വരുന്നു. അപ്പം സധൈര്യം ഇതുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് സിവിൽ സർവീസിലേക്ക് വരുന്ന ആളുകളും സർവീസിലുള്ളവരും ഒക്കെ എന്തുകൊണ്ടാണ് സ്വയം നവീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക്
0: പലപ്പോഴും ശ്രദ്ധിച്ചു കാണാം, നമ്മൾ ഇത്ര കോടിയുടെ വികസനം നടപ്പിലാക്കി എന്നാണ് പറയുക, അതിൽ നിന്ന് എന്ത് ഔട്ട്കമാണ് ഉണ്ടായത് എന്ന് ആരും ചോദിക്കില്ല. പൈസ ചെലവാക്കുന്നത് വലിയ മിടുക്കൊന്നുമില്ല. ഞാനൊരു ഇത്ര കോടി ചെലവാക്കി എന്ന് പറഞ്ഞാൽ അത്ര കോടി ചെലവാക്കേണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ശരിക്കും ചോദ്യം. അതേ റിസൾട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് വേറെയും 100 മാർഗങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ആശുപത്രികൾ പലപ്പോഴും കോടിക്കണക്കിന് രൂപ ചെലവാക്കി എന്ന് പറയും. നമ്മളൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ വലിയ ആശുപത്രികളുടെയൊക്കെ പുറത്തൊരു വലിയ ഗേറ്റ് ഉണ്ടാവും, വലിയ മതിലുകൾ, കുറേ കെട്ടിടങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ കാണുക. ആൻഡ് വി തിങ്ക് ദാറ്റ് ഇത് വികസനമാണെന്ന്. ഔട്ട്കം അതല്ല. ഔട്ട്കം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്നു കഴിഞ്ഞാൽ ചികിത്സ കിട്ടുന്നുണ്ടോ, പെട്ടെന്ന് കിട്ടുന്നുണ്ടോ, രോഗി രക്ഷപ്പെടുന്നുണ്ടോ, ഇതൊക്കെയാണ് ഔട്ട്കം എന്ന്. ഔട്ട്കമിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് നോക്കേണ്ടി വരും? അവിടെ ഡോക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും. ആ ഡോക്ടർക്ക് ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അന്തരീക്ഷം, സജ്ജീകരണങ്ങൾ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെയാണ് നോക്കുക. പൊതുവെ മലയാളികൾക്ക് ബിൽഡിംഗ് ആണ് വികസനം എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ബിൽഡിംഗ് ആക്ച്വലി എത്രയോ ബിൽഡിങ്സ്, സ്വകാര്യ ബിൽഡിങ്ങുകളുണ്ട്. ഏത് ബിൽഡിംഗ് വേണമെങ്കിൽ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ട് അതിനകത്തും ഇതെല്ലാം ചെയ്യാൻ പറ്റും. കെട്ടിടങ്ങൾ മാത്രം പണിതുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പണം മുഴുവനും ഇതിനെ തികയുള്ളൂ. ടീച്ചിങ് ഉദാഹരണത്തിന്, കുറേ ബിൽഡിങ്സും അതൊക്കെ പണിത് കഴിഞ്ഞാലും ടീച്ചറുടെ ക്വാളിറ്റി അനുസരിച്ചല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസം നന്നാവുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്വകാര്യ സ്കൂളുകൾ പലതും കാണാറുണ്ട്, ചിലപ്പോൾ വലിയ കെട്ടിടമൊന്നും ആയിരിക്കില്ല, അവരൊരു വാടക കെട്ടിടത്തിൽ തുടങ്ങിയിട്ടായിരിക്കും വളർന്ന് വലുതാവുന്നത്. അവർ വലുതാവുന്നത് എങ്ങനെയാണ്? അവിടെ കുട്ടികൾ പഠിച്ച രക്ഷപ്പെടും എന്നുള്ള ഒരു

0: തിരിച്ചറിവാണ്. പാരൻസിന് ആ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ്. നമ്മുടെ കസ്റ്റമർ ആരാണ്? പൊതുജനമാണ്. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഒരു കുട്ടി ജനിക്കാൻ നേരമാണ് അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ കരുതലെടുക്കുന്നത്. കുട്ടിയുടെ ജനനം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ റിസ്ക് എടുക്കില്ല. അമ്മയ്ക്കും കുട്ടിക്കും സേഫായിട്ടൊരു ഡെലിവറി നടക്കും എന്ന് ഉറപ്പുള്ളൊരു സ്ഥലത്തെ അവർ പോവുള്ളൂ. നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ 70% ഡെലിവറികളും നടക്കുന്ന സ്വകാര്യ മേഖലയിലാണ്. വേറെ വഴിയില്ലാത്ത ഒരു 30% പേരാണ് സർക്കാർ സംവിധാനത്തിൽ വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? പബ്ലിക്കിന് കോൺഫിഡൻസ് ഇല്ല എന്നാണ്. ദാറ്റ് മീൻസ് ആ സിസ്റ്റത്തിനകത്തുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എന്ന് പറയുന്നില്ലേ, ഹാർഡ്വെയർ ആണ് ഈ കെട്ടിടങ്ങളെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് അതിനകത്തുള്ള യഥാർത്ഥത്തിലുള്ള പണി. ചിലപ്പോൾ ഒരു ഡോക്ടറെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഡോക്ടർമാർ വരണം എന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു സോഫ്റ്റ്വെയർ സൈഡാണ്. നല്ല ഡോക്ടർമാരെ എങ്ങനെ കിട്ടും? സാധാരണഗതിയിൽ കിട്ടുന്നില്ലെങ്കിൽ അവരെ എങ്ങനെ കോൺട്രാക്റ്റിൽ എങ്ങനെ കൊണ്ടുവരാം? ഇപ്പം നമ്മുടെ സംവിധാനത്തിനകത്ത് ഇന്ന ഒരു സ്പെഷ്യാലിറ്റിയുടെ ആളില്ലെങ്കിൽ പലയിടത്തും അനസ്തെറ്റിസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രം സർജറി ചെയ്യാൻ പറ്റില്ല. അനസ്തെറ്റിസ്റ്റ് ഇല്ലാതെ കാർഡിയോതൊറാസിക് സർജൻ അവിടെ ഇരുന്നിട്ട് എന്ത് കാര്യം? അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൊടുക്കാം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊട്ടടുത്ത പ്രൈവറ്റ് ആശുപത്രിയിലുള്ള ഒരു ഡോക്ടറെ വേണമെങ്കിൽ നമുക്ക് ആ സമയത്ത് കോൺട്രാക്റ്റിൽ കൊണ്ടുവരാം. മാത്രമല്ല അസറ്റ് എങ്ങനെ മാപ്പ് ചെയ്യാം? ഇപ്പോൾ ഇവിടെ നമ്മുടെ കൺമുന്നിൽ നല്ല ഒന്നാം തരം ഒരു ലാബ് ഉണ്ടെന്ന് വിചാരിക്കാം. പ്രൈവറ്റ് ലാബായിരിക്കാം, സ്കാനിങ് സെൻറ്ററും ഇതൊക്കെ ആയിരിക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സ്വകാര്യ സംഭവം അവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുറ്റത്ത് തന്നെ ആയിരക്കണക്കിനോ അല്ലെങ്കിൽ 100 കണക്കിനോ കോടി ചെലവാക്കിയിട്ട് സർക്കാർ വക ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ തുടങ്ങുകയും 10-ാം നാൾ അത് പൂട്ടിപ്പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരണം ദർ ഇസ് നോ ഇൻസെൻറ്റീവ്. ഇത് നടത്താൻ ഇൻസെൻറ്റീവ് ഇല്ല. ഇവനിത് കേടാക്കിയിട്ടാൽ അപ്പുറത്ത് ബിസിനസ് നടക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ പല രാജ്യങ്ങളും നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം മാപ്പ് ചെയ്യും. എവിടെ എന്തുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കും. ഇല്ലാത്ത സ്ഥലത്താണ് ഇതൊക്കെ പണിയുക. അപ്പോൾ ഇവിടെ എനിക്ക് പ്രൈവറ്റ് മേഖലയിൽ ഒന്നാം തരം ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് അതിൻ്റെ സൗകര്യം കിട്ടിയാൽ പോരെ. അപ്പോൾ അവിടെ ആ പാവപ്പെട്ടവർക്ക് സൗജന്യം കിട്ടാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് അവരുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കാശിലാഭം. അതാണ് നമ്മൾ ഔട്ട്കം എപ്പോഴും ജനങ്ങളെ സെൻറ്ററിൽ കാണണം. ഇപ്പോൾ ഒരു സാധാരണക്കാരന് എന്ത് കിട്ടും എന്ത് കിട്ടും എന്ത് കിട്ടും എന്നുള്ളതാണ് നോക്കേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഔട്ട്കം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്ത വരാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം പലപ്പോഴും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇടനിലക്കാരാണെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്കാനിങ് മെഷീൻ കച്ചവടം ചെയ്താൽ തന്നെ വലിയ ലാഭമാണ്. അത് പ്രവർത്തിക്കുകയോ ഇല്ലയോ അത് ജനത്തിന് ഒരു സാധാരണക്കാരന് ഉപകാരപ്പെടുമോ അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. അപ്പം ഞാൻ ഇടനില നിൽക്കുന്ന പലരും പല സിസ്റ്റംസും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ ഔട്ട്കമ്മിലേക്ക് വരാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം.
1: ഈ ഒരു സിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് താങ്കൾ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങൾ, പുസ്തകങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ഇതൊക്കെ തന്നെ തീർച്ചയായും മലയാളിയുടെ ഒരു പൊതുബോധത്തെ ഒന്ന് ഉടച്ചു വാർക്കുന്നതിന് പര്യാപ്തമാണ്. ഈ നേർമൊഴി പരിപാടിയിലൂടെ താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി.
0: താങ്ക് യു സോ മച്ച്.
2: കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന എൻ പ്രശാന്തുമായി എം കെ ദിലീപ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.

മഴവില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യഗാനം ഹരിഹരൻ, അനുരാധ ശ്രീറാം എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു. ചിത്രം ഖുഷി.

ഇനി കേൾക്കാം. മൊഹബത്തേൻ എന്ന ഹിന്ദി ചിത്രത്തിന് വേണ്ടി ലതാ മങ്കേഷ്കർ, ഉദിത് നാരായൺ എന്നിവർ പാടിയ ഗാനം. ഗാനരചന ആനന്ദ് ബക്ഷി.

യേശുദാസും ചിത്രയും പാടിയ ഒരു തമിഴ് ഗാനം കേൾക്കാം. ഗാനരചന വാലി, സംഗീതം ഇളയരാജ, ചിത്രം രാജ കയ്യെ വെച്ചാ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും മൻ കി ബാത്ത്.

0: ആകാശവാണി ഇപ്പോൾ
1: തുടിതാളം പഞ്ചവാദ്യം അവതരിപ്പിക്കുന്നത് തൃക്കാര്യൂർ സുരേഷ് മാരാ.

തുടിതാളത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചത് തൃക്കരിയൂർ സുരേഷ് മാരാരും സംഘവും. പങ്കെടുത്തവർ വലവൂർ വിനോദ് മാരാർ, തൃക്കരിയൂർ സതീഷ്, കറുകടം സന്തോഷ്, കൂടുമഠം കൃഷ്ണകുമാർ, കൊടുങ്ങൂർ ഉണ്ണികൃഷ്ണൻ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി ഇപ്പോൾ ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: കപ്പലിൽ നിന്നിറങ്ങി ഗാന്ധി പുറത്തു വന്നപ്പോൾ ചില ചെറുപ്പക്കാരായ വെള്ളക്കാർ അവിടെ കൂടി നിൽക്കുന്നതായി കണ്ടു. അവർക്ക് ഗാന്ധിയെ മനസ്സിലായി. ഗാന്ധി, ഗാന്ധി എന്നലറിക്കൊണ്ട് അവർ അദ്ദേഹത്തിന്റെ ചുറ്റും തിരക്കിക്കൂടി. ഗാന്ധിയെ തെറ്റിദ്ധാരണ മൂലം ജനങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് പോലീസ് സൂപ്രണ്ട് അലക്സാണ്ടറുടെ ഭാര്യ ആ വഴിക്ക് വന്നിരുന്നത്. ഗാന്ധിയുടെ പരിതാപകരമായ സ്ഥിതി കണ്ടപ്പോൾ അവർ വേഗത്തിൽ തന്റെ

0: കയ്യിലുണ്ടായിരുന്ന കുട തുറന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്നു. മിസ്സിസ് അലക്സാണ്ടർക്ക് ഒന്നും പറ്റാതെ ഗാന്ധിയെ ഉപദ്രവിക്കുക ജനക്കൂട്ടത്തിന് സാധ്യമല്ലായിരുന്നു. അപ്പോഴേക്കും പോലീസും അവിടെ എത്തി. ഗാന്ധിക്ക് പോകാനുള്ള വഴിക്കായിരുന്നു പോലീസ് സ്റ്റേഷൻ. അതിനുള്ളിൽ രക്ഷപ്രാപിക്കാനായി പോലീസ് സൂപ്രണ്ട് മിസ്റ്റർ അലക്സാണ്ടർ ഗാന്ധിയെ ഉപദേശിച്ചു. എന്നാൽ ആ ക്ഷണം ഗാന്ധി സ്വീകരിച്ചില്ല. കുറേ കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടം ശാന്തരാകുമെന്നും തങ്ങളുടെ തെറ്റ് അവർ മനസ്സിലാക്കുമെന്നും ഗാന്ധി പറഞ്ഞു. ഗാന്ധിയെ ഉപദ്രവിച്ചവരുടെ നേരെ കേസ് നടത്തുവാനായി നെറ്റാൾ ഗവൺമെന്റിനോട് ചെമ്പർലൈൻ ആവശ്യപ്പെട്ടു. ചെമ്പർലൈനിന്റെ ഈ സന്ദേശം എസ്കോംബ് ഗാന്ധിയെ അറിയിച്ചു. അതിന് ഗാന്ധിയുടെ മറുപടി ഇതായിരുന്നു: ആരുടെ പേരിലും കേസ് നടത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അവരെ ശിക്ഷിച്ചിട്ട് പ്രയോജനമില്ല. അവരുടെ പ്രവൃത്തിക്ക് അവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത്. നെറ്റാളിലെ വെള്ളക്കാരെപ്പറ്റി ഞാൻ ഇന്ത്യയിൽ പറഞ്ഞത് വികൃത രൂപത്തിലാണ് അവിടുത്തെ പത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയത്. ആ റിപ്പോർട്ട് വായിച്ചവർ ഇപ്രകാരം ക്ഷുഭിതരായതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. അവരെ ഈ അക്രമപ്രവൃത്തിക്ക് പ്രേരിപ്പിച്ച നേതാക്കന്മാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. കപ്പലിറങ്ങിയ ദിവസം നെറ്റാൾ അഡ്വർടൈസർ എന്ന പത്രത്തിന്റെ പ്രതിനിധിയെ ഗാന്ധി കണ്ടിരുന്നു. ഇന്ത്യയിൽ താൻ ചെയ്ത പ്രസംഗത്തിന്റെ പകർപ്പ് റിപ്പോർട്ടർക്ക് കൊടുത്തു. അതിൽ കണ്ടതിലധികമൊന്നും താൻ എവിടെയും പറയുകയുണ്ടായിട്ടില്ലെന്ന് അറിയിച്ചു. വാസ്തവത്തിൽ നെറ്റാളിൽ ഗാന്ധി ചെയ്ത പ്രസംഗത്തേക്കാൾ എത്രയോ മിതസ്വരത്തിലായിരുന്നു ഇന്ത്യയിൽ ചെയ്ത പ്രസംഗങ്ങൾ. ഈ റിപ്പോർട്ട് നെറ്റാൾ പത്രത്തിൽ കണ്ടപ്പോൾ വെള്ളക്കാർക്ക് പശ്ചാത്താപം തോന്നി. തന്നെ ഉപദ്രവിച്ചവരുടെ നേരെ കേസ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഗാന്ധി പറഞ്ഞത് അവർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുളവാക്കി. എന്നാൽ ഈ ചിത്രത്തിന് ഒരു മറുവശമുണ്ടായിരുന്നു. ഇന്ത്യക്കാർക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിതമായി അച്ചടക്കത്തോടെ പൊരുതുവാൻ കഴിയുമെന്ന് വെള്ളക്കാർക്ക് ബോധ്യമായി. ഇതിന് ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി.
1: ആലപ്പുഴ ഹരിദാസും സംഘവും ആലപിക്കുന്ന ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

ആകാശവാണി ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ, 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നിയമസഭയിൽ ഇന്ന്, 6:50 വയലും വീടും. ഇതിൽ മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്, സോജൻ കെ ജോസഫുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വിലനിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി. യുവ വയലിനിസ്റ്റ് എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം. തുടർന്ന് സതി പോർട്ടൽ ലഘുവിവരണം. 8:00 സാഹിത്യരംഗം. കലാം പാങ്ങോട് എഴുതി അവതരിപ്പിക്കുന്ന കവിത. ഡേവിഡ് മാത്യു നടത്തുന്ന പ്രഭാഷണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30

കഥാപ്രസംഗം ആറ്റുവാശ്ശേരി രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന കഥ രാധാമാധവം. 10 മണിക്ക് കഥകളി പദങ്ങൾ, കീചകപദം ആട്ടക്കഥയിലെ പദങ്ങൾ കലാമണ്ഡലം സി വി സുകുമാരനും സംഘവും അവതരിപ്പിച്ചത്. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11 മണിക്ക് സ്പോട്ട്ലൈറ്റ് പരിപാടി, 11:15 മുതൽ FM ഗോൾഡ് ഡൽഹി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം. കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരി. ശൂരനാട് കുഞ്ഞൻപിള്ളയുടെ ദിവ്യദർശനം എന്ന കവിത ആലാപനം രവിശങ്കർ. 6:15 ഉദയഗീതം. KG മേനോൻ അവതരിപ്പിച്ച സൗന്ദര്യലഹരി മലയാള വിവർത്തനം. 6:30 പ്രഭാതബേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണിക്ക് പുലർവേട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുർ ആരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, മനോയാനം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 58-ാം ഭാഗം. 8:35 സ്മൃതിമധുരം. 8:45 യോഗസൌഖ്യം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9 മണിക്ക് അക്ഷരചെപ്പ്. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 രാഗാമൃതം, SR മഹാദേവ ശർമ്മ വയലിനിൽ വായിച്ച രാഗം താനം പല്ലവി. 11:00 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. മെച്ചപ്പെട്ട ആരോഗ്യത്തിന് ആയുർവേദ ചര്യകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. 12 മണിക്കും 1 മണിക്കും 4 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ. 12:20 ലളിതഗാനങ്ങൾ വി ചക്രപാണി പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. വയോജനങ്ങളുടെ ആരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 2:15 തുടർനാടകം. ഡോസ്റ്റോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, 54-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4:30 മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 പാട്ടുകളം. പാങ്ങമ്പാറ ജയപ്രസാദും സംഘവും അവതരിപ്പിച്ച തോറ്റംപാട്ട്. 5:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി. 5:40 ചലച്ചിത്രഗാനം. 5:45 ഇളവട്ടം ജസ്റ്റിസും സംഘവും പാടിയ ഭക്തിഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 കോഴിക്കോട് ജില്ലാ വൃത്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. ഇതിൽ കാർഷിക ഉന്നമനത്തിനായി പ്രൊഡക്റ്റീവ് അലയൻസ് ഡോക്ടർ യമുന എസ് സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം, സ്റ്റാർട്ടപ്പ് വർക്ക് കൾച്ചർ. അമ്പു വിജയനുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം അവസാന ഭാഗം. 7:50 ചലച്ചിത്രഗാനങ്ങൾ. 8 മണിക്ക് ഫീച്ചർ. ആയുഷ്മാൻ ഭാരത് ജീവിതത്തിൽ ഒരു കൈത്താങ്. 8:30 പദ്ധതികൾ ജനനമിക്ക്, PM ഇലക്ട്രിക് ഡ്രൈവ് റവല്യൂഷൻ ഇൻ ഇന്നോവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം ഇന്റർവെൽ പ്രത്യേക പരിപാടി അറിഞ്ഞിരിക്കാം യാഥാർത്ഥ്യം. 9:30 സംഗീത കച്ചേരി ഡോക്ടർ കെ കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നു. SR മഹാദേവ ശർമ്മ വയലിൻ, കടനാട് VK ഗോപി മൃദംഗം, ഇലങ്ങിമേൽ P സുശീൽ കുമാർ ഘടം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം. കവനമന്ദിരം പങ്കജാക്ഷൻ അവതരിപ്പിച്ചത്. 11:10 മുതൽ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-ോ 2-ോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8°C. കുറഞ്ഞ താപനില 24.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.6°C. കുറഞ്ഞ താപനില 25.3°C. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
1: അക്കാദമിക്, ഗവേഷകർ, MSMEകൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി,

0: വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ൽ അധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM-ന്റെ പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM-ന്റെ പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM-ന്റെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂറിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: Good evening. This is Akashvani, the news read by Saira Mujtaba. President Draupadi Murmu presented the Padma Awards at the second civil investiture ceremony at Rashtrapati Bhavan this evening. Journalist P. Narayanan was awarded the Padma Vibhushan in the category of Literature and Education, and former judge K.T. Thomas was given the Padma Vibhushan in Social Work. Former tennis player Vijay Amrit Raj, actor Mammootty, and playback singer Alka Yagnik received the Padma Bhushan Award. This year, the government had announced a total of 131 Padma Awards. These include

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: മുൻ സർക്കാർ ദളിത് സമൂഹത്തിന് അർഹതപ്പെട്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുത്തിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തിയ അയ്യങ്കാളി ചരമദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം പുനഃസ്ഥാപിക്കാനാണ് ഈ സർക്കാർ മുൻഗണന.

0: നൽകുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ പുതിയ ADM സി പ്രേംജി ചുമതലയേറ്റു. അമ്പലപ്പുഴ തഹസാറായും ദേശീയപാത വിഭാഗം ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട്. മൂവാറ്റുപുഴ റവന്യൂ ഡിവിഷണൽ ഓഫീസറായി പ്രവർത്തിക്കുകയായിരുന്നു. പുന്നപ്ര പറവൂർ സ്വദേശിയാണ്. വായനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ചേർത്തല തുറവൂർ TD ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾ അക്ഷര വൃക്ഷമൊരുക്കി. വൃക്ഷക്കൊമ്പിൽ മലയാളത്തിലെ എഴുത്തുകാരുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ കെട്ടിത്തൂക്കിയാണ് അക്ഷരവൃക്ഷമൊരുക്കിയത്. നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് മരമൊരുക്കിയത്. കവിയത്രി സുഗതകുമാരിയുടെ ആശ എന്ന കവിതയുടെ ഹ്രസ്വചിത്രവും തയ്യാറാക്കി. സംസ്ഥാന ബജറ്റിൽ ആലപ്പുഴ ജില്ലക്കായി പല വികസന പദ്ധതികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയെ രാജ്യത്തെ ബ്ലൂ എക്കണോമിക് തലസ്ഥാനമായി വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനമാണ് ശ്രദ്ധേയം. ഹരിപ്പാട് പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവും നേട്ടമാണ്. വിനോദസഞ്ചാരം, ആരോഗ്യരംഗം, തീരദേശ വികസനം, മാലിന്യ സംസ്കരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുന്ന പദ്ധതികളാണ് ആലപ്പുഴയ്ക്കായി ബജറ്റിലുള്ളത്. സാമ്പത്തിക വളർച്ച ലക്ഷ്യമാക്കി തെക്കൻ ജില്ലകളെ ഏകീകൃത മേഖലയായി സംയോജിപ്പിക്കുന്ന സദേൺ എക്കണോമിക് കോറിഡോർ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ മേഖലയാണ് ആലപ്പുഴയെ ഇന്ത്യയുടെ ബ്ലൂ എക്കണോമിക് തലസ്ഥാനമായി മാറ്റുന്നത്. ജില്ലയിലെ പ്രധാന ആരാധനാലയങ്ങളെയും ചരിത്ര സ്മാരകങ്ങളെയും ബന്ധിപ്പിച്ച് തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് പദ്ധതിയാണ് മറ്റൊരു പ്രഖ്യാപനം. അർത്തുങ്കൽ ബസിലിക്ക് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, കക്കാഴംപള്ളി, മണ്ണാറശാല ക്ഷേത്രം, കൃഷ്ണപുരം കൊട്ടാരം, ഇതിനു പുറമെ മാതാ അമൃതാനന്ദമയി മഠം, ഓച്ചിർ ക്ഷേത്രം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് പദ്ധതി. വേമ്പനാട്ട് കായലിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പാതിരാമണൽ ദ്വീപിന്റെ വികസനത്തിനായി ബൃഹത് പദ്ധതി തയ്യാറാക്കും. ദ്വീപിലേക്കുള്ള സഞ്ചാരം ആകർഷകമാക്കുന്നതിനായി മുഹമ്മദ് ജെട്ടിയിൽ നിന്ന് പാതിരാമണലിലേക്ക് റോപ്പ് വേ സംവിധാനം ഒരുക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചതിന്റെ 80th വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീളുന്ന ആഘോഷങ്ങൾക്ക് അമ്പലപ്പുഴയിൽ തുടക്കമായി. സംഘം ജന്മം കൊണ്ട അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിലാണ് സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ഇതോടൊപ്പം സംസ്ഥാനതല വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണ സമ്മേളനവും നടന്നു. സാഹിത്യകാരൻ പ്രൊഫസർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർ ഇടപെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ധർമ്മരാജ് അഡാട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി BK മധു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് P വിശ്വംഭര പണിക്കർ, G കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഏർപ്പെടുത്തിയ KSRTC പ്രിയദർശിനി ബസിൽ യാത്രക്കാരിയായി ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനും എത്തി. ഡെപ്യൂട്ടി സ്പീക്കർക്ക് വലിയ സ്വീകരണമാണ് ബസിൽ ഒരുക്കിയിരുന്നത്. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബബിത ജയൻ, വൈസ് പ്രസിഡന്റ് സീനത്ത് നാസർ, R ബേബി റഹ്മത്ത്, സേതു രവി, വത്സര രാമേന്ദ്രൻ, ഷോളി സിദ്ധകുമാർ തുടങ്ങിയവരും ഡെപ്യൂട്ടി സ്പീക്കർക്കൊപ്പം യാത്രയിൽ പങ്കെടുത്തു. പട്ടണക്കട ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പകശ്ശേരി പാടത്തെ മുഴുവൻ സമയവും മത്സ്യകൃഷി അനുവദിക്കില്ലെന്ന് ജനകീയ സമരസമിതി. 242 ഏക്കർ വരുന്ന പാടത്തെ നെൽകൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി മുൻ കൃഷിമന്ത്രി P പ്രസാദ് 2.2 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ തുക ദുർവിനിയോഗം ചെയ്തുകൊണ്ട് പാടശേഖരം പൂർണ്ണമായും മുഴുവൻ സമയ മത്സ്യകൃഷിക്കായി ലേലം ചെയ്തിരിക്കുകയാണെന്നാണ് ജനകീയ സമരസമിതിയുടെ ആരോപണം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴ 2 എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധ ആകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495 9643 21, അല്ലെങ്കിൽ 9496 5963 21. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495 9643 21, അല്ലെങ്കിൽ 9496 5963 21. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ. അറിയിപ്പ് സമാപിച്ചു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9496569321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

ഇന്ന് 6:50 വയലും വീടും. ഇതിൽ മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക് സോജൻ കെ ജോസഫുമായി അഭിമുഖം. ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

0: സമയം 6 മണി കഴിഞ്ഞ് 19:54. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. ആദൌ മുഖ്യ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹ് നവദേഹല്യാം നാഗരിക സമ്മാന സമാരോഹസ്യ ദ്വിതീയ ചരണേ പദ്മ പുരസ്കാരാൻ പ്രായച്ഛത്. ഗൃഹമന്ത്രി അമിത്ഷാഹ അകഥയത് യത് അനുച്ഛേദ 77 ഇത്യസ്യ നിരസനേന ശ്യാമപ്രസാദ മുഖർജി വര്യസ്യ സ്വപ്നാഃ സാകാരീഭൂതാഃ. സർവോച്ച ന്യായാലയേന 93-ത്തരൈകോനവിംശതിതമ വർഷസ്യ ബൗ ബാജാർ വിസ്ഫോടസ്യ ദോഷിനഃ റഷീദ് ഖാൻ ഇത്യസ്യ സമയപൂർവ മുക്തി വിഷയേ ദില്ലി ഉച്ച ന്യായാലയസ്യ ആദേശഃ സ്ഥഗിതഃ. രാഷ്ട്രീയ സുരക്ഷാ പരാമർശകഃ അജിത് ഡോഭാലഃ അവദത് യത് ഹോർമുജ് ജലസന്ധേഹ ഉദ്ഘാടനേന ആസംസാരം ഊർജ സുരക്ഷായാഃ സുദൃഢീകരണം ച ഭവിഷ്യതീതി. ലിയോനേൽ മെസ്സി ഇത്യയം ഫിഫാ വിശ്വകപ്പ് ക്രീഡായാഃ ഇതിഹാസേ സർവാധികം ഗോള ഇതി ലക്ഷ്യപ്രാപകഃ അഭവത്. യേന അർജന്റീനാദേശഃ നോക്കൌട്ട് ഇതി ചരണം പ്രതി പ്രാവിശത്. അപി ച ഹോക്കി ക്രീഡായാം അദ്യ ലണ്ടൻനഗരെ FIH പ്രോ ലീഗ് ക്രീഡായാഃ ആരംഭികായാം സ്പർധായാം ഭാരതം പാകിസ്ഥാനേന സഹ ക്രീഡതി. അഥ വാർത്താഃ വിസ്തരേണ. അദ്യ രാഷ്ട്രപതിനാ ദ്രൗപദി മുർമു മഹോദയയാ നവദേഹല്യാം രാഷ്ട്രപതിഭവനെ ദ്വിതീയേ നാഗരിക അലങ്കരണ സമാരോഹേ പദ്മ പുരസ്കാരാഃ 26,000 ഇതി പ്രദത്താഃ. രാഷ്ട്രപതിമഹോദയയാ 65 പദ്മ പുരസ്കാരാഃ സമർപ്പിതാഃ. ഏഷു പദ്മവിഭൂഷണം 2, പദ്മഭൂഷണം 7, പദ്മശ്രീഃ 56 സന്തി. ടെന്നീസ് ക്രീഡകഃ വിജയ അമൃതരാജഃ, അഭിനേതാ മമ്മൂട്ടി, പാർശ്വഗായിക അൽകാ യാഗ്നികഃ, ക്രിക്കറ്റ് ക്രീഡകഃ രോഹിത് ശർമ്മ ചേത്യാദയഃ 65 പ്രമുഖജനാഃ രാഷ്ട്രപതിമഹോദയായാഃ ഹസ്താഭ്യാം ഏതാൻ പ്രതിഷ്ഠിതാൻ പദ്മപുരസ്കാരാൻ പ്രാപ്തവന്തഃ. ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച ഡോക്ടർ ശ്യാമപ്രസാദ മുഖർജി ഇത്യസ്യ ബലിദാനദിനെ ശ്രദ്ധാഞ്ജലിം അർപ്പിതവന്തൌ. സാമാജിക പ്രസാരമാധ്യമേ ഉപരാഷ്ട്രപതിഃ ഡോക്ടർ മുഖർജി വര്യം ദൂരദർശി നേതാ, പ്രഖ്യാതഃ ശിക്ഷാവിദ്, നിഷ്ഠാവാൻ ദേശഭക്തശ്ചേതി വർണ്ണിതവാൻ. പ്രധാനമന്ത്രിണാ മോദിനാ ച ലിഖിതം യത് ഡോക്ടർ മുഖർജി വര്യഃ ദേശസ്യ വികാസായ സ്വസ്യ ജീവനം സമർപ്പിതവാൻ ഇതി. സഹ അവദത് യത് ഡോക്ടർ ശ്യാമപ്രസാദ മുഖർജി ഇത്യസ്യ അവിചലഃ വിശ്വാസഃ സാർവജനിക ജീവനസ്യ സാഹസഃ രാഷ്ട്രഹിതം പ്രതി പ്രതിബദ്ധത ച കുലാനുകുലാൻ യാവത് പ്രേരയന്തീതി. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാഹ അദ്യ അവദത് യത് അനുച്ഛേദ 77 ഇത്യസ്യ നിരസനേന ഡോക്ടർ ശ്യാമപ്രസാദ മുഖർജി വര്യസ്യ ദൂരദൃഷ്ടിഃ സാകാരീഭൂതേതി. ശ്രീ ശാഹ ഡോക്ടർ ശ്യാമപ്രസാദ മുഖർജി ഇത്യസ്യ പുണ്യതിഥൌ ശ്രദ്ധാഞ്ജലിം അർപ്പിതവാൻ. സഹ ഭാരതസ്യ മഹത്സു നേതൃഷു അന്യതമഃ ഇതി വർണയൻ തസ്യ യോഗദാനം ദേശസ്യ ഏകതായാഃ അഖണ്ഡതായാഃ ച സംരക്ഷണേ സഹായ്യം അകരോദിത്യപി അവോചത്. നേഫേഡ് സംസ്ഥായാഃ നീലാമി പോർട്ടൽ ഇത്യസ്യ ഉദ്ഘാടനകാലേ നവദേഹല്യാം ജനസമൂഹം സംബോധയൻ ശ്രീ ശാഹ അവദത് യത് ജൂനമാസസ്യ 23 ഭാരതീയ ജനതാ പാർട്ടീതി ദളസ്യ കാര്യകർത്തൃഭ്യഃ വിശേഷമഹത്വം ധാരയതി. യതോ ഹി അയം ദിവസഃ ശ്യാമപ്രസാദ മുഖർജി വര്യസ്യ രാഷ്ട്രീയ ഏകതായൈ സ്വപ്രാണബലിദാനസ്യ ദിവസഃ അസ്തിതി.
2: ശ്യാമപ്രസാദ് മുഖർജി ഇസ് രാഷ്ട്ര കെ ബഹുത് ബഡേ നേതാവോ മേ ശുമാർ ഹോതേ ഹൈ ജിന്നോനെ കഭി ജീവൻ മേ കുച്ച് ഭി പ്രസിദ്ധി കെ ലിയെ നഹി കിയാ ഔർ ഉൻകി ബനായി പാർട്ടി ഭാരതീയ ജൻസംഘ് ജോ അബ് ഭാരതീയ ജനതാ പാർട്ടി കെ നാം സേ ജാനി ജാതി ഹൈ ഗംഗാ സേ ലേക്കർ ബംഗാൾ കെ ഗംഗാ സാഗർ തക് ഭാരതീയ ജനതാ പാർട്ടി കാ സാഥ് ഔർ മൂഡ് ജൈസേ സേക്കഡോ കാര്യകർത്താവോ നേ 60 സാൽ കെ അന്തർ ഇൻകി വിചാർധാര പർ ആഗേ ബഡ്തേ ബഡ്തേ ആ ദേശ് കോ ആഗേ ബഡാനേ കെ ലിയെ പ്രയാസ് കിയാ ഹൈ.
1: അസ്മിൻ അവസരെ ശ്രീ ശാഹ ഇത്യപി ഉക്തവാൻ യത് ഭാരതീയ രാഷ്ട്രീയ കൃഷി സഹകാര വിപണന സംഘ നാഫേഡ് ഇത്യേഷ ദേശസ്യ പ്രായഃ ചതുസപ്തതിലക്ഷം കൃഷകാണാം സഹായം കരോതി. സഹ നവദേഹല്യാം നാഫേഡ് സംസ്ഥായാഹ നീലാമി പോർട്ടൽ ഇത്യുക്തെ നാഫേക്സ് ഡോട്ട് ഇൻ ഇത്യസ്യ ഉദ്ഘാടനം കൃതവാൻ. പ്രിയാഹ ശ്രോതാരഹ, സംസ്കൃതവാർത്തായാഹ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതെ. സമമേവ കാര്യക്രമോയം ആകാശവാണിയാഹ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂർഭാഷീയ തന്ത്രാംശേ അപ്പി ഉപലബ്ധോ ഭവിഷ്യതി. സർവോച്ച ന്യായാലയേന അദ്യ ത്രീനവത്യുത്തരൈകോനവിംശതിതമ വർഷെ കൊൽക്കത്ത ബൌ ബാജാര വിസ്ഫോടന പ്രകരണസ്യ ആജീവന ദണ്ഡാദേശിതസ്യ ദോഷിനഃ സമയപൂർവ മുക്തേഹ ദില്ലി ഉച്ച ന്യായാലയസ്യ ആദേശഃ സ്ഥഗിതഃ. ന്യായമൂർത്തയഃ പി കെ മിശ്ര സഞ്ജീവ സജ്ദേവ ഇത്യതയോഃ പീഠഃ

0: പശ്ചിമബംഗസർവകാരസ്യ യാചനായാം അന്തരിമ ആശ്വസ്തിം അദദാത്. യസ്മിൻ ഉച്ചന്യായാലയസ്യ പഞ്ച ജൂനേതി ദിനാങ്കസ്യ ആദേശസ്യ വിരോധഃ കൃതഃ. യത്ര സപ്തസപ്തതിവർഷീയസ്യ അപരാധിനഃ മുഹമ്മദ് റഷീദ് ഖാൻ ഇത്യസ്യ മോചനാദേശഃ ആസീത്. സർവോച്ചന്യായാലയേന രാജ്യസർവകാരസ്യ യാചനാനുസാരം ടാഡ ഇത്യസ്യ കഠോരവ്യവസ്ഥായാഃ അന്തർഗതം ദോഷീതി ഘോഷിതായ ഖാൻ ഇത്യസ്മൈ അപി സൂചന ദത്ത. വിഷയസ്മിൻ ന്യായപീഠ ആരോപിതസ്യ ഭൂമികാഃ സർവഥാ ഭിന്നാഃ ഇതി കഥയൻ ഖാനഃ ഏവ ഘടനായാഃ സൂത്രധാരഃ ഇതി സൂചിതവാൻ. അമേരിക്ക ഇറാൻ ദേശയോർമധ്യേ കൃതസ്യ എം ഒ യു ഇതി സഹമതിപത്രസ്യ ഭാരതം സ്വാഗതം അകരോത്. നവദേഹല്യാം ഷോഡശീം ബ്രിക്സ് രാഷ്ട്രീയ സുരക്ഷാ പരാമർശദാതൃസഭാം സംബോധയൻ രാഷ്ട്രീയ സുരക്ഷാ പരാമർശക അജിത് ഡോഭാല അവദത് യത് അനേന വികാസേന സമ്പൂർണേ വിശ്വസ്മിൻ ഊർജാ സുരക്ഷായാഃ സുദൃഢീകരണം ഭവിഷ്യതീതി. സഹ ഹോർമുജ് ജലസന്ധ്യാഃ ഉദ്ഘാടനസ്യ അപി സ്വാഗതം അകരോത്. പ്രകാശയച്ച യത് ഏതത് ആപൂർത്തി ശൃംഖലായാഃ ബാധാം അപസാരയിതും ഉർവരക രസായനാദീനാം വസ്തുനാം അഭാവാൻ പരിഹർത്തും ച സഹായം കരിഷ്യതീതി. ഉദയോന്മുഖാൻ സുരക്ഷാവിഷയാൻ പ്രകാശയൻ ശ്രീ ഡോഭാല അവോചത് യത് പാരമ്പരിക ഇതര പ്രതിരോധാഃ രാഷ്ട്രീയ സീമാം അതിക്രമ്യ പാരമ്പരിക പ്രതിക്രിയാം ചാലയിതും ക്ഷമതാഞ്ച വികസിതവന്തഃ ഇതി. അയോധ്യായാഃ രാമമന്ദിരേ ദാന അർപ്പണ വിഷയ കഥിത അനിയമിതതാനാം അന്വേഷണം കുർവത ത്രിസദസ്യാത്മക വിശേഷ അന്വേഷണദലേന അദ്യ പ്രാരംഭിക അന്വേഷണ പ്രതിവേദനം പ്രസ്തുതം. ദലപ്രമുഖഃ ലഖ്നൌ ആയുക്തഃ വിജയ വിശ്വാസപന്തഃ അതിരിക്ത മുഖ്യസചിവായ ഗൃഹവിഭാഗസ്യ സഞ്ജയ പ്രസാദായ പ്രതിവേദനം സമർപ്പിതവാൻ. സംയുക്തരാജ്യാമേരിക്കാദേശ ഭാരതസ്യ എം ട്രിപ്പിൾ സെവൻ എ ടു അൾട്രാ ലൈറ്റ് ഹാവത്സ് ഇത്യസ്മൈ ത്രിംശദധികദ്വിശത മില്യൻ യു എസ് ഡോളർ ഇത്യസ്യ സസ്റ്റൈനേമെന്റ് പാക്കേജാഖ്യം പുടകം അഘോഷയത്. സാമാജിക പ്രസാരമാധ്യമേ ഭാരത അമേരിക്കാദേശസ്യ രാജദൂത സെർജിയോ ഗോർ ഇത്യേഷ അവദത് യത് ഭാരത അമേരിക്ക ദേശയോർമധ്യേ രക്ഷാസഹഭാഗിത്വം നിരന്തരം വർദ്ധമാനം അസ്തി. പ്രസ്താവിത വിക്രയ സമാപ്തിയർത്ഥം ദേശ സജ്ജശ്ചാസ്തീതി. അദ്യ ഭാരതേന അമേരിക്കാദേശേന ച ഉച്ചസ്തരീയ വ്യാപാര വാർത്താഃ ആരബ്ധാഃ. അമേരിക്കാദേശസ്യ ശുൽക്കനീതൌ പരിവർത്തനാത് വർഷസ്യ പ്രാരംഭേ വാർത്തയാ നിശ്ചിതഃ ദ്വിപക്ഷീയ വ്യാപാര സന്ധേഃ പ്രാരൂപഃ വാധിതഃ അഭവത്. തസ്യ സംരക്ഷണായ പുനഃ സന്തുലനായ ച ഏഷാ വാർത്താ ആയോജിത. നവദേഹല്യാം വാണിജ്യ ഉദ്യോഗമന്ത്രി പീയൂഷ ഗോയല അമേരിക്കാദേശസ്യ വ്യാപാര പ്രതിനിധിന ജേമിസൻ ഗ്രീർ മഹോദയന ഭാരതസ്ഥ അമേരിക്ക രാജദൂതേന സെർജിയോ ഗോർ മഹോദയന ച സമം അമിലത്. ശിക്ഷക നിയുക്തി പരീക്ഷാ വികൃതി പ്രകരണ പ്രവർത്തന നിദേശാലയ ചെന്നൈ തിരുച്ചിരാപ്പള്ളി കോയമ്പത്തൂർ മധുരൈ നഗരേഷു അഷ്ടാദശ സ്ഥലേഷു അന്വേഷണം കരോതി. അന്തേ ക്രീഡാ വാർത്താഃ. ഫിഫാ വിശ്വകപ്പ് ഇതി ക്രീഡായാം അർജന്റീനാദേശസ്യ താരകഭൂതഃ നായകഃ ലിയോനേൽ മെസ്സി ഇത്യയം വിശ്വകപ്പ് ക്രീഡായാഃ ഇതിഹാസേ സർവാധികം അഷ്ടാദശ ഗോൾസ് ഇതി ലക്ഷ്യവാപ്തിം കൃത്വാ ഇതിഹാസം നിർമ്മിതവാൻ. മെസ്സി ജർമ്മനദേശസ്യ മിറോസ്ലാവ് ക്ലോസെ ഇത്യസ്യ ഷോഡശ ഗോൾസ് ഇത്യഭിലേഖം അതിക്രമിതവാൻ. ഗതരാത്രോ സഞ്ജാതേ സൂപരാഖ്യേ സംഘർഷേ അർജന്റീനാദേശ അമേരിക്കാദേശസ്യ ഓർലിംഗ്ടൺ നഗരെ സ്വസ്യ ഗ്രൂപ്പ് ജെ ക്രീഡായാം ഓസ്ട്രിയാദേശം ദേശദലം ദ്വിശൂന്യാങ്കാന്തരാലേന പരാജിത്യ റൗണ്ട് ഓഫ് 32 ഇത്യസ്മിൻ സ്ഥാനം പ്രാപ്തവത്. അന്തേ ഹോക്കി ക്രീഡായാം ഭാരതീയ പുരുഷ ഹോക്കി ദലം അദ്യ FIH പ്രോ ലീഗ് ഇത്യസ്യ ഉദ്ഘാടന സ്പർദ്ധായാം ചിരപ്രതിദ്വന്ദിന പാകിസ്ഥാനേന സഹ ക്രീഡതി ഇതി വാർത്താഃ.
1: സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാംഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകി.

0: കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി നാരായണൻ, പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, പത്മശ്രീ ജേതാവ് വിമല മേനോൻ എന്നിവർ പുരസ്കാരം സ്വീകരിച്ചു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തി വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്നറിയിച്ചു. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുകയായിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ വീണ്ടും ചേരും. 2024-25 വർഷത്തെ സി എ ജി റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262.6 കോടി രൂപ സഞ്ചിത നിധിയിലേക്ക് വകമാറ്റിയിരിക്കുന്നുവെന്നാണ് പ്രധാന കണ്ടെത്തൽ. ബജറ്റിന് പുറത്തുള്ള കടമെടുപ്പ് 39,230 കോടി രൂപയാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ചെലവ് കൂടിയെങ്കിലും വരവിൽ നേരിയ വർധനയുണ്ടായെന്നും സി എ ജി നിരീക്ഷിച്ചിട്ടുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. കേന്ദ്ര സഹായത്തിൽ 42% കുറവുണ്ടായെന്നും റിപ്പോർട്ട് ചെയ്യുന്നു. റവന്യൂ ചെലവിന്റെ 64.40% വരവിന്റെ 80% സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾക്കെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ധനമാനേജ്മെന്റിലെ പാളിച്ചയ്ക്കും 2024-25 സാമ്പത്തിക വർഷത്തെ അധിക ചെലവിനും കാരണം ഹ്രസ്വകാല വായ്പയുടെ തിരിച്ചടവാണെന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ.
0: സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 MW വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രൊമോഷൻ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജ്ജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.
2: The energy, excitement and participation for sporting event are truly inspiring. 115 athletes from Kerala, including 69 women athletes, are part of the Khelo India program, training to become India's future champions. The contributions of God's own countries to Indian sports is legendary.
0: കൊട്ടാരക്കര നീലേശ്വരത്ത് ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. പരിക്ക് പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് സംഭവസ്ഥലം സന്ദർശിച്ച മന്ത്രിമാരായ പി സി വിഷ്ണുനാഥും ബിന്ദു കൃഷ്ണയും അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പോലീസ് സ്റ്റേഷൻ പരിസരങ്ങൾ ശുചിയാക്കുന്നതോടൊപ്പം പദ്ധതിയിലൂടെ പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടും ഒഴിവാക്കും. നിലവിൽ സ്റ്റേഷനുകളിലുള്ള വാഹനങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്തി നടപടികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ്, 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം.

0: സംസ്ഥാനത്ത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ വ്യാപകമാക്കും. ഓരോ വിളക്കാലത്തെയും നെല്ലുൽപാദന തോത് ശാസ്ത്രീയമായി നിർണ്ണയിക്കുകയാണ് ലക്ഷ്യം. ഈ ഒന്നാം വിള മുതൽ പദ്ധതി നടപ്പാക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിലെ ചില വില്ലേജുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ വിവരശേഖരണ പദ്ധതിയാണ് 9 ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് സർവേ പൂർത്തിയാക്കുക. ഓരോ വില്ലേജിലും 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന സർവേയുടെ വിവരങ്ങൾ വിളവെടുപ്പിന് 15 ദിവസം മുൻപ് പ്രസിദ്ധീകരിക്കുമെന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. യുഎസിലെ ഹ്യൂസ്റ്റണിൽ വെച്ച് രാത്രി 10:30 മത്സരം. യുഎസിലെ ബോസ്റ്റണിൽ പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഖാനയെ നേരിടും. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 4:30 മത്സരം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 2024 ചൈനയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി മത്സരത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമാണിത്. സംസ്ഥാനതല ഞാറ്റുവേല ചന്തയും കർഷക സഭയും പദ്ധതിക്ക് ആവേശകരമായ തുടക്കം. തിരുവാതിര ഞാറ്റുവേലയെ വരവേറ്റ് ഉപനിയൂർ പാടശേഖരത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഞാറ് നട്ടു. കോവളം MLA എം വിൻസെന്റും നേമം ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികളും നാട്ടുകാരും ഒപ്പമിറങ്ങിയപ്പോൾ ചടങ്ങ് കാർഷികോത്സവമായി മാറി. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ചികിത്സയ്ക്കായി തൃശൂരിൽ പുതിയ CGHS വെൽനസ് സെന്റർ സ്ഥാപിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന CGHS ഗുണഭോക്തൃ വെൽനസ് അസോസിയേഷന്റെ പ്രഥമ സമ്മേളനവും അംഗത്വ വിതരണവും ഈ മാസം 25 നടക്കും. തൃശൂർ ടൌൺ ഹാളിൽ 10 നടക്കുന്ന സമ്മേളനം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ സർവ്വജന പെൻഷൻ പദ്ധതിയായ NPS സഞ്ജായയുടെ പ്രചാരണം ലക്ഷ്യമിട്ട് കൊല്ലത്ത് ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. 85 വയസ്സിനുമിടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൌരനും NPS സഞ്ജായ് പദ്ധതിയിൽ അംഗമാകാം. വിവിധ പ്രായപരിധികളിൽ പദ്ധതിയിൽ ചേർന്നാൽ ലഭിക്കുന്ന പെൻഷൻ തുകയെക്കുറിച്ച് പെൻഷൻ കാൽക്കുലേറ്റർ മുഖേന പരിപാടിയിൽ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 893 ഇടിഞ്ഞ് 76,200 നിഫ്റ്റി 278 താഴ്ന്ന് 23,824 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,06,040 രൂപയും ഗ്രാമിന് 13,255 രൂപയുമാണ് നിലവിലെ വില. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ കുവൈറ്റിന്റെ ഫലങ്ങൾ പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കുവൈറ്റിന്റെ ഔദ്യോഗിക പോർട്ടൽ വഴി ഫലമറിയാൻ കഴിയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു. രണ്ടാം ഘട്ടത്തിൽ പുരസ്കാരം സ്വീകരിച്ചത് 65 പേർ. 2024-25 സാമ്പത്തിക വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശ പുറത്തുവച്ചു. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റിയെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ കായികരംഗത്തിന് ദൈവത്തിന്റെ സ്വന്തം നാട് നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധനവെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. FIH പ്രോ ലീഗ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നമസ്കാരം. നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി തിരുവനന്തപുരം ലേഖകൻ, അവതരണം നരേന്ദ്രമോഹൻ. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16 കേരള നിയമസഭയുടെ ആദ്യ ബജറ്റിന്റെ ചർച്ചകളാണ് രണ്ടു ദിവസമായി നടക്കുന്നത്. PM-ശ്രീ പദ്ധതി, വീര്യം കുറഞ്ഞ മദ്യം എന്നിവയിൽ രൂക്ഷമായ ചർച്ചയ്ക്കിടെ ഇന്ന് CAG റിപ്പോർട്ടും മേശപ്പുറത്തുവച്ചു. ഡെപ്യൂട്ടി സ്പീക്കർക്ക് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കണമെന്ന നിർണായക റൂളിംഗും സ്പീക്കർ നടത്തി. ബജറ്റിനുശേഷം തിങ്കളാഴ്ചയാണ് സഭ ബജറ്റ് ചർച്ചയ്ക്കായി ചേർന്നത്. 16 സമ്മേളനത്തിന്റെ ചോദ്യോത്തരത്തിനും സബ്മിഷനുകൾക്കും തിങ്കളാഴ്ച തുടക്കം കുറിച്ചു. പകർച്ചപ്പനിയും പകർച്ചവ്യാധികളും സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം നൽകി. മുഹമ്മദ് റിയാസാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. എന്നാൽ നിപ ഉൾപ്പെടെ രോഗങ്ങളെ നിയന്ത്രിക്കാനായെന്നും ആരോഗ്യവകുപ്പിൽ പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. വീഴ്ചകൾ ഉണ്ടാകുന്നതിന് കാരണം ഇപ്പോഴും ചില ഉദ്യോഗസ്ഥർ ഭരണം മാറിയത് അറിഞ്ഞിട്ടില്ലെന്നും അത്തരക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഭയപ്പെടാനുള്ള സാഹചര്യം ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ പ്രമേയ അവതരണത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ

സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം ഗൌരവപൂർവമല്ലെന്നും പ്രതിരോധത്തിലും ഏകോപനത്തിലും വലിയ വീഴ്ചകളുണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിലെ വീഴ്ചകൾ ചർച്ച ചെയ്യാത്തതിനാൽ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. തുടർന്ന് വന്യജീവി ആക്രമണം സംബന്ധിച്ച് പഴകുളം മധുവും ലേബർ കോഡ് സംബന്ധിച്ച് എൻ കെ അക്ബറും ശ്രദ്ധ ക്ഷണിച്ചു. ഫിഫ ഫുട്ബോളിന്റെ സ്ക്രീൻ പ്രദർശനത്തിന് യൂസർ ഫീ ഈടാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതുൾപ്പെടെ 10 സബ്മിഷനുകൾ സഭയിലെത്തി. തുടർന്നാണ് ബജറ്റ് ചർച്ചയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ തുടക്കം കുറിച്ചത്. ഡെപ്യൂട്ടി സ്പീക്കർമാർക്ക് സഭയിൽ സംസാരിക്കാനുള്ള ഏക അവസരം ബജറ്റ് ചർച്ചയുടെ തുടക്കം മാത്രമാണെന്നും അതിനാൽ മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ ഉന്നയിക്കാനാകുന്നില്ലെന്നും ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞു. ശ്രദ്ധ ക്ഷണിക്കലും സബ്മിഷനും അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു. ഈ നിർദ്ദേശത്തെ സ്പീക്കർ അംഗീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറിന് സബ്മിഷനും ശ്രദ്ധ ക്ഷണിക്കലും അവതരിപ്പിക്കാമെന്ന് ഇന്ന് റൂളിംഗ് നൽകി. ചർച്ചകൾ നടക്കുന്നതിനിടെ പോലീസ് ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്നത് ചെളിവെള്ളമാണെന്ന വിമർശനവുമായി പിണറായി വിജയൻ സഭയിലെത്തി. കുപ്പിയിൽ നിറച്ച ചെളിവെള്ളവുമായാണ് പ്രതിപക്ഷ നേതാവ് എത്തിയത്. ഇത് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. തുടർന്ന് ബിജെപി നിയമസഭാ കക്ഷി നേതാവ് ബി ബി ഗോപകുമാർ ഉൾപ്പെടെ 23 പേർ ചർച്ചയിൽ പങ്കെടുത്തു. ഇന്ന് രാവിലെ ചോദ്യോത്തരത്തോടെ ആരംഭിച്ച സഭ അടിയന്തര പ്രമേയ നോട്ടീസോടെ കലുഷിതമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിനെ സംബന്ധിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസുമായി എത്തിയത്. പ്രതിപക്ഷത്തുനിന്നും കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയത്. എന്നാൽ ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ തന്നെ തീരുമാനമാകാത്ത വിഷയത്തിൽ പ്രമേയം സഭയിൽ അനുവദിക്കാനാകില്ലെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്യാൻ ഇന്നും നാളെയും അവസരമുണ്ടെന്നും അതുകൊണ്ടുതന്നെ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടി സ്പീക്കർ നോട്ടീസ് തള്ളുകയും ചെയ്തു. ഇതോടെ പ്രതിപക്ഷ എംഎൽഎമാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ ഇറങ്ങി. ഇതിനിടയിൽ സഭാ നടപടികൾ സ്പീക്കർ തുടർന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിക്കാനായി എഴുന്നേറ്റപ്പോൾ പ്രതിപക്ഷ എംഎൽഎമാർ അവരുടെ സീറ്റിലേക്ക് മടങ്ങുകയും ചെയ്തു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരാനുള്ള സർക്കാർ നടപടി കേരളത്തിൽ മദ്യമൊഴുക്കുന്നതിന്റെ ഭാഗമായുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പുതിയ നികുതി നിർദ്ദേശങ്ങൾ ബജറ്റ് തയ്യാറാക്കുമ്പോൾ അതിൽ പറഞ്ഞിരുന്നില്ല. സ്വകാര്യ മദ്യക്കമ്പനിക്ക് അമിത ലാഭമുണ്ടാക്കാനുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. 251% നികുതി നിലവിൽ 125% കുറയ്ക്കുകയാണ്. ഇത് ആർക്കു വേണ്ടിയാണെന്നും സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല നിർദ്ദേശമെന്നും ഇതിന്റെ ഗുണഭോക്താവ് കർണാടകയിലെ മദ്യക്കമ്പനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോഫ്റ്റ് ഡ്രിങ്ക് പോലെ സംസ്ഥാനത്ത് ഇതും വ്യാപകമാക്കാനാണ് സർക്കാർ നീക്കമെന്നും അദ്ദേഹം അറിയിച്ചു. എന്നാൽ സഭ ഒഴിവാക്കിയ അടിയന്തര പ്രമേയത്തിലെ വിശദാംശങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവിന് കടക്കാനാകില്ലെന്ന് പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് സ്പീക്കർ അറിയിച്ചു. പ്രതിപക്ഷ നേതാവിന് മൈക്ക് നിഷേധിച്ചതോടെ വീണ്ടും പ്രതിപക്ഷ എംഎൽഎമാർ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിലിറങ്ങി. എന്നാൽ എത്ര പ്രതിഷേധമുണ്ടായാലും വാച്ചാൻ വാർഡിനെ വിളിക്കില്ലെന്ന് പറഞ്ഞ സ്പീക്കർ അടുത്ത നടപടിക്രമത്തിലേക്ക് കടന്നു. കുറച്ചു സമയത്തിനുശേഷം വീണ്ടും പ്രസംഗിക്കാനെഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് സ്വകാര്യ കമ്പനിയാണ് ഇതിന് പിന്നിലെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയൽ ശരവേഗത്തിൽ നീങ്ങുകയാണെന്നും ആരോപണമുന്നയിച്ചു. എന്നാൽ വീണ്ടും സ്പീക്കർ ഇടപെട്ടതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തുകയും ചെയ്തു. എന്നാൽ സഭ അവതരണാനുമതി നിഷേധിച്ച അടിയന്തര പ്രമേയ നോട്ടീസിലെ ആരോപണങ്ങൾ സംബന്ധിച്ച് തങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ രേഖയിൽ കാണരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നിവർ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സഭയിൽ ഗുരുതര ചട്ടലംഘനമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഷയം പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന് സ്പീക്കർ ഇരുവരെയും അറിയിച്ചു. തുടർന്ന് സബ്മിഷനുകളിലേക്ക് നീങ്ങി. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പഠിക്കുന്നതിന് കമ്മീഷനെ നിയോഗിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണ്. ജില്ലാതല വികസന അസമത്വം കുറയ്ക്കുകയും ജനസംഖ്യയും പിന്നാക്കാവസ്ഥയും പരിഗണിച്ചുള്ള വിഭവ വിതരണം ഉറപ്പാക്കുകയും മലബാർ ഉൾപ്പെടെയുള്ള സേവനക്ഷാമമുള്ള പ്രദേശങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുകയും ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ടി വി ഇബ്രാഹിം എംഎൽഎ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നടക്കുന്ന മൂലം വള്ളം കളിക്ക് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് റെജി ചെറിയാൻ ഉന്നയിച്ച സബ്മിഷനും മുഖ്യമന്ത്രി മറുപടി നൽകി. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുന്ന കാര്യം സർക്കാർ പരിശോധിക്കുന്നതാണെന്നും ടി പി അഷ്റഫ് അലിയുടെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഇതിനിടെ കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവരിലേക്ക് ടിപ്പർ ലോറി മറിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേർ മരണപ്പെടുകയും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും

അവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും കെ എൻ ബാലഗോപാൽ സഭയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനും മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കാനും നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മദ്യനയവും പിഎംശ്രീ കേരളത്തിൽ നടപ്പാക്കാനുള്ള തീരുമാനവുമാണ് ഭൂരിഭാഗം അംഗങ്ങളും ഉന്നയിച്ചത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി 2024-25 വർഷത്തെ CAG റിപ്പോർട്ടും സഭയിലെത്തി. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് CAG പറയുന്നു. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3,511 കോടിയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262 കോടി രൂപ സഞ്ചിത നിധിയിൽ ക്രമരഹിതമായി മാറ്റിയെന്നും ധനമാനേജ്മെന്റിലും പാളിച്ച ഉണ്ടെന്നും CAG കണ്ടെത്തി. സംസ്ഥാനത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് CAG റിപ്പോർട്ട്. ഓഫ് ബജറ്റ് കടമെടുപ്പ് വലിയ ബാധ്യതയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CAG റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഓഫ് ബജറ്റ് കടബാധ്യത 39,230 കോടി രൂപയാണ്. സംസ്ഥാനത്ത് കടമെടുപ്പ് തുടരുകയാണെന്ന് CAG വിശദമാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലും വകമാറ്റലുണ്ടായി. ദുരിതാശ്വാസ നിധിയിൽ നിന്നും 262.06 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റിയെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ന് ബജറ്റിലെ ചർച്ച അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി മറുപടി നൽകും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി തിരുവനന്തപുരം ലേഖകൻ.

ഇന്ന് 7:35 യുവവാണി. ഇതിൽ യുവ വയലിനിസ്റ്റ് എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം, തുടർന്ന് സതി പോർട്ടൽ ലഘുവിവരണം. ഇന്ന് 7:35 യുവവാണിയിൽ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി ഇപ്പോൾ
1: വയലും വേടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ വരാനിരിക്കുന്നതിനായി കാത്തിരിക്കാതെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. ഇവിടെയുണ്ട് ദൈവത്തിന്റെ പൂർണ്ണ സാന്നിധ്യം. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക് സോജൻ കെ ജോസഫുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പതിവ് പോലെ നമുക്ക് ചോദ്യത്തിലേക്ക് പോയാലോ. ചോദ്യം ഇതാണ്: ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വൈക്കോൽ തുറു. ഒരു കാലത്ത് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിരുന്നു വൈക്കോൽ തുറു അഥവാ കച്ചിത്തുറു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് തുറുവും തുറുവിൻ കാലും. പഴയ കാലത്തുള്ള

0: കാർഷിക കുടുംബങ്ങളിൽ മൂന്നും നാലും പശുക്കളും ഉഴവുകാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് തീറ്റയായി വൈക്കോൽ കൊടുക്കുമായിരുന്നു. ഈ വൈക്കോൽ കൊയ്ത്തുകാലത്തിന് ശേഷം ചിക്കി ഉണക്കി അടുത്ത കൊയ്ത്തുകാലം വരെ തുറവിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പണ്ട് കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനസ്ഥിതി വിളിച്ചോതുന്നത് അവിടുള്ള വൈക്കോൽ തുറവിന്റെ എണ്ണം നോക്കിയായിരുന്നു. ഒന്നും രണ്ടും പശുവുള്ളവർ പറമ്പിലെ ഏതെങ്കിലും മരത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ച കഴയിൽ തുറവിടുമായിരുന്നു. കുറെയേറെ പശുക്കളുള്ളവർ തുറവിടുന്നതിനായി ചെറിയ അടിത്തറയുണ്ടാക്കി സിമെന്റ് കൊണ്ട് വാർത്തുണ്ടാക്കിയ തുറവിൻകാല് അഥവാ തൂണ് ബേസ്മെന്റിന്റെ മധ്യത്തിലായി ഉറപ്പിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ കനമുള്ള തേക്കിന്റെയോ മറ്റോ കഴ ഉറപ്പിക്കുകയോ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ജോലിയാണ് തുറവിടൽ. വൈക്കോൽ അല്പാൽപമായി കഴയുടെ ചുറ്റുമായി വൃത്താകൃതിയിൽ നിരത്തുന്നു. കൈകൊണ്ട് കുടഞ്ഞു നിരത്തുകയും കാൽകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നന്നായി ഉറപ്പിച്ചില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങി വൈക്കോൽ അഴുകുകയും ചെയ്യും. യന്ത്രങ്ങളൊന്നുമില്ലാതിരുന്ന കാലത്ത് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കുന്ന നെൽമണിത്തണ്ടുകൾ കറ്റകളാക്കി കെട്ടി തലയ്ക്ക് ചുമന്ന് ചാണകം മെഴുകിയ കളങ്ങളിൽ അട്ടിയിടും. കാലുകൊണ്ട് ചവിട്ടി മെതിച്ചാണ് നെൽമണി വേർതിരിക്കുക. പിന്നെയും അവശേഷിക്കുന്ന വൈക്കോൽ തുമ്പിലെ നെൽമണി വേർതിരിക്കുന്നതും തുറുവിടാനുള്ള വൈക്കോൽ തയ്യാറാക്കുന്നതും വൈക്കോൽ തല്ലുകാർ എന്ന് പറയുന്ന വിഭാഗമാണ്. വൈക്കോലിന്റെ അളവിനനുസരിച്ചാണ് അതിന്റെ വട്ടവും ഉയരവും തീരുമാനിക്കുക. അവസാനം തുറവിൽ നിന്നും വൈക്കോൽ കയർ പോലെ പിരിച്ച് അതായിരിക്കും ഏറ്റവും മുകളിലിട്ട് ചവിട്ടി ഒതുക്കുക. ഇങ്ങനെയിട്ടാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്തു കയറി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകും. മഴയും വെയിലും കൊണ്ട് മാസങ്ങളോളം കേടുവരാതെ വൈക്കോൽ തുറു ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നെൽകൃഷിക്ക് വ്യാവസായിക പരിവേഷം ലഭിച്ചതോടെ യന്ത്രവൽക്കരണം നടപ്പിലാക്കാൻ തുടങ്ങി. ഞാറ് നടാനും കൊയ്യാനും വൈക്കോൽ വൈവിധ്യമാർന്ന രീതിയിൽ കെട്ടാനും വരെ യന്ത്രങ്ങളായി. ഇതോടെ വൈക്കോൽ തുറു എന്ന സാധാരണ കാഴ്ച ഗ്രാമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ദീർഘകാല നിക്ഷേപത്തിലൂടെ മികച്ച വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് തേക്ക് കൃഷി ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. ഉറപ്പും ഈടും ഭംഗിയും കൊണ്ട് വിലമതിക്കപ്പെടുന്ന തേക്ക് മരം വർഷങ്ങൾ കഴിയുന്തോറും കൂടുതൽ മൂല്യം നേടുന്നു. മികച്ച ആദായത്തിനായി ടിഷ്യു കൾച്ചർ തേക്ക്, ഇതിനെക്കുറിച്ച് നമുക്കിന്ന് കൂടുതൽ അറിയാം. കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനത്തുള്ള സോജൻ കെ ജോസഫുമായി ജി സന്തോഷ് കുമാർ നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സോജൻ, എങ്ങനെയാണ് ഈ തേക്ക് കൃഷിയിലേക്ക് വന്നത്?
2: ഞാൻ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ വളർന്ന ജനിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് ഒരു 3 ഏക്കറോളം സ്ഥലമുണ്ട്. അവിടെ റബ്ബർ കൃഷി ചെയ്ത് ഞാൻ തന്നെ ടാപ്പ് ചെയ്ത് ഞങ്ങൾ തന്നെ ആദായം എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
1: വേറെന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ?
2: ഞാൻ എനിക്ക് ബാങ്കിൽ അവിടുത്തെ തലപ്പലം സർവീസ് സാധാരണ ബാങ്കിലെ ജീവനക്കാരനാണ്. കൃഷി എനിക്ക് വലിയ പാഷനാണ്. അപ്പം ഈ എൻ്റെ റബ്ബർ ടാപ്പിങ് കടുപ്പെട്ട് വെട്ടി തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 100 തേക്ക് എങ്കിലും നല്ല മരം വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു.
1: എന്തുകൊണ്ടാണ് ഈ തേക്ക് തന്നെ വെക്കണം എന്നുള്ളൊരു തോന്നൽ?
2: തേക്ക് എന്ന് പറയുന്നത് രാജകീയ വൃക്ഷമാണ്, മാത്രമല്ല ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന മരവുമാണ്, ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മരവുമാണ്. കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏതൊരു സാധാരണക്കാരൻ്റെയും ഒരു വീടിൻ്റെ ഫ്രണ്ട് വാതിലെങ്കിലും തേക്കിട്ട് പണിയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പണം ഇല്ലെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ ആഗ്രഹം കാണും. ആ ആഗ്രഹം തന്നെയാണ് തേക്ക് കൃഷിയിലേക്ക് എന്നെ ആകർഷിപ്പിച്ചത്. മാത്രമല്ല, നമ്മുടെ സർക്കാർ ഒരു തേക്കിന് വേണ്ടിയിട്ട് തന്നെ ഒരു മ്യൂസിയം നിലമ്പൂരുണ്ട്.
1: തുടങ്ങിയതിന്
2: ശേഷമാണ് ഞാൻ ഇതിലേക്ക് പോകും. പിന്നെ അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 100 തേക്ക് വെക്കുക, അപ്പൊ 100 തേക്ക് വെച്ച് ഒരു 15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു മോളെ കെട്ടിക്കുന്ന സമയത്തേക്ക് ഒരു വരുമാനം എന്നുള്ള രീതിയിലാണ് ഞാൻ അത് തുടങ്ങിയത്. അപ്പൊ അത് 100 തേക്ക് നന്നായിട്ട് വളർന്നത് കണ്ടു കഴിഞ്ഞപ്പോ ബാക്കി ഭാഗത്ത് റബ്ബർ വെച്ചിരുന്നു. ആ റബ്ബറൂടെ വെട്ടിക്കളഞ്ഞിട്ട് ഈ 3 ഏക്കർ കംപ്ലീറ്റ് തേക്ക് വെക്കുക.
1: അത്
2: 2016. അപ്പൊ ഈ തേക്ക് വളരുന്നത് കണ്ടപ്പം എന്റെ സുഹൃത്തുക്കളും അയൽക്കാരും ബന്ധുക്കളും ഒക്കെ കുറേശ്ശെ തൈ തരാമോന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അത് എൻ്റെ വൈഫാണ് ശരിക്കും ആ നഴ്സറി ഓടിക്കുന്നത്. ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇതിൻ്റെ പറമ്പിൽ പണിയുകയും അതിന് വളവിടുകയും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഇതിനുണ്ടാകുന്ന ആദ്യത്തെ സ്റ്റേജുകളിൽ ഉണ്ടാകുന്ന ഓരോ രോഗങ്ങളും

0: ഓരോ സ്റ്റേജുകളും ഞങ്ങൾക്ക് ഇതിനെ കാണാൻ പാടവാ. അപ്പോൾ ഇപ്പോൾ ഒരു തേക്ക് വളരുന്നത് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഒരു പിക്ചർ കണ്ടാൽ എനിക്കറിയാം അത് എത്രമാത്രം ഗ്രോത്തിലാണ് വളരുന്നത്, അതിന് എന്താണ് നമുക്ക്.
1: ഈ തേക്ക് നടുന്നതേ സാധാരണ നമ്മൾ തൈ നടുന്ന പോലെ അല്ലല്ലോ, സ്റ്റംപ് അല്ലേ നടാറുള്ളത്?
0: സ്റ്റംപ് അത് സീഡ് മുളപ്പിക്കുന്ന തേക്കാണ് സ്റ്റംപ് നടുന്നത്. പക്ഷേ ഇത് നമ്മൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവന്ന് വെച്ചതും ടിഷ്യൂ കൾച്ചർ തേക്കാണ്.
1: നമ്മുടെ സംസ്ഥാനത്ത് സുലഭമാണോ
0: ഇത്? ഈ സാധനം നമ്മുടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് സീമ ബയോടെക് കോലാപ്പൂരാണ്. അവിടെ നിന്നാണ് ഞാൻ തൈ കൊണ്ടുവരുന്നത്. അവിടെ നിന്ന് തൈ കൊണ്ടുവന്ന് 100 എണ്ണം വെച്ചു, അത് വിജയിച്ചു, ബാക്കി 3 ഏക്കറിലേക്കും വെച്ചു, അതും വിജയിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഒരു നേഴ്സറി പോലെ ആയിട്ട് എന്റെ വൈഫാണ് ഇപ്പൊ അത് ഓടിക്കുന്നത്.
1: ടിഷ്യൂ കൾച്ചർ തേക്ക് തൈകൾ ഇങ്ങനെ ലഭിക്കുമെന്നും അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്നൊക്കെയുള്ള അറിവ് എങ്ങനെയാണ് ഉണ്ടായത്?
0: അത് എനിക്ക് കിട്ടുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ ഒരു കസിൻ പാലക്കാടുണ്ട്. പാലക്കാട് പുള്ളി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുവാണ്. അദ്ദേഹം എനിക്ക് ഒരു ഐഡിയ തരുന്നു ഈ തേക്ക് വെക്കണമെന്ന്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ഒരു ആശയം പങ്കുവെച്ചപ്പോൾ എനിക്ക് ടിഷ്യൂ കൾച്ചർ തേക്ക് അപ്പോൾ എവിടെ കിട്ടുമെന്ന് എനിക്ക് അപ്പോൾ ആവേശമൊന്നും കയറി എവിടെ കിട്ടുമെന്ന് ഞാൻ ചോദിക്കുന്നു. അപ്പം പറഞ്ഞു പുള്ളി വെച്ചത് അന്ന് വാൻസയിലാണ് വന്നത്. അന്ന് ഒരു തേക്കിന് 70 രൂപ വിലയാണ്. അപ്പം പുള്ളി വെച്ചിട്ട് ഏതാണ്ട് ഒരു 15 വർഷത്തിനും മേലിലായിട്ട് കാണും. അപ്പോൾ വാൻസയിലെ വന്നപ്പോൾ 70 രൂപ. അപ്പം ഞാൻ ചോദിച്ചു എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നെറ്റിൽ കയറി സെർച്ച് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നെറ്റിൽ കയറി സെർച്ച് ചെയ്തു. നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓരോന്നിനെ കുറിച്ചും പഠിച്ച് പഠിച്ച് ചെന്ന് ഇപ്പം നമുക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു വിലയിലും കൂടെ സാധനം കിട്ടണമല്ലോ. അപ്പൊ അങ്ങനെയാണ് സീമ ബയോടെക്കിൽ ചെന്നെത്തുന്നത്. ഇപ്പോ 100,000 തൈകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിൽക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല
1: അവര് അയച്ചു തരുമോ?
0: അയച്ചു തരും. നമ്മൾ ഇവിടുന്ന് ഓർഡർ കൊടുത്തു കഴിയുമ്പോൾ സാധനം ഇവിടെ ഒരു 3 ദിവസം കൊണ്ട് ഇവിടെ സാധനം വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടി വരുന്നത് 30 മണിക്കൂർ. നമുക്കൊരു തൈക്കൊന്നും ഒരു ഡാമേജും ഇല്ല. നമുക്ക് വിൽക്കാറായ തൈകളാണ്, അതായത് ഫസ്റ്റ് ഹാർഡനിങ്ങും സെക്കൻഡ് ഹാർഡനിങ്ങും കഴിഞ്ഞ് ഒരടി മേലെയുള്ള തൈകളാണ് നമുക്കിവിടെ വരുന്നത്. ആ തൈകൾ ഒരു 1 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്ഷീണം മാറും. അപ്പം മുതൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇതിനകത്ത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രവാസികൾ, ഡോക്ടർമാർ, എൻജിനീയർമാർ, പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവർക്കൊക്കെ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒന്ന് ലേബർ വളരെ കുറവ്, ലേബർ കോസ്റ്റ് കൂടുന്നു, പിന്നെ മറ്റ് കൃഷിയിൽ നിന്നുള്ള ഇൻകം കുറയുന്നു. അപ്പോൾ അതിനകത്ത് ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഈ തേക്ക് കൃഷി ഇപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരവും കൂടിയാണ് തേക്ക്. അതുകൂടാതെ നമുക്ക് ഇത് വളർന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 60 ഇഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മരത്തിന് ഞങ്ങളുടെയൊക്കെ അതായത് കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ വരെ ഒരു മരത്തിന് കിട്ടും. ബാക്കിയുള്ള ഏരിയയിലേക്ക് ഈ അത് മണ്ണിൻ്റെ ഘടന അനുസരിച്ച് തടിയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അത്
1: കാതലിന്
0: വ്യത്യാസം വരും, അതിന്റെ കടുപ്പത്തിൽ വ്യത്യാസം വരും. അപ്പോൾ ഓരോ ഏരിയയിലും ആൾക്കാരിങ്ങനെ വീഡിയോ ഒക്കെ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ കമന്റ് ഇടും ഇത്രയും വില കിട്ടൂല എന്നൊക്കെ പറയുമ്പോൾ കമന്റ് ഇടും. അത് അവരെ നമുക്ക് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ ഏരിയയിലെ മണ്ണിൻ്റെ വ്യത്യാസം കൊണ്ടാണ് അത് അങ്ങനെ. ഞങ്ങളുടെ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ നല്ല മരങ്ങൾ കിട്ടുന്ന. കോട്ടയം, പത്തനംതിട്ട, തൊടുപുഴ ആ ഭാഗങ്ങൾ എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഘടനയുടെ വ്യത്യാസം. അത് പൈനാപ്പിൾ കൃഷി ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയും ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ വലിയ ചക്ക കിട്ടുന്നത് ആ ഭാഗത്തെ മണ്ണ്. ആ മണ്ണിൻ്റെ വ്യത്യാസം കൊണ്ടുള്ളത് എന്ന് വെച്ച് തേക്ക് നമുക്ക്
1: കേരളത്തിൽ എവിടെ വേണമെങ്കിലും
0: എവിടെ വേണമെങ്കിലും വളരും. ആ വളർച്ചയുടെ വ്യത്യാസം ഞാൻ ഇത്രയും വർഷങ്ങൾ കൊണ്ടുള്ള നിരീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വ്യത്യാസമുണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല.
1: ടിഷ്യൂ കൾച്ചർ തേക്കും തൈയുടെ പ്രത്യേകതകൾ എന്താണ്?
0: പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഇത് ഏറ്റവും നല്ല മാതൃവൃക്ഷത്തിൽ നിന്നാണ്, ഇതിൻ്റെ മൂലകത്തിൽ നിന്നാണ് വളർത്തുന്നത്. അപ്പം ഈ മാതൃവൃക്ഷത്തിൻ്റെ അതേ ഗുണങ്ങളാണ് ഈ ടിഷ്യൂ കൾച്ചർ തൈകൾ ഉണ്ടാകുന്നത്. മറ്റ് തൈകളുമായിട്ട് ഉള്ള വ്യത്യാസം മറ്റ് സീഡ് മുളപ്പിക്കുന്നു. അപ്പോൾ പോളിനേഷൻ നടക്കുമ്പം ഏത് മരത്തിൻ്റെയാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ നല്ല മരത്തിൻ്റെ കായ എടുത്തുകൊണ്ട് നമ്മൾ നട്ടാലും പോളിനേഷൻ ചിലപ്പം വേറൊരു മരത്തിൻ്റെ ആയിരിക്കും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഗ്രോത്ത് കുറയും. ഇതെന്ന് പറയുന്നത് യൂണിഫോം ഗ്രോത്ത്, അതുപോലെ തന്നെ ഡബിൾ ഗ്രോത്ത്. അത് ഓരോ തോട്ടങ്ങളും വന്ന് നമ്മൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും. ഇത് ഒരു 200 മരം വെച്ചാൽ ആ 200 മരവും ഒരേപോലെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു കൃഷിയായിട്ട് തന്നെ എടുക്കണമെന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. 3 വർഷം എന്ന് പറയുന്നത് ഇതൊരു പ്രിലിമിനറി സ്റ്റേജാണ്. ആ 3 വർഷത്തെ നോട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആണ്ടിൽ 1-ോ 2-ോ തവണ ചാണകപ്പൊടിയോ കോഴിവളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാസവളോ ആണെങ്കിലും ഇട്ട് കൊടുത്താൽ. പന്നിയുള്ള ഏരിയയിൽ നമുക്ക് രാസവളം ഇട്ട് വളർത്തുന്നതായിരിക്കും നല്ലത്. കാരണം പന്നി കുത്തുന്ന ഒരു സ്വഭാവം, ജൈവവളം ഇട്ട് കഴിയുമ്പോൾ പന്നി കുത്തിക്കളയും. അപ്പോൾ ഈ ചെടി കളയാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ ഒരു 3 വർഷത്തേന് അപ്പം നമുക്ക് മരമൊന്നും വളരുന്നതുവരെ നമുക്ക് രാസവളം കൊടുത്തിട്ട് പിന്നെ ജൈവവളം കൊടുത്താലും കുഴപ്പമില്ല.
1: അപ്പം താങ്കൾ 2016 100 തൈ വെച്ചത്, ഇപ്പോൾ അത് ഒരു 10 വർഷം,
0: 10 വർഷം കൊണ്ട് 45 ഇഞ്ച് വരെ വളർന്നിട്ടുണ്ട്. അപ്പം 10 വർഷത്തെ ഞാൻ അന്ന് വെക്കുമ്പോൾ എന്ന് പറയുന്നത് പഴയ രീതിയിൽ തന്നെ ഒരു 8 അടി ഒക്കെ ഒരു അകലത്തിലാണ് വെച്ചത്. പക്ഷേ ഇന്നിപ്പം ഞാൻ ഇതിന് കാലഘട്ടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മിനിമം 15x15 അടി അകലം, ഒരു 1.5 മീറ്റർ എങ്കിലും ഉണ്ടെങ്കിലാണ് ഏറ്റവും

0: അതായത് ഒരേക്കറിൽ നമുക്കൊരു 200 മരം വരെ വെച്ചാൽ മതി. പഴയ ഫോറസ്റ്റ് സാധാരണ സ്റ്റംപ്തേക്ക് പറയുന്നത് 500 എണ്ണം വരെ വെക്കണമെന്നാണ് പറയുന്നത്. 500 എണ്ണം വരെ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ 500 എണ്ണം കുഴി കുത്തി 500 എണ്ണത്തിന് വളവിട്ട് 500 എണ്ണം നമ്മൾ സംരക്ഷിച്ചു വരികയാണ്. 500 എണ്ണം സംരക്ഷിച്ച് വരുമ്പോൾ ഇത് ഒരു 3 വർഷമായി കഴിയുമ്പോൾ നമുക്കിതിനകത്ത് നിന്ന് ഇടമുറിക്കൽ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ 3 വർഷത്തെ ഇതിൻ്റെ പരിപാലന ചെലവ് എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം കൂടുതലാണ്. പക്ഷേ ഈ ടിഷ്യൂ കൾച്ചറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏക്കറിൽ 200 എണ്ണം വെച്ചാൽ മതി. അപ്പോൾ 200 എണ്ണം വെച്ച് 200 എണ്ണത്തിൻ്റെ വളവിട്ട് 200 എണ്ണം സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഇത് യൂണിഫോം ഗ്രോത്ത് ആയിട്ട് വളർന്നും കിട്ടും. അപ്പോൾ ഇതിനകത്ത് തൈക്ക് വിലയിൽ വ്യത്യാസമുണ്ട്.
1: അപ്പോൾ ഈ തേക്ക് കൃഷിയുടെ അതിൻ്റെ ഈ നടീലിൻ്റെ പ്രത്യേകത അത് ഏത് രീതിയിലാണ് സംരക്ഷിക്കേണ്ടത്, ഏതൊക്കെയാണ് വളപ്രയോഗം, എങ്ങനെയാണ്, അതേക്കുറിച്ചൊക്കെ ഒന്ന്
0: പറയാം. അതായത് ടിഷ്യൂ കൾച്ചറത്തേക്കാണല്ലോ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1.5 അടി കുഴി എടുക്കുക. 1.5 അടി കുഴി എടുത്തിട്ട് അടിയിൽ പന്നിശലി ഇല്ലാത്ത ഏരിയയിലാണ് അടിവളം കൊടുക്കാം. അത് സ്റ്റെറാമിൽ പോലെയോ ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ കൊടുക്കാം. എല്ലുപൊടി നമുക്ക് അധികം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ജൈവളം കൊടുത്ത് മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ലേശം മേൽമണ്ണ് വീണ്ടും അതിൻ്റെ മേലെ ഇടുക. ഒരു 1.5 ഇഞ്ച് മണ്ണിടുക. അതായത് വളം മിക്സ് ചെയ്ത മണ്ണിലേക്ക് നേരിട്ട് തൈ വയ്ക്കാതിരിക്കുക. എന്നിട്ട് കവർ പൊട്ടിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് മണ്ണിൻ്റെ ലെവലിൽ നിന്നും 1 ഇഞ്ച് താഴ്ന്നു നിൽക്കണം. അതായത് കൂടയുടെ മണ്ണിൻ്റെ മേലെ 1 ഇഞ്ച് മണ്ണ് വീഴുക. പിന്നെ വെള്ളം യാതൊരു കാരണവശാലും കെട്ടി കിടക്കാൻ പാടില്ല. തേക്ക് നടാൻ ഏറ്റവും നല്ല ഭൂമി എന്ന് പറയുന്നത് നീർവാർച്ചയുള്ള കരഭൂമിയാണ്. ചതുപ്പ് നിലത്ത് നമുക്ക് തേക്ക് കൃഷി വിജയിക്കത്തില്ല. അപ്പോൾ നീർവാർച്ചയുള്ള ഭൂമി തന്നെ വേണം. അതിനുശേഷം നമ്മൾ തൈ നട്ടതിന് ശേഷം, അതായത് പന്നിശലി ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ ചുമ്മാ അങ്ങ് നട്ടാൽ മതി. അതിനുശേഷം ഫാക്ടംബൂസ് രാസവളം തന്നെ കൊടുത്ത് നമുക്ക് വളങ്ങൾ കൊടുത്ത് നമുക്ക് കയറ്റിയെടുക്കാം. ഈ പന്നിശല്യം ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ 1 തവണ ജൈവവളം കൊടുത്ത് 1 തവണ രാസവളം കൊടുത്ത് ഓൾട്ടർനേറ്റീവായിട്ട് മാറി മാറി കൊടുക്കുകയാണെങ്കിൽ കണ്ടന്റുകളെല്ലാം നമുക്ക് കിട്ടും. ചെടി നന്നായിട്ട് തന്നെ വളരുകയും ചെയ്യും. അപ്പോൾ 1 വർഷം കൊണ്ട് ഇതൊരു 15 അടി ഹൈറ്റ് മിനിമം വരും. അത് എല്ലാം തന്നെ വരികയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത.
1: അപ്പോൾ ഈ വളർത്തുന്ന സമയത്ത് ഒരു പരുവായി ഒരു 3-4 വർഷമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നാട്ടുപ്രദേശത്തെ കർഷകർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചസ് കോതാറുണ്ട്. അത് ശരിക്കും ആവശ്യമുണ്ടോ, അതായത് നല്ലതാണോ?
0: സാറേ, ഇതിൻ്റെ ബ്രാഞ്ച് കോതുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെയ്യരുതെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ബ്രാഞ്ച് കോത് നിയന്ത്രിതമായിട്ട് വേണേൽ മാത്രം, അതായത് നേരെ പോകുന്ന നേർഗണയ്ക്ക് ബദലായിട്ട് വളരുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അത് നീട്ടിക്കട്ട് ചെയ്യാം. സൈഡ് ബ്രാഞ്ചുകളെല്ലാം നിർത്തണം. അതായത് ഒരു 10 അടി വരെയുള്ളത് നമുക്കത് കട്ട് ചെയ്ത് കളയാം. 10 അടിക്ക് മേലോട്ടുള്ളത് നമുക്ക് നിർത്തുകയാണ് ചെയ്യേണ്ടത്. അത് മരം വളരുന്നതനുസരിച്ച് ഉണങ്ങി ഉണങ്ങി ഉണങ്ങി താഴേക്ക് പോകുന്നതായിട്ടാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ബ്രാഞ്ച് കോതുക എന്ന് പറയുക, പഴയ കാലത്ത് നമ്മൾ ബ്രാഞ്ച് കോതുന്ന എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് കുറുമ്പൂപ്പ് കൃഷി, അതായത് ചേന ചേമ്പ് അങ്ങനെയുള്ള കൃഷിക്ക് വേണ്ടിയിട്ട് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരു പരിധിവരെ കാരണവന്മാരങ്ങനെ കോതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ തേക്ക് നമുക്കറിയാം ഏതൊരു മരത്തിൻ്റെയും ബ്രാഞ്ചിൻ്റെ അടിയിലേക്ക് മരത്തിന് വണ്ണം കൂടുതലായിരിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും തേക്കിൻ്റെ ബ്രാഞ്ച് കോതരുത്. വനത്തിൽ ആരെങ്കിലും ഗോതിട്ടാണോ മരം വണ്ണം വെക്കുകയും മരം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നത്?
1: അപ്പോൾ ഇതിനകത്ത് മറ്റുള്ള ഈ നമ്മുടെ കുരുമുളക് പോലെയുള്ള അതൊക്കെ പടർത്തുന്നത് നല്ലതാണോ?
0: കുരുമുളക് നമുക്ക് ഇതിൽ പടർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അട്ടക്കാൽ, അതായത് വള്ളിയുടെ അട്ടക്കാൽ ഇതേ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കെട്ടി കെട്ടി കൊടുക്കേണ്ടി വരും. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വേറൊരു കാലിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൃഷി ചെയ്യാം. ഇടക്കൃഷിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് കാപ്പി, കൊക്കോ, കുരുമുളക്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കവുങ്ങ്. ആദ്യത്തെ വർഷങ്ങളിൽ
1: താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇടകൃഷി
0: ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യത്തെ വർഷങ്ങളിൽ നമുക്ക് യാതൊരു കാരണവശാലും ചെയ്യരുതാത്തത് കപ്പയും വാഴയും ചെയ്തുകൂടാ.
1: ഇത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ട്
0: വേരുമുറിയുന്നുണ്ടല്ല. ഇത് കപ്പയും വാഴയും ചെയ്ത് കണ്ടമാനം ഇത് അടയും. അടഞ്ഞ് ഇത് കാറ്റടി കിട്ടണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഈ വളരുന്ന സ്റ്റേജിൽ ആദ്യത്തെ 2 വർഷത്തേനെന്ന് പറയുന്നത് തേക്കിൻ്റെ തൊലി ടെൻഡറാണ്, കടുപ്പം കുറവാണ്. അപ്പോൾ കാറ്റടി കിട്ടി, അതായത് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ ഉള്ള സാധ്യത കുറയണം. അപ്പം അതായത് ഇപ്പോൾ 2 ആഴ്ചയൊക്കെ തുടർച്ചയായിട്ട് മഴ പെയ്യുവാണെങ്കിൽ അതിൻ്റെ തൊലിയിൽ റബ്ബറിനുണ്ടാകുന്ന ചീക്ക് പിങ്ക് രോഗം അതുണ്ടാവും, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുണ്ടാകാൻ സാധ്യത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാറ്റടി കയറണം. അതുപോലെ തന്നെ നമുക്ക് ഇതിന് തേക്കിനുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തണ്ടുതുരപ്പൻ, രണ്ടാമത് ഇല.
1: അതേത് പ്രായത്തിലാണ് ഉണ്ടാകുന്നത്?
0: അതെല്ലാം 3 വർഷത്തിനുള്ളിലാണ്. ഇതെല്ലാം 3 വർഷം കഴിഞ്ഞ് അപൂർവമായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നമുക്ക് കീടനാശിനികൾ വെച്ച് നമുക്ക് നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 3 വർഷത്തെ മഴക്കാലമാണ് നമുക്ക് തേക്ക് കൃഷി ശ്രദ്ധിക്കേണ്ടത്. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇലപ്പുഴു വരും, ഇലയില് തൂങ്ങി തൂങ്ങി വരുന്ന ഒരു പുഴുണ്ട്,
1: അത്
0: പുതുമഴ വരുന്ന സമയത്താണ്
1: നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും.
0: നിയന്ത്രിക്കാൻ ആദ്യമരുന്നടിച്ചാൽ നിയന്ത്രിക്കാം, ആദ്യത്തെ വർഷങ്ങൾ നിയന്ത്രിക്കാം. പക്ഷേ മരം വളർന്നു
1: കഴിഞ്ഞാൽ
0: നിയന്ത്രിക്കാൻ പറ്റത്തില്ല, കാരണം നടക്കുന്ന കാര്യമില്ല. പക്ഷെ 44% വരെ വളർച്ച കുറയുന്നതാണ്.

0: ഫോറസ്റ്റ് പറയുന്നത്. പുതുമഴ വരുമ്പോഴാണല്ലോ ഈ മരം ഇളതാകുക എന്ന്. ഇളതാകുമ്പം വെയിറ്റ് കൂടും. അപ്പൊ ഇതങ്ങ് വന്ന് തിന്നുകയാണെങ്കിൽ കാറ്റിന്റെ ശല്യം ഇരി തേക്ക് ഒടിയുന്നതിനെ ഇരിച്ചിലാണ്, ഇരിച്ചില് ശല്യം കുറയും. പണ്ട് ബ്രിട്ടീഷുകാരുടെ മുമ്പ് മുതൽ ഉരു ഉണ്ടാക്കുന്ന കാലഘട്ടം മുതൽ നമുക്ക് ഇന്ത്യയിലെ തേക്ക്, അതായത് പ്രത്യേകിച്ച് കേരളത്തിൽ തേക്കിന് ഡിമാൻഡുണ്ട്. ബ്രിട്ടീഷുകാർ ബെക്കിങ്ങ കൊട്ടാരം പണിതിരിക്കുന്നത് പോലും നിലമ്പൂർ തേക്കിട്ടാണ്. നിലമ്പൂരിലേക്ക് റെയിൽവേ വരുന്നത് പോലും ഈ അവിടുന്ന് തേക്ക് കടത്താൻ വേണ്ടിയിട്ടാണ് അവർ റെയിൽവേ പാളം പണിതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നമ്മുടെ തേക്കിന് ലോകോത്തരമായ ഒരു ഡിമാൻഡുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ്. അപ്പം എല്ലാവരും ചോദിക്കും തേക്ക് വെച്ച് വ്യാപകമായി കഴിഞ്ഞാൽ ഇതിന് മാർക്കറ്റ് ഇടിയില്ല. ഒരിക്കലും മാർക്കറ്റ് ഇടിയില്ല. ഇത് നമുക്ക് കയറ്റുമതി ചെയ്യാൻ പറ്റുന്ന ഒരു വൃക്ഷമാണ്. നമ്മൾ ഇത് രാജകീയ വൃക്ഷമായിട്ട് ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഒരു കാലഘട്ടത്തിൽ തേക്ക് മുറിക്കരുതെന്ന് തേക്കിന് ഷോർട്ടേജ് ഉണ്ടായി. അപ്പം തേക്ക് ഇന്ത്യയിൽ കുറഞ്ഞു. അവർ മുറിച്ച് മുറിച്ച് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മുറിച്ച് കുറഞ്ഞപ്പോഴാണ് അവിടെ പ്ലാന്റേഷനായിട്ട് വെച്ചുപിടിപ്പിച്ച തോട്ടമാണല്ലോ നിലമ്പൂരുള്ളത്. ഇപ്പം ഗവൺമെന്റ് തന്നെ ധാരാളം തേക്ക് വെച്ചുപിടിപ്പിച്ചോളാൻ നമുക്ക് പ്രോത്സാഹനം നൽകി.
1: മുറിക്കാനൊന്നും പെർമിഷൻ വേണ്ടല്ലോ.
0: ആ വേണ്ട, വലിയ പ്രശ്നങ്ങളില്ലല്ലോ. ചെറിയ ഒന്ന് രണ്ട് വില്ലേജിന്റെ ഒരു പേപ്പറൊക്കെ, അതൊക്കെ ഒന്നും പ്രശ്നങ്ങളല്ല, കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് ധാരാളം ആൾക്കാർ ഈ തേക്ക് വെക്കുന്നത് തന്നെ. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് യൂത്തെല്ലാം അതിന് ഒന്നോ രണ്ടോ വീട്ടിൽ പിള്ളേരെ ന്യൂക്ലിയർ ഫാമിലിയാണ്, പിള്ളേരെ എണ്ണം കുറയുന്നു. അപ്പോൾ ഈ ലാൻഡെല്ലാം വെറുതെ കിടക്കാൻ,
1: തൊഴിലാളികളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്.
0: ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളോട് ശരിക്കും കാരണവന്മാർ പറഞ്ഞു തന്നിരിക്കും ലാൻഡ് വെറുതെ ഇടാൻ ഒരിക്കലും ചെയ്യരുതാത്തല്ലേ. അപ്പോൾ എന്തെങ്കിലും കൃഷി ചെയ്യുക. അപ്പോൾ നമ്മൾ എന്നോട് തൈ മേടിച്ചുകൊണ്ട് പോകുന്നൊരു അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ 25 വയസ്സുള്ള ഒരാൾ കൃഷി ചെയ്താൽ 45 വയസ്സ് 50 വയസ്സാകുമ്പോഴൊക്കെ സുഖമായിട്ട് കോടികൾ ഒരേക്കറിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാൻ പറ്റും.
1: അപ്പൊ താങ്കൾ ആദ്യം വെച്ച 100 തൈകൾ ഇപ്പം 10 വർഷം കഴിഞ്ഞു.
0: 10 വർഷം
1: കഴിഞ്ഞു.
0: ഞാന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മരങ്ങളോട് സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് മുറിക്കാൻ
1: താല്പര്യം
0: ഇല്ല. അതും എന്റെ മോനോട് പറഞ്ഞിരിക്കും ഹാൻഡ് ഓവർ ചെയ്ത് അങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ മനസ്സിലെ പ്ലാൻ.
1: എത്ര വർഷം നിർത്താം, എത്ര വർഷം വേണം,
0: എത്ര വർഷം വേണം നിൽക്കാവല്ലോ. അതൊരു പ്രശ്നമേയല്ല. നിൽക്കും തോറും അസ്റ്റ് കൂടുമല്ലേ നമ്മുടെ കുടുംബത്തിന്. ഞാൻ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം സാറേ, നമ്മുടെ വീടിന്റെ മുന്നിൽ ഒരു 10 തേക്ക് മരം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഗാംഭീര്യം ഒരു വലുതല്ലേ. നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, അത് ഒരു 3 ഏക്കർ തേക്കും തോട്ടം നമുക്ക് ഉള്ളപ്പം നമുക്ക് എനിക്ക് ആ തേക്കും തോട്ടത്തിനകത്തോടെ ഇറങ്ങി നടക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് റബ്ബർ മുറിച്ച് കളഞ്ഞിട്ട് വെച്ച് അന്നേരം റബ്ബർ മുറിച്ചപ്പോൾ എല്ലാ വിമർശനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ
1: ഹാപ്പിയാണ്.
0: ആ തീരുമാനം മാർത്താണ്ഡം മുതൽ അങ്ങ് സുള്ളിയ വരെ ഞാൻ തൈ കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം എനിക്ക് തൈ കൊടുക്കുക എന്നുള്ളതല്ല, ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. ആര് എന്ത് സംശയം ചോദിച്ചാലും ഞാൻ അതിനെ കൃത്യമായ മറുപടി, എനിക്കറിയാവുന്ന മറുപടി ഞാനത് കൃത്യമായിട്ട് കൊടുക്കും. എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ ഓഫീസിൽ പോകുന്ന സമയമാണ് എൻ്റെ വൈഫ് ആണ് അത് എടുക്കുന്നത്. പുള്ളിക്കാരിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചെടി വളരുന്നതിൻ്റെ പിക്ചർ കണ്ടാൽ എനിക്കറിയാം അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ട്, നന്നായിട്ടാണോ വളരുന്നതെന്ന്. അല്ലെങ്കിൽ ഞാൻ പറയും ഇത് വളവിട്ട് കൊടുക്കുക, ഇത്ര ഇനി ഇന്നത് ചെയ്യാം, ഇലയിൽ എന്തെങ്കിലും പുഴുവരുകയോ അത് ഇന്നലെ കേട് വന്നാലും അത് ഇന്ന മെഡിസിൻ അടിക്കുക എന്നെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമുക്കൊരു പാഷനാണ് ഇത് സംഭവം.
1: സോജന്റെ സ്വന്തം അനുഭവങ്ങളാണ് പറഞ്ഞത്, വേറെ ഒന്നുമല്ല. അപ്പം നിരവധി ഇത് ശ്രോതാക്കൾ ഇത് കേട്ടിട്ട് കൂടുതൽ ആൾക്കാർ ഈ തേക്ക് കൃഷിയിലേക്ക് കടന്നു വരട്ടെ, കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പരിപാടിയിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി സംസാരിച്ചതിൽ താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: താങ്ക് യു സർ.
2: മികച്ച ആദായത്തിനായി ടിഷ്യൂ കൾച്ചർ തേക്ക്. ഇതേക്കുറിച്ച് കോട്ടയം ജില്ലയിലെ പാലാ ഭരണങ്ങാനത്തുള്ള സോജൻ കെ ജോസഫുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സോജൻ കെ ജോസഫിന്റെ ഫോൺ നമ്പർ പറയാം. 9446985716.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: തൈര് ഭക്ഷണത്തിനൊപ്പം ഇവനുണ്ടോ, പല്ലും എല്ലും ഹൃദയവും സുരക്ഷിതം. വല്ലപ്പോഴും ആക്കണ്ട, ദിവസേന കഴിക്കാം. ഗുണങ്ങൾ അറിഞ്ഞോളൂ. പ്രാതലിനും ഊണിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു പാലുൽപ്പന്നമാണ് തൈര്. പാല് പുളിപ്പിച്ചാണ് തൈര് നിർമ്മിക്കുന്നത്. പ്രോബയോട്ടിക്സ്, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, കാൽസ്യം, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് തൈര്. ദിവസേന കഴിക്കുന്ന ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ അറിയണ്ടേ? തൈരിന്റെ ഉപയോഗം കൊളസ്ട്രോളിന്റെ അളവും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു. ഇത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കും. തൈര് പോലുള്ള പുളിയുള്ള പാലുൽപ്പന്നങ്ങൾ മെച്ചപ്പെട്ട ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ സമ്പന്നമായ ഉറവിടമാണ് തൈര്. അസ്ഥികളുടെ ഉറപ്പ് കൂട്ടാനും എല്ലിന്റെ ആരോഗ്യത്തിനും വേണ്ട ധാതുക്കൾ തൈരിലുണ്ട്. ഇത് എല്ലുകൾ ക്ഷയിക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് അവസ്ഥയുണ്ടാക്കാതെ തടയും. ഭക്ഷണത്തിൽ തൈര് ഉപയോഗിക്കുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും മെറ്റബോളിസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇതിലൂടെ ശരീരഭാരം കുറയ്ക്കാനും കഴിയും. തൈര് പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുകയും അസുഖങ്ങൾ കുറയ്ക്കാനും ദോഷകരമായ രോഗകാരികളെ ഫലപ്രദമായി ചെറുക്കാനും സഹായിക്കുന്നു. ഇതുകൂടാതെ തൈര് ഉപയോഗം മുടികൊഴിച്ചിൽ കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും.
0: ഇന്ത്യയിലെ മത്സ്യമേഖല

0: ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ശുദ്ധജല മത്സ്യകൃഷിക്ക് അനുയോജ്യമായ കാർപ്പ് മത്സ്യങ്ങളെ പ്രേരിത പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് സമയത്താണ്? ശരിയുത്തരം ഇടവപ്പാതി, അതായത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വെട്ടിക്കവല ബ്ലോക്കിന് കീഴിലുള്ള കുളക്കട, മേലില, ഉമ്മന്നൂർ, മൈലം, പവിത്രേശ്വരം, വെട്ടിക്കവല എന്നീ കൃഷിഭവനുകളിൽ ആറിനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് വെട്ടിക്കവല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9447248729 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഓണക്കാല ചെണ്ടുമല്ലി കൃഷിക്കായി അമ്പലവയൽ സെന്റർ ഓഫ് എക്സലൻസിൽ ഹൈബ്രിഡ് തൈകൾ തയ്യാറായിട്ടുണ്ട്. 100 എണ്ണത്തിന് മുകളിൽ ഹൈബ്രിഡ് തൈകൾ വാങ്ങുന്നവർക്ക് വില 4.5 രൂപയും 100-ൽ താഴെ തൈകൾക്ക് 5 രൂപയുമാണ് വില. തൈകൾ അമ്പലവയൽ ഫാമിലെ റാസ് സെയിൽസ് കൌണ്ടറിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9447698643 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നെല്ല്, തെങ്ങ്, വാഴ, കമുക്, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഏലം, റബ്ബർ, പച്ചക്കറികൾ ഉൾപ്പെടെ 27 വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയേകാൻ സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. വരൾച്ച, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, ചുഴലിക്കാറ്റ്, വന്യജീവി ആക്രമണം തുടങ്ങി 11 തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്കെതിരെ സംരക്ഷണം. ഓൺലൈനായി എളുപ്പത്തിൽ AIMS പോർട്ടൽ വഴി അപേക്ഷിക്കാം. നഷ്ടം സംഭവിച്ചാലുടൻ കൃഷിഭവനെ അറിയിക്കുക. 15 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കാർഷിക വിവരസാങ്കേതിക ടോൾ ഫ്രീ നമ്പർ 1800024

2 5 1 6 6 1 എന്ന നമ്പറിലോ കൃഷി ഭവനുമായോ ബന്ധപ്പെടുക. 2025 സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഹരിത വ്യക്തി, മികച്ച സംരക്ഷക കർഷകൻ, കർഷക ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ, പത്രപ്രവർത്തക മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം, മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി, മികച്ച ജൈവ വൈവിധ്യ വിദ്യാലയം, മികച്ച ജൈവ വൈവിധ്യ കലാലയം, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ജൂലൈ 31 മെമ്പർ സെക്രട്ടറി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് കൈലാസം TC 24/32 നമ്പർ 43 ബെൽഹാവൻ ഗാർഡൻസ് കവടിയാർ PO തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ 0471 27 24 740. മൃഗ ആരോഗ്യം, ക്ഷീരനവീകരണം, ഗ്രാമീണ സംരംഭകത്വം എന്നീ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണി കാർഷിക കോളേജിന്റെ KAGTECH ലോഞ്ച് പാഡും വെറ്റിനറി സർവകലാശാലയിലെ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററും ചേർന്ന് വെറ്റിക്സ് 2026 സംഘടിപ്പിക്കുന്നു. 2026 ജൂലൈ 15 പൂക്കോട് വെറ്റിനറി കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും യുവ സംരംഭകർക്കും പങ്കെടുക്കാം. ആകർഷകമായ സമ്മാനങ്ങളും മികച്ച ടീമുകൾക്ക് ഇൻക്യുബേഷൻ പിന്തുണയും ഒരുക്കിയിരിക്കുന്ന പരിപാടിയിലേക്ക് താൽപര്യമുള്ളവർ www.kaegtechlaunchpad.com എന്ന വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ 9995624888 എന്ന ഫോൺ നമ്പറിൽ വിളിച്ചും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 21,600, ആലപ്പുഴ 22,700, ചെങ്ങന്നൂർ 27,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,100, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, കായംകുളം 19,000, നാളികേരം തൊണ്ടില്ലാത്തത് നെയ്യാറ്റിങ്കര 18,000, കുരുമുളക് അൺഗാർബിൾഡ്, നെടുമങ്ങാട് 66,000, പുത്തൂർ 69,000, കൊച്ചി 69,300, കുരുമുളക് ഗാർബിൾഡ് കൊച്ചി 71,300, കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പരവൂർ 5,300, നെടുമങ്ങാട് റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000, പുനലൂർ 26,000, പുത്തൂർ 26,300, കോട്ടയം 23,300. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ഭവനിൽ 2026 രണ്ടാമത് പത്മ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ വിവിധ മേഖലകളിൽ നിസ്തുല സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്നും 5 പേരാണ് രണ്ടാംഘട്ടത്തിൽ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങിയത്. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരെയാണ് പത്മവിഭൂഷൺ

0: നൽകി ആദരിച്ചത്. നടൻ മമ്മൂട്ടിയും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷണും നർത്തകി കലാമണ്ഡലം വിമലാ മേനോൻ പത്മശ്രീ പുരസ്കാരവും ഏറ്റുവാങ്ങി. ഈ വർഷം 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. വരും ദശാബ്ദങ്ങളിലെ ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുതിയ IAS ബാച്ചിന്റെ 40%-ത്തിലധികം വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ, ഉൽപ്പാദന മേഖലയിലെ വളർച്ച, ഊർജ്ജ സുരക്ഷ, യുവാക്കൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് ഇന്ത്യ ഇന്ന് മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വകുപ്പുകൾ തമ്മിലുള്ള ശക്തമായ ഏകോപനം ശാശ്വതമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. നാഫെഡ് പുരോഗതിയുടെ പാതയിലാണ്. 12 വർഷം മുൻപ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ 500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപ്പാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചുവെന്ന് ചടങ്ങിൽ സംസാരിക്കവെ കൃഷി കർഷകക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി സംഭരണം കർഷക സൌഹൃദവും സുതാര്യവുമാക്കിയ നാഫെഡിന്റെയും നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷന്റെയും ഉദ്യോഗസ്ഥരെയും മന്ത്രി അഭിനന്ദിച്ചു. nafed.in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന 16-ാമത് ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യവെയാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നതിനെ സ്വാഗതം ചെയ്ത അദ്ദേഹം മേഖലയിലെ സുഗമമായ കപ്പൽ ഗതാഗതം സാമ്പത്തിക പുരോഗതിക്ക് വഴിവെക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. ആഗോള ഊർജ്ജ സുരക്ഷയും ഉറപ്പാകും. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ദുരുപയോഗം, തീവ്രവാദത്തിന്റെ പുതിയ രൂപങ്ങൾ, ഡിജിറ്റൽ ലോകത്തെ സൈബർ ഭീഷണികൾ എന്നിവ നേരിടാൻ കൂട്ടായ ശ്രദ്ധ ആവശ്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: We need to be cognizant of the new security threats and challenges. Non-traditional threats have transcended national borders and have developed defeat systems against conventional responses. Innovative disruptive technologies, more camouflaged variants of terrorism, cyber threats in a world which is getting increasingly digitized, they all constitute an important threats for us.
0: ഇറാനും അമേരിക്കയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവച്ച ശേഷം ഇന്ത്യയിലേക്കുള്ള 11 കപ്പലുകൾ ഹോർമൂസ് കടന്നുവെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇന്ത്യൻ പതാക വഹിക്കുന്ന 10 കപ്പലുകൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഇപ്പോഴുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പൊട്ടിത്തെറിയിൽ 12 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റ 66 പേർ ചികിത്സയിലാണെന്നും മൃതദേഹങ്ങൾ ഇന്ത്യയിലെത്തിക്കാൻ നടപടികൾ പുരോഗമിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പാക് അധീന കശ്മീരിലെ അശാന്തിക്ക് കാരണം ഇന്ത്യയാണെന്ന പാകിസ്ഥാൻ പ്രതിരോധമന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫിന്റെ ആരോപണം തള്ളി ഇന്ത്യ. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. പാകിസ്ഥാന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നതായി അദ്ദേഹം പറഞ്ഞു.
2: We categorically reject these fabricated claims with the contempt that they deserve. The ongoing protests in Pakistan-occupied Kashmir are a direct consequence of Pakistan's decades-long policy of systemic economic exploitation, denial of fundamental rights, and administrative oppression. We hope the international community will hold Pakistan accountable for its misdeeds and abuses.
0: 2026 ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ചരിത്രം കുറിക്കുമെന്നും കേരളത്തിൽ നിന്നുള്ള കായിക താരങ്ങൾ അതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും കേന്ദ്ര കായികമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഇന്ത്യൻ കായികരംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്നും അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഇന്ത്യ പ്രാപ്തമാണെന്ന് ലോകത്തിന് കാണിച്ചുകൊടുക്കേണ്ട സമയമാണിതെന്ന് ചടങ്ങിൽ

0: യായിരുന്നു ശ്രീ അമിത് ഷാ. ദേശീയ പരീക്ഷാ ഏജൻസി നടത്തിയ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET UG ഫലം പ്രഖ്യാപിച്ചു. CUET ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാവുന്നതാണ്. 11 ലക്ഷത്തിലധികം പേർ എഴുതിയ പരീക്ഷ രാജ്യത്തും വിദേശത്തുമായി 321 കേന്ദ്രങ്ങളിലായി മെയ് 11 മുതൽ 31 വരെ തീയതികളിലാണ് നടന്നത്. പുരുഷ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വെളുപ്പിന് 1:30 ഇംഗ്ലണ്ട് ഘാനയെയും 4:30 മത്സരത്തിൽ പനാമ ക്രൊയേഷ്യയുമായും ഏറ്റുമുട്ടും. നാളെ രാവിലെ 7:30 കൊളംബിയയും കോംഗോയും തമ്മിലുള്ള മത്സരം നടക്കും. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തൃശൂർ ജില്ലയിൽ നടത്തിയ വ്യാപക പരിശോധനയിൽ പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തുന്നതിനായി ഭക്ഷ്യവസ്തുക്കളുടെയും കുടിവെള്ളത്തിന്റെയും 22 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് കാക്കനാട് ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ GOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ 150.63 MW വർധനയുണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽ നിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ടാംഘട്ട പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. 5 മലയാളികൾ ഉൾപ്പെടെ 65 പേർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. വരും ദശാബ്ദങ്ങളിലെ ഭരണപരമായ ഓരോ തീരുമാനവും വികസിത ഭാരതമെന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നാഫെഡിന്റെ ലേല പോർട്ടൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അമേരിക്ക ഇറാൻ ധാരണാപത്രത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഹോർമൂസ് തുറക്കുന്നത് ആഗോള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി യുവവാണി
3: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.

0: ഇന്നത്തെ യുവവാണിയിൽ കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് യുവവാണിയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഒരു യുവ കലാകാരിയാണ്, വയലിൻ ആർട്ടിസ്റ്റ് മാളവിക എസ്. മാളവിക ഹയർ സെക്കൻഡറി യൂത്ത് ഫെസ്റ്റിവലിലെ വെസ്റ്റേൺ വയലിനിൽ എ ഗ്രേഡ് നേടിയ സംഗീതജ്ഞയാണ്. അപ്പോൾ നമുക്ക് മാളവികയുടെ വിശേഷങ്ങളും സംഗീതത്തിലുള്ള യാത്രയും ഒക്കെ പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് മാളവിക.
2: താങ്ക് യു സർ.
1: മാളവിക ഒന്ന് പരിചയപ്പെടുത്താമോ, എവിടെ പഠിച്ചിരുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു?
2: ഞാൻ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതക്കാടിലാണ് പഠിച്ചത്. ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്.
1: എപ്പോ മുതലാണ് വയലിൻ പഠിച്ചു തുടങ്ങിയത്?
2: ഞാൻ ഈസ്റ്റേൺ വയലിനും പഠിക്കുന്നുണ്ട്, വെസ്റ്റേൺ വയലിനും
1: പഠിക്കുന്നുണ്ട്.
2: ഈസ്റ്റേൺ ഞാൻ കൊച്ചിലെ തൊട്ടേ പഠിക്കുന്നുണ്ട്. ഒരു 9 വയസ്സായപ്പോ തൊട്ടേ ഞാൻ ഈസ്റ്റേൺ പഠിച്ചു തുടങ്ങുന്നുണ്ട്. വെസ്റ്റേൺ ഞാൻ 2 ബാക്ക് ആണ് തുടങ്ങിയത്.
1: അടുത്തിടെ തുടങ്ങിയതാണ് വെസ്റ്റേൺ വയലിൻ. ഇപ്പൊ സമ്മാനം കിട്ടിയ
2: വെസ്റ്റേൺ വയലിൻ
1: 2 വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ പണ്ട് മുതലേ പഠിച്ചു തുടങ്ങിയതിന്റെ ഒരു ബാക്കിംഗ് ഉണ്ട്, ചെറുപ്പത്തിലെ വയലിനുമായിട്ട് പരിചയമുണ്ട്.

0: സ്വന്തമായി തീരുമാനിച്ച് പോയതാണോ അതോ വീട്ടിൽ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ സംഗീതമായിട്ട്?
1: ഇല്ല ഇല്ല, വീട്ടിൽ അങ്ങനെ വയലിൻ ആയിട്ട് അങ്ങനെ ഇല്ല. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് തന്നു.
0: മ്യൂസിക്കിലേക്കുള്ള ഒരു വഴി തുറന്നു തന്നത് സ്കൂളിൽ നിന്ന് ഭാഗത്തു നിന്നുള്ള ഒരു പുഷ് ആയിരുന്നു.
1: ഇല്ല, വീട്ടിൽ നിന്നും ചേച്ചിയൊക്കെ ഇതുപോലെ കവിതയ്ക്കും പാട്ടിനും ഒക്കെ പോകാറുണ്ട്.
0: അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോ ഒരു ഇൻസ്ട്രുമെന്റ് പഠിക്കണമെന്ന് തോന്നി വയലിൻ എടുത്തതാണ്? അതോ ആരെങ്കിലും പറഞ്ഞതാണോ വയലിൻ പഠിച്ചാൽ മതിയെന്ന്?
1: അങ്ങനെ ഇല്ല,
0: അല്ല, സ്വന്തമായി തീരുമാനിച്ചതാണ്. വയലിനാണ് ഇഷ്ടപ്പെട്ടത്. കാര്യം പൊതുവെ ഇപ്പോൾ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ആദ്യമായി എല്ലാവരും കീബോർഡ് ഒക്കെ പഠിക്കാൻ തുടങ്ങും. പക്ഷെ വയലിൻ കുറച്ചുകൂടി ടഫ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഞാനിത് പഠിക്കാം വയലിൻ തന്നെ എന്ന്.
1: ഇഷ്ടമാണ്.
0: ടഫ് ആണോ അതോ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസിലൂടെ ഇത് കുഴപ്പമില്ല, ഐ കൻ ഡു ഇറ്റ് എന്നൊരു ഫീലിംഗ് ആയിരുന്നു?
1: ടഫ് ആണ്, പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് വായിക്കാൻ പറ്റും നന്നായിട്ട്.
0: എത്ര സമയം പ്രാക്ടീസ് ചെയ്യും? റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ?
1: ഇടയ്ക്ക് വെച്ച് ഈ എക്സാംസ് ഒക്കെ ആയ ടൈമിൽ സ്റ്റോപ്പ് വന്നായിരുന്നു. അല്ലാതെ യൂത്ത് ഫെസ്റ്റിവൽ ടൈമിനൊക്കെ എപ്പോഴും മെജോറിറ്റി ടൈം ഇൻസ്ട്രുമെന്റ്സ്.
0: നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യം, ഇപ്പോ ഒരുപാട് പേര് ചെറുപ്പത്തിൽ ഇത് പഠിച്ചു തുടങ്ങാൻ പോവുമെങ്കിലും പല സമയത്തും ഇതെന്നും കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിർത്തിപ്പോ. അതുകൊണ്ടാണ് പലരും അവരുടെ പൊട്ടൻഷ്യലിൽ അച്ചീവ് ചെയ്യാത്തത്. തുടങ്ങും, പക്ഷെ നിരന്തരമായി സാധന ചെയ്യാതെയോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാതെയോ ഒക്കെ ഇത് വഴിക്ക് വെച്ച് നിർത്തും. അപ്പൊ മാളവിക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ട് എനിക്ക് വേണ്ട ഇത്, ഇതിന്റെ സമയം പോകുന്നു, എനിക്ക് കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഇതിനോട് അത്ര സ്നേഹം തോന്നിയിരുന്നു?
1: അങ്ങനെ തോന്നിയിട്ടില്ല. ക്ലാസ്സിനൊക്കെ പോവും,
0: റെഗുലർ ആയിട്ട് പോകുമായിരുന്നു.
1: ഈ എക്സാം ഒക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ബ്രേക്ക് ആവുന്നത്.
0: തിരുവനന്തപുരത്ത് തന്നെയാണോ ഇത് പഠിച്ചത്?
1: ഈസ്റ്റേൺ വയലിൻ ജഗതിയിൽ മുട്ടറ രവീന്ദ്രൻ സാറിന്റെ അടുത്താണ് പഠിച്ചത്. വെസ്റ്റേൺ വയലിൻ പേരൂർക്കട മേസ്ട്രോ അക്കാഡമി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാർ സാറിന്റെ അടുത്താണ് പഠിച്ചത്.
0: നേരത്തെ പറഞ്ഞു എക്സാം വരുമ്പോൾ ഇത് ചെറിയൊരു തടസ്സം ഉണ്ടാവും. അപ്പൊ അല്ലെങ്കിൽ എങ്ങനെയാണ് പഠനവും ഇതും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്?
1: പറ്റുന്നുണ്ട്.
0: ഇപ്പൊ രണ്ട് സ്റ്റൈല് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇതിനോടാണ് കൂടുതൽ താല്പര്യം?
1: ഞാൻ തുടങ്ങിയത് ഈസ്റ്റേൺ ആയതുകൊണ്ട് ആ സ്റ്റൈൽ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. വെസ്റ്റേൺ ഇപ്പോ രണ്ട് വർഷമല്ലേ ആയുള്ളൂ, അത് കാരണം ഈസ്റ്റേൺ ആണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്.
0: മാളവിക്ക് തോന്നുന്ന ഒരു വ്യത്യാസം എന്തോന്നാണ്? ഈ രണ്ട് സിസ്റ്റം ഇപ്പൊ രണ്ടും ഏതാണ്ട് ഇപ്പം ഇതിലിപ്പോ സമ്മാനം കിട്ടി, മറ്റേത് ഒരുപാട് വർഷം പഠിച്ചു, അപ്പൊ ഈ രണ്ട് സിസ്റ്റം തമ്മിലുള്ള രണ്ടും പഠിച്ച ഒരാളെന്ന നിലയിൽ എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്, അല്ലെങ്കിൽ സിമിലാരിറ്റി തോന്നുന്നത് എന്തൊക്കെയാണ്?
1: വ്യത്യാസം ഒരുപാടുണ്ട്. ഇതിപ്പം ട്യൂണിംഗ് ഒക്കെ ആയാലും ഭയങ്കര വ്യത്യാസമാണ് ഈസ്റ്റേണും വെസ്റ്റേണും തമ്മിൽ. പിന്നെ ഫിംഗറിംഗ്, അതിന്റെ പൊസിഷൻസ്, ഈ ഗമകൊക്കെ കൊടുക്കുന്ന രീതി, വൈബ്രാറ്റോ, അതൊക്കെ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം ഈസ്റ്റേൺ പഠിച്ചിട്ട് വെസ്റ്റേൺ പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വെസ്റ്റേണില് ഈസ്റ്റേണിന്റേതായിട്ടുള്ള ഒരു ടച്ച് കാണും, അങ്ങനെ വരാൻ പാടില്ല. ഈ വെസ്റ്റേൺ വായിക്കുമ്പം ഈസ്റ്റേൺ ഒരു സ്ഥലത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വെസ്റ്റേൺ വായിക്കും, അങ്ങനത്തെ ഒരു രീതിയിലാണ് വായിക്കേണ്ടത്, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിപ്പോ. വെസ്റ്റേൺ വരുവാണെങ്കിൽ ഓരോ ഫിക്സഡ് നോട്ട്സ് അല്ലേ, സി ഡി എഫ് അങ്ങനെ പോകുന്നതല്ലേ. ഈസ്റ്റേണിലാണെങ്കിൽ സരിഗമപ്പ. അപ്പൊ ഞാൻ ഈസ്റ്റേൺ ആണ് ആദ്യം പഠിച്ചു തുടങ്ങിയതുകൊണ്ട് വെസ്റ്റേൺ ആദ്യം തുടക്കത്തിൽ ഇപ്പൊ ഈ നോട്ട് നോക്കി വായിക്കുമ്പോഴൊക്കെ ഈ സി ഡി ഇ അങ്ങനെ അല്ല മൈൻഡ് വരുന്നത്, എന്റെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നാണ് വരുന്നത്. അങ്ങനെ അല്ല സി ഡി എഫ് ആ സംഭവമാണ് വരേണ്ടത്, പക്ഷെ ഓട്ടോമാറ്റിക്കലി സരിഗമ എന്നുള്ള സംഭവത്തിലോട്ട് പോകും. അപ്പൊ അത് കുറച്ച് വെസ്റ്റേണിനൊന്ന് ഡിഫിക്കൾട്ട് ആക്കാറുണ്ടായിരുന്നു എനിക്ക്.
0: ഈസ്റ്റേൺ പഠിക്കുമ്പോൾ ലാംഗ്വേജ് ഉണ്ടല്ലോ, ഈ പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയാണ്, മലയാളമാണ്, ഒരു പക്ഷെ വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. മറ്റൊന്ന് പുതിയൊരു ഭാഷ പഠിച്ചെടുക്കണമല്ലോ. ഷീറ്റ് മ്യൂസിക്കില് സിമ്പിൾസ് ആണ്, ഓരോ സിമ്പിളിനും മീനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ വ്യത്യാസങ്ങളും അതിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ, അതോ അത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെ ആണ്, അത് കണ്ടാൽ മനസ്സിലാവും എന്നങ്ങനെയാണ്?
1: സരിഗമ നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന സംഭവമാണ്, പെട്ടെന്ന് നോക്കി വായിക്കാൻ പറ്റും. പക്ഷേ വെസ്റ്റേൺ ആ നോട്ട് നമ്മൾ ഭയങ്കര സൂക്ഷിച്ചു നോക്കി ഓരോ നോട്ട് ഏതൊക്കെയാണ് ഒന്ന് മാറിപ്പോയാൽ തെറ്റുമല്ലോ. അപ്പോൾ അത് ഭയങ്കര പ്രയാസമായിരുന്നു എനിക്ക്. അപ്പോൾ അത് പതുക്കെ പതുക്കെ പഠിച്ച് പഠിച്ച് വന്ന് ഇപ്പോഴും കുറച്ച് പ്രയാസമൊക്കെ ആണ് എനിക്കത്.
0: അതിനോട് ചേർന്ന് ഒന്ന് ചോദിക്കുവാണ്, അപ്പോൾ ലോകത്തിപ്പോൾ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട് ഈ ഷീറ്റ് മ്യൂസിക് ഒരുപാട് ആളുകൾ പറയുന്നത് നിർത്തി ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാവർക്കും ആക്സസബിൾ ആകുന്ന രീതിയിൽ ഈ നൊട്ടേഷൻസ് ഒന്ന് മാറ്റി എഴുതിയാൽ ഒരുപാട് പേർക്ക് ഇത് വായിക്കാൻ പറ്റും എന്ന് കുറച്ച് സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. മാളവിക്ക് എങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ ആകണമെന്ന്? എങ്ങനെയാണ് ഒരുപാട് പേര് ഒന്ന് വായിച്ചതിനെ തോന്നുന്നുണ്ടോ?
1: അങ്ങനെ തോന്നുന്നില്ല. നൊട്ടേഷൻസ് ഒക്കെ
0: ഇതുപോലെ തന്നെ നിൽക്കും,
1: ഇതുപോലെ തന്നെ
0: ഇതുപോലെ നിൽക്കും. വേറെ ആരും പഠിക്കണ്ടാന്ന്. നമുക്ക് ഒരുപക്ഷെ ഒരു ഈസ്റ്റേൺ നോട്ട് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഷീറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ആ ലാംഗ്വേജ് പഠിക്കാൻ തന്നെ ഒത്തിരി സമയം എടുക്കും.
1: നൊട്ടേഷൻസിൽ ഇതുപോലെ നമുക്ക് ഈ വൈബ്രാറ്റോ കൊടുക്കാനുള്ളതായാലും പിസിക്കാറ്റോ കൊടുക്കാനുള്ളതായാലും ഈ സ്ലേർ ഒക്കെ കൊടുക്കാനുള്ളതായാലും മാർക്ക് ഇത് വെച്ചിട്ടുണ്ട്. നോട്ട് മാത്രമല്ല ഈ ഷീറ്റ് മ്യൂസിക് നോക്കി നമ്മൾ വായിക്കുന്നത്. ബോ ഇടുന്ന രീതി, അപ്പ് ബോ ആണോ ഡൗൺ ബോ ആണോ, പിന്നെ ടൈം സിഗ്നേച്ചർ, ഏത് കീ ആണ്, അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ നോക്കി നമ്മൾ വായിക്കാറുണ്ട്. നോട്ടിൽ മാത്രം ഒതുങ്ങുന്ന സംഭവം അല്ല ഈ ഷീറ്റ് മ്യൂസിക്. ഇപ്പോ ഈ ബോ ഇടുന്ന രീതിയിൽ പോലും ഡിഫറൻസ് കൊണ്ടുവരാൻ ഈ ഷീറ്റ് മ്യൂസിക്കിന് സാധിക്കും.
0: കുറച്ചുകൂടി സ്റ്റാൻഡേർഡൈസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന. ഇപ്പൊ ഒരുപക്ഷെ ഈസ്റ്റേണിൽ നമുക്ക് അങ്ങനെ നമ്മൾ വായിക്കുന്ന ഈ പറഞ്ഞ പോലെ ഇപ്പം ഗമകം ഓക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ല എന്നാണോ? അതോ
1: അങ്ങനല്ല, നമുക്ക് നമ്മുടേതായ മാറ്റങ്ങൾ ഗമകങ്ങളിൽ കൊണ്ടുവരാം. അത് മാത്രമല്ല നമ്മൾ സാഹിത്യം അനുസരിച്ചാണ് ഈസ്റ്റേണിൽ വായിക്കുന്നത്. നമ്മൾ ഈ കീർത്തനങ്ങളായാലും പാടുന്ന കണക്കിന് സാഹിത്യം അനുസരിച്ചാണ് വായിക്കുന്നത്. അത് വരുമ്പോഴത്തേക്കും അതിന്റേതായ ബോത്ത് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും.
0: ചേഞ്ചസ് ഉണ്ടാവും വെസ്റ്റേണിൽ, പക്ഷെ നമുക്കൊരു കമ്പോസിഷൻ ഉണ്ടാവും, അതിന് കൃത്യം നോട്ട് ഉണ്ടാവും. അതിന് ബാക്കിംഗ് ആയിട്ട് സാഹിത്യം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല.
1: ഇല്ല, നോട്ട് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കും വായിക്കണം.
0: അപ്പൊ അത് കുറച്ചുകൂടി റിജിഡ് ആണോ? അല്ല, ഈസ്റ്റേൺ ഇപ്പൊ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് കമ്പോസിഷൻസ് ഉണ്ട്, അതൊക്കെ കേൾക്കുന്നുണ്ടാവും. വെസ്റ്റേണിൽ അങ്ങനെ പഠിക്കുന്നതിന് പുറമെ അങ്ങനെ വെസ്റ്റേൺ വയലിൻ കമ്പോസിഷൻസ് ഒക്കെ കേൾക്കാറുണ്ടോ?
1: ക്ലാസിക്കൽ പീസസ് ഉണ്ടല്ലോ, വിവാൽഡിയുടെ ഒക്കെ
0: പീസസ് ഇഷ്ടമാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും കമ്പോസർ ഉണ്ടോ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് പറ്റുന്ന ഒരു സ്റ്റൈലാണ്, അങ്ങനെ തോന്നിയ എന്തെങ്കിലും ഉണ്ടോ?
1: പറ്റുന്ന സ്റ്റൈലാണ് അങ്ങനെ തോന്നിയിട്ടില്ല, പക്ഷെ കേൾക്കാൻ ഇഷ്ടമുള്ളത് ഉണ്ട്. വിവാൽഡിയുടെ ഫോർ സീസൺസ് എന്ന് പറഞ്ഞ ആ ഫോർ പീസസ് ഭയങ്കര ഇഷ്ടമാണ്.
0: മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടുണ്ടോ? ആദ്യമൂലിയ വയലിൻ തന്നെയാണ്. വയലിൻ എന്ന് പറയുന്നത് മാളവിക്ക് ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണോ, അതോ തനിച്ചിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ അളവിക പോകുന്ന എടുത്ത് വായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്?
1: തനിച്ചിരിക്കുമ്പോ വായിക്കാറുണ്ട്,
0: ബോറടിച്ചിരിക്കുമ്പോൾ
1: എടുത്ത് വായിക്കും.
0: അഭയസ്ഥാനം പോലെ എന്റർടൈൻമെന്റിനെ സ്വയം സന്തോഷിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോ എന്താണ് വയലിനിലുള്ള ഭാവി ചിന്തകൾ? ഇതിൽ തന്നെ തുടർന്നു പോകുന്നോ, അതോ പഠനത്തിന്റെ കൂടെ കൊണ്ടുപോകാനാണോ ഉദ്ദേശം? എന്താണ്
1: ഇപ്പോ പഠനത്തിന്റെ കൂടെ സൈഡായിട്ട് കൊണ്ടുപോകാനാണ്
0: ഇപ്പൊ പോകുന്ന പോലെ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ അനുഭവം ഒന്ന് പറയാമോ? ഇപ്പൊ കോമ്പറ്റീഷനിൽ സാധാരണ നമ്മൾ എന്താണ് വായിക്കുന്നത്, അതിന്റെ ഒരു റുട്ടീൻ എങ്ങനെയാണ്?
1: കോമ്പറ്റീഷൻസിന് ഇതുപോലെ ക്ലാസിക്കൽ പീസസ് ഉണ്ട് വെസ്റ്റേണിന്റെ, അപ്പൊ അത് നമ്മള് ഷീറ്റ് മ്യൂസിക് വെച്ച് നോക്കി വായിക്കാം.
0: അപ്പോ മാളവിക്ക് സമ്മാനം കിട്ടിയ ഒരു കമ്പോസിഷൻ ഈ അടുത്ത് വായിച്ച പീസ് നമുക്കൊന്ന് എല്ലാവർക്കും വേണ്ടി വായിക്കാം. അതിനു മുമ്പ് അതിനെ കുറിച്ചൊന്ന് പറയാം.
1: ഓസ്കർ യിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ജർമ്മൻ വയലിനിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പീസാണ് കൺസേർട്ടോ ഇൻ ബി മൈനർ. ആ പീസ് മൂന്ന് മൂവ്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് മൂവ്മെന്റും തേർഡ് മൂവ്മെന്റും ആണ്.
0: നമുക്കപ്പോ മാളവികക്ക് സമ്മാനം നേടിക്കൊടുത്ത ഓസ്കർ യിൽഡിംഗിന്റെ ആ വയലിൻ പീസ് കേൾക്കാം.

കേരള ഹയർ സെക്കൻഡറി യുവജനോത്സവത്തിൽ വെസ്റ്റേൺ വയലിൻ വായനയിൽ എ ഗ്രേഡ് നേടിയ എസ് മാളവികയുമായി മൃദുൽ ജേക്കബ് നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

അടുത്തതായി യുവവാണിയിൽ വിവിധ പ്രവേശന പരീക്ഷകൾക്കും മത്സര പരീക്ഷകൾക്കും സൗജന്യ പരിശീലനം നൽകുന്ന സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ സാത്തി പോർട്ടലിനെ കുറിച്ചുള്ള ഒരു ലഘു വിവരണം കേൾക്കാം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂരിന്റെ സഹകരണത്തോടെ 2023 നവംബറിൽ സാത്തി സെൽഫ് അസസ്മെന്റ് ടെസ്റ്റ് ആൻഡ് ഹെൽപ്പ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള വിദ്യാർത്ഥികൾക്ക് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ JEE, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് NEET, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് CLAT, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പ്ലാറ്റ്ഫോം എല്ലാ വിദ്യാർത്ഥികൾക്കും, പ്രത്യേകിച്ച് സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കുമുള്ള സൗജന്യ വിദ്യാഭ്യാസ ഉള്ളടക്കവും മാർഗനിർദ്ദേശവും നൽകുന്നു. മത്സര പരീക്ഷകൾക്കായുള്ള തയ്യാറെടുപ്പിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസുകളും പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലെ അക്കാദമിക് വിദഗ്ധർ അവരുടെ വൈദഗ്ധ്യം പങ്കുവച്ച പഠന സാമഗ്രികൾ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ പ്രധാന സൌകര്യങ്ങൾ ഇവയൊക്കെയാണ്: സോൾവ് വിത്ത് മീ എന്ന മാർഗനിർദ്ദേശത്തോടെയുള്ള പ്രശ്ന പരിഹാര സെഷനുകൾ, 60,000+ ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മൂല്യനിർണയ പ്ലാറ്റ്ഫോം NCERT, വീഡിയോ പരിഹാരങ്ങൾ, തത്സമയ ക്ലാസുകൾ, NCERT അടിസ്ഥാനമാക്കിയ പഠന സൌകര്യങ്ങൾ, പരീക്ഷാ തയ്യാറെടുപ്പിനുള്ള ഫലപ്രദമായ തന്ത്രങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്ന AI അധിഷ്ഠിത ചാറ്റ് ബോർഡ്, AI സംയോജിപ്പിച്ച ഫീഡ്ബാക്ക് സംവിധാനം തുടങ്ങിയുള്ളവയാണ് ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ പ്രധാന സൌകര്യങ്ങൾ. JEE, NEET, SSC തുടങ്ങിയ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉള്ളടക്കങ്ങൾ DTH പ്ലാറ്റ്ഫോമിലൂടെയും സംപ്രേഷണം ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്ക് ഈ പഠന സാമഗ്രികൾ വെബ് പോർട്ടലിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയും ഉപയോഗിക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ സാത്തി SATHEE.IITK.AC.IN. എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. നിങ്ങളുടെ മത്സര പരീക്ഷാ സ്വപ്നങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകാൻ സാത്തി നിങ്ങളോടൊപ്പമുണ്ട്. ഇന്നത്തെ യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി, നമസ്കാരം. നിർവഹണം മൃദുൽ ജേക്കബ്, നിർവഹണ സഹായം അരുൺ ശ്രീകാര്യം.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമദ് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495556321. ഒരു നമ്പർ കൂടി 9496596321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

വാക്കുകൾ വെറും അക്ഷരങ്ങളല്ല, കാലത്തെയും മനുഷ്യനെയും ജീവിതത്തെയും വായിച്ചെടുക്കാനുള്ള ജനാലകളാണ്. മനുഷ്യ ജീവിതത്തെയും സമൂഹത്തെയും പുതിയ കാഴ്ചപ്പാടുകളിലൂടെ സമീപിക്കുന്ന ഡേവിഡ് മാത്യുവിന്റെ 2.5 നൂറ്റാണ്ടിന്റെ സർഗസംവേദനം എന്ന പ്രഭാഷണവും വ്യത്യസ്ത ഭാവങ്ങളും വികാരങ്ങളും നിറഞ്ഞ കലാം പാങ്ങോടിന്റെ കവിതകളുമാണ് ഇന്ന് സാഹിത്യരംഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിന്തയും സൗന്ദര്യവും സമന്വയിക്കുന്ന ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി കലാം പാങ്ങോടിന്റെ കവിതകൾ കേൾക്കാം. കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പാരമ്പര്യവും ചരിത്രത്തിന്റെ തിളക്കമുള്ള അധ്യായങ്ങളും ചേർത്ത് ആവിഷ്കരിക്കുന്ന കവിതയാണ് കേരളീയ കവിതയെന്ന ഈ കവിത. നാടിന്റെ ആത്മാവിനെ വാക്കുകളിലൂടെ വരച്ചിടുന്ന കവി മലയാള മണ്ണിന്റെ മണവും രുചിയും നിറവും പ്രകൃതിയും കണ്ടറിഞ്ഞ് മലയാള തനിമയെ നെഞ്ചേറ്റി പാടുകയാണ് ഇവിടെ.

പ്രകൃതിയുടെ ഓരോ ചലനത്തിലും ഒരു കഥ ഒളിഞ്ഞിരിക്കുന്നുവെന്നും ഇനിയും ഒരുപാട് കഥകൾ എഴുതാനുണ്ടെന്നും കവി പ്രകൃതി സൂക്തമെന്ന ഈ കവിതയിലൂടെ സൂചിപ്പിക്കുന്നു. ഒടുവിൽ പിറകെ വരുന്നവർക്കൊരു വിളവ് കൂട്ടുവാൻ ഉഴവുചാല് പൂട്ടുന്ന കവി കവിതയിൽ പല വേഷഭൂഷിതനായി പ്രകൃതിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു.

0: നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും വായനക്കാരുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരിയാണ് ജെയ്ൻ ഓസ്റ്റിൻ. കാലം മാറിയെങ്കിലും മനുഷ്യരുടെ വികാരങ്ങളും ബന്ധങ്ങളും അതേപോലെ നിലനിൽക്കുന്നതിലാണ് ജെയ്ൻ ഓസ്റ്റിന്റെ എഴുത്തുകൾ ഇന്നും പുതിയ വായനക്കാരെ കണ്ടെത്തുന്നത്. ജെയ്ൻ ഓസ്റ്റിനെയും അവരുടെ അനശ്വരമായ സാഹിത്യ ലോകത്തെയും ഓർമ്മിപ്പിക്കുകയാണ് ഡേവിഡ് മാത്യു തന്റെ പ്രഭാഷണത്തിലൂടെ. രണ്ടര നൂറ്റാണ്ടിന്റെ സർഗസംവേദനം.
1: 250 വർഷമായിട്ടും കൂടുതൽ തിളക്കത്തോടെ സാഹിത്യത്തിൽ കാലാതീതമായി വാഴുക, 19-ാം നൂറ്റാണ്ടിലെ സാഹിത്യ വിസ്മയമായ ജെയ്ൻ ഓസ്റ്റിനാണ് ആ പദവിക്ക് അർഹയായിരിക്കുന്നത്. ഉത്തമ വായനക്കാരുള്ള കാലത്തോളം അത് തുടരും. താൻ ജീവിച്ച കാലഘട്ടത്തിലെ ജീവിതത്തെ അവർ ഒപ്പിയെടുത്തു. ഇംഗ്ലീഷ് സാമൂഹ്യ ചരിത്രത്തിലെ ഒരു സുവർണകാലമായിരുന്നു 19-ാം നൂറ്റാണ്ട്. ജെയ്ൻ ഓസ്റ്റിന്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അന്നത്തെ സാമൂഹ്യ ഘടനയും ജീവിതവും പരോക്ഷമായി നമ്മിലേക്ക് സന്നിവേശിക്കപ്പെടും. ജെയ്ൻ ഓസ്റ്റിന്റെ മാസ്റ്റർപീസായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റിയിൽ നിന്ന് ഒരു ഭാഗം എടുത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ടൈം ഓർ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ഈസ് ടു ഡിറ്റർമൈൻ ഇന്റിമസി, ഇറ്റ് ഈസ് ഡിസ്പൊസിഷൻ എലോൺ. 7 years വുഡ് ബി ഇൻസഫിഷ്യന്റ് ടു മേക്ക് സം പീപ്പിൾ അക്വൈൻറ്റഡ് വിത്ത് ഈച്ച് അതർ, ആൻഡ് 7 days ആർ മോർ ദാൻ ഇനഫ് ഫോർ അതേഴ്സ്. മനുഷ്യർ തമ്മിലുള്ള അടുപ്പത്തെ നിർവചിക്കുന്നത് സമയവും അവസരങ്ങളുമല്ല, മനോഭാവവും മനസ്ഥിതിയുമാണ് അത് നിർണയിക്കുന്നത്.

ഇരിക്കുന്നത്. ചില മനുഷ്യർക്ക് പരസ്പരം മനസ്സിലാക്കാനും പരിചയപ്പെടാനും 7 വർഷം കിട്ടിയാലും പോരാ, മറ്റു ചിലർക്ക് 7 ദിവസം തന്നെ അധികം. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളാണ് ജെയ്ൻ ഓസ്റ്റിനെ വ്യത്യസ്തയാക്കുന്നത്. പുരുഷന്മാർ മരിയോ പുസോയുടെ ദ ഗോഡ് ഫാദറിൽ നിന്ന് ഉദ്ധരിക്കുന്നത് പോലെ ഏത് സ്ത്രീക്കും ജെയ്ൻ ഓസ്റ്റിനെ ഉദ്ധരിക്കാം. കാരണം ജെയ്ൻ സംസാരിച്ചത് അവർക്ക് വേണ്ടിയായിരുന്നു. പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് അവർക്ക് ഉദ്ധരിക്കാൻ പാകത്തിലാണ്. ജെയ്ൻ ഓസ്റ്റിനെ കുറിച്ച് പല നറേറ്റീവുകളുണ്ട്. നോവൽ സാഹിത്യത്തിലെ അവരുടെ ഔന്നത്യമാണ് അതിലൊന്ന്. അതുല്യമായ ഒരു ശൈലിയായിരുന്നു അവരുടേത്. ഷീ വാസ് എ സ്റ്റൈലിസ്റ്റ്. മാറി മാറി വരുന്ന കാലഘട്ടങ്ങളിൽ ജെയ്ൻ ഓസ്റ്റിൻ്റെ പ്രിയതയ്ക്ക് ഒരു കാരണമതാണ്. ഓരോ തലമുറയും ജെയ്നിനെ വായിച്ച് ആസ്വദിക്കുന്നു, പഴക്കമോ ചെടിപ്പോ കൂടാതെ. സ്ത്രീകളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഗ്രന്ഥകാരി, യൂറോപ്പ് മുഴുവൻ പരക്കെ അംഗീകാരം നേടിയ ആദ്യത്തെ സ്ത്രീ നോവലിസ്റ്റ്. ജെയ്ൻ സൃഷ്ടിച്ച സ്ത്രീ കഥാപാത്രങ്ങൾ ഗ്രന്ഥകാരിയുടെ പത്രങ്ങളാണ്. ആ പത്രങ്ങളിലൂടെ നാം ഓസ്റ്റിനെ വായിച്ചറിയുന്നു. കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിൽ ഗ്രന്ഥകാരി ഇടപെടാറില്ല. ഫ്രീ ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് അതാണ് അവർ ഉപയോഗിക്കുന്നത്. സ്വതന്ത്രവും പരോക്ഷവുമായ ഭാഷയാണ് ഓസ്റ്റിൻ്റെ നോവലുകളുടെ പ്രത്യേകത. ഒരു കഥാപാത്രത്തെ പോലും അവർ ന്യായീകരിക്കുന്നില്ല, ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല. കഥാപാത്രങ്ങൾക്കും വായനക്കാർക്കും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം. ജെയ്ൻ ഓസ്റ്റിൻ്റെ നോവലുകൾ സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ നേർചിത്രങ്ങളാണ്, സോഷ്യൽ റിയലിസം. സ്ത്രീകളുടെ പെരുമാറ്റ രീതികൾ, വിവാഹം, വരുമാനം എന്നിവയാണ് ജെയ്ൻ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ. അന്നത്തെ പോലെ അവ ഇന്നും പ്രസക്തമാണ്. ആദ്യ നോവലായ സെൻസ് ആൻഡ് സെൻസിബിലിറ്റി 1811 ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതൊരു റൊമാൻറ്റിക് നോവലാണ്. എലീനർ, മരിയാന എന്നീ 2 സഹോദരിമാരുടെ ജീവിതങ്ങളിലൂടെ നാം കടന്നുപോകുന്നു. 2.5 നൂറ്റാണ്ട് മുമ്പുള്ള പ്രേമവും ഹൃദയ ദ്രവീകരണവും സാമൂഹ്യ പ്രതീക്ഷകളും നാം പരിചയപ്പെടുന്നു. സമകാലിക ജീവിതത്തിൻ്റെ വിശ്വസ്ത ദർപ്പണങ്ങളാണ് ജെയ്ൻ നോവലുകൾ. എലീനർ പ്രതിനിധീകരിക്കുന്നത് പ്രായോഗികതയും സംയമനവുമാണ്. അതിനെ സെൻസ് എന്ന് വിശേഷിപ്പിക്കാം. എന്നാൽ മരിയാന ഡാഷ്ഫോർഡ് വികാരങ്ങളുടെയും പ്രകടനപരതയെയും ധ്വനിപ്പിക്കുന്നു. അതിനെ സെൻസിബിലിറ്റി എന്ന് വിശേഷിപ്പിക്കാം. നോവലിൻ്റെ പേര് സെൻസ് ആൻഡ് സെൻസിബിലിറ്റി എന്നാക്കിയത് തികച്ചും സംഗതം. പ്രേമം, സ്നേഹം, സാമൂഹ്യ പദവികൾ എന്നിവയാണ് അന്വേഷണ വിഷയങ്ങൾ. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി വായിച്ചു കഴിയുമ്പോൾ ജെയ്ൻ ഓസ്റ്റിനെ കൂടുതൽ നാം ഇഷ്ടപ്പെടാൻ തുടങ്ങും. 1813 പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് ജെയ്ൻ ഓസ്റ്റിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതിയാണ്. അതിലെ എലിസബത്ത് ബെന്നറ്റ് എന്ന നായിക കൃതിയുടെ ആത്മസത്താണ്. ബന്ധങ്ങളിലെ സങ്കീർണതകൾ വളരെ കൃത്യമായി ഈ കൃതിയിൽ വരച്ചു കാട്ടുന്നു. നായികയുടെ തന്നെ മുൻവിധികൾ നോവലിൻ്റെ തലക്കെട്ടിൻ്റെ ഒരു ഭാഗമാണ്. പ്രെജുഡീസ്, അഭിമാനബോധവും മുൻവിധികളും ചേരുമ്പോൾ പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് ആയി. ഇതിൽ പറയുന്നത് സ്ത്രീകളുടെ പൊതു അനുഭവങ്ങളാണ്. സ്ത്രീകൾ ഏറ്റവും ഉദ്ധരിക്കുന്നത് പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസിൽ നിന്നാണ്. സ്ത്രീകൾ ഉള്ളിടത്തോളം കാലം പ്രൈഡ് ആൻഡ് പ്രെജുഡ്യൂസ് വായിക്കപ്പെടും. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് എമ്മ എന്ന നോവലിലെ പ്രതിനായികയായ എമ്മ. ശരിയായി നയിക്കപ്പെടാത്തതിൻ്റെ ദോഷങ്ങളുണ്ട്. ഊർജ്ജസ്വലതയാണ് അവളുടെ കൈമുതൽ. മിസ്റ്റർ നൈറ്റ്ലി, ഹാരിയ സ്മിത്ത്, ജെയ്ൻ ഫെയർഫാക്സ് എന്നീ കഥാപാത്രങ്ങൾ പൂർണ്ണ വികസിതമാണ്. പെസ്വേഷൻ എന്ന ഗ്രന്ഥം ആനി എലിയറ്റ് എന്ന ധീരയായ കഥാപാത്രത്തിൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. ധീരയെങ്കിലും വില കുറച്ച് കാട്ടപ്പെടുന്നു. അണ്ടർ എസ്റ്റിമേറ്റഡ് ക്യാരക്ടർ, പക്ഷേ വിസ്മയം ഉണർത്തുന്ന ഒരു വ്യക്തിത്വമാണത്. ക്യാപ്റ്റൻ ഫ്രെഡറിക് വെൻവർത്ത്, സർ വോൾട്ടർ എലിയറ്റ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ക്രോഫ്സ് എന്നീ കഥാപാത്രങ്ങൾ നോവലിനെ ധന്യമാക്കുന്നു. നോർതാംഗിർ ഹാബി എന്നൊരു നോവൽ കൂടിയുണ്ട്, പക്ഷേ അത്ര പ്രചാരം അതിനില്ല. പേഴ്സ്വേഷനും

0: നോർത്താങ്കർ ആബിയും പ്രസിദ്ധീകരിക്കപ്പെട്ടത് നോവലിസ്റ്റിൻ്റെ മരണത്തിന് ശേഷമാണ്. മരിക്കുന്നതിന് മുമ്പേ മറ്റൊരു നോവൽ കൂടി ഓസ്റ്റൻ എഴുതി, പക്ഷേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. സാൻഡീഷൻ എന്ന പേരിൽ പിന്നീടത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ജീവിച്ചിരിക്കുമ്പോൾ ജെയ്ൻ ഓസ്റ്റിന് ഇന്നത്തെ പ്രശസ്തി ലഭിച്ചിരുന്നില്ല. എന്നാൽ 1940കളോടുകൂടി ഇംഗ്ലീഷ് ഭാഷയിലെ ഒരൊന്നാംകട എഴുത്തുകാരിയെന്ന് അവിടെ സ്ഥാപിക്കപ്പെട്ടു, ചിരപ്രതിഷ്ഠ. പക്ഷേ താൻ അർഹിച്ച അംഗീകാരത്തിനായി 20ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഊതിക്കഴിച്ച പൊന്നായി അവരുടെ പ്രശസ്തി മാറി. ഓസ്റ്റന്റെ കഥാതന്തുക്കൾ ഫലിതം ചാലിച്ചതാണ്. അവരുടെ നോവലുകൾ സ്ത്രീ ജീവിതത്തിൽ വിവാഹത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു. വിവാഹത്തെ വെറുപ്പോടുകൂടി കാണുന്ന ഇന്നത്തെ വനിതകൾ ആ പുസ്തകങ്ങൾ വായിക്കണം. മതിയായ വരുമാനം ഇല്ലാത്ത വനിതകൾക്ക് സുരക്ഷിത ജീവിതം ഉറപ്പുവരുത്താൻ ഒരു നല്ല വിവാഹം അനിവാര്യമാണെന്ന് അവർ ധ്വനിപ്പിക്കുന്നു. പലർക്കും വിവാഹത്തിലൂടെ ഒരു സാമൂഹ്യ പദവി, സോഷ്യൽ സ്റ്റേറ്റസ് ലഭിക്കുന്നു. മറ്റു ചിലർക്ക് ഒരു റിഫ്ലക്റ്റഡ് ഗ്ലോറി വന്നു ചേരുന്നു. അസാധാരണ വ്യക്തിത്വമുള്ള സ്ത്രീകൾക്കാണ് ഒറ്റയ്ക്ക് സാമൂഹ്യ പദവി നേടാൻ കഴിയുക. അന്നും ഇന്നും അതങ്ങനെയാണ്. ധനവും വിവാഹവും എക്കാലവും സ്വാധീന ഘടകങ്ങളാണ്. സാമൂഹിക പ്രശ്നങ്ങളാണ്, സോഷ്യൽ ഇഷ്യൂസ് ഓസ്റ്റൻ കൈകാര്യം ചെയ്തത്. ഇതുതന്നെയാണ് അവരുടെ ഇന്നത്തെ പ്രസക്തി. ജെയ്ൻ ഓസ്റ്റന്റെ കണ്ണുകളിലൂടെ മനുഷ്യരെ കാണുന്നത് ഒരിക്കലും ഒരു പഴഞ്ചൻ ഏർപ്പാടല്ല. അവർ മനുഷ്യരെയും സമൂഹത്തെയും കുറിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങളും പ്രതികരണങ്ങളും കാലാതീത സ്വഭാവമുള്ളതാണ്. വിവാഹത്തെ ഒരു സാമൂഹ്യ ഉടമ്പടിയായി അവർ കാണുന്നു. അതൊരു വൺ വേ ട്രാഫിക് അല്ല, കേവലം ഒരു സാമ്പത്തിക നിർദ്ദേശമായി അതിനെ കണ്ടുകൂടാ. യഥാർത്ഥ പ്രേമം പൂക്കളും ബൊക്കയും ആഭരണങ്ങളുമല്ല, സുന്ദരമായ കുറിപ്പുകൾ കൈമാറുന്നതും അതാകില്ല. പരസ്പര ബഹുമാനവും അനുകമ്പയും സ്നേഹവും മറ്റേയാളിന് വേണ്ടി കൂടുതൽ മെച്ചമായി ജീവിക്കാനുള്ള ആഗ്രഹവുമാണ് പ്രേമത്തിൻ്റെ മാനദണ്ഡങ്ങൾ. പരസ്പര പൂരകമാകുന്നത് അപ്പോഴാണ്. എത്ര ഉദാത്തമായ സന്ദേശം! അതെങ്ങനെ കാലഹരണപ്പെടും? കടുകട്ടിയായ ഒരു സമൂഹത്തിൽ ഒരു നല്ല വിവാഹം അതിജീവനത്തിൻ്റെ മാർഗം കൂടിയാണ്. ഓസ്റ്റന്റെ കാലത്തെ പോലെ ഇതും പുരുഷ മേധാവിത്വത്തിൻ്റെ കാലമാണ്, പാട്രിയാർക്കിക്കൽ സൊസൈറ്റി. ഈ പാട്രിയാർക്കിക്കൽ കോഡാണ് ന്യായം വിധിക്കുന്നത്. സാഹിത്യ ലോകത്തിൽ ഓസ്റ്റന്റെ ആരാധകർ സ്ത്രീകളാണെങ്കിലും സാഹിത്യത്തിലെ അതികായന്മാരും പുരുഷന്മാരും കുറവല്ല. മഹാനായ ഇ.എം. ഫോസ്റ്റർ, കവിയായ W.H. ഓഡൻ, വിമർശകനായ F.W. ലീവ്സ് എന്നിവർ അവരിൽ പ്രമുഖരാണ്. ചില പുരുഷന്മാർ ജെയ്ൻ ഓസ്റ്റിനെ വായിക്കാത്തത് അവരുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കാൻ ജെയ്നെ കിട്ടാതെ കൊണ്ടാണ്. പാട്രിയാർക്കിയാണ് പ്രശ്നം. പാത്രസൃഷ്ടിയിൽ കുറ്റമറ്റതാണ് ഓസ്റ്റൻ കൃതികൾ. വൈകാരികമായ പക്വതയും ബുദ്ധിയും ജെയ്ൻ ഓസ്റ്റൻ നൽകുന്ന മറ്റൊരു സന്ദേശമാണ്. സ്വാനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്ന കഥാപാത്രങ്ങൾ സ്വയം നവീകരിക്കപ്പെടുന്ന മനുഷ്യരാണ്. കഴിഞ്ഞ December 16 ജെയ്ൻ ഓസ്റ്റിൻ ജനിച്ചിട്ട് 250 വർഷം കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് ഞാനിത് സമർപ്പിക്കുന്നത്.
1: കാലത്തെ അതിജീവിക്കുന്ന സാഹിത്യം എങ്ങനെയായിരിക്കണമെന്നതിന് ജെയ്ൻ ഓസ്റ്റിന്റെ കൃതികൾ ഇന്നും ഉത്തരം പറയുന്നുണ്ട്. ഓരോ കാലത്തും പുതിയ അർത്ഥങ്ങളോടെ വായിക്കപ്പെടുന്ന അവരുടെ എഴുത്തുകൾ നല്ല സാഹിത്യത്തിന് കാലപരിധികളില്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇനി നമുക്ക് കലാം പാങ്ങോടിന്റെ മറ്റൊരു കവിത കൂടി കേട്ടാലോ? ചേറും ചെളിമണവും നിറഞ്ഞ ഗ്രാമാന്തരങ്ങളിലൂടെ ഇല്ലായ്മയിലും വല്ലായ്മയിലും നിന്ന് ഓടിപ്പോകുന്ന പ്രിയമായൊരുവളെ ഓർത്ത് കവിതയായൊരു കഥ പറയുന്ന കവി, ദീർഘതയാർന്നൊരു കവിതയെ കഥയായൊരുക്കിടുന്ന കവിത. ഒരു കഥ ചൊല്ലട്ടുമാ.

0: ചിന്തകൾക്ക് പുതിയ മാനങ്ങൾ നൽകിയ പ്രഭാഷണവും ഹൃദയസ്പർശിയായ കവിതകളുമായി ഇന്നത്തെ സാഹിത്യരംഗം പൂർണ്ണമാകുന്നു. സാഹിത്യത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളുമായി വീണ്ടും കാണാം. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥ

0: ആധികാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നിർവഹിച്ചു. രാഷ്ട്രപതി ഭവനിലെ ചടങ്ങിൽ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി 65 പേർക്ക് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ ജേതാക്കളായ ജസ്റ്റിസ് കെ ടി തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി നാരായണൻ എന്നിവരും പത്മഭൂഷൺ ജേതാക്കളായ നടൻ മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവരും പത്മശ്രീ ജേതാവ് വിമല മേനോനും പുരസ്കാരം സ്വീകരിച്ചു. ഓരോ ഭരണപരമായ തീരുമാനവും വികസിത ഭാരതം എന്ന ലക്ഷ്യം കെട്ടിപ്പടുക്കുന്നതിനായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറിമാരായി നിയമിതരായ 2024 ബാച്ചിലെ 183 IAS ട്രെയിനികളുമായി ന്യൂഡൽഹിയിൽ സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പുതിയ IAS ബാച്ചിന്റെ 40% വനിതാ ഓഫീസർമാരാണ് എന്നത് രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവായി ജനങ്ങളെ പ്രതിഷ്ഠിക്കാൻ യുവ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യങ്ങളുടെ നികുതി കുറച്ച സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. ബജറ്റ് ചർച്ചയ്ക്കുള്ളിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ സ്പീക്കർ സഭ നിർത്തിവച്ച് വിഷയം സബ്മിഷനായി അവതരിപ്പിക്കാമെന്ന് അറിയിച്ചു. വീര്യം കുറഞ്ഞ മദ്യം സോഫ്റ്റ് ഡ്രിങ്ക് പോലെ വ്യാപകമാക്കാൻ ശ്രമിക്കുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പുതുക്കിയ സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള ചർച്ചയും സഭയിൽ നടന്നു. 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം വകമാറ്റൽ, കിഫ്ബി ബാധ്യതയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതിയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 150.63 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മഴയുടെ ലഭ്യതക്കുറവ്, എൽനിനോ പ്രതിഭാസം എന്നിവ മൂലം വൈദ്യുതി ലഭ്യതയിൽ കുറവ് വന്നിട്ടുണ്ട്. എന്നാൽ വൈദ്യുതി ഉപയോഗത്തിൽ 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വൈദ്യുതി മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഇന്ത്യൻ കായിക രംഗത്തിന് കേരളം നൽകിയ സംഭാവനകൾ ഐതിഹാസികമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജപ്പാനിൽ നടക്കാനിരിക്കുന്ന 2026 ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക പ്രചാരണ പരിപാടിയായ ഏഷ്യൻ ഗെയിംസ് ഫൺ റണ്ണിന് തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക കാര്യങ്ങളിൽ കേരളത്തിൽ ദൃശ്യമാകുന്ന ഊർജവും ഉത്സാഹവും പങ്കാളിത്തവും ഏറെ പ്രചോദനമേകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. താങ്ങുവിലയുടെ ആനുകൂല്യം കർഷകരിൽ നേരിട്ടെത്തുന്നതിന് ഇടനിലക്കാരെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 12 വർഷം മുമ്പ് സാമ്പത്തിക പ്രയാസങ്ങൾ അലട്ടിയിരുന്ന നാഫെഡ് ഇന്ന് 74 ലക്ഷം കർഷകർക്ക് സേവനം നൽകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ

0: $500 കോടിയുടെ ലാഭത്തിലാണ് സ്ഥാപനം. ന്യൂഡൽഹിയിൽ നാഫെഡിന്റെ ലേല പോർട്ടൽ nafed.in ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിത്ഷാ. രാജ്യത്ത് കാർഷിക വിളകളുടെ ഉൽപ്പാദനം കഴിഞ്ഞ ദശകത്തിൽ വലിയ തോതിൽ വർദ്ധിച്ചെന്ന് ചടങ്ങിൽ സംസാരിക്കവെ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. nafed.in പോർട്ടലിലൂടെ കർഷകർക്ക് 48 മണിക്കൂറിനുള്ളിൽ ഉൽപ്പന്നങ്ങളുടെ വില അവരുടെ ബാങ്ക് അക്കൌണ്ടിലെത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഡോക്ടർ കെ ജെ റീനയെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് സ്റ്റേ ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ട്രൈബ്യൂണൽ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സംസ്ഥാനത്ത് മുഹറം വെള്ളിയാഴ്ച ആചരിക്കുന്ന സാഹചര്യത്തിൽ വ്യാഴാഴ്ചത്തെ പൊതു അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വ്യാഴാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. ഈ മാസത്തെ വിവിധ ക്ഷേമ പെൻഷനുകളുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കാൻ സർക്കാർ ഉത്തരവ്. 6.5 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിൽ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി സ്പേസ് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള പോലീസ് ഹൌസിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ സീറോയും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നാളെ സമാപിക്കും. ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന മഹോത്സവത്തിന് തൃക്കലശാട്ടോടെയാണ് സമാപനമാകുന്നത്. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ പോരാട്ടം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ പുലർച്ചെ 4:30 ക്രൊയേഷ്യ പനാമയുമായി ഏറ്റുമുട്ടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ 1000-ാമത്തെ വാണിജ്യ കപ്പലിനെ സ്വാഗതം ചെയ്യാനൊരുങ്ങുന്നു. മദർഷിപ്പ് MSC ലൂസിയാന നാളെ വൈകിട്ട് ഏകദേശം 5 മണിയോടെ തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തുറമുഖം അധികൃതർ അറിയിച്ചു. ബിരുദ പ്രവേശനത്തിനായുള്ള സർവകലാശാല പൊതുപ്രവേശന പരീക്ഷ CUET ഫലം പ്രഖ്യാപിച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CUET ഔദ്യോഗിക പോർട്ടൽ വഴി ഫലം അറിയാൻ കഴിയും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. അഗ്നിദേവൻ എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ 10-ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1-ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം കേൾക്കാം. അവലോകനം ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി.
2: പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ലോകം ഫുട്ബോൾ ലഹരിയിലാണ്. വേൾഡ് കപ്പ്, ഒപ്പം നമ്മളും അല്ലേ? അർജന്റീന, ബ്രസീൽ എന്ന് തുടങ്ങി പല ടീമുകളുടെയും ആരാധകരല്ലേ ഇവിടെയുള്ളവരെല്ലാം? കളി കാണാറില്ലേ? എന്നാൽ ഈ ലോകകപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചാലോ? ലോകകപ്പ് 4 തവണ നേടിയ ശക്തമായ ഒരു ഫുട്ബോൾ രാജ്യമുണ്ട്. എന്നാൽ 2018, 2022, 2026 എന്നീ തുടർ ലോകകപ്പുകളിൽ അവർക്ക് യോഗ്യത നേടാനുമായില്ല. ആ രാജ്യം ഏതാണെന്ന് പറയാമോ? ഇല്ലെങ്കിൽ ഒരു ക്ലൂ കൂടി തരാം. ലോക ഫുട്ബോളിനെ വിസ്മയിപ്പിച്ച ബുഫോൺ, മാൽദിനി, പിർലോ തുടങ്ങിയ ഇതിഹാസ താരങ്ങളെ ലോകത്തിന് സമ്മാനിച്ച നാടാണ് അതെ, ഇറ്റലി. ഇന്ന് ലോകകപ്പിൽ ഇറ്റലി ഇല്ലെങ്കിലും ലോക ചരിത്രത്തിൽ ഇറ്റലിയുടെ സ്ഥാനം വളരെ വലുതാണ്. 100 ആണ്ടുകൾക്ക് മുമ്പ് കല, സാഹിത്യം, ശാസ്ത്രം എന്നിവയിലൂടെ ലോകത്തെ മാറ്റിമറിച്ച നവോത്ഥാനത്തിന്റെ ജന്മഭൂമിയാണ് ഇറ്റലി. നമുക്ക് ഇന്ന് 10-ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 1-ാമത്തെ യൂണിറ്റായ മാനവികത, അതിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗം ചർച്ച ചെയ്താലോ? എല്ലാവരും റെഡിയല്ലേ? എന്താണ് നവോത്ഥാനം? മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് നവോത്ഥാനം. വ്യാപാര പുരോഗതിയുടെയും മറ്റ് ഘടകങ്ങളുടെയും ഫലമായി ഇറ്റലിയിൽ വളർന്നു വന്ന നവോത്ഥാനം യൂറോപ്പിനെ മുഴുവൻ സ്വാധീനിച്ചതെങ്ങനെയാണ് എന്നാണ് ഈ പാഠഭാഗത്തിലൂടെ വിശകലനം ചെയ്യുന്നത്. യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇറ്റലിയിൽ, നവോത്ഥാനം രൂപപ്പെടാനുള്ള സാഹചര്യങ്ങളും അവയുടെ സവിശേഷതകളെയും കുറിച്ച് ധാരണ നേടുക എന്നൊരു പഠന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള സംക്രമണ കാലമായിരുന്നു നവോത്ഥാനം. എന്തൊക്കെ

മാറ്റങ്ങളാണ് നമ്മൾ നവോത്ഥാന കാലത്ത് കണ്ടെത്തിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുമോ? അതെ, വാണിജ്യ രംഗത്തെ പുരോഗതി, ഫ്യൂഡലിസത്തിന്റെ തകർച്ച, നഗരങ്ങളുടെ വ്യാപനം, സമ്പന്ന വിഭാഗത്തിന്റെ ആവിർഭാവം, മാനവികതയുടെ കടന്നുവരവ്, കല ശാസ്ത്രരംഗങ്ങളിലുണ്ടായ പുരോഗതി, ഇതെല്ലാം നവോത്ഥാനകാലത്തിന്റെ മാറ്റങ്ങളാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ? അതാണ് ഇന്നത്തെ ചോദ്യം. നമുക്കൊരു ലോകഭൂപടം കണ്ടാലോ? നിങ്ങളുടെ പാഠഭാഗത്തുള്ള ഇറ്റലിയുടെ സ്ഥാനം കണ്ടെത്താനുള്ള ആ ഭൂപടം ഒന്ന് നിരീക്ഷിക്കൂ. ഭൂപടത്തിന്റെ സഹായത്തോടെ ഇറ്റലി ഏത് കടലിന്റെ സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ഈ കടൽ ഏതെല്ലാം വൻകരകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നും വ്യക്തമായി കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് തരട്ടെ. അതോടൊപ്പം മധ്യകാല ഇറ്റലിയിൽ നിലനിന്നിരുന്ന പ്രധാന നഗരങ്ങളും കണ്ടെത്തി പട്ടികപ്പെടുത്തൂ. അതെ, റോം, നേപ്പിൾസ്, ബൊളോണ, വെനീസ്, ജനോവ, പിസ, ഫ്ലോറൻസ്, മിലാൻ, ഇതെല്ലാം ഇറ്റലിയിലെ നഗരങ്ങളാണ്. ഏത് കടലിന്റെ സമീപത്താണ് ഇറ്റലി സ്ഥിതി ചെയ്യുന്നത് ഭൂപടം നിരീക്ഷിച്ച് പറയാൻ പറ്റുമോ? അതെ, മെഡിറ്ററേനിയൻ കടല്. ഏത് വൻകരകൾക്കിടയിലാണ് ഈ മെഡിറ്ററേനിയൻ കടൽ? ഭൂപടത്തിന്റെ സഹായത്തോടെ കണ്ടെത്തൂ. വടക്ക് യൂറോപ്പും തെക്ക് ആഫ്രിക്കയും കിഴക്ക് ഏഷ്യയും ഉൾപ്പെടുന്നതാണ് മെഡിറ്ററേനിയൻ കടൽ. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? നമുക്ക് ചർച്ചയിലൂടെ ഈ പാഠഭാഗത്തിന്റെ വിവരശേഖരണം നടത്താം. ഒന്നാമത്തെ സൂചകം, ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ. രണ്ട്, യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം. മൂന്ന്, കുരിശുയുദ്ധങ്ങളുടെ സ്വാധീനം. നാല്, ബ്യൂബോണിക് പ്ലാഗും മാനവികതയും. അഞ്ച്, പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ പുനർജനി. ആറ്, കോൺസ്റ്റാന്റിനോബിളിന്റെ പതനം. നമുക്ക് ഇറ്റാലിയൻ നഗരങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇറ്റാലിയൻ നഗരങ്ങൾക്ക് മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? സ്വതന്ത്രവും സമ്പന്നവും ഊർജസ്വലവുമാണ്. വേറെ എന്തൊക്കെ പോയിന്റുകൾ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും? അതെ, വ്യാപാരികൾക്ക് ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖല എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, വാണിജ്യ സാങ്കേതിക വിദ്യകളിലുള്ള കാര്യക്ഷമത, പ്രത്യേകിച്ച് ബുക്ക് കീപ്പിംഗ് പോലുള്ള സാങ്കേതിക വിദ്യയിൽ, ഇതെല്ലാം ഇറ്റാലിയൻ നഗരങ്ങളെ മറ്റ് യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ സൂചകത്തിലേക്ക് പോയാലോ? ഇറ്റാലിയൻ നഗരങ്ങളിൽ വ്യാപാരിവർഗം വളർന്നു വരാനിടയായ സാഹചര്യം നോക്കാം. ഇത് ഒരു അധിക അറിവിലേക്കായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് തരുന്നത്. റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ഫ്യൂഡൽ നാടുവാഴികൾ അധികാരമേറ്റു. നിരവധി കച്ചവട നഗരങ്ങൾ അവിടെ ഉയർന്നു വന്നു. അറബികളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്പിലെ പ്രഭുക്കന്മാരും നാടുവാഴികൾക്കും കൈമാറ്റം ചെയ്ത കച്ചവടക്കാർ ഇറ്റലിയിൽ കച്ചവടത്തിനു പുറമേ പണമിടപാടും നടത്തിയിരുന്നു. ഇതിലൂടെ ഇറ്റലിയിൽ ഒരു വ്യാപാരി വർഗം അതിവേഗം വളർന്നു വരാനിടയായി. വാണിജ്യ പുരോഗതിയുടെ ഫലമായി ഇറ്റലിയിൽ ഉയർന്നു വന്ന കുടുംബങ്ങളും അതോടൊപ്പം വളർന്നു വന്ന നഗരങ്ങളും ഒന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. ഇനി നമുക്ക് പതിനൊന്നാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം എങ്ങനെയാണ് നവോത്ഥാനത്തിന് കാരണമായത് എന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു ഈ വാണിജ്യവൽക്കരണത്തിന്റെ ഫലങ്ങൾ? ഒന്ന് വായിച്ച് കണ്ടെത്താൻ സാധിക്കുമോ? അതെ, മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ തകർച്ചയാണ് പ്രധാന കാരണം. മതമേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കാൻ തുടങ്ങി. സമ്പന്ന വിഭാഗത്തിന്റെ ഉയർച്ചയും ആധിപത്യവും, സമ്പന്ന കുടുംബങ്ങളുടെ ഉദയവും രാഷ്ട്രീയ അധികാരത്തിലെ അവരുടെ പങ്കും, ഇതെല്ലാം നവോത്ഥാനത്തിന്റെ ഉദയത്തിന് കാരണമായ ഘടകങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിനു ശേഷം മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. എന്താണത്? കുരിശുയുദ്ധങ്ങളുടെ സ്വാധീനം. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് കുരിശുയുദ്ധങ്ങൾ? വിശുദ്ധ നാടായി കരുതപ്പെടുന്ന ജെറുസലേമിനായി ഇസ്ലാം മതവിശ്വാസികളും ക്രൈസ്തവരും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് നമ്മൾ കുരിശുയുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. സിഇ 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ കാലഘട്ടത്തിലാണ് ഈ യുദ്ധങ്ങൾ നടന്നത്. മധ്യകാലത്ത് നടന്ന ഈ കുരിശുയുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞ

മൂന്നാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടുത്തെ ജനജീവിതം തുടങ്ങിയവയുമായി ഇറ്റാലിയൻ നഗരങ്ങൾ പരിചയത്തിലായത് ഇറ്റാലിയൻ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് വേഗത കൂട്ടി. ഇസ്ലാമിക സാമ്രാജ്യവും ബൈസാന്റിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യാപാരത്തിലൂടെ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകിത്തുടങ്ങി. അങ്ങനെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. അപ്പോ ഈ നിയന്ത്രണം നവോത്ഥാനത്തിന്റെ ആക്കം കൂട്ടാൻ സഹായിച്ചു. ആ ഇടയ്ക്ക് ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെട്ട യൂറോപ്പിനെ തന്നെ തകർത്തെറിഞ്ഞ ഒരു മഹാമാരിയായിരുന്നു ബ്യൂബോണിക് പ്ലേഗ്. അതും ഇറ്റലിയിലെ നവോത്ഥാനത്തിന് ആക്കം കൂട്ടിയ ഘടകങ്ങളാണ്. എന്താണ് ഈ പ്ലേഗിന്റെ പ്രത്യേകത? ശരീരം അഴുകിയ ഗന്ധം മൂലമാണ് ഈ പ്ലേഗ് പുറം ലോകം അറിഞ്ഞത്. പവിത്രീകരിക്കപ്പെട്ട പള്ളി പരിസരങ്ങൾ ഈ അനേകമായ ശവശരീരങ്ങൾ അടക്കം ചെയ്യാൻ അപര്യാപ്തമായിരുന്നു. രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. ഇതിനാൽ ഈ രോഗം കറുത്ത മരണം എന്നും അറിയപ്പെട്ടു. വാണിജ്യത്തിനായി വന്ന കപ്പലുകളിലൂടെ എത്തിയ എലികളിലെ ചെള്ള് വഴിയാണ് യൂറോപ്പിൽ പ്ലേഗ് പടർന്നു പിടിച്ചത്. ബ്യൂബോണിക് പ്ലേഗ് ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. കുറേ തൊഴിലാളികൾ മരണപ്പെട്ടു. ആ മരണം കാർഷിക മേഖലയെ ദോഷകരമായി ബാധിച്ചു. ജനങ്ങൾ പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പ്ലേഗിന്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ നൈമഷികതയെയും അനിശ്ചിതത്വത്തെയും കുറിച്ച് ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാനും പ്രേരിപ്പിച്ചു. ഇത് മാനവികതയിലേക്ക് വഴി തുറന്നു. അടുത്ത പോയിന്റാണ് പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ പുനർജനി. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ റോമിന്റെ പൌരാണികതയെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ കണ്ടാലോ? പ്രാചീന റോമൻ സംസ്കാരത്തിന്റെ സ്വാധീനം ഇറ്റലിയിൽ ജനജീവിതത്തെ സ്വാധീനിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിൽ പൌരബോധവും ആത്മാഭിമാനവും വളർത്തി. പ്രാചീന റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ക്രമസമാധാനം, ഭരണകൂടം എന്നിവയെ സംബന്ധിച്ച ആശയങ്ങൾ ഇറ്റലിയിൽ പ്രചരിച്ചു. പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായ ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. തൽബലമായി പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൌരാണികത എന്നിവയിൽ ഇവർക്ക് താൽപര്യം ജനിച്ചു. ഓരോ നഗരവും കലയുടെയും സാഹിത്യത്തിന്റെയും കേന്ദ്രങ്ങളാകാൻ ആഗ്രഹിച്ചു. പ്രാചീന റോമാ നഗരത്തിലെ ചിത്രങ്ങൾ, കയ്യെഴുത്ത് പ്രതികൾ, കെട്ടിടാവശിഷ്ടങ്ങൾ തുടങ്ങിയവ രാജാക്കന്മാരുടെയും പുരോഹിതരുടെയും കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. ഇതോടുകൂടി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളെക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരമാക്കുമെന്ന് രാജാക്കന്മാർ കരുതി. ഇത്തരം കാര്യങ്ങളും ഇറ്റലിയിൽ നവോത്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയിരുന്നു. അടുത്തതായി തുർക്കികളുടെ കോൺസ്റ്റാന്റിനോബിൾ ആക്രമണം. എവിടെയാണ് കോൺസ്റ്റാന്റിനോബിൾ? ഭൂപടം ഒന്ന് നോക്കിയാലോ? കോൺസ്റ്റാന്റിനോബിളിന്റെ സ്ഥാനം ഒന്ന് കണ്ടെത്തൂ. കോൺസ്റ്റാന്റിനോബിൾ, അതെ, യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കര ജല വ്യാപാര പാതകളുടെ സംഗമ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോബിൾ. തുർക്കിയിലെ ബോസ്ഫറസ് കടലിടുക്കിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. കരിങ്കടൽ, മെഡിറ്ററേനിയൻ കടൽ എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ജലപാതയാണ്. ഇന്ന് അത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അതെ, ഇസ്താംബുൾ. ഇനി കോൺസ്റ്റാന്റിനോബിളിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാലോ? ഇത് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന വ്യാപാര കേന്ദ്രം. സുഗന്ധവ്യഞ്ജനങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ തുടങ്ങിയവ യൂറോപ്പിലെത്തിയിരുന്നത് ഈ നഗരത്തിലൂടെയായിരുന്നു. തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം കൂടിയാണ് കോൺസ്റ്റാന്റിനോബിൾ. ബോസ്ഫറസ് കടലിടുക്ക് നിയന്ത്രിച്ചതിനാൽ സൈനികമായും രാഷ്ട്രീയമായും ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കൂടാതെ സംസ്കാരങ്ങളുടെ സംഗമ കേന്ദ്രമാണ് കോൺസ്റ്റാന്റിനോബിൾ. തുർക്കികളുടെ കോൺസ്റ്റാന്റിനോബിൾ ആക്രമണം ഇറ്റലിയുടെ വൈജ്ഞാനിക

0: മേഖലയെ സ്വാധീനിച്ചതെങ്ങനെയെന്ന് നോക്കാം. പ്രാചീന ഗ്രീക്കോ റോമൻ സാഹിത്യകൃതികളുടെ കയ്യെഴുത്തു പ്രതികൾ കൈവശമുണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് അവർ തങ്ങളുടെ കൈവശമുള്ള കയ്യെഴുത്തു പ്രതികളുമായി എവിടെയെത്തി? ഇറ്റലിയിലേക്ക് വന്നു. മധ്യകാലത്ത് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങിനിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിയും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കി. ഇതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങൾ പ്രകടമാകാൻ തുടങ്ങി. ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഈ യൂണിറ്റിൽ തുടർന്നു വരുന്ന നവോത്ഥാന കാലത്തെ ഓരോ രംഗങ്ങളിലും ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ, സാഹിത്യം, ചരിത്രരചന, ശാസ്ത്രം, മതനവീകരണം ഇവയിലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും ഈ പാഠഭാഗം നിങ്ങളെ സഹായിക്കും. നവോത്ഥാന കാലത്ത് രൂപപ്പെട്ട പ്രധാന ആശയമായ മാനവികതയുടെ പ്രസക്തി മനസ്സിലാക്കാനും ആധുനിക ലോകത്തെ പുതിയ രീതികൾ നോക്കിക്കാണാനും യുക്തിപരമായി ചിന്തിച്ച് വിമർശനാത്മകമായി വിലയിരുത്താനും നിങ്ങൾക്ക് സാധിക്കട്ടെ.
1: 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രത്തിലെ 1ാം യൂണിറ്റായ മാനവികതയിലെ നവോത്ഥാനം ഇറ്റലിയിൽ എന്ന പാഠഭാഗത്തിന്റെ അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവലോകനം ചെയ്തത് തൃശൂർ ജില്ലയിലെ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ പ്രിയ ബി. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: ആകാശവാണി ഇപ്പോൾ
4: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ആറ്റുവശേരി രാമകൃഷ്ണൻ. കഥ രാധാമാധവം.
5: ശ്രോതാക്കളെ ഏവർക്കും പ്രണാമം. കഥ രാധാമാധവം.

വൃന്ദാവനവാസികളുടെ പ്രഭാതഗോപുരമായ ഗോവർദ്ധന പർവ്വതത്തിന് താഴെയുള്ള അതിമനോഹരമായ സമതലം, പച്ചപ്പുൽപ്പരപ്പിന് മേലെ പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾ, നിറയെ പൂത്തു നിൽക്കുന്ന മാമരങ്ങൾ, അപ്പുറത്ത് വിലാസഭംഗിയോടെ ഒഴുകിപ്പോകുന്ന കാളന്തി നദി,

യദുകുലശ്രേഷ്ഠനായ വൃഷഭാനുവിൻ്റെ വാസസ്ഥാനമാണ് വൃന്ദാവനം. ഏകഛത്രാധിപതിയെപ്പോലെ അദ്ദേഹം വൃന്ദാവനത്തിൽ വസിക്കുന്നു. വൃഷഭാനുവിന് കീർത്തി എന്ന ഭാര്യയിൽ ഒരു മകൾ പിറന്നു. അവളാണ് രാധ. ചെറുപ്രായത്തിൽ തന്നെ രാധയുടെ അമ്മ മരിച്ചുപോയി. എങ്കിലും ആ ദുഃഖം അവളെ അറിയിച്ചിരുന്നില്ല വൃഷഭാനു. വൃഷഭാനു വേറെയും രണ്ട് വിവാഹം ചെയ്തു. അതിലും തനിക്ക് സന്താനങ്ങളുണ്ട്. ആ മക്കളിൽ നിന്നൊക്കെ രാധയോടായിരുന്നു വൃഷഭാനുവിന് കൂടുതൽ സ്നേഹം. അമ്മയില്ലാത്ത കുഞ്ഞാണ് രാധയെങ്കിലും അവളുടെ ഒരു നിമിഷത്തിലും ദുഃഖത്തിൻ്റെ കരുനിഴൽ വീഴരുതെന്ന് വൃഷഭാനുവിന് നിർബന്ധമുണ്ടായിരുന്നു. വൃഷഭാനുവിൻ്റെ മറ്റ് ഭാര്യമാർക്കും സന്തതികൾക്കും അതേ സ്നേഹവും വാത്സല്യവുമായിരുന്നു രാധയോട്. ഇവരിലൊക്കെ വെച്ച് മുത്തശ്ശിക്കായിരുന്നു രാധയോട് ഏറ്റവും സ്നേഹം. അവളെ നൃത്തം പഠിപ്പിച്ചത് മുത്തശ്ശിയാണ്. സംഗീതം പഠിപ്പിക്കാനും പ്രോത്സാഹിപ്പിച്ചു മുത്തശ്ശി. ആഭരണങ്ങൾ അണിയാനും കാലിലും കരപിടത്തിലും ചെമ്പരത്തിച്ചാർ തേക്കുവാനും ഒക്കെ രാധയ്ക്ക് നല്ല കരവിരുതാണെന്ന് മുത്തശ്ശി പറയാറുണ്ടായിരുന്നു. പലതും പറഞ്ഞ് മുത്തശ്ശി അവളെ ചിരിപ്പിക്കും. കാലം കടന്നു പോകവേ ഗർഗാചാര്യൻ ഒരിക്കൽ അവിടെയെത്തി

താർമേഘങ്ങൾ ഒഴിഞ്ഞുതെളിഞ്ഞ വസന്തകാലമായിരുന്നു അന്ന്. വിശിഷ്ടനായ ഗർഗാചാര്യനും ശിഷ്യന്മാരും പൂർണ്ണ ചന്ദ്രോദയം പോലെ വൃന്ദാവനത്തിലെത്തി. വൃഷഭാനു ഗർഗാചാര്യനെ സ്വീകരിച്ചു. കുശലപ്രശ്നാദികൾക്കൊടുവിൽ വൃഷഭാനു ഗർഗാചാര്യനോട് തൻ്റെ ഒരു സംശയ നിവാരണം ചോദിച്ചു. അല്ലയോ ഗർഗാചാര്യ, അങ്ങ് ഗണിതശാസ്ത്രവിദഗ്ധനാണല്ലോ, എൻ്റെ മകൾ രാധയ്ക്ക് എന്നാണ് വിവാഹം എത്തുക എന്നൊന്ന് നോക്കി പറയണം. ഗർഗമനിക്ക് സന്തോഷമായി. രാധാമാധവന്മാരുടെ ചരിതം ലേശമെങ്കിലും വൃഷഭാനു അറിഞ്ഞിരിക്കണമെന്ന ലക്ഷ്യവും മുനിയുടെ ഈ വരവിലുണ്ടായിരുന്നു. അദ്ദേഹം രാധയുടെ രഹസ്യം പറഞ്ഞു തുടങ്ങി. ഹേ വൃഷഭാനു, വിരാട് പുരുഷന്റെ അവതാര കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ എത്തിയ ലോകമാതാവാണ് രാധ. ആ വിരാട് പുരുഷൻ ആമ്പാടിയിലെ നന്ദഗോപഗ്രഹത്തിൽ വളർന്നു വരുന്നുണ്ട്. വിരാട് പുരുഷന്റെ സർഗശക്തിയാണ് രാധ

അല്ലയോ വൃഷഭാനു, ഇത് നീ മാത്രം അറിഞ്ഞിരുന്നാൽ മതിയാകും. ആനന്ദാശ്രുക്കളോട് ഈ കഥ കേട്ടിരുന്ന വൃഷഭാനു പറഞ്ഞു, ആചാര്യ, എൻ്റെ രാധയെ കൃഷ്ണന് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ. ഈ രാധാകൃഷ്ണന്മാരുടെ വിവാഹം അങ്ങ് തന്നെ നടത്തിത്തരണം ഞങ്ങൾക്ക്. അങ്ങ് യദുകുലത്തിൻ്റെ പുരോഹിതനുമാണല്ലോ. അത് കേട്ട് ഗർഗാചാര്യൻ പറഞ്ഞു, വൃഷഭാനു, ഒരിക്കലും എൻ്റെയും നിങ്ങളുടെയും കാർമ്മികത്വത്തിലോ സാന്നിധ്യത്തിലോ അല്ല അവരുടെ വിവാഹം നടക്കുന്നത്. ഭാണ്ഡീരവനത്തിൽ വച്ച് ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിലാണ് അവരുടെ വിവാഹം നടക്കുക. കൃഷ്ണൻ്റെ അർദ്ധാംഗിനിയാണ് രാധ. യജ്ഞാദികളെ കൊണ്ട് ദേവന്മാർക്ക് പോലും കാണുവാൻ പ്രയാസമുള്ള ഗോലോക റാണി അങ്ങയുടെ ഭവനത്തിൽ പുത്രത്വം കൈക്കൊണ്ട് ജീവിക്കുന്നു. ശ്രേഷ്ഠമായ ദേഹമാണ് താങ്കൾ എന്ന് പറയേണ്ടതില്ലല്ലോ. ഇത്രയും പറഞ്ഞ് അനുഗ്രഹിച്ച് ഗർഗാചാര്യൻ യാത്ര പറഞ്ഞു. ഉല്ലാസപ്രദവും ആനന്ദനിർഭരവുമായ രാധയുടെ വൃന്ദാവന ജീവിതത്തിലൂടെ ഓരോ പുലരികളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു.

കാലം കടന്നു പോകുന്നു. ആമ്പാടിയിലാണെങ്കിൽ നന്ദഗോപനും യശോദയും ഭയസംഭ്രമങ്ങളോടെയാണ് ദിനങ്ങൾ കഴിച്ചു കൂട്ടുന്നത്. നന്ദഗോപനിലും യശോദയിലും പുത്രഭാവം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കണ്ണൻ്റെ ആമ്പാടിയിലെ വാസം. ആമ്പാടി കണ്ണനെക്കൊണ്ടും കണ്ണൻ ആമ്പാടിയെക്കൊണ്ടും ശോഭിച്ചു. യദുകുലത്തിൻ്റെ ജീവനായ കണ്ണന് എന്തെങ്കിലും ആപത്ത് നേരിട്ടാൽ ഗോകുലവാസികൾക്കൊന്നും അത് സഹിക്കാനാവില്ല. അടുത്ത നാളുകളിലായി ആമ്പാടി ആപത്തിൻ്റെ മേഘനിഴലുകളിലാണ്. നിത്യവും ഏതോ ദുർബോധം ആമ്പാടിയെ ആക്രമിക്കാനിരിക്കുന്ന ഭാവത്തോടെയാണ് പകൽ അവസാനിക്കുന്നതും രാത്രി വരുന്നതും. കുറുക്കന്മാരുടെ ഓരിയിടൽ കൂടുന്നുണ്ട്. രാത്രിയിൽ കാക്കകൾ ഉണർന്നു കരയുന്നു. നിലവെട്ട് കാറ്റ് പൊടിയുമായി ചുറ്റിയടിക്കുന്നു. ഇത്തരം ദുർനിമിത്തങ്ങൾ ഏറെയേറെയാണ്. പൂതന, തൃണാവർത്തൻ, ശകടാസുരൻ തുടങ്ങിയ മായാസുരക്കൂട്ടങ്ങൾ കണ്ണനെ കൊല്ലാൻ തുടങ്ങി. പക്ഷേ അജ്ഞാതമായ ഒരു ശക്തി അവരെ എല്ലാം നശിപ്പിച്ചു. ഇനിയും അത്തരക്കാർ വന്നുകൂടുന്നില്ല. കണ്ണനിനി ഒരാപത്തും വരാൻ പാടില്ല എന്ന് നന്ദഗോപൻ തീരുമാനമെടുത്തു. അതുകൊണ്ട് ആമ്പാടിയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റാനും തീരുമാനമെടുത്തു. ആമ്പാടിവാസികൾക്കെല്ലാം അത് സമ്മതമായി. അടുത്ത ദിവസം തന്നെ വൃന്ദാവനത്തിലേക്ക് ഒരു ദൂതനെ അയച്ചു നന്ദഗോപർ. ദൂതൻ വൃന്ദാവനത്തിലെത്തി വാർത്ത അറിയിച്ചു. അത് കേട്ട വൃഷഭാനുവിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ആമ്പാടിവാസികളുടെ വരവിനെ ശിരസാവഹിച്ചു വൃഷഭാനു. രാധാകൃഷ്ണന്മാരുടെ സംഗമം ഇതാ സമാഗതമാകാൻ പോകുന്നു. ഗർഗമഹർഷിയുടെ പ്രവചനം ഇതാ സാഫല്യമാകാൻ പോകുന്നു. കൃഷ്ണനും നന്ദഗോപരും ആമ്പാടിവാസികളോടൊപ്പം എത്രയും പെട്ടെന്ന് തന്നെ വന്നു ചേരുവാൻ പറഞ്ഞുകൊള്ളൂ എന്ന് വൃഷഭാനു ദൂതനോട് പറഞ്ഞുവിട്ടു. ദൂതൻ ആമ്പാടിയിലേക്ക് മടങ്ങി. വൃഷഭാനുവിന്റെ മനസ്സിൽ രാധാമാധവ ബാന്ധവത്തിന്റെ ചിത്രം പൊന്തി വന്നു.

അടുത്ത പൗർണമിയായി. ആമ്പാടിവാസികൾ ഒന്നടങ്കും. കണ്ണനുമൊത്ത് വൃന്ദാവനത്തിലേക്ക് യാത്രയാകാൻ ഒരുങ്ങി. കാളവണ്ടികൾ ഒരുക്കി നിർത്തി. വീട്ടു സാധനങ്ങൾ വണ്ടികളിൽ നിറച്ചു. വിവിധ കാളവണ്ടികളിലായി ആമ്പാടിക്കൂട്ടം വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിച്ചു. കണ്ണൻ വളർന്നു വന്ന ആമ്പാടിയോട് യാത്ര പറഞ്ഞവർ

അവർ ആമ്പാടി വിട്ടു. നിരവധി കാളവണ്ടികളിലായി ഒന്നിനു പിറകെ ഒന്നായി വൃന്ദാവനത്തിലേക്ക് യാത്രയായവർ. വൃന്ദാവനത്തിൽ വൃഷഭാനു സന്തോഷത്തിൻ്റെ നിമിഷത്തിലാണ്. വൃഷഭാൻ രാധയെ വിളിച്ചു. അവൾ ഓടിയെത്തി. രാധേ, ഇതാ അവരെത്തിക്കഴിഞ്ഞു. പരിഭ്രമത്തിൻ്റെ കുങ്കുമച്ചവി മുഖത്ത് തുടുത്തിട്ടുകൊണ്ട് രാധ മുറ്റത്തിറങ്ങി. ഇന്നലെ അവൾക്കുറക്കമേ ഉണ്ടായിരുന്നില്ല. അച്ഛൻ സംഭവങ്ങളെല്ലാം കേൾപ്പിച്ചിരുന്നു. നന്ദഗോപരും യശോദയും കണ്ണനും വൃന്ദാവനത്തിൽ വസിക്കുവാൻ വരുന്നുവെന്ന് അറിഞ്ഞ നിമിഷം മുതൽ യദുകുലനാരിമാർ പറയുവാൻ തുടങ്ങിയ നാമമാണ് കണ്ണൻ, കണ്ണൻ, കണ്ണൻ. കണ്ണനെ അടുത്ത് കാണുവാൻ മിഴിയും നട്ടിരിക്കുകയാണ് രാധ. കഴിഞ്ഞ രണ്ട് ദിനങ്ങളിലായി കണ്ണൻ്റെ അപദാനങ്ങൾ അവൾ എത്ര കേട്ടുവെന്നോ. അതാ ആരവം കേൾക്കുന്നു. ആമ്പാടിവാസികൾ അടുത്തുകൊണ്ടിരിക്കുന്നു. രാധ നാലുപാടും നോക്കി. ഒന്നിന് പിറകെ ഒന്നായി കാളവണ്ടികൾ അടുത്തുകൊണ്ടേയിരിക്കുന്നു. അവൾ തോഴിമാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അടുത്തുകൊണ്ടിരിക്കുന്ന കാളവണ്ടിയിലേക്ക് പുഞ്ചിരിയോടെ നോക്കി

പടിഞ്ഞാറെ ചക്രവാളത്തിൽ അരുണിമ പരന്നപ്പോഴേക്കും അതാ അവർ എത്തിക്കഴിഞ്ഞു. ഓരോ വണ്ടികളിൽ നിന്ന് ആളുകൾ ഇറങ്ങിത്തുടങ്ങി. ഈ സമയം മാരദൂതി പോലെ നിൽക്കുകയായിരുന്ന രാധയുടെ കണ്ണുകൾ കണ്ണനെ തിരഞ്ഞു. എവിടെ കണ്ണൻ? എല്ലാവരും പുകഴ്ത്തുന്ന ആ കാരളിവർണ്ണൻ എവിടെ? രാധ എല്ലാ വണ്ടികളിലും നോക്കി

രാധ ആ യാത്രാ സംഘത്തെ ശ്രദ്ധിച്ചു. അതിലൊരു വണ്ടി നിറയെ ഗോപാലബാലന്മാരാണ്. അത് കണ്ട് ഉൾത്തടം തുടിച്ചു രാധയ്ക്ക്. ആ വണ്ടിയിൽ നിന്ന് ഗോപബാലന്മാർ ഇറങ്ങിത്തുടങ്ങി. അതിൽ അവളുടെ നേതാവെന്ന് തോന്നിക്കുന്ന അത്തരത്തിൽ ഒരു കുട്ടിയെ രാധ കണ്ടു.

അതാ കാളവണ്ടിയിൽ നിന്ന് കായാമ്പൂവർണ്ണനും കൂട്ടുകാരും ഇറങ്ങി വരുന്നു. കണ്ണനെ തന്നെ നോക്കി നിന്നു രാധ. കണ്ണനെ രാധ കണ്ടു. കണ്ണൻ രാധയെ. ആ കണ്ണുകൾ ഇടഞ്ഞു, പരസ്പരം വിടർന്നു. ഒരു യുഗം ആരംഭിക്കുകയായി, രാധാമാധവയുഗം. ഗോപക്കുട്ടികളൊക്കെ അവരവരുടെ സാധനങ്ങൾ ഇറക്കി വയ്ക്കുന്നതിൽ വ്യാപൃതരായി. കണ്ണനാണ് അവസാനം ഇറങ്ങിയത്. രാധ കണ്ണൻ്റെ സമീപത്തേക്ക് മന്ദം മന്ദം നടന്നു. ഓരോ ചുവടുകൾ കടക്കാൻ ഓരോ യുഗം എടുക്കുന്നതായിട്ടാണ് അവൾക്ക് തോന്നിയത്.

ഏകാന്തതയിൽ താൻ ഇഷ്ടപ്പെടുന്ന ഒരു യുവകോമളന്റെ സമീപത്തേക്ക് നടന്നിണയുന്ന മുഗ്ധാംഗിയുടെ ഭാവമായിരുന്നു രാധയ്ക്ക്. മന്ദം നടന്നെത്തി മന്ദാക്ഷത്തോടെ അവൾ കണ്ണനോട് ചോദിച്ചു, നിന്റെ പേര് കണ്ണനെന്നാണോ? കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ കണ്ണനെന്നാണ്. കണ്ണനും ചോദിച്ചു, നിന്റെ പേരെന്താ? അവൾ മൊഴിഞ്ഞു, രാധ. ആ ശബ്ദത്തിൽ പ്രേമസാഗരം തുളുമ്പി നിന്നു.

അപ്പോഴേക്കും നന്ദഗോപരും യശോദയും രോഹിണിയും മറ്റ് ആമ്പാടിവാസികളും എല്ലാം എത്തിക്കഴിഞ്ഞു. വൃഷഭാനവും കൂട്ടരും ചേർന്ന് നന്ദഗോപരെയും കണ്ണനെയും ബലഭദ്രനെയും എല്ലാവരെയും എതിരേറ്റ് കൂട്ടിക്കൊണ്ടുപോയി. വൃഷഭാനു രാധയെ കൃഷ്ണനും മറ്റെല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അതുപോലെ നന്ദഗോപരും കൃഷ്ണനെയും മറ്റെല്ലാവരെയും വൃഷഭാനുവിനും പരിചയപ്പെടുത്തി കൊടുത്തു. പകൽ രാത്രിക്ക് വഴിമാറി കൊടുത്തു. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. കണ്ണനും ഉറക്കം പിടിച്ചു. പുല്ലാങ്കുഴൽ അരികിൽ വച്ച് പ്രപഞ്ചവിധാതാവ് ലോകലീലയ്ക്ക് വേണ്ടി മായാ നിദ്ര കൊണ്ടു. നേരം പ്രഭാതമായി. വൃന്ദാവനത്തിൽ അന്ന് സൂര്യൻ നേരത്തെ എത്തി. രാധയാണ് നേരത്തെ എഴുന്നേറ്റത്. അവൾ അപ്പോൾ തന്നെ കണ്ണൻ കിടന്ന സ്ഥലത്ത് ചെന്നു. കൃഷ്ണൻ നിദ്രയിലാണ്. അവൾ കണ്ണനെ ഉണർത്തി. പ്രഭാതകൃത്യവും ഭക്ഷണവും കഴിഞ്ഞ് കണ്ണനും കൂട്ടരും ആമ്പാടി ചുറ്റി കാണാനിറങ്ങി. വളരെ പെട്ടെന്നാണ് രാധ കണ്ണനോട് കൂടുതൽ ഇണങ്ങിയത്. നിത്യവും ഗാളിന്തി തീരങ്ങളിലും മറ്റുമാണ് അവർ കാലിമേയ്ക്കാൻ പോകാറുള്ളത്. ഒപ്പം ബലഭദ്രനും ഗോപക്കുട്ടികളും ഉണ്ടാവും. എല്ലാവരും ഒത്തുള്ള പല പല കളികളും പാട്ടും നൃത്തവും ഉണ്ടാവും. കണ്ണൻ്റെ മുരളീഗാനത്തിൽ എല്ലാവരും ഇഴുകും. സായാഹ്നം കഴിയുമ്പോഴേക്കും അവർ കൈകോർത്തു പിടിച്ച് ഇണക്കുരുവികളെപ്പോലെ ആടിപ്പാടി അഗ്രഹാരത്തിലേക്ക് പോവുകയും ചെയ്യും. അവരുടെ വൃന്ദാവന ജീവിതത്തിലൂടെ കാലങ്ങൾ കടന്നുപോയി. ഒരു നാൾ കണ്ണനും രാധയും ഒന്നിച്ചാണ് കാലികളെ മേയ്ക്കാൻ പോയത്. യമുനയുടെ കരയിലുള്ള ഭാണ്ഡീരവനത്തിലെത്തിയ അവർ. വൃക്ഷനിമിടമായ വനം, ഭീകരമായ നിശബ്ദത. ആരും ആ വനത്തിൽ പോകാറേയില്ല. വർണ്ണപ്പുലിമയുള്ള കുസുമങ്ങൾ കൊണ്ടും തമാല നീലച്ചവിയിൽ മനം കുളിർത്തും അവർ ആ വനത്തിൽ ചുറ്റി നടന്നു. മധുരപത്വങ്ങൾ ഭുജിച്ച് കണ്ണനോട് രാധ പറഞ്ഞു, കണ്ണ, ഇപ്പോൾ ഞാൻ ആസ്വദിക്കുന്ന ആനന്ദം ഈ ലോകത്തിലോ സ്വർഗലോകത്തിലോ ഒരു സ്ത്രീയും അനുഭവിക്കുന്നതല്ല. ആഹ്ലാദവും രതിയും ഉണ്മയായി എന്നിൽ ഇണചേരുകയാണ്. നിന്റെ പൂവലംഗങ്ങളിൽ അഭിരമിച്ച് ഈ രാധ നിർവേദ പുഷ്പമാകുവാൻ കൊതിക്കുന്നു. കാനനമധ്യത്തിൽ കന്മദം മണക്കുന്ന നിമിഷങ്ങളിൽ നിന്നിൽ ഒരു ഇതൾപ്പൂവായി ഞാൻ വിടർന്നെങ്കിൽ കണ്ണ, കിസലയങ്ങൾക്ക് മനോഹാരിത നൽകുന്ന ഒരല്ലിയായി ഞാൻ തീർന്നെങ്കിൽ, എന്നിൽ കിനിയുന്ന പുത്തൻ മധു ഉണ്ണുവാൻ ഉന്മത്തനായി നീ അണഞ്ഞെങ്കിൽ, വരൂ കണ്ണ, എനിക്കായി നീ പുല്ലാങ്കുഴലൂതു, ഞാൻ സ്വരവും ജാഗവുമാകട്ടെ, എൻ്റെ അംഗങ്ങൾ താളമാകട്ടെ, എൻ്റെ ആത്മാവ് നിന്റെ വേദിയാകട്ടെ.

കാനനത്തിൽ അവർക്കു ചുറ്റും ഒരു ചൈതന്യം വിണ്ണുതുറന്നിറങ്ങി വന്നു. അപൂർവമായ തേജോധാര അവരെ പൊതിഞ്ഞു. രാധ കണ്ണന്റെ മാറിലേക്ക് തലചായ്ച്ചു. അവളുടെ കണ്ണുകളിൽ ശുദ്ധമായ രതി നൃത്തം ചെയ്തു. അടുത്ത നിമിഷത്തിൽ അതാ രാധ നോക്കി നിൽക്കെ കണ്ണൻ വളർന്നു. പൂർണ്ണ യൗവനയുക്തനായി രാധയ്ക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പൂർണ്ണ യൗവനയുക്തനായി പുഞ്ചിരിക്കുന്ന മുഖവുമായി വനമാലി മുന്നിൽ നിൽക്കുകയാണ്. അവളുടെ താടിയിൽ പിടിച്ചുയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു, രാധേ, പ്രപഞ്ചത്തിന്റെ ആദ്യ മുഹൂർത്തം മുതൽ രാധാ മാധവന്മാരുണ്ട്. പുരുഷസ്ത്രൈണ സങ്കല്പത്തിന്റെ ചേർച്ചയാണവർ. ഈ ദ്വന്ദ്ങ്ങളിലാണ് കാലം കുടിയിരിക്കുന്നത്. ഇവരിലാണ് ജനിയുടെ ആദ്യ ബിന്ദു തുടക്കമിട്ടത്. ഇന്ദീവര പുഷ്പങ്ങൾ തോൽക്കുന്ന രാധയുടെ കണ്ണിലേക്ക് നോക്കി മാധവൻ നിന്നു. അവനിയിലെ രതിഭാവത്തിന്റെ പൂർണ്ണതയാണ് ഇപ്പോൾ രാധ. ഖാനനം പോലും ചുവന്നു നിന്നു. രാധയും

എത്ര നേരം നടന്നുവെന്ന് അവർക്കറിയില്ല. ഭാണ്ഡീരവനം ലതാ നികുഞ്ചങ്ങൾക്ക് പ്രസിദ്ധമാണ്. ശംഖുപുഷ്പം തുറ്റിട്ട് നിൽക്കുന്ന, മല്ലിക മത്സരിച്ച് ചുറ്റിപ്പിണഞ്ഞ ഒരു നികുഞ്ചത്തിന് മുന്നിൽ അവരെത്തി. അധികം കഴിഞ്ഞില്ല, ആകാശത്തിന്റെ വാതിൽ തുറന്ന് ഹംസരഥത്തിൽ അതാ ബ്രഹ്മാവെത്തി. ഇരുവരും കൈകൂപ്പി. ബ്രഹ്മാവ് കണ്ണനോട് പറഞ്ഞു, പരമ്പരുളായ മാധവ, പ്രപഞ്ചലീലകളാടാൻ അങ്ങയ്ക്കൊരു തോഴി വേണമല്ലോ, അത് രാധയാകട്ടെ. അവനിയിൽ നിങ്ങൾ ഒരുമിക്കണമെങ്കിൽ പവിത്രച്ചരട് ബന്ധിക്കണം. അത് മറ്റുള്ളവർക്ക് അദൃശ്യവും നിങ്ങൾക്ക് മാത്രം ദൃശ്യവുമായ താലിമാലയാണ്. അത് നാം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ വിവാഹിതരാകുവിൻ. ഒരുമയുടെ തെളിമ വരും മുമ്പ് മന്ത്രതുര്യമായ ഈ മുഹൂർത്തം ആവശ്യമാണ്. കണ്ണൻ പറഞ്ഞു, അങ്ങയുടെ യുക്തം പോലെയാകട്ടെ. ആകാശത്ത് സൂര്യചന്ദ്രന്മാർ നിറദീപങ്ങളായി നിന്നു. അഷ്ടദിക്പാലകർ താലപ്പൊലിയും ആലവട്ടവുമായി നിന്നു. അഷ്ടദിക് ഗജങ്ങൾ മുഹൂർത്തത്തിന് ഗാംഭീര്യം നൽകി. ജ്യോതിശക്രത്തിലെ ഗ്രഹങ്ങൾ യഥായോഗ്യം വന്നു. മംഗളവാദ്യങ്ങൾ മന്ത്രമധുരമായി ഉയർന്നു. ആ അപൂർവ നിമിഷങ്ങൾക്ക് ഭാണ്ഡീരവനം സാക്ഷ്യം വഹിച്ചു. ആ സൂക്ഷ്മ മുഹൂർത്തത്തിൽ ബ്രഹ്മാവിന്റെ സാന്നിധ്യത്തിൽ കൃഷ്ണൻ രാധയുടെ കഴുത്തിൽ പവിത്രദന്തസൂത്രം ബന്ധിച്ചു. രാധാ മാധവ ദമ്പതികൾക്ക് ആശിസ് നൽകി ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. രാധയും കൃഷ്ണനും മാത്രമായി. രാധ പുളകവതിയായി, പൂർണ്ണയായി, അവർ ഒന്നായി. കൃഷ്ണഭക്തനായ ജയദേവ കവി രാധാകൃഷ്ണ പ്രേമത്തെക്കുറിച്ച് നമുക്ക് പാടിത്തന്നിട്ടുണ്ട്. പ്രപഞ്ചമാകുന്ന വൃന്ദാവനത്തിൽ ഈശ്വരനാകുന്ന കൃഷ്ണന്റെ വേർപാടുകൊണ്ട് ദുഃഖിക്കുന്ന ജീവനാകുന്ന രാധയെയും ആശ്വസിപ്പിച്ച്, ഈശ്വരനോട് കൂട്ടിയോജിപ്പിക്കുന്ന ഗുരുവാകുന്ന സഖിയെയും ഭംഗിയായി ചിത്രീകരിച്ചു തന്നിട്ടുള്ള ഈ രാധാമാധവം ഭക്തകോടികൾക്ക് ഈശ്വരപ്രേമത്തിന്റെ മധുരം ഏകിക്കൊണ്ട് ഉപസംഹരിക്കുന്നു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂൺ 26 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്.

0: ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂൺ 26 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂൺ 28 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ടോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അരുൺകുമാർ ബാലതാരമായി ശ്രദ്ധ നേടുന്നത്. വാഴാറ്റു എന്ന സിനിമയിൽ അരുൺകുമാർ അവതരിപ്പിച്ച കുട്ടേട്ടൻ എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയാകർഷിച്ചു. ശ്രോതാക്കൾക്ക് അരുൺകുമാറുമായി സംവദിക്കാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495946431 അല്ലെങ്കിൽ 9495946321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495946421, 9495946321. ഹലോ പ്രിയഗീതം ശബ്ദലേഖനം ജൂൺ 26 വെള്ളിയാഴ്ച രാവിലെ 11:30. അതിഥി ചലച്ചിത്ര നടൻ അരുൺകുമാർ.
2: ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം CV സുകുമാരനും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് സദനം ശ്യാമളൻ, കലാനിലയം കുഞ്ഞുണ്ണി ചെണ്ട, തൃപ്പലമുണ്ട നടരാജവാര്യർ മദ്ദളം. പാണ്ഡവരുടെ അജ്ഞാതവാസം പശ്ചാത്തലമാക്കി ഇരയിമ്മൻ തമ്പി എഴുതിയ രണ്ടാട്ടക്കഥയിൽ ആദ്യത്തേതാണ് കീചകവധം.

ചൂതിൽ തോറ്റ് നിബന്ധന പ്രകാരമുള്ള 12 വർഷത്തെ വനവാസം പൂർത്തിയാക്കി പാണ്ഡവർ. തുടർന്ന് അജ്ഞാതവാസത്തിനായി അവർ പാഞ്ചാലിക്കൊപ്പം വേഷപ്രച്ഛന്നരായി വിരാട രാജധാനിയിൽ അഭയം തേടി. രാജ്ഞി സുദേഷ്ണയുടെ അന്തപുരദാസിയായി മാലിനി എന്ന പേരിൽ കഴിയുന്നു പാഞ്ചാലി. ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ള മാലിനിയെ ഒരു നാൾ കീചകൻ കാണുവാനിടയായി. വിരാട സേനാധിപനാണ് കരുത്തനായ കീചകൻ. മാലിനിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച കീചകൻ ഉദ്യാനത്തിൽ പൂക്കളിറുക്കുകയായിരുന്ന ആ അന്തപുരദാസിയെ തടഞ്ഞു നിർത്തുന്നു. തുടർന്ന് താൻ ആ സൗന്ദര്യത്തിൽ എത്രമാത്രം ഭ്രമിച്ചിരിക്കുന്നുവെന്ന് പറയുന്ന പദം. മാലിനി രുചിരഗുണശാലിനി രാഗം പാടി. മാലിനി ഈ വാക്കുകളോട് ശക്തമായി പ്രതികരിക്കുന്നു. ഭർത്താക്കന്മാരായ 5 ഗന്ധർവന്മാരെപ്പറ്റി സൂചിപ്പിക്കുന്ന മാലിനി, കീചകൻ അതിരുകടന്നാൽ സീതയെ അപഹരിച്ച രാവണന്റെ ഗതിയാവും ഉണ്ടാവുക എന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സാദരം നീ ചൊന്ന മൊഴി എന്ന പദം രാഗം ബേഗട.

കീചകന് ശക്തമായ മറുപടി നൽകിയ മാലിനി ഉദ്യാനത്തിൽ നിന്നും പോകുന്നതോടെ ഇരയമ്മൻ തമ്പി രചിച്ച കീചകവധം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കലാമണ്ഡലം സി വി സുകുമാരൻ, സദനം ശ്യാമളൻ. കലാനിലയം കുഞ്ഞുണ്ണി ചെണ്ട, തൃപ്പലമുണ്ട നടരാജവാര്യർ, മദ്ദളം.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രിയിലെ മുൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. ഒരു നമ്പർ കൂടി 9495565321. മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരയിലാൽ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം പൂനിലാമഴ.

വിദ്യാസാഗറിന്റെ സംഗീതം നീലത്താമര എന്ന ചിത്രത്തിനുവേണ്ടി വി ശ്രീകുമാറും ശ്രേയ ഘോഷാലും പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ.

യേശുദാസും മിൻമിനി പാടിയ ഗാനം ചിത്രം മേലേപ്പറമ്പിൽ ആൺവീട്. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു.
1: ആകാശവാണി, നമസ്കാരം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന അഥവാ PMVBRY. 2025 ഓഗസ്റ്റ് 1 PMVBRY പ്രാബല്യത്തിൽ വന്നു. പദ്ധതിയുടെ പാർട്ട് എ പ്രകാരം EPFOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പ്രതിമാസം 100,000 രൂപ വരെ വേതനം ലഭിക്കുന്നതുമായ പുതുതായി ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് ഒരു മാസത്തെ വേതനത്തിന് തുല്യമായ തുക ആനുകൂല്യമായി ലഭിക്കാൻ അർഹതയുണ്ട്. പരമാവധി 15,000 രൂപ വരെയുള്ള ഈ ആനുകൂല്യം 2 ഗഡുക്കളായാണ് നൽകുക. പദ്ധതിയുടെ പാർട്ട് ബി പ്രകാരം അധികമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തൊഴിലുടമകൾക്ക് പുതുതായി നിയമിക്കപ്പെടുന്ന ഓരോ ജീവനക്കാരനും പ്രതിമാസം 3,000 രൂപ വരെ 2 വർഷത്തേക്ക് ആനുകൂല്യം ലഭിക്കാൻ അർഹതയുണ്ട്. തൊഴിൽ വളർച്ച വർദ്ധിപ്പിക്കുന്നതിൽ ഉൽപാദന മേഖലയ്ക്കുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് ഈ മേഖലയിലുള്ള തൊഴിലുടമകൾക്ക് 2 വർഷത്തേക്ക് കൂടി അധികമായി ഈ ആനുകൂല്യങ്ങൾ ലഭിക്കും. 99,446 കോടി രൂപ ബജറ്റ് വിഹിതമുള്ള PMVBRY 2 വർഷത്തെ കാലയളവിനുള്ളിൽ 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ ഏകദേശം 1.92 കോടി ഗുണഭോക്താക്കൾ ആദ്യമായി തൊഴിൽ രംഗത്തേക്ക് പ്രവേശിക്കുന്നവരായിരിക്കും. 2025 ഓഗസ്റ്റ് മുതൽ ഇതുവരെ 70,00,000-ത്തിലധികം പുതിയ ജീവനക്കാരെ PMVBRY വഴി ഔപചാരിക തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു. ഇതിലേകദേശം 30% സ്ത്രീകളാണ്. തുടർച്ചയായി 6 മാസത്തിലധികം ജോലിയിൽ തുടരുന്ന ജീവനക്കാർക്ക് ഈ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. PMVBRY പദ്ധതി പ്രകാരം പ്രതിമാസം 100,000 രൂപ വരെ ശമ്പളമുള്ള യോഗ്യരായ പുതിയ ജീവനക്കാർക്ക് 15,000 രൂപ വരെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചേക്കാം. കൂടാതെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന യോഗ്യരായ സ്ഥാപനങ്ങൾക്ക് പ്രതിമാസം 1 ജീവനക്കാരന് 3,000 രൂപ വരെയുള്ള പ്രോത്സാഹന തുകയും ലഭിക്കും. ഈ പദ്ധതി വഴി നിർമ്മാണ മേഖലയ്ക്ക് 4 വർഷത്തേക്കും മറ്റ് മേഖലകൾക്ക് 2 വർഷത്തേക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരേപോലെ പിന്തുണ നൽകുന്നതിലും PMVBRY പദ്ധതി ഇതിനകം തന്നെ ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. 2026 മാർച്ചിൽ മാത്രം 461 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. പദ്ധതിയുടെ പാർട്ട് എ പ്രകാരം ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച 4.41 ലക്ഷം ജീവനക്കാർക്കായി 247 കോടി രൂപ വിതരണം ചെയ്യുകയും അങ്ങനെ തൊഴിൽ രംഗത്തേക്ക് കടന്നുവരുന്ന യുവജനങ്ങൾക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കുകയും ചെയ്തു. പാർട്ട് ബി പ്രകാരം ഏകദേശം 6.46 ലക്ഷം അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച 17,551 സ്ഥാപനങ്ങൾക്ക് 214 കോടി രൂപയുടെ ആനുകൂല്യങ്ങളും നൽകി. 2026 ജൂൺ 19 ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ ഏകദേശം 2,400 കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തത്. വെറുമൊരു തൊഴിൽ പദ്ധതി എന്നതിനേക്കാൾ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് കരുത്ത് പകരുന്ന പദ്ധതിയാണ് വികസിത് ഭാരത് റോസ്ഗാർ യോജനയെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി പറഞ്ഞു. വ്യവസായ മേഖലയ്ക്കും തൊഴിൽ ശക്തിക്കുമിടയിൽ ദൃഢബന്ധം സൃഷ്ടിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതി ജീവനക്കാരെയും തൊഴിലുടമകളെയും ഒരേ സമയം പിന്തുണയ്ക്കുന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്ന യുവജനങ്ങൾക്കൊപ്പമാണ് സർക്കാരെന്നും അതോടൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.
2: യേ റോജ്ഗാർ യോജന സാമാന്യ തോർ പർ സോചേ ജാനേ വാലി റോജ്ഗാർ യോജന സേ ബഹുത് ആഗേ ബഡ്കർ പെഹ്ലി നോക്കരി പാനേ വാലി യുവാ കേ സപ്നോ കോ ശക്തി ദേനേ വാലി യോജന ഹേ. ये युवा और उद्योगों के बीच एक मजबूत सेतु बनाने वाली योजना है. आमतौर पर योजनाएं या तो कर्मचारी के लिए बनती हैं या तो फिर उद्योगों के लिए बनती हैं, लेकिन ये एक योजना ऐसी है, इस योजना में भारत के सामर्थ्यवान मेरे युवा, समृद्ध युवा भविष्य की ओर और उद्योग विकास की ओर, और इन दोनों को साथ लेकर चलती है. जो युवा अपनी पहली नौकरी शुरू करता है सरकार उसके साथ खड़ी होती है और इसलिए उद्योगकार को भी लगता है कि अकेला मेरे यहां नहीं आया है, इसके पीछे पूरी सरकार आई है और इसके कारण ऐसे युवकों की तरफ देखने का उस उद्योगकार का भी नजरिया बदल जाता है। और जो संस्थान नए रोजगार का सृजन करता है सरकार उनका भी उत्साह बढ़ाती है।
1: ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. രാത്രികാല ഷിഫ്റ്റ് ജോലികളുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ, വർക്ക് ഫ്രം ഹോം അവസരങ്ങളുടെ പ്രോത്സാഹനം, ജോലിസ്ഥലങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തൽ എന്നിവ തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന ഇൻസെന്റീവ് വിതരണത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പ്രധാന ചടങ്ങിൽ തൊഴിലുടമകളും ജീവനക്കാരുമായ ഗുണഭോക്താക്കൾ, വിവിധ പങ്കാളിത്ത സംഘടനകളുടെ പ്രതിനിധികൾ, മറ്റ് വിശിഷ്ട വ്യക്തികൾ എന്നിവരുൾപ്പെടെ ഏകദേശം 1200 ക്ഷണിതാക്കൾ പങ്കെടുത്തു. രാജ്യത്തെ വിവിധ ഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയ തെരഞ്ഞെടുക്കപ്പെട്ട ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സർക്കാരിന്റെ ജനകേന്ദ്രീകൃതമായ സമീപനത്തിലൂടെ തൊഴിലാളികളും തൊഴിലുടമകളും ഇന്ന് രാഷ്ട്രനിർമ്മാതാക്കളായും ഇന്ത്യയുടെ വളർച്ചാഗാഥയിൽ തുല്യ പങ്കാളികളായും അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. 4 തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിൽ വന്നത് തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുള്ള ചരിത്രപരമായ ചുവടുവയ്പാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളമുള്ള 200 കേന്ദ്രങ്ങളിൽ നടന്ന പ്രാദേശിക പരിപാടികളിൽ ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ, സംസ്ഥാന തൊഴിൽ മന്ത്രിമാർ, പാർലമെന്റംഗങ്ങൾ, നിയമസഭാംഗങ്ങൾ, മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച ഈ പരിപാടികളിൽ ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും പ്രതിനിധികൾ ഉൾപ്പെടെ ഏകദേശം 200,000 പേർ പങ്കാളികളായി. കേരളത്തിലെ രണ്ടാം ഘട്ടത്തിൽ പാർട്ട് എ പ്രകാരം, അതായത് ആദ്യ തവണ ജീവനക്കാർക്കുള്ള ഇൻസെന്റീവ് എന്ന നിലയിൽ 21,606 ജീവനക്കാർക്ക് 1,291.55 ലക്ഷം രൂപയുടെ ആനുകൂല്യവും, പാർട്ട് ബി പ്രകാരം, അതായത് തൊഴിലുടമകൾക്കുള്ള പിന്തുണ എന്ന നിലയിൽ 1,421 തൊഴിലുടമകൾക്ക് 3,615.04 ലക്ഷം രൂപയുടെ ആനുകൂല്യവും ലഭിച്ചു. കേരളത്തിൽ EPFOയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ MLAമാരായ വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, മേയർ വി രാജേഷ്, കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേൽ എന്നിവർ പങ്കെടുത്തു. June 15 കണക്കനുസരിച്ച് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ പരിധിയിൽ 2,375 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 64,748 അംഗങ്ങൾ എൻറോൾ ചെയ്യപ്പെട്ടു. ഇതിൽ 23,731 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 41,037 അംഗങ്ങളും ഉൾപ്പെടുന്നു. കൊല്ലം മേഖലയിലെ 1,108 സ്ഥാപനങ്ങൾ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പദ്ധതിയിൽ ഉൾപ്പെട്ട 10,483 അംഗങ്ങളിൽ 4,672 പേർ പുതിയ അംഗങ്ങളും 5,811 പേർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചവരുമാണ്. കോട്ടയം റീജിയണൽ ഓഫീസിന്റെ പരിധിയിൽ 1,525 സ്ഥാപനങ്ങൾ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ 15,445 അംഗങ്ങൾ എൻറോൾ ചെയ്തു. ഇതിൽ 6,989 പുതിയ അംഗങ്ങളും ജോലിയിൽ തിരിച്ചെത്തിയ 8,458 അംഗങ്ങളും ഉൾപ്പെടുന്നു. കൊച്ചി മേഖലയിൽ 6,719 സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടാതെ 1,99,240 അംഗങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ചേർന്നിട്ടുണ്ട്. ഇതിൽ 80,744 പുതിയ അംഗങ്ങളും 1,18,496 പേർ വീണ്ടും ചേർന്ന അംഗങ്ങളുമാണ്. കോഴിക്കോട് മേഖലയിൽ 3,567 സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 59,230 അംഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇതിൽ 22,715 പുതിയ അംഗങ്ങളും 36,515 പുനർനിയമനം ലഭിച്ച അംഗങ്ങളും ഉൾപ്പെടുന്നു. കണ്ണൂർ മേഖലയിൽ 1,352 സ്ഥാപനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിൽ ആകെ 10,407 അംഗങ്ങൾ എൻറോൾ ചെയ്തു. ഇതിൽ 5,906 പേർ പുതിയ അംഗങ്ങളും 4,501 പേർ ജോലിയിൽ പുനർനിയമനം ലഭിച്ചവരുമാണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ഭാഗമായി കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ രാജ്യസഭാ എംപി സി സദാനന്ദം മാസ്റ്റർ മുഖ്യാതിഥിയായി. 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനമാണ് രാജ്യത്ത് പുരോഗമിക്കുന്നതെന്ന് രാജ്യസഭാ എംപി പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്ന ജീവനക്കാർക്ക് സമൂഹത്തോട് വലിയ പ്രതിബദ്ധതയുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
3: ആ 15,000 രൂപ ഒരു പ്രതിബദ്ധത നമ്മളിൽ ഉണ്ടാക്കിയെടുത്ത് യുവ സഹോദരങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഈ ഇൻസെന്റീവ് എന്ന് പറയുന്നത് ഞാനത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് മനസ്സിൽ സൂക്ഷിക്കാൻ ചിന്തിക്കാനുള്ള ഒരു ആശയം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ഒരു ഒരു അതിശയോക്തിപരമായി അല്ലെങ്കിൽ ഇതിലെന്തർത്ഥം എന്ന നിലയ്ക്ക് ഇതിനൊന്നും യുക്തിയില്ല എന്നൊന്നും ചിന്തിച്ചേക്കരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യം 2047 വികസിത ഭാരതം, നമുക്കതിൽ വലിയ പങ്കുവഹിക്കാനുണ്ട്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഉദ്ബോധനം എന്തായിരുന്നു? മാനവ സേവയാണ് മാധവ സേവ. നമ്മുടെ നാട്ടിൽ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന മണിമന്ദിരങ്ങളിലല്ല ഭഗവാൻ ഇരിക്കുന്നത്. തൊട്ടിപ്പണിയെടുക്കുന്നവന്റെ, ചെരുപ്പുകുത്തിയുടെ, ശ്മശാനം സൂക്ഷിപ്പുകാരന്റെ, ഉന്തുവണ്ടി ഉന്തി ജീവിതം നയിക്കുന്നവന്റെ, റിക്ഷവണ്ടി ഓടിക്കുന്നവന്റെ ചെറ്റ കുടിലുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോവുക. അതുകൊണ്ടാണ് മാനവ സേവയാണ് മാധവ സേവ എന്നൊരാശയം അദ്ദേഹം നമ്മുടെ മുമ്പിൽ വെച്ചത്. അപ്പൊ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ആളുകളെല്ലാം ഒരു ജോലി ലഭിച്ച ആൾ എന്ന നിലയ്ക്ക്, ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാണ്. പക്ഷെ നമ്മൾ മാത്രം സുരക്ഷിതമായാൽ മതിയോ? അവശരായ, ആർത്തരായ, നിരാലംബരായ അനേക കോടി ആളുകൾ നമ്മുടെ ഈ ഭാരതത്തിലുണ്ട്. അവരെ സേവിക്കുക.
1: എറണാകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ മുഖ്യാതിഥിയായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രത്യേക വീഡിയോ സന്ദേശം നൽകി. നിയമനിർമ്മാണ, ഭരണ, നീതിന്യായ മേഖലകളിലെയും പൊതുസ്ഥാപനങ്ങളിലെയും വ്യവസായ സാമൂഹിക മാധ്യമ മേഖലകളിലെയും പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ കോർഡിനേറ്ററും EPFO എൻഫോഴ്സ്മെന്റ് ഓഫീസറുമായ ശ്രീമതി മൈഥിലി എൻ ആകാശവാണിയോട്.
4: തൊഴിലാളികൾക്ക് അന്തസ്സും സാമൂഹിക സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഗവൺമെന്റിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് PMVBRY പ്രതിഫലിപ്പിക്കുന്നത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പിന്തുണ നൽകിക്കൊണ്ടും ഔപചാരിക തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും രാജ്യം വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയും സുരക്ഷിതത്വവും നൽകാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ 2025 ഓഗസ്റ്റ് 1 മുതൽ 2027 July 31 വരെയുള്ള കാലയളവിൽ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ തൊഴിലുകൾക്കാണ് ബാധകമാകുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് ഉമംഗ് ആപ്പ് വഴിയോ ഔദ്യോഗിക EPFO PMVBRY പോർട്ടൽ വഴിയോ ആധാർ കാർഡും ഫേസ് ഓതന്റിക്കേഷനും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം.
1: തൊഴിൽ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പദ്ധതിയുടെ ഗുണഭോക്താവും കണ്ണൂരിലെ AKG മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിലെ ജൂനിയർ ക്ലർക്കുമായ അമൽ പുരുഷോത്തമൻ ആകാശവാണിയോട് പറഞ്ഞു.
5: PMVBRY ക്യാമ്പയിൻ പ്രകാരം നമ്മളെ AKG ഹോസ്പിറ്റലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. കാരണം എംപ്ലോയീസിനും അതേപോലെ എംപ്ലോയർക്കും ഒരേപോലെ ഇൻസെൻറ്റീവും കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്കീമാണ് ഈ PMVBRY. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയറെ സൈഡിൽ നിന്ന് കൂടുതലായിട്ട് ജീവനക്കാരെ PFലേക്ക് ചേർപ്പിക്കുക എന്നുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ഇതിലൂടെ എടുക്കുന്നത്. ഇതുകൊണ്ട് എംപ്ലോയീസിനും അതേപോലെ എംപ്ലോയർക്കും ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. ഒരു മാസത്തിലൊരു ഇൻസെൻറ്റീവായിട്ട് നമ്മളെ അക്കൗണ്ടിലേക്ക്, അതായത് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിലേക്കും അതേപോലെ ചേർക്കുന്ന എംപ്ലോയീസിൻ്റെ അക്കൗണ്ടിലേക്കും ഒരു ഇൻസെൻറ്റീവ് പോലെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് 2-3 മാസമായി നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രൊവിഡൻറ്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, മുമ്പൊക്കെ ജീവനക്കാരുടെ പെൻഷൻ PF കാര്യങ്ങൾ അടക്കുന്ന കാര്യങ്ങളായാലും എല്ലാം പേപ്പർ വർക്ക്സാണ്. അതെല്ലാം മാറി ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ എംപ്ലോയീസിൻ്റെ പെട്ടെന്ന് നമ്മളെ പേയ്മെൻറ്റുകൾ അടക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ജീവനക്കാരുടെ ലോൺ അപ്ലിക്കേഷൻ എല്ലാം വെരി ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുത്താൽ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് പാസ്സായിട്ട് ജീവനക്കാർക്ക് ആ പൈസ കിട്ടുന്നൊരു ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള

0: ഒരു ഇനീഷ്യേറ്റീവാണ് ഈ പി എഫ് പ്രൊവിഡന്റ് ഫണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: തൊഴിലില്ലായ്മ എന്ന ആഗോള വെല്ലുവിളിയെ നേരിടാൻ യുവാക്കൾക്കും അവരെ ഉൾക്കൊള്ളുന്ന വ്യവസായ മേഖലയ്ക്കും ഒരുപോലെ പ്രോത്സാഹനം നൽകുന്ന ഇത്തരം സമഗ്രമായ സമീപനങ്ങൾ സാമൂഹിക പുരോഗതിയിലും സാമ്പത്തിക വളർച്ചയിലും നൽകുന്ന സംഭാവനകൾ ഏറെ വലുതാണ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്കാർ യോജനയെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് കൃഷ്ണ പ്രകൃതി, അവതരണം സുധിൻ സൈനുദ്ദീൻ.
2: ആകാശവാണി ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 22 സെക്കൻഡും. ഇനി ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.